ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ ആലപ്പുഴ എഫ് എം. പ്രിയ ശ്രോതാക്കളെ, സുപ്രഭാതം. ഇന്ന് ശകവർഷം 1948, ആശ്വിനം 18, കൊല്ലവർഷം 1202, കന്നിമാസം 24, 2026 ഒക്ടോബർ 10 ശനിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:35. മീഡിയം വേവിൽ 258.39, 520.83 എന്നീ മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഡോക്ടർ പ്രദീപ് ഇറവങ്കര.
1: സമയവും വേലിയേറ്റവും ആർക്കും വേണ്ടി കാത്തു നിൽക്കുകയില്ല എന്ന് പറയാറുണ്ട്. അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പ്രാപ്യമായ ഒന്നാണ്. പുഴ പോലെ ഒഴുകുന്ന ഒന്നാണ് ജീവിതവും അതുമായി ബന്ധപ്പെട്ട സമയവും. ഒരാൾക്ക് ഒരു പുഴയിൽ പല പ്രാവശ്യം ഇറങ്ങാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ, നഷ്ടപ്പെട്ടു പോയ സമയം മറ്റൊരിക്കൽ നമുക്ക് കിട്ടും എന്ന പ്രതീക്ഷയും. ഒരിക്കൽ ഇറങ്ങിയ പുഴ കടന്നുപോയി, പിന്നെ ഇറങ്ങുന്നത് മറ്റൊരു പുഴയിലാണ്. അതുപോലെയാണ് സമയവും, അതും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അത് സമയമാണ്. മറ്റെന്തും നഷ്ടപ്പെട്ടാൽ ഒരു പരിധിവരെയെങ്കിലും അവ വീണ്ടെടുക്കാൻ നമുക്ക് പറ്റിയേക്കും. എന്നാൽ സമയം അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ സമയത്തിൻ്റെ മൂല്യം ശരിയായി അറിഞ്ഞ് അവയെ നിഷ്ഠയോടെ വിനിയോഗിക്കുന്നവരാണ് ബുദ്ധിശാലികൾ. എനിക്ക് സമയമില്ല എന്ന പരാതിയുമായി നടക്കുന്നവർ അലസരാണ്. അവർ ഒരിക്കലും ജീവിതത്തിൻ്റെ മർമ്മം കണ്ടറിഞ്ഞവരോ ജീവിതവിജയം കാംക്ഷിക്കുന്നവരോ അല്ല എന്ന് സാരം. ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും എല്ലാ ദിവസവും തുല്യ സമയമാണ് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. അത് യഥാവിധി വിനിയോഗിക്കുന്നവരാണ് ജീവിതവിജയം കൈവരിക്കുന്നത്. ഒട്ടേറെ കാര്യങ്ങൾ ഒരേ സമയം ചെയ്യേണ്ടി വരുമ്പോൾ അവയുടെ മുമ്പിൽ പതറിപ്പോകാതെ, നിഷ്ക്രിയരായി നിൽക്കാതെ, ഏറ്റവും പ്രാധാന്യമുള്ളവ തിരഞ്ഞെടുത്ത് മുൻഗണനാക്രമത്തിൽ ചെയ്തു തീർക്കുന്നവരാണ് ലക്ഷ്യത്തിൽ എത്തുന്നത്. അപ്രധാനമായ കാര്യങ്ങൾക്ക് വേണ്ടി വിലപ്പെട്ട സമയം പാഴാക്കുകയും പ്രാധാന്യമേറെയുള്ളവ അതിൻ്റെ പേരിൽ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ആണ് ജീവിതം വഴിമുട്ടുന്നത്. നമ്മളിൽ പലർക്കും സംഭവിക്കുന്നത് ഇതാണ്. ജീവിതത്തിൽ വിജയം വരിച്ച ചിലരെ നോക്കി അവൻ്റെ സമയം നല്ലതാണെന്ന് ചിലരൊക്കെ പറയാറുണ്ട്. വളരെ ശരിയാണ്. സമയത്തിൻ്റെ വിലയറിഞ്ഞ് അത് നല്ലതുപോലെ വിനിയോഗിക്കുന്നത് കൊണ്ടാണ് അവരുടെ സമയം നല്ലതായത്. സമയോചിതമായി പ്രവർത്തിക്കാനുള്ള കഴിവ് നാം നേടിയെടുക്കണം. ഇന്നത്തെ ഒരു മിനിറ്റ് നാളത്തെ ഒരു മണിക്കൂറിനേക്കാൾ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഇന്നത്തെ സമയം നന്നായി വിനിയോഗിക്കണം എന്ന് പറഞ്ഞ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ മഹാനാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹം എല്ലാ കാര്യത്തിലും ചെറുപ്പം മുതൽ തന്നെ സമയനിഷ്ഠ പാലിച്ചിരുന്നു. ഉറങ്ങുന്ന സമയം കുറച്ച് തൻ്റെ പ്രവർത്തന സമയം പരമാവധി വർദ്ധിപ്പിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. സമയത്തെ നിയന്ത്രിക്കുക എന്നതിൻ്റെ അർത്ഥം സ്വന്തം ജീവിതത്തെ നിയന്ത്രിക്കുക എന്ന് തന്നെയാണ്. സമയത്തെ വെറുമൊരു ഘടികാരമായി കാണാതെ അതിനെ യഥോചിതം വിഭജിച്ച് കർമ്മോത്സുകരാക്കി തീർത്ത ഒട്ടേറെ മഹാന്മാരുടെ ജീവിതം നമ്മുടെ മുമ്പിൽ ഉണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കാര്യക്ഷമമായി ചെയ്തു തീർക്കാനുള്ള കഴിവിനെയാണ് ടൈം മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചും പ്രവൃത്തികൾക്ക് മുൻഗണന നൽകിയും അതിനനുസരിച്ച് ടൈം ടേബിൾ തയ്യാറാക്കിയും ഏകാഗ്രത തെറ്റിക്കുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കിയും സമയവിനിയോഗം ചെയ്തവരാണ് ഇത്തരത്തിൽ ജീവിത വിജയം കൈവരിച്ചിട്ടുള്ളത്. ഇതിലൂടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും കൂടുതൽ അവസരങ്ങൾ സിദ്ധിക്കുവാനും വ്യക്തിജീവിതവും സാമൂഹ്യ ജീവിതവും ഔദ്യോഗിക ജീവിതവും കുടുംബജീവിതവും മറ്റും സന്തുലിതമാക്കുവാനും ഇവർക്കൊക്കെ കഴിഞ്ഞിരുന്നു. നിങ്ങൾക്ക് സമയം നഷ്ടപ്പെടുത്താം, എന്നാൽ ഓർക്കുക, കാലം നിങ്ങളെ നഷ്ടപ്പെടുത്തും. ഗാന്ധിജിയുടെ ഈ വാക്കുകൾ എക്കാലത്തും ഏറെ പ്രസക്തമാണ്. വിലപ്പെട്ട സമയം ഉറങ്ങിത്തീർത്തും അനാവശ്യ വിനോദങ്ങളിലേർപ്പെട്ടും സോഷ്യൽ മീഡിയകളിൽ അഭിരമിച്ചും സമയം ദുർവിനിയോഗം ചെയ്യുന്നവർ പാഴാക്കിയത് സ്വന്തം ജീവിതത്തെ തന്നെയാണെന്ന് തിരിച്ചറിയുമ്പോഴേക്കും അവർക്ക് പലതും കൈമോശം വന്നിരിക്കും. സമയം ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കില്ല, നാം അതിനുവേണ്ടി കാത്തു നിൽക്കണം എന്ന് വില്യം ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. രണ്ടറ്റവും അതിരും നിശ്ചയിച്ചിട്ടുള്ള ഒരു ഹ്രസ്വമായ കാലഘട്ടമാണ് നമ്മുടെ ജീവിതം. അത് സമയം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ കാലയളവിനുള്ളിൽ വ്യക്തി എന്ന നിലയിലും കുടുംബത്തിലെയും സമൂഹത്തിലെയും ഒരു അംഗം എന്ന നിലയിലും ധാരാളം ഉത്തരവാദിത്തങ്ങളും കടമകളും നമ്മളിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. അവ യഥാസമയം ചെയ്ത് തീർക്കണമെങ്കിൽ ഒരു സമയക്രമവും ഒരു സമയനിഷ്ഠയും അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ജീവിതത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി തനിക്ക് ലഭിക്കുന്ന ഒരു അവസരവും പാഴാക്കാറില്ല. എല്ലാം നാളേക്ക് മാറ്റിവെക്കുന്ന ഒരു വ്യക്തി നാളെ നാളെ നീളനീളെ എന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ കാലം ആർക്കും വേണ്ടിയും കാത്തു നിൽക്കില്ല. അതുകൊണ്ട് സമയത്തിൻ്റെ വില തിരിച്ചറിഞ്ഞ് അതിനെ യഥാവിധി വിനിയോഗിക്കാൻ നാം ഓരോരുത്തരും ശീലിക്കുക.
0: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ പ്രദീപ് ഇറവങ്കര. ആകാശവാണി.
2: ഉഷമലരി.
3: ഉഷമലരിയിൽ ഇന്ന് ചങ്ങമ്പുഴയുടെ പൊൻപുലരി എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത്

നിൽ കൈകൂപ്പി നിൽപ്പു ഞങ്ങൾ. വെൽഗനി വെൽഗനി മന്മാതൃഭൂവിനെ പുൽകിയുണർത്തുന്ന

വിശ്വസൗഹാർദ്ദത്തിൻ ക്ഷേമോത്സവം വാഴ്ത്തി വിസ്തൃതാദർശങ്ങൾ വീശി വീശി ഉൽക്കകൾ ചിന്തട്ടെ ഞങ്ങൾ തൻ ചിന്തകൾ ചക്രവാളാന്തത്തെ ലക്ഷ്യമാക്കി ഓരോ ചിറകടി തട്ടി

0: ഉണർത്തുന്ന പൊന്നുഷസേ.
1: ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചങ്ങമ്പുഴയുടെ കവിത പൊൻപുലരി, പാരായണം ചെയ്തത് കാവാലം സജീവ്.

0: സമയം 6 മണി കഴിഞ്ഞ 4 മിനിറ്റും 52 സെക്കൻഡും. അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ടെലിഹിറിലെ
1: This is Akashvani, the news read by Nina Arakel. The Delhi police has denied permission for the proposed

0: പത്തനംതിട്ട FM 101 MHz. അറിയിപ്പുകൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ഉദയഗീതം ജയ് വിജയ് പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7 പുലർവട്ടം ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്യുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 8:35 സ്മൃതിമധുരം, 8:45 സംഗീത സരണി, കർണാടക സംഗീത പാഠം, പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം, പഠിക്കുന്നത് അരുമാനൂർ പ്രശാന്ത്. 9:00 9:45 ചലച്ചിത്ര ഗാനങ്ങൾ. 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി, പ്രത്യേക പരമ്പര ഡൽഹി റിലേ. 10:00 നേർവഴി IT ഇൻസ്ട്രക്ടറായ ആമോസ് ജോയിയുമായി അഭിമുഖം കേൾക്കാം. 10:15 തമിഴ് ചൊൽമാലെ, കേരളാവിൻ പാരമ്പര്യ കലൈകൾ, പാർവതി പ്രഭ നടത്തുന്ന പ്രഭാഷണം, അനന്തൈ കാശിനാഥൻ അവതരിപ്പിക്കുന്ന ചെറുകഥ സുപ്രിക അക്ക, തുടർന്ന് തിരയിപ്പൂക്കൾ. 11:00 ഗാന കൈരളി, മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി, നീലകണ്ഠ ശിവൻ കൃതികൾ രണ്ടാം ഭാഗം. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:15 ഏകതാര ലളിത സംഗീത പരിപാടി, ശ്രീരേഖ കൃഷ്ണ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ അനുഭവസ്ഥരുടെ ജീവിത പാഠങ്ങൾ കേൾക്കുന്നതും ഉൾക്കൊള്ളുന്നതും എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു, ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 രഞ്ജിനി ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി, 2:15 തുടർനാടകം അഗ്നിച്ചിറവുള്ള കാട്ടുപക്ഷികൾ 16 ഭാഗം, രചന സലീം കുമാർ പട്ടണക്കാട്, സംവിധാനം N വാസുദേവ്. 2:30 3:30 ചലച്ചിത്ര ഗാനങ്ങൾ. 3:00 കൂട്ടുകാരി, മനസ്സിന്റെ തെളിച്ചം, ജീവിതത്തിന്റെ വെളിച്ചം, ചിത്രീകരണം രചന ഡോക്ടർ RS രാജീവ്. 4:00 വെള്ളി വെളിച്ചം. 4:45 ജനപഥം. 5:00 സംസ്കൃതം പരിപാടി, സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, സാധന R അവതരിപ്പിക്കുന്ന ലഘു പ്രഭാഷണം, ഗൗരി VS ഗാനാലാപനം, പ്രിയ ദത്ത N രാജേഷിന്റെ കാവ്യാലാപനം. 5:15 പാട്ടുകളം, വിനീഷ് കമ്മത്ത് അവതരിപ്പിക്കുന്ന സോപാന സംഗീതം. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 ചലച്ചിത്ര ഗാനം. 5:45 ഭക്തിഗാനങ്ങൾ, P ജയചന്ദ്രൻ പാടിയ ഗാനങ്ങൾ കേൾക്കാം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി, കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ച് ജലസേചനത്തിന് നൂതന രീതികൾ, ഡോക്ടർ മനോജ് P സാമുവൽ സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 യുവവാണി, മ്യൂസിക് ടൈം, വൺ ഡയറക്ഷൻ, 8:00 നാടകം ജെൻസി വെഡ് ലോക്ക് ഒന്നാം ഭാഗം, രചന ഹരികുമാർ വാലിയത്ത്, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ വക്കം ബോബൻ, പാറശാല വിജയൻ, ലാലിയമ്മ അഗസ്റ്റിൻ, ആർഷഭാരതി, ഹർഷ തമ്പി, ഇന്ദുലേഖ കെ, ആരോമൽ SS, ബൈജു മുത്തുനേശൻ, ദേവരാജൻ, രജു കോലിയക്കോട്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM വിശ്വകർമ്മ സ്കീം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 കായിക ലോകം, ഏഷ്യൻ ഗെയിംസ് 2026 അവലോകനം, രചന ഷിനോദ് ST. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി, അർച്ചന ജി ഉപാധ്യായ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. 11:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 11:35 FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴ ഇടിയോടുകൂടിയോ അല്ലാതെയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.5°C, കുറഞ്ഞ താപനില 24.1°, പെയ്ത മഴ 40.3 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8°C, കുറഞ്ഞ താപനില 24.2°C, പെയ്ത മഴ 5 mm. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു. ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ. ആകാശവാണി ഇപ്പോൾ ഉദയഗീതം കേൾക്കാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ.

മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ അനുഭവസ്ഥരുടെ ജീവിത പാഠങ്ങൾ കേൾക്കുന്നതും ഉൾക്കൊള്ളുന്നതും എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു. ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു.

സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. ഇന്ത്യൻ വംശജ നവി പിള്ളയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം. ഐക്യരാഷ്ട്രസഭയുടെ മുൻ മനുഷ്യാവകാശ മേധാവിയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ മുൻ ജഡ്ജിയുമായിരുന്നു. പശ്ചിമബംഗാൾ നിയമസഭയിലേക്കും അസമിലെ നഗാവോൺ ലോക്സഭാ മണ്ഡലത്തിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് ജയം. പുതുച്ചേരിയിലും NDA സ്ഥാനാർത്ഥി ജയിച്ചു. തമിഴ്നാട്ടിൽ രണ്ടു നിയമസഭാ മണ്ഡലങ്ങളിലും TVK ജയിച്ചു. വോട്ടർമാരെ ഒഴിവാക്കാനുള്ള ഫോം 7 സമർപ്പിക്കാൻ നിയന്ത്രണം. യഥാർത്ഥ വോട്ടർമാരെ ഇല്ലാതാക്കാൻ ദുരുപയോഗിക്കുന്നതായി വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണം. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ചെറുത്ത് വൻ ദുരന്തം ഒഴിവാക്കിയ ഇന്ത്യൻ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന് ഇസ്രായേലിന്റെ പരമോന്നത സിവിലിയൻ ധീരതാ പുരസ്കാരമായ പ്രസിഡൻഷ്യൽ അവാർഡ് ഫോർ സിവിലിയൻ ഹീറോയിസം നൽകുമെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് അറിയിച്ചു. ഇന്ത്യൻ IT പ്രൊഫഷണൽ വിദേശ തൊഴിലാളികൾക്ക് സ്ഥിരതാമസം അനുവദിക്കുന്ന ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്നതിനുള്ള പെർമനന്റ് ലേബർ സർട്ടിഫിക്കേഷൻ പദ്ധതിയിൽ നിന്ന് പ്രമുഖ ഇന്ത്യൻ IT കമ്പനികളെ അമേരിക്ക വിലക്കിയതിന് പിന്നാലെ ഇന്ത്യയുടെ രൂക്ഷ വിമർശനം. റാഞ്ചിയിൽ രണ്ടാം 2020 ഇന്ത്യയെ പരാജയപ്പെടുത്തി വിൻഡീസ്. ISL ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC സ്പോർട്ടിംഗ് ഡൽഹിയെ നേരിടും.
1: ജീവിതത്തിന്റെ വേഗമേറിയ പാച്ചിലിൽ ശാരീരിക ആരോഗ്യത്തിന് നൽകുന്ന പ്രാധാന്യം പലപ്പോഴും നാം മാനസിക ആരോഗ്യത്തിന് നൽകിക്കാണാറില്ല. മാനസിക ആരോഗ്യ അവബോധവും മുൻകരുതലുകളും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ആഗോളതലത്തിൽ ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നു. തൊഴിലിടങ്ങളിലെ സമ്മർദ്ദം, ഡിജിറ്റൽ ജീവിതശൈലി സൃഷ്ടിക്കുന്ന ഒറ്റപ്പെടലുകൾ, വൈകാരിക പ്രയാസങ്ങൾ എന്നിവയെ തരണം ചെയ്ത് മാനസിക സൌഖ്യം ഉറപ്പാക്കേണ്ടത് ഒരു വ്യക്തിയുടെ മാത്രമല്ല സമൂഹത്തിന്റെ ആകെ ആവശ്യമാണ്. ഈ ദിനത്തോടനുബന്ധിച്ച് മാനസികാരോഗ്യ പരിചരണത്തിന്റെ പ്രസക്തിയും ലഭ്യമായ പിന്തുണാ സംവിധാനങ്ങളും പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ പ്രഭാതഭേരി.
2: വർഷത്തെ ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ സന്ദേശവാചകം: ജീവിത അനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റം എന്നുള്ളതാണ്.
1: മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ അരുൺ ബി നായർ.
2: മാനസികാരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട നയങ്ങളും പദ്ധതികളും രൂപീകരിക്കുമ്പോൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ച വ്യക്തികളുടെ യഥാർത്ഥ ജീവിത അനുഭവങ്ങൾ കൂടി കേട്ടതിന് ശേഷം അത്തരം പദ്ധതികൾ വിഭാവനം ചെയ്താൽ അത് രോഗികൾക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായി ഭവിക്കും എന്നുള്ളതാണ് ഈ സന്ദേശവാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2016 കേരള സംസ്ഥാന മാനസികാരോഗ്യ അതോറിറ്റി നടത്തിയ ഒരു പഠനം പ്രകാരം കേരളീയരിൽ 12.43% ആളുകൾക്ക് ചികിത്സ ആവശ്യമുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാക്കപ്പെടുന്നു. ചികിത്സിക്കപ്പെടാതെ പോകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥിതിയെ തന്നെ പിന്നോട്ടടിക്കുമെന്ന് 2025 ദേശീയ എക്കണോമിക് സർവേയും വ്യക്തമാക്കുന്നുണ്ട്. ചികിത്സിക്കപ്പെടാതെ പോകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആ വ്യക്തിയുടെ കർമ്മശേഷി കുറയ്ക്കുന്നു, അത് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉൽപ്പാദനക്ഷമത കുറയ്ക്കുന്നു, അത് രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥിതിയെ പിറകോട്ടടിക്കുകയും ചെയ്യുന്നു. ചികിത്സിക്കപ്പെടാതെ പോകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആത്മഹത്യകൾക്കും ലഹരി അടിമത്തത്തിനും ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾക്കും വരെ കാരണമാകുന്നു എന്ന യാഥാർത്ഥ്യവും നിലനിൽക്കുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കെല്ലാം അവരുടെ വീടിന് അടുത്ത് തന്നെ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത് ഏറെ പ്രധാനമാണ്.
3: മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു മനോഭാവം സമൂഹത്തിൽ ചിലയിടങ്ങളിലെങ്കിലും നിലനിൽക്കുന്നു.
1: ഡോക്ടർ അരുൺ ബി നായർ തുടരുന്നു.
3: മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ചികിത്സയെക്കുറിച്ചും തെറ്റായ നിലപാടുകൾ സമൂഹത്തിൽ ചെറിയൊരു 10% ആളുകളെങ്കിലും വെച്ചു പുലർത്തുന്നുണ്ട്. തലച്ചോറിലെ നാഡീകോശങ്ങളുടെ ഇടവേളയിൽ നിലനിൽക്കുന്ന നാഡീ സംപ്രേക്ഷണികൾ എന്ന രാസവസ്തുക്കളുടെ അളവിലെ വ്യതിയാനങ്ങളാണ് പല മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെയും കാരണം. ഈ രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളാണ് മാനസികാരോഗ്യ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ. മാനസികാരോഗ്യ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പുതിയ മരുന്നുകൾ പലതും വളരെയധികം പാർശ്വഫലം കുറഞ്ഞതും സുരക്ഷിതവുമായ മരുന്നുകളാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇക്കാരണം കൊണ്ട് തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾ പാടെ മാറ്റി മറ്റേത് ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളവർക്ക് ലഭ്യമാകുന്നത് പോലെയുള്ള ചികിത്സാ സൗകര്യങ്ങൾ അവർക്ക് ലഭ്യമാക്കാൻ സമൂഹത്തിന്റെ മനോഭാവത്തിലും പാടെ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. മാനസികാരോഗ്യ സാക്ഷരത വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തന്നെ യുവതലമുറയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്.
1: കുട്ടികളിലും കൗമാരപ്രായക്കാരിലും വർദ്ധിച്ചു വരുന്ന മൊബൈൽ ഫോൺ ഉപയോഗം പഠന സമ്മർദ്ദം എന്നിവ സൃഷ്ടിക്കുന്ന മാനസിക വെല്ലുവിളികളും അതിനുള്ള പ്രതിവിധികളും വിശദീകരിക്കുന്നു.
4: പഠനത്തിനും വിനോദത്തിനും ആശയവിനിമയത്തിനും മൊബൈൽ ഫോൺ ഹെൽപ്പ് ചെയ്യുമെങ്കിലും നിയന്ത്രണമില്ലാത്ത ഉപയോഗം ക്രമേണ മൊബൈൽ അഡിക്ഷനായി മാറാം.
1: കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് മനീഷ കെ പി.
4: മൊബൈൽ ഉപയോഗം കുറയ്ക്കാൻ കഴിയാതെ വരിക, ഫോൺ ലഭിക്കാത്തപ്പോൾ ദേഷ്യം തോന്നുക, പഠനത്തിലും മറ്റു പ്രവർത്തനങ്ങളിലും താല്പര്യം കുറയുക, ഉറങ്ങുന്നതിന് മുൻപും ഫോൺ ഉപയോഗിക്കുക എന്നിവ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. അമിതമായ മൊബൈൽ ഉപയോഗം കുട്ടികളുടെയും കൗമാരപ്രായക്കാരുടെയും മാനസികാരോഗ്യത്തെയും പഠനത്തെയും ബാധിക്കാം. ശ്രദ്ധക്കുറവ്, ഉറക്കക്കുറവ്, വിഷാദം, ആത്മവിശ്വാസക്കുറവ്, ദേഷ്യം, സാമൂഹികമായി ഒറ്റപ്പെടൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുമായി നിരന്തരം താരതമ്യം ചെയ്യുന്നത് മാനസിക സമ്മർദ്ദത്തിനും ആത്മവിശ്വാസക്കുറവിനും കാരണമായേക്കാം. അതുകൊണ്ട് മൊബൈൽ ഫോൺ പൂർണ്ണമായും നിരോധിക്കുന്നതിനേക്കാൾ പഠിക്കുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തും

0: ഉറങ്ങുന്നതിനു മുൻപും ഫോൺ ഉപയോഗിക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ വ്യായാമം, വായന, കലാപരമായ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കും കുടുംബത്തോടും സൗഹൃദങ്ങളോടും ഒപ്പം ചെലവഴിക്കാനും കൂടുതൽ സമയം നൽകണം. മാതാപിതാക്കൾ കുട്ടികളെ ശാസിക്കുന്നതിനേക്കാൾ സൗഹൃദപരമായി സംസാരിക്കുകയും മൊബൈൽ ഉപയോഗത്തിന്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും വേണം. മൊബൈൽ ഉപയോഗം കാരണം ഉറക്കം, പഠനം, ബന്ധങ്ങൾ അല്ലെങ്കിൽ മാനസികാവസ്ഥ എന്നിവയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും കൗൺസിലറുടെയോ മാനസികാരോഗ്യ വിദഗ്ധന്റെയോ സഹായം തേടണം. ചുരുക്കത്തിൽ, മൊബൈൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കരുത്, പകരം മൊബൈലിനെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി കഴിയണം.
1: തൊഴിലിടങ്ങളിലെ അമിത ജോലിഭാരം, തൊഴിൽപരമായ സമ്മർദ്ദം എന്നിവ പരിഹരിച്ച് ആരോഗ്യകരമായ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് വ്യക്തമാക്കുന്നു.
2: തൊഴിലിടങ്ങളിൽ മാനസിക പ്രശ്നങ്ങൾ കൂടുതലുള്ള കാലഘട്ടമാണിത്, പ്രത്യേകിച്ച് IT പോലുള്ള മേഖലകളിൽ.
1: ഇൻഫോപാർക്ക് CEO സുശാന്ത് കുരുന്തിൽ,
2: സാധാരണഗതിയിൽ ഏതൊരു കമ്പനിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് കമ്പനിയുടെ ഏറ്റവും മുകളിലിരിക്കുന്ന ആളുടെ സ്വഭാവം തന്നെയാണ്. ആ ഇരിക്കുന്ന ആളുടെ പ്രയോറിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവരുടെ പ്രയോറിറ്റി പ്രോഫിറ്റ്സ് മാത്രമാണോ, അവരുടെ പ്രയോറിറ്റി പ്രോജക്ട്സ് മാത്രമാണെങ്കിൽ അതിലൊരു ഹ്യൂമൻ ടച്ച് പലപ്പോഴും കുറഞ്ഞു എന്ന് വരാം. അപ്പോൾ അങ്ങനെ ഒരു ഹ്യൂമൻ ടച്ച് ഉണ്ടാക്കാൻ അവര് ഒരു എഫേർട്ട് ഇട്ടേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ പ്രൊഡക്ടിവിറ്റി കൂടുള്ളൂ. എല്ലാം ഒരു പ്രഷർ കുക്കറിന്റെ ഉള്ളിൽ ആൾക്കാരെ ഇട്ടിട്ട് അവര് പ്രൊഡക്റ്റീവ് ആവണമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് നടന്നു വരില്ല. കുറച്ചു കാലമൊക്കെ നടക്കുമായിരിക്കും, പിന്നീട് അത് ബേസ്റ്റ് ചെയ്യും.
1: വാർദ്ധക്യകാലത്ത് വയോജനങ്ങൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ, വിഷാദം, ഡിമൻഷ്യ തുടങ്ങിയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള കരുതൽ മാർഗങ്ങളെ കുറിച്ച് അപഗ്രഥിക്കുന്നു.
0: സീനിയർ സിറ്റിസണിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈവനിങ് ടോക്ക്, അതായത് വൈകുന്നേര വർത്തമാനം എന്ന് പറയുന്ന ഒരു പേരിലാണ് നമ്മളൊരു പരിപാടി ചെയ്യുന്നത്.
1: വയനാട് ഗ്രാമീൺ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഡയറക്ടർ റീന വർഗീസ്,
0: 60 എബോവ് ഉള്ള ആൾക്കാർക്ക് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് അവരിലുള്ള ലോൺലിനെസ്, ആരും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഡിമെൻഷ്യ കാറ്റഗറീസിലുള്ള ആൾക്കാരുണ്ട്, അവരൊന്ന് കുറച്ചു നേരത്തേക്ക് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്ന ഒരു പരിപാടിയാണ് വൈകുന്നേര വർത്തമാനം എന്ന് പറഞ്ഞ പേരിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അവരിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഡിപ്രഷൻ ഉണ്ട്, അതേപോലെ ആൻസൈറ്റി ഉണ്ട്. ഇതൊക്കെ ഒറ്റപ്പെടൽ കാരണവും കമ്മ്യൂണിക്കേഷൻ ബാരിയർ കാരണവും അവർക്ക് നേരിടേണ്ടി വരുന്ന മറ്റ് പ്രോബ്ലംസ് ആണ്. നമ്മളത് ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. അവരുടെ വീടുകളിൽ പോയിട്ടാണ് നമ്മളിപ്പോ കൗൺസിലിംഗ് അവർക്ക് വേണ്ടി കൊടുക്കുന്നത്. ഇനിയിപ്പോ ഫർദർ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് റെഫർ ചെയ്യുക എന്നുള്ളതാണ്.
1: സംസ്ഥാന സർക്കാരിന്റെ ജില്ലാ മാനസികാരോഗ്യ പരിപാടി ടെലിമാനസ് തുടങ്ങിയ സൗജന്യ കൗൺസിലിംഗ് സംവിധാനങ്ങളും സേവനങ്ങളും പരിചയപ്പെടുത്തുകയാണ്.
3: മാനസികാരോഗ്യ പരിപാടി സംസ്ഥാനത്തുടനീളം 300 ക്ലിനിക്കുകളാണ് നടത്തുന്നത്.
1: ആരോഗ്യ വകുപ്പിലെ മാനസികാരോഗ്യം സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ കിരൺ PS,
3: സേവനങ്ങൾ തികച്ചും സൗജന്യമായിട്ടാണ് നൽകപ്പെടുന്നത്. ബ്ലോക്ക് തലത്തിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. അതിനോടൊപ്പം ചുരുക്കം ചില താലൂക്ക് ആശുപത്രികളിൽ നമുക്ക് ഈ ഒരു ക്ലിനിക്കിന്റെ സേവനം ലഭ്യമാകുന്നുണ്ട്. മാസത്തിൽ ഒരു തവണ എന്ന രീതിയിലാണ് ഒരു ക്ലിനിക്ക് അവിടെ നടത്തപ്പെടുന്നത്. ഈ ഒരു ക്ലിനിക്കിന്റെ ഭാഗമായിട്ട് സൈക്യാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിക് സോഷ്യൽ വർക്കേഴ്സ് എന്നിവരുടെയൊക്കെ സേവനം അവിടെ ലഭ്യമാകുന്നു. ഔഷധ ചികിത്സ, മനഃശാസ്ത്ര ചികിത്സ, സോഷ്യൽ തെറാപ്പികളും ഒക്കെ തന്നെയും ലഭ്യമാണ്. ഔഷധങ്ങൾ ആവശ്യമുള്ളവർക്ക് തികച്ചും സൗജന്യമായിട്ട് തന്നെ സൈക്കോട്രോപിക് മെഡിസിൻസും സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും അവൈലബിൾ ആയിട്ടുള്ള സേവനമാണ്. ഇതിനോടൊപ്പം നമുക്ക് ടെലിമെനസ് സൗകര്യം, ഓൺലൈൻ കൗൺസിലിംഗ്, നമുക്ക് ടെലി കൗൺസിലിംഗ് എന്ന രീതിയിൽ നമുക്ക് ലഭ്യമാക്കുന്നുണ്ട്. 14416 എന്ന നമ്പറിലാണ്, തികച്ചും സൗജന്യമാണ്. 24 ഇതിന്റെ സേവനം ലഭിക്കുന്നതാണ്. പുറമെ വീഡിയോ കൺസൾട്ടേഷൻ എന്ന രീതിയിൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ സൈക്യാട്രിസ്റ്റിന്റെ വീഡിയോ കൺസൾട്ടേഷനും ഇതിനകത്ത് പകൽ സമയത്ത് ലഭ്യമാണ്. നേരിട്ടുള്ള സേവനങ്ങൾ ആവശ്യമായി വരുന്ന മുറയ്ക്ക് അവര് തൊട്ടടുത്തുള്ള മാനസികാരോഗ്യ പരിപാടിയുടെ ക്ലിനിക്കിന്റെ വിശദാംശങ്ങൾ കൊടുക്കുകയും അവിടെ എത്തി സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്.
1: ശരിയായ ഉറക്കം, ചിട്ടയായ വ്യായാമം, സന്തുലിത ഭക്ഷണം എന്നിവയിലൂടെ ദൈനംദിന ജീവിതത്തിലെ വൈകാരിക സമ്മർദ്ദങ്ങളെയും ഉത്കണ്ഠയെയും സ്വാഭാവികമായി നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് വിശദമാക്കുകയാണ്.
4: നമ്മുടെ ശരീരത്തെ എങ്ങനെ പരിപാലിക്കുന്നു എന്നത് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും മാനസികാവസ്ഥയും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്.
1: പോഷകാഹാര വിദഗ്ധയായ റമി മേരി,
4: നമുക്ക് ആവശ്യമായ ഉറക്കം ലഭിക്കുന്നത് വഴി ഓർമ്മശക്തി, ഏകാഗ്രത, തീരുമാനമെടുക്കുവാനുള്ള കഴിവ്, ഇമോഷൻസ് നിയന്ത്രിക്കുവാനുള്ള കഴിവ്, ഇവയെല്ലാം മെച്ചപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നു. ഉറക്കം കുറയുമ്പോൾ ക്ഷീണം, ഇറിറ്റേഷൻ, ടെൻഷൻ ഇതെല്ലാം കൂടുന്നതായിട്ടും ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളായി തോന്നുകയും ചെയ്യും അല്ലെ. അതുകൊണ്ട് കൃത്യസമയത്ത് ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഉറങ്ങാൻ തോന്നുന്നതിന് മുൻപ് തന്നെ മൊബൈൽ ഫോൺ പോലെയുള്ള സ്ക്രീനുകളുടെ ഉപയോഗം കുറയ്ക്കുക. 2, കഴിവതും എല്ലാ ദിവസവും ഏകദേശം ഒരേ സമയത്ത് തന്നെ കിടന്നുറങ്ങുവാനും എഴുന്നേൽക്കുവാനും

0: ആയിട്ടും ശ്രദ്ധിക്കുക. സ്ഥിരമായി വ്യായാമം ചെയ്യുന്നത് സമ്മർദ്ദം കുറയ്ക്കുവാനും മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നു. വ്യായാമത്തിന് ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുവാനും കഴിയും. നമ്മുടെ തലച്ചോറിന് ശരിയായി പ്രവർത്തിക്കുവാനായിട്ട് ആവശ്യമായ ഊർജവും വിവിധ പോഷകങ്ങളും വേണം. പഴങ്ങൾ, പച്ചക്കറികള്, ധാന്യങ്ങള്, പയറുവർഗ്ഗങ്ങള്, ആവശ്യമായ പ്രോട്ടീൻ, ഹെൽത്തി ഫാറ്റ്, വെള്ളം എന്നിവയെല്ലാം അടങ്ങുന്ന ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നു. അമിതമായി സംസ്കരിച്ച ഭക്ഷണങ്ങൾ, അതായത് ഓവർലി റിഫൈൻഡ് ആൻഡ് പ്രോസസ്ഡ് ഫുഡ്സ്, പഞ്ചസാരയുടെ അമിത ഉപയോഗം, അനാരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയെല്ലാം സ്ഥിരമായി കൂടുതൽ കഴിക്കുന്നത് നമ്മളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം. ഒരു നല്ല മാനസികാരോഗ്യത്തിനായി 3 കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. നന്നായി ഉറങ്ങുക, സജീവമായി ജീവിക്കുക, സമീകൃതമായി ഭക്ഷണം കഴിക്കുക.
1: ശരീരത്തിന് എന്ന പോലെ മനസ്സിനും രോഗങ്ങൾ വരാം. അതിന് പരിചരണവും ചികിത്സയും ആവശ്യമാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. മനസ്സ് തുറന്ന് സംസാരിക്കാനും ആവശ്യമായ സമയങ്ങളിൽ വിദഗ്ധ സഹായം തേടാനും മടി കാണിക്കാതിരിക്കുക എന്നതാണ് പ്രധാനം.
2: പ്രഭാത പേര് വീണ്ടും നാളെ രാവിലെ 6:30.
3: മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ അനുഭവസ്ഥരുടെ ജീവിത പാഠങ്ങൾ കേൾക്കുന്നതും ഉൾക്കൊള്ളുന്നതും എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു. ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു.
4: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
5: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
6: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
7: എന്നും രാവിലെ 7:13.
6: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
8: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.

0: സമയം 6 മണി കഴിഞ്ഞ 44 മിനിറ്റും 6 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. യുവാക്കൾ കഴിവുകൾ മെച്ചപ്പെടുത്തി നൂതന സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് രാഷ്ട്രപതിയോട് പ്രതിപക്ഷ നേതാക്കൾ. ഫയലുകൾ തീർപ്പാക്കാൻ ഈ മാസം 15 മുതൽ ഡിസംബർ 30 വരെ ജനസ്പർശം അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാസപ്പടി കേസിൽ ഗവൺമെന്റ് അനാവശ്യ ധൃതി കാണിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. റാഞ്ചിയിൽ ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റിൽ വെസ്റ്റ് ഇൻഡീസിന് ജയം. 3-ാം മത്സരം നാളെ ഇൻഡോറിൽ. വാർത്തകൾ വിശദമായി.

0: യുവാക്കൾ കഴിവുകൾ നിരന്തരം മെച്ചപ്പെടുത്തണമെന്നും ഉയർന്നുവരുന്ന നൂതന സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷാങ്ഹായിൽ വേൾഡ് സ്കിൽസ് മത്സരം 2026 പങ്കെടുത്ത ടീം ഇന്ത്യ അംഗങ്ങളുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര വിപണിയുടെ ആവശ്യകതകൾക്ക് അനുസൃതമായി കഴിവുകൾ വികസിപ്പിക്കാൻ യുവാക്കളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ എംപിമാരുടെ സംഘം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ചു. SIR നടപടിക്രമങ്ങളിലെ അപാകതകളെക്കുറിച്ച് രാഷ്ട്രപതിയെ അറിയിച്ചതായി സന്ദർശനത്തിന് ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മാധ്യമങ്ങളോട് പറഞ്ഞു. വോട്ടിംഗ് യന്ത്രങ്ങൾ പിൻവലിച്ച് ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പ്രതിപക്ഷ നേതാക്കൾ രാഷ്ട്രപതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ രാഷ്ട്രപതി തെളിവുകൾ തേടിയിട്ടുണ്ടെന്നും അത് സമർപ്പിക്കുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി, സമാജ്വാദി പാർട്ടി നേതാക്കളായ രാജീവ് റോയ്, സുപ്രിയ സുലെ, CPI നേതാവ് ഡി രാജ, നാഷണൽ കോൺഗ്രസ് നേതാവ് ഒമർ അബ്ദുള്ള എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. പൊതുസുരക്ഷ മാനിച്ച് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഇന്ന് CJP നടത്താനിരുന്ന പ്രതിഷേധ പരിപാടികൾക്ക് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. ജന്തർ മന്ദറിൽ പ്രതിഷേധങ്ങളോ മറ്റു പരിപാടികളോ സംഘടിപ്പിക്കാൻ അനുമതിക്കായി 10 ദിവസം മുമ്പെങ്കിലും അപേക്ഷ സമർപ്പിക്കണമെന്ന് ഡൽഹി പോലീസ് ജോയിന്റ് കമ്മീഷണർ നൂപുർ പ്രസാദ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ആവശ്യമായ അനുമതി ഇല്ലാതെയാണ് ഡൽഹിയിൽ ഒത്തുചേരൽ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും പൊതുപ്രകടനങ്ങൾ സംബന്ധിച്ച നിയമങ്ങൾ പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം ഡൽഹിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. 45 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് വൈകിട്ട് 6 വരെ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. സരായ് കാലേഖാൻ, ന്യൂ അശോക് നഗർ സ്റ്റേഷനുകൾക്കിടയിൽ നമോഭാരത് ട്രെയിൻ സർവീസുകൾ രാത്രി 10 വരെ ഉണ്ടാകില്ല. വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിലും ആക്ഷേപം ഉന്നയിക്കാനും പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാനും ഫോം 7 പൂരിപ്പിച്ച് നൽകിയാൽ മതിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ആക്ഷേപങ്ങൾ സമർപ്പിക്കുമ്പോൾ പരമാവധി 10 അപേക്ഷകളും വോട്ടർ പട്ടിക തുടർച്ചയായി പുതുക്കുന്ന സമയത്ത് പ്രതിമാസം 5 അപേക്ഷകളും മാത്രമേ അനുവദിക്കൂ. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് ഈ മാസം 15 മുതൽ December 30 വരെ ജനസ്പർശം ഫയൽ അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. 276,000 ഫയലുകൾ തീർപ്പാക്കാനാണ് ലക്ഷ്യമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഓരോ ഫയലിലും ഓരോ ജീവിത പ്രശ്നങ്ങളുണ്ടെന്നും ഫയൽ നീക്കത്തിന് പുതിയ രീതി കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയോജന വകുപ്പിന് പുതിയ നിയമം കൊണ്ടുവരുമെന്നും ബില്ലിന്റെ കരട് മന്ത്രിസഭ അംഗീകരിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ നിയമം പാസാക്കാനാണ് ശ്രമം. മാസപ്പടി കേസിൽ ഗവൺമെന്റ് അനാവശ്യ ധൃതി കാണിച്ചിട്ടില്ലെന്നും VD സതീശൻ പറഞ്ഞു. പിണറായി വിജയനെതിരെ വ്യക്തിവിരോധം തീർക്കാനില്ലെന്നും ED നൽകിയ കത്തിനെ നിയമപരമായാണ് കൈകാര്യം ചെയ്തതെന്നും അറിയിച്ച മുഖ്യമന്ത്രി FIR രജിസ്റ്റർ ചെയ്യണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകില്ലെന്നും വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജൻസേവ സേ ദേശ് സേവ എന്ന ദർശനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കാൻ പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ട് ജാർഖണ്ഡിലെ ആദിവാസി സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ചാണ്.
1: സ്വാതന്ത്ര്യ സമരത്തിന്റെ അനശ്വരയേട് എഴുതിച്ചേർത്ത മണ്ണാണ് ജാർഖണ്ഡിന്റേത്. എല്ലാ വർഷവും നവംബർ 15 ജൻ ജാതീയ ഗൌരവ് ദിവസ് ആഘോഷിക്കുമ്പോൾ ജാർഖണ്ഡിന് പോരാട്ടത്തിന്റെ പുതിയ മുഖം സമ്മാനിച്ച അനശ്വര രക്തസാക്ഷി ബിർസ മുണ്ടയുടെ ജന്മദിനം കൂടിയാണിത്. ആദിവാസി സമൂഹത്തിന് ആ മഹാൻ നൽകിയ സംഭാവന രാജ്യമെക്കാലവും ഓർമ്മിക്കും. ബിർസ മുണ്ടയുടെ ദർശനത്തിനു കീഴിൽ 142 കോടി രൂപ ചെലവഴിച്ച് റാഞ്ചിയിൽ നിർമ്മിച്ച ഗ്രാൻഡ് ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ് മ്യൂസിയം രാജ്യത്ത് പുതിയ അവബോധമുണർത്താൻ സഹായകമായി. 30 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മ്യൂസിയം സിദ്ധു കൻഹു, വീർബുദ്ധ് ഭഗത്, ഗയാമുണ്ട, ബിർസാമുണ്ട തുടങ്ങിയ ആദിവാസി വീരന്മാരുടെ പോരാട്ടങ്ങൾക്ക് ജീവൻ പകരുന്നു. ആദിവാസി സമൂഹത്തിന്റെ സംഭാവനയില്ലാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം അപൂർണമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
0: ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസിക രോഗത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്താനാണ് എല്ലാ വർഷവും October 10 ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. കേട്ട അനുഭവങ്ങൾ യഥാർത്ഥ ശബ്ദങ്ങൾ, യഥാർത്ഥ മാറ്റം എന്ന സന്ദേശമാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് വൈകിട്ട് ലൈഫ് ബ്രിഡ്ജ് സൂയിസൈഡ് പ്രിവെൻഷൻ സെന്റർ, ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, IMA, കാലിക്കറ്റ് ബൈക്കേഴ്സ് ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. KJ ജയന്ത MLA ഉദ്ഘാടനം ചെയ്യും. ലോക മാനസികാരോഗ്യ

0: ആരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ആരോഗ്യവകുപ്പും ഗവൺമെന്റ് മാനസിക ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ജില്ലാതല പരിപാടി ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് കളക്ടർ മാളവിക ജി നായർ ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 12 സൈക്കോളജി സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളുമായി സംസ്ഥാനതല മാനസികാരോഗ്യ ക്വിസ് മത്സരം സംഘടിപ്പിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ വാർഷിക സാങ്കേതിക മാനേജ്മെന്റ് ഫെസ്റ്റിവൽ തത്വ 26 സിൽവർ ജൂബിലി പതിപ്പിന് തുടക്കമായി. വിശദാംശങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
1: ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ടെക്നോ മാനേജ്മെന്റ് ഫെസ്റ്റിവലായ തത്വയുടെ 25 വാർഷികാഘോഷങ്ങൾ 3 ദിവസങ്ങളിലായാണ് സംഘടിപ്പിക്കുന്നത്. സോഹോ HR ലീഡർ ചാൾസ് ഗോഡ്വിൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അസ്ഥീരിയ എന്ന പേരിട്ടിരിക്കുന്ന ബഹിരാകാശ അധിഷ്ഠിത ആധുനിക പ്രമേയത്തിലാണ് ഇത്തവണ ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. കോസ്മോപോളോ എന്ന മസ്കറ്റാണ് തത്വ 26 ദൃശ്യാവിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 3 രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 80,000 വിദ്യാർത്ഥികളും സന്ദർശകരും ഫെസ്റ്റിവലിൽ പങ്കാളികളാകും. ഉദ്ഘാടന ദിനത്തിൽ റോബോട്ടിക്സ് പ്രേമികൾക്കായി സംഘടിപ്പിച്ച റോബോ വാർ ശ്രദ്ധേയമായി. കൂടാതെ പ്രമുഖ പ്രാസംഗികൻ ജോസഫ് അന്നക്കുട്ടി ജോസിന്റെ പ്രത്യേക ടോക്ക് ഷോയും ആദ്യ ദിനത്തിലെ പ്രധാന ആകർഷണമായിരുന്നു. സാങ്കേതിക മാനേജ്മെന്റ് മത്സരങ്ങൾ, സംരംഭകത്വ ശില്പശാലകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയും വരും ദിവസങ്ങളിൽ നടക്കും.
0: സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. റാഞ്ചിയിൽ 2 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസ് ഇന്ത്യയെ 6 തോൽപ്പിച്ചു. ഇതോടെ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇരു ടീമുകളും 1-1 എന്ന നിലയിൽ ഒപ്പമെത്തി. 3 2020 മത്സരം നാളെ ഇൻഡോറിൽ വൈകിട്ട് 7 ആരംഭിക്കും. കണ്ണൂരിൽ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂർ വാരിയേഴ്സ് ഫോഴ്സ കൊച്ചിയെ 1 2 തോൽപ്പിച്ചു. വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ജവഹർ സ്റ്റേഡിയത്തിൽ നിറഞ്ഞ ഫുട്ബോൾ ആരാധകരെ സാക്ഷിയാക്കിക്കൊണ്ടാണ് വാരിയേഴ്സ് വിജയം നേടിയത്. വാരിയേഴ്സിന് വേണ്ടി സെർബിയൻ താരം ബോഗ്ദാൻ സ്റ്റമൻകോവിച്ചും ഫസലു റഹ്മാനും ഗോൾ നേടി. ഫോഴ്സ കോച്ചിക്ക് വേണ്ടി രാഹുൽ രാജുവാണ് ഗോളടിച്ചത്. 3 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 2 ഒരു സമനിലയുമായി കണ്ണൂർ വാരിയേഴ്സ് പോയിന്റ് പട്ടികയിൽ 1. കാലിക്കറ്റ് FC 2 സ്ഥാനത്തും ഫോഴ്സ കൊച്ചി 3 സ്ഥാനത്തുമാണ്. ഫസലു റഹ്മാനാണ് ഇന്നത്തെ മത്സരത്തിലെ താരം. തിരുവനന്തപുരം കൊമ്പൻസിനെതിരെ പരാജയപ്പെട്ട കണ്ണൂർ വാരിയേഴ്സ് FC ടീം നേരിയ മാറ്റം വരുത്തിയായിരുന്നു കളത്തിലിറങ്ങിയത്. ഫോഴ്സ കൊച്ചി ടീമിൽ 2 മാറ്റങ്ങളുണ്ടായിരുന്നു.
0: തലശ്ശേരിയിൽ കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പയ്യന്നൂർ ഉപജില്ല 73 മുന്നിൽ. തലശ്ശേരി നോർത്ത് ഉപജില്ല 2 സ്ഥാനത്തും മട്ടന്നൂർ ഉപജില്ല 3 സ്ഥാനത്തും ഉണ്ട്. കായികമേള ഇന്ന് സമാപിക്കും. CBSE സ്കൂളുകളുടെ സഹോദയ ജില്ലാ കലോത്സവം കണ്ണൂരിൽ ഇന്ന് സമാപിക്കും. 636 കണ്ണൂർ ചിന്മയ വിദ്യാലയമാണ് മുന്നിൽ. 24 കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലാ കിരീടത്തിലേക്ക്. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ പാലായെ പിന്നിലാക്കിയാണ് കാഞ്ഞിരപ്പള്ളിയുടെ കുതിപ്പ്. 194 കാഞ്ഞിരപ്പള്ളിക്ക് ലഭിച്ചത്. പാലായ്ക്ക് 150. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് യൂത്ത് ഫോറത്തിന്റെ 12 സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് എറണാകുളത്ത് തുടക്കമാകും. മന്ത്രി VE അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. യുവാക്കൾ കഴിവുകൾ മെച്ചപ്പെടുത്തി നൂതന സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് രാഷ്ട്രപതിയോട് പ്രതിപക്ഷ നേതാക്കൾ. ഫയലുകൾ തീർപ്പാക്കാൻ ഈ മാസം 15 December 30 ജനസ്പർശം അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മാസപ്പടി കേസിൽ ഗവൺമെന്റ് അനാവശ്യ ധൃതി കാണിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. റാഞ്ചിയിൽ ഇന്ത്യക്കെതിരായ 2 ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസിന് ജയം. 3 മത്സരം നാളെ ഇൻഡോറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ.
2: ക്ഷീരവികസന വകുപ്പ് തിരുവനന്തപുരം വലിയതുറ സ്റ്റേറ്റ് ഫോളോ ഫാം പരിശീലന കേന്ദ്രത്തിൽ വച്ച് ഈ മാസം 15-16 തീയതികളിൽ 2 ദിവസത്തെ തീറ്റപ്പുൽ കൃഷി വികസനവും സൈലേജ് നിർമ്മാണവും എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400058641 അല്ലെങ്കിൽ 9388834424 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. കാർഷിക യന്ത്രങ്ങൾ 50% വരെ സബ്സിഡിയിൽ ലഭിക്കുന്നതിന് സ്മാം അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 15 വരെ അപേക്ഷ സ്വീകരിക്കും. പദ്ധതിയിലൂടെ കാർഷിക യന്ത്രങ്ങൾ, വിളവെടുപ്പ് യന്ത്രങ്ങൾ, വിള സംസ്കരണ ഉപകരണങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യന്ത്രങ്ങൾ എന്നിവ സബ്സിഡി നിരക്കിൽ ലഭിക്കും. വ്യക്തിഗത കർഷകർക്ക് 40 മുതൽ 50% വരെയാണ് സബ്സിഡി അനുവദിക്കുന്നത്. അനുവദിച്ച യന്ത്രങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ അപേക്ഷകൾ ലഭിച്ചാൽ യോഗ്യരായ എല്ലാ അപേക്ഷകരെയും ഉൾപ്പെടുത്തി ഓൺലൈൻ നറുക്കെടുപ്പിലൂടെയായിരിക്കും തെരഞ്ഞെടുപ്പ്. കൂടുതൽ വിവരങ്ങൾക്ക് 8421672893 അല്ലെങ്കിൽ 9605632084 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. കർഷകർക്ക് ആധുനിക സാങ്കേതിക വിദ്യകൾ, പുതിയ വിപണി സാധ്യതകൾ, കർഷക സംരംഭകത്വം എന്നിവ പരിചയപ്പെടുത്തുന്നതിനായി കേരള കാർഷിക സർവകലാശാലയിൽ വച്ച് ഈ മാസം 16 അഗ്രികോൺ 2026 സംഘടിപ്പിക്കുന്നു. ടൈ കേരളയും കേരള കാർഷിക സർവകലാശാലയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കർഷകർ, കാർഷിക സംരംഭകർ, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ താൽപര്യമുള്ളവർ എന്നിവർക്ക് പരിപാടിയിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 7025888862 അല്ലെങ്കിൽ 7025888872 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ വച്ച് ഈ മാസം 15-16 തീയതികളിൽ വളർത്തുനായ്ക്കളുടെ പരിപാലനത്തിൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. നായ്ക്കുട്ടികളെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നായ്ക്കളുടെ പരിശീലനം, പ്രജനനം, ജന്തുജന്യ രോഗങ്ങളുടെ നിയന്ത്രണം എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ എടുക്കുന്നതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 04829234333 എന്നീ ഫോൺ നമ്പറിൽ വിളിച്ചോ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കർഷകർക്കും കാർഷിക സംരംഭങ്ങൾക്കും കാർഷികാടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതിയിലേക്ക് 2027 മാർച്ച് 31 വരെ അപേക്ഷിക്കാം. 2 കോടി രൂപ വരെയുള്ള വായ്പകൾ പരമാവധി 7 വർഷ കാലയളവിലേക്ക് 6% പലിശ നിരക്കിൽ ലഭ്യമാകും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക്സ് തുടങ്ങിയ പദ്ധതികൾക്ക് ധനസഹായം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 89215402333 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ 2 മാസം പ്രായമായതും പ്രതിരോധ കുത്തിവയ്പ്പുകൾ പൂർത്തിയാക്കിയതുമായ BV380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഈ മാസം 13 മുതൽ വിൽപ്പന ആരംഭിക്കുന്നതാണ്. മുട്ടക്കോഴി കുഞ്ഞുങ്ങൾക്ക് പുറമെ കർഷകർക്ക് ആവശ്യമായ കോഴിത്തീറ്റയും മരുന്നുകളും ഇവിടെ നിന്ന് ലഭിക്കും. കർഷകർക്ക് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ വിപണന കേന്ദ്രത്തിൽ നിന്ന് ഞായറാഴ്ച ഒഴികെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയോ ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 3:30 വരെയോ ഉള്ള സമയങ്ങളിൽ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാവുന്നതാണ്. ഇതോടൊപ്പം കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിന് വിദഗ്ധരുടെ സേവനവും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8078572094 എന്ന നമ്പറിൽ വിളിക്കുക.
1: കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
0: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.

0: ഇന്ന് ഒക്ടോബർ 10 നിരവധി പ്രത്യേകതകളുള്ള ദിവസമാണിന്ന്. ഈ തീയതിയുടെ ചരിത്ര പ്രാധാന്യം എന്തെന്ന് കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: ഇന്ത്യയിൽ എല്ലാ വർഷവും ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനമായി ആചരിക്കുന്നു. 150-ലധികം വർഷങ്ങളായി രാജ്യത്തെ ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ ഇന്ത്യൻ തപാൽ വകുപ്പ് നൽകിയ മികച്ച സേവനങ്ങളെയും സംഭാവനകളെയും ആദരിക്കുന്നതിനാണ് ഈ ദിവസം ആഘോഷിക്കുന്നത്. ഒക്ടോബർ 9 ലോകമെമ്പാടും ആചരിക്കുന്ന ലോക തപാൽ ദിനത്തിന്റെ ഒരു തുടർച്ചയായാണ് ഇന്ത്യയിൽ ഒക്ടോബർ 10 ദേശീയ ദിനമായി തിരഞ്ഞെടുത്തത്. എല്ലാ വർഷവും ഒക്ടോബർ 10 ആഗോളതലത്തിൽ ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനും മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് പിന്തുണ ഉറപ്പാക്കുന്നതിനുമാണ് ഈ ദിവസം മാറ്റിവച്ചിരിക്കുന്നത്. 1992 വേൾഡ് ഫെഡറേഷൻ ഫോർ മെന്റൽ ഹെൽത്ത് ആണ് ഈ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ഒക്ടോബർ 10 വധശിക്ഷയ്ക്കെതിരെയുള്ള അന്താരാഷ്ട്ര ദിനമായും ആചരിക്കുന്നു. വധശിക്ഷ എന്ന ക്രൂരവും അമാനുഷികവുമായ ശിക്ഷാരീതി ആഗോളതലത്തിൽ പൂർണ്ണമായും നിർത്തലാക്കുന്നതിനായി വേൾഡ് കോയലിഷൻ എഗെയിൻസ്റ്റ് ദി ഡെത്ത് പെനാൽറ്റി എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 2003 മുതലാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. ഇന്ത്യൻ സംഗീത ലോകത്തെ മഹനീയ സാന്നിധ്യമായിരുന്ന പ്രശസ്ത ഗസൽ ഗായകൻ ജഗ്ജിത് സിംഗ് 2011 ഒക്ടോബർ 10 ഈ ലോകത്തോട് വിട പറഞ്ഞത്. 1941 ഫെബ്രുവരി 8 ജനിച്ച അദ്ദേഹം ഗസൽ സംഗീതത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. അദ്ദേഹവും ഭാര്യ ചിത്ര സിംഗും ചേർന്നുള്ള ഗസൽ ആലാപനങ്ങൾ ഇന്ത്യൻ സംഗീത ലോകത്ത് തരംഗമായി മാറി. ചലച്ചിത്ര ഗാനങ്ങൾക്കും ഗസലുകൾക്കും പുറമെ ഭക്തിഗാന രംഗത്തും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചു. രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച ഈ മഹാൻ മുംബൈയിൽ വെച്ചാണ് അന്തരിച്ചത്. ഇന്ത്യൻ സിനിമയിലെ നിശബ്ദ യുഗത്തിലെ ഇതിഹാസ നായികയായിരുന്ന റൂബി മയേഴ്സ് അന്തരിച്ചത് 1983 ഒക്ടോബർ 10. ചലച്ചിത്ര ലോകത്ത് സുലോചന എന്ന പേരിൽ പ്രശസ്തിയായിരുന്ന അവർ മുംബൈയിൽ വെച്ചാണ് അന്തരിച്ചത്. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 1973 രാജ്യം അവർക്ക് സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. യൂറോപ്പിനും ഉത്തരാമേരിക്കയ്ക്കും പുറത്ത് ഏഷ്യൻ വൻകരയിൽ വെച്ച് ആദ്യമായി നടന്ന ഒളിമ്പിക്സ് മത്സരമായ 1964 ടോക്കിയോ ഒളിമ്പിക്സ് ആരംഭിച്ചത് ആ വർഷം ഒക്ടോബർ 10. 1964 ഒക്ടോബർ 10 മുതൽ 24 വരെയായിരുന്നു ഈ ചരിത്ര പ്രസിദ്ധമായ കായികമേള അരങ്ങേറിയത്. 1967 ഒക്ടോബർ 10 ബഹിരാകാശത്തിന്റെ സമാധാനപരമായ ഉപയോഗം ഉറപ്പാക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ ഉടമ്പടി നിലവിൽ വന്നത്. USA, UK, സോവിയറ്റ് യൂണിയൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെ ഒപ്പുവെച്ച ഈ കരാർ ബഹിരാകാശ നിയമങ്ങളുടെ അടിത്തറയായി മാറിയ സംഭവം കൂടിയാണ്. ചന്ദ്രനടക്കമുള്ള ബഹിരാകാശ ഗോളങ്ങൾ ഒരു രാജ്യത്തിനും സ്വന്തമാക്കാൻ അവകാശമില്ലെന്നും ഉടമ്പടി വ്യക്തമാക്കുന്നു. ബഹിരാകാശ ഗവേഷണ രംഗത്തെ സമാധാനപരമായ സഹകരണത്തിന് ഈ ഉടമ്പടി വലിയ വഴികാട്ടിയായി. പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാജ്യമായ ഫിജി 94 വർഷത്തെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് ശേഷം 1970 ഒക്ടോബർ 10 സ്വാതന്ത്ര്യം നേടിയത്. ബ്രിട്ടനിലെ ചാൾസ് രാജകുമാരൻ പങ്കെടുത്ത ചടങ്ങിലാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഫിജി കോമൺവെൽത്ത് രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയിൽ അംഗമായി. ഇന്ത്യൻ വംശജരായ വൻ ജനവിഭാഗം വസിക്കുന്ന രാജ്യം എന്ന നിലയിൽ ഇന്ത്യയുമായി അടുത്ത സാംസ്കാരിക ബന്ധം ഫിജിക്കുണ്ട്. ഈ ദിനം ഫിജിയിൽ ദേശീയ ദിനമായി ആഘോഷിക്കപ്പെടുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: വല്ലത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. പ്രായോജകർ വല്ലത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
0: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ

0: തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: Bro, this offer is massive. Total aura. You got a lock-in.
2: No cap. Pure vibes. Pittapillil Saturday surprise sale-il neckband mudal soundbar vare free-a.
3: Ivarude slang search cheythu palavedanayagunnavanekkal nallathu Pittapillil poi pudiya smartphone vaangunnava.
4: October 10th Pittapillil Saturday surprise sale. Ella smartphone purchase-inum purchase value anusarichu urappaya sammanangal.
5: Ini ayurarogyam.
6: ആയുരാരോഗ്യത്തിൽ നിന്ന് നമ്മുടെ മാനസികാവസ്ഥകൾ എങ്ങനെ മാനേജ് ചെയ്യാം, ഇതേക്കുറിച്ച് ഡോക്ടർ നിത്യ പി എസ് സംസാരിക്കുന്നു.
7: എല്ലാ മെന്റൽ സ്റ്റേറ്റ്സിനകത്തും പലപ്പോഴും സംഭവിക്കാറുള്ളത് ഹോർമോണൽ ഇംബാലൻസ് ആണ് വരുന്നത്. ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനെ ഹാപ്പി ആക്കി വെക്കുന്ന കുറച്ച് ഹോർമോൺസ് ഉണ്ട്. അതായത് നമുക്കറിയാം ഹാപ്പി ഹോർമോൺസ്. അപ്പൊ ഏതൊക്കെയാണ് ഈ ഹാപ്പി ഹോർമോൺസ്? ഈ ഹാപ്പി ഹോർമോൺസിനെ ഉത്തേജിപ്പിക്കാൻ നമുക്ക് നാച്ചുറലി എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതാണ് നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ഹാപ്പി ഹോർമോൺസ് പറയുമ്പോൾ ആദ്യത്തേത് ഡൊപ്പാമിൻ ആണ്, രണ്ടാമത്തെ ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ ആണ്, മൂന്നാമത്തേത് സെറട്ടോണിൻ, നാലാമത്തേത് എൻഡോർഫിൻസ്. ഓരോ ഹോർമോണും നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഈ ഹാപ്പി ഹോർമോൺസ് പറഞ്ഞ സാധനം നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാരണം. ഈ ഹാപ്പി ഹോർമോൺസിനെ നമുക്ക് നാച്ചുറലി തന്നെ വൈറ്റലൈസ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും. ഈ ഹാപ്പി ഹോർമോൺസിന് സ്റ്റേബിളായിട്ട് വെക്കാൻ നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ ഒരുപാട് ഓക്സിലറി മെഷേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാപ്പി ഹോർമോൺസ് നമ്മൾ പർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഹാപ്പി ആയിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനായിട്ട് നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഹാപ്പി ഹോർമോൺസിനെ ഉത്തേജിപ്പിക്കാൻ പറ്റും? ആദ്യത്തെ ഹോർമോൺ ഡോപ്പാമിനെ പറ്റി തന്നെ പറയാം. ഡോപ്പാമിൻ എപ്പോഴൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ഉത്തേജിപ്പിക്കുന്നത്? അതായത് ഡോപ്പാമിൻ ഉത്തേജിപ്പിക്കുന്ന സമയങ്ങൾ എന്ന് പറയുന്നത്, നമ്പർ വൺ, എന്തുകൊണ്ടാണ് ഈ ചാറ്റിംഗ് എല്ലാവരും ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോപ്പാമിൻ ഇഫക്റ്റാണ്. അതായത് ഡോപ്പാമിൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഡോപ്പാമിൻ ഇഫക്റ്റ് ഒരു ഒന്നൊന്നര കൊല്ലം വരെ നിൽക്കത്തുള്ളതാണ് നിഗമനം. അതായത് ഇപ്പൊ ഒരാള് നമുക്ക് ദിവസവും ഒരു ടൈമിൽ, ഫോർ എക്സാമ്പിൾ ആഫ്റ്റർ 7 o'clock വല്ലതും ഒരു സന്തോഷകരമായ മെസ്സേജ് അയക്കുന്നു, ഒരു രണ്ടോ മൂന്നോ ദിവസം ഈ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ബ്രെയിൻ ഒരു സുഖം എഫക്റ്റ്, ഒരു ഹാപ്പിനെസ് എഫക്റ്റ് കിട്ടുകയാണ്, കിക്ക് പോലത്തെ ഒരു എഫക്റ്റ് കിട്ടുകയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഈ കിക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രെയിൻ ഡിമാൻഡ് ചെയ്യും, ആ സമയത്ത് ആ ഹോർമോണിന്റെ ഇഫക്റ്റ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ബ്രെയിൻ ഡിമാൻഡ് ചെയ്യും, എവിടെ ആ പേഴ്സണെ കാണുന്നില്ലല്ലോ, അതാണ് ഡോപ്പാമിൻ ഇഫക്റ്റ്. അതുപോലെ ഈ ഹോർമോൺസിന് എല്ലാത്തിനും ഓരോ ടൈപ്പ് ഓഫ് ഈ പറഞ്ഞ ഹാപ്പി ഹോർമോൺസ്, നമുക്ക് ഈ ഹാപ്പി ഹോർമോൺസിനെ എങ്ങനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും, എങ്ങനെ നാച്ചുറലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? നമ്പർ വൺ എന്ന് പറയുന്ന എക്സസൈസ് ആണ്. നമ്മൾ ബോഡിയിൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് പറയുന്നത് നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫിസിക്കൽ എക്സസൈസ്, ഫിസിക്കൽ എക്സസൈസ് പറയുമ്പോൾ പെയിൻഫുൾ എക്സസൈസ് അല്ല, പിന്നെന്താണ്, നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന എക്സസൈസുകൾ, ഡാൻസിങ്ങോ അല്ലെങ്കിൽ നമ്മൾ ജോഗിങ് വിത്ത് ഫ്രണ്ട്സോ, നമ്മൾ ജിമ്മിലാണ് ചെയ്യുന്നതെങ്കിൽ ഇഫ് യു എൻജോയിങ് ഇറ്റ് വിത്ത് സം മ്യൂസിക്കോ സംതിങ്, അതെല്ലാം നമ്മുടെ ഹാപ്പി ഹോർമോൺസിനെ ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. നെക്സ്റ്റ് എന്താണ്, സ്പെൻഡിങ് ടൈം വിത്ത് ദ നേച്ചർ, ഇപ്പോൾ പ്രകൃതിയുമായിട്ട് കൂടുതൽ കോൺടാക്റ്റിൽ വെക്കുകയാണ്. ഇപ്പോൾ ചെടികളോട്, മരങ്ങളോട്, അതിൻ്റെ മണം, അതിനോട് സംസാരിക്കുമ്പോൾ ഒക്കെ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് സ്റ്റിമുലേറ്റഡ് ആവും. പിന്നെ എന്താണ്, പാമ്പറിങ് ദ പെറ്റ്സ്, പെറ്റ്സിനെ നമ്മൾ തടവുകയാണ്, പെറ്റ്സിനെ നമ്മൾ കൊഞ്ചിക്കുകയാണ്, പെറ്റ്സിനെ നമ്മൾ ഹഗ് ചെയ്യാണ്, അത് നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഹാപ്പി ഹോർമോൺസിന്റെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഹഗ്ഗിങ്. ഹഗ്ഗിങ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ ശരിക്കും ഹഗ് ചെയ്യണമെന്നാണ് പറയുന്നത്, കുഞ്ഞുങ്ങളെ ഹഗ് ചെയ്യും, അവിടെ മുതുകത്തൊരു തട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺ ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റഡ് ആവും. ഹാപ്പി ഹോർമോൺ ഇൻക്രീസ് ചെയ്യാനുള്ള അടുത്തൊരു മെഷേഴ്സ് ആണ് എന്താണ്, ടോക്കിംഗ് വിത്ത് ഫ്രണ്ട്സ്, സ്പെൻഡിങ് ടൈം വിത്ത് ഫ്രണ്ട്സ്, ഇതൊക്കെ നമ്മുടെ ഹാപ്പി ഹോർമോണിനെ ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. അടുത്ത ഒരു നാച്ചുറൽ മെക്കാനിസം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം. നമ്മൾ ഈ രാവിലത്തെ നമ്മൾ സൂര്യപ്രകാശം കാണുമ്പോഴേ ജനലും കതവും എല്ലാം അടച്ച് തുണിയെടുത്ത് തലയിട്ടിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ സൂര്യപ്രകാശം എന്ന് പറയുന്ന സാധനം നമ്മുടെ സ്കിന്നിൽ കൂടെയും ഈവൻ നമ്മുടെ കണ്ണിൽ കൂടെയും വൈറ്റമിൻ ഡിയുടെ എൻട്രൻസ് നടക്കുകയാണ്. അപ്പോൾ സൂര്യപ്രകാശം എന്ന് പറയുന്ന സാധനം നമ്മുടെ ഈ ബോഡിയിലോട്ട് നമ്മുടെ ഹാപ്പി ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും നമ്മുടെ മൂഡിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഭയങ്കര സഹായിക്കുന്ന ഒരു സാധനമാണ് എന്താണ് സൂര്യപ്രകാശം.
6: ആയുരാരോഗ്യത്തിൽ നിന്ന് നമ്മുടെ മാനസികാവസ്ഥകൾ എങ്ങനെ മാനേജ് ചെയ്യാം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നിത്യ പി എസ്.

0: തൊഴിൽ ദർശനം.
1: ദക്ഷിണ റെയിൽവേയിൽ കായിക താരങ്ങൾക്ക് അവസരം. 67 ഒഴിവുണ്ട്. ലെവൽ 2, ലെവൽ 3 ശമ്പള സ്കെയിലുള്ള തസ്തികകളിൽ 16 ഒഴിവും, ലെവൽ 4, ലെവൽ 5 ശമ്പള സ്കെയിലുള്ള തസ്തികകളിൽ 5 ഒഴിവും, ലെവൽ 1 ശമ്പള സ്കെയിലുള്ള തസ്തികയിൽ 46 ഒഴിവുമുണ്ട്. വിവിധ കായിക ഇനങ്ങളിലായാണ് ഒഴിവ്. വനിതകൾക്കും അപേക്ഷിക്കാം. കായിക ഇനങ്ങളും ഒഴിവും: അത്ലറ്റിക്സ് 15, ബോക്സിംഗ് 9, ബാസ്കറ്റ്ബോൾ 3, ക്രിക്കറ്റ് 11, ക്യൂ സ്പോർട്സ് 1, ഫുട്ബോൾ 8, വോളിബോൾ 9, ഹോക്കി 7, വെയ്റ്റ് ലിഫ്റ്റിംഗ് 4. വിദ്യാഭ്യാസ യോഗ്യത: ലെവൽ 1 തസ്തികകൾക്ക് 10 ക്ലാസ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ITI, NAC തത്തുല്യം. ലെവൽ 2-3 തസ്തികകൾക്ക് +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത, അല്ലെങ്കിൽ 10 ക്ലാസും ITIയും. ലെവൽ 4-5 തസ്തികകൾക്ക് ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യത. കായിക യോഗ്യത: ലെവൽ 5-4 തസ്തികകളിലേക്ക് കോമൺവെൽത്ത്, ഏഷ്യൻ ഗെയിംസ്, വേൾഡ് കപ്പ്, ജൂനിയർ, സീനിയർ, ഒളിമ്പിക്സ്, ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങിയവയിൽ രാജ്യത്തെ പ്രതിനിധാനം ചെയ്തവർക്കാണ് അവസരം. ലെവൽ 3-2 തസ്തികകൾക്ക് കോമൺവെൽത്ത്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, സീനിയർ, ജൂനിയർ, ദേശീയ ചാമ്പ്യൻഷിപ്പ്, ഓൾ ഇന്ത്യ, ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ് എന്നിവയിൽ കുറഞ്ഞത് 3 സ്ഥാനമെങ്കിലും നേടിയവരെ പരിഗണിക്കും. ലെവൽ 1 തസ്തികകൾക്ക് സംസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്ത് സീനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ 8 സ്ഥാനമെങ്കിലും നേടിയവർക്ക് അപേക്ഷിക്കാം. പ്രായം 2027 January 1 18 25 വയസ്സിനും ഇടയിൽ. അപേക്ഷാ ഫീസ്: വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും SC ST വിഭാഗക്കാർക്കും 250 രൂപ, മറ്റുള്ളവർക്ക് 500 രൂപ. ട്രയൽസിൽ പങ്കെടുത്താൽ വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും SC ST വിഭാഗക്കാർക്കും മുഴുവൻ തുകയും മറ്റുള്ളവർക്ക് 400 രൂപയും തിരികെ ലഭിക്കും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി October 25. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rrcmas.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.rrcmas.in. ആസാം റൈഫിൾസിൽ 2026 ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ റിക്രൂട്ട്മെന്റ് റാലിക്ക് വിജ്ഞാപനമായി. റൈഫിൾമാൻ, വാറന്റ് ഓഫീസർ, ഹവിൽദാർ തസ്തികകളിലായി 354 ഒഴിവുണ്ട്. വിവിധ ട്രേഡുകളിലായാണ് ഒഴിവുകൾ. വാറന്റ് ഓഫീസർ ഒഴിവ് 129. ട്രേഡുകൾ: ഡ്രോട്ട്സ്മാൻ, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ, ഫിസിയോതെറാപ്പിസ്റ്റ്. യോഗ്യത: സൈഫർ തസ്തികയിലേക്ക് ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് എന്നിവയുൾപ്പെട്ട സയൻസ് +2 വിജയം. ITI, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റൽ ടെക്നോളജി ബിരുദം, ഇലക്ട്രോണിക്സ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഡ്രോട്ട്സ്മാന് +2 വിജയവും ആർക്കിടെക്ചറൽ അസിസ്റ്റന്റ്ഷിപ്പിൽ ത്രിവത്സര ഡിപ്ലോമയുമാണ് യോഗ്യത. ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ, ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവയിലേക്ക് +2 വിജയവും ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോമയും 1 പ്രവൃത്തി പരിചയവും വേണം. പ്രായം 18-25 വയസ്സിനും ഇടയിൽ. ഹവിൽദാർ ഒഴിവ് 6. ട്രേഡ് ഇൻസ്ട്രുമെന്റ് മെക്കാനിക്. യോഗ്യത: 10 ക്ലാസ് വിജയവും ഇൻസ്ട്രുമെന്റ് മെക്കാനിക് അല്ലെങ്കിൽ ടെക്നോളജിയിലോ, ഇലക്ട്രോണിക് മെക്കാനിക് അല്ലെങ്കിൽ ടെക്നോളജിയിലോ, ITI അല്ലെങ്കിൽ ത്രിവത്സര ദിവത്സര ഡിപ്ലോമ. പ്രായം 18-23 വയസ്സിനും ഇടയിൽ. റൈഫിൾമാൻ ഒഴിവ് 219. ട്രേഡുകൾ: ഇലക്ട്രിക്കൽ ഫിറ്റർ സിഗ്നൽ, ലാൻഡ്മാൻ ഫീൽഡ്സ്, ആർമർ എഞ്ചിനീയർ, എക്യുപ്മെന്റ് മെക്കാനിക്, റിക്കവറി വെഹിക്കിൾ മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, മോട്ടോർ വെഹിക്കിൾ, മെറ്റൽ സ്മിത്ത്, അപ്ഹോൾസ്റ്റർ, സ്റ്റോർ കീപ്പർ, ടെക്നിക്കൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ എഞ്ചിനീയർ, വെഹിക്കിൾ മെക്കാനിക്, വെൽഡർ, മേസൺ. യോഗ്യത: 10 ക്ലാസ് വിജയവും ബന്ധപ്പെട്ട ട്രേഡിൽ ITIയും. ഉയർന്ന പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 OBC വിഭാഗക്കാർക്ക് 3 ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് 100 രൂപ. ഓൺലൈനായോ SBI അക്കൌണ്ട്സ് മുഖേനയോ ഫീസ് അടയ്ക്കാം. SC ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി October 28. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.assamrifles.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.assamrifles.gov.in. തൊഴിൽ ദർശനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
3: പ്രിയ ശ്രോതാക്കളെ, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ 12 ഒക്ടോബർ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻചാർജ് ഷിജു ഷെരീഫ് മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321, 9496559631. ഓർക്കുക, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ.
4: ഒരു മേശയുടെ ഇരുവശത്തും നീയാണ് എന്റെ കളിത്തൊഴി. നിന്നെ
3: പുലർവെട്ടത്തിന്റെ രണ്ടാം ഭാഗത്തിൽ കേൾക്കാം. പാട്ടും പൊരുളും എൻ ജെ ജോഷിലാൽ അവതരിപ്പിക്കുന്നു.
4: എന്തൊരു സൗന്ദര്യമാണ് നിനക്ക്! അത് നിന്റെ മുഖത്ത് നോക്കി

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: പുലർവട്ടം തുടരും 7:35 ശേഷം. സമയം 7 മണി കഴിഞ്ഞ് 54:55. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. മാറുന്ന സാങ്കേതികവിദ്യയ്ക്കനുസരിച്ച് യുവാക്കൾ കഴിവുകൾ നിരന്തരം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്താൻ ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 57 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് അടച്ചിടും. കേരളത്തിൽ നിയമസഭാ സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. വയോജനക്ഷേമ വകുപ്പിനായുള്ള ബിൽ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. ജീവിതാനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യൻ സൂപ്പർ ലീഗ് 2026-27 സീസണ് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ബംഗളൂരു എഫ് സി എസ് സി ഡൽഹിയെ നേരിടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ജാർഖണ്ഡിലെ ദിയോഗർ സന്ദർശിക്കും. ദിയോഗറിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 2-ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. BBMT ആശുപത്രിയിൽ നടക്കുന്ന സൈന്യസമ്പർക്ക് മേളയും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. അതിവേഗം മാറുന്ന സാങ്കേതികവിദ്യയ്ക്കനുസരിച്ച് യുവാക്കൾ തങ്ങളുടെ കഴിവുകൾ നിരന്തരം മെച്ചപ്പെടുത്തും.

0: ണമെന്നും പുതിയ സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷാങ്ഹായ് വേൾഡ് സ്കിൽസ് മത്സരത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീം അംഗങ്ങളുമായി ഇന്നലെ ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ നടന്ന ആശയവിനിമയത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഗോളതലത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച മത്സരാർത്ഥികളെ അഭിനന്ദിച്ച അദ്ദേഹം അന്താരാഷ്ട്ര വിപണിയുടെ ആവശ്യങ്ങൾക്കനുസൃതമായി കഴിവുകൾ വികസിപ്പിക്കാൻ ആഹ്വാനം ചെയ്തു. ഇന്ത്യയെ മാനവ വിഭവശേഷിയുടെ ആഗോള കേന്ദ്രമാക്കി മാറ്റുന്നതിന് യുവാക്കളും സർക്കാരും പരിശീലന സ്ഥാപനങ്ങളും ഏകോപിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞു.
1: ടെക്നോളജി കെ ദൃഷ്ടി വിശ്വമേ ജോ നയ നയ ബദലാവ് ആ രേ ബദലാവ് കെ ദൃഷ്ടി അപ്നെ ആപ്കോ ഢാലന പഡ്താ ഹൈ ആപ്കെ പാസ് ക്യാ ഹൈ കിത്നി ഡിഗ്രിയാ ഹൈ ഉസ്കാ അപ്നാ മഹത്വ ഹൈ ഹി ലേക്കിൻ ആപ്കോ ആതാ ക്യാ ഹൈ ഉസ്കാ ജവാബ് ഹൈ സ്കിൽ ജീവൻ മേ കോയി ന കോയി സ്കിൽ ഹോനാ ചാഹിയെ തബ് ജാകർ കെ ആപ് കാഫി കോൺട്രിബ്യൂട്ട് കർ സക്തേ ഹൈ.
0: ദേശീയ സുരക്ഷ സായുധ സേനയുടെ കരുത്തിൽ മാത്രം അധിഷ്ഠിതമല്ലെന്നും പ്രതിരോധ മേഖലയിലെ സ്വാശ്രയത്വം നിർണായകമാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചേഴ്സ് ചാമ്പ്യൻസ് അവാർഡ്ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്ന സാങ്കേതികവിദ്യയുള്ള സൈനിക ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന വിശ്വസ്ത രാജ്യമായി ഇന്ത്യ ഉയർന്നുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൌമാരക്കാരായ പെൺകുട്ടികളുടെ ആരോഗ്യം, പോഷകാഹാരം, സമഗ്ര വികസനം എന്നിവയ്ക്ക് കൂടുതൽ മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ദേശീയ സമ്മേളനത്തിന്റെ സമാപന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അംഗനവാടികളെ ജനപങ്കാളിത്തത്തിന്റെ കേന്ദ്രങ്ങളാക്കി വികസിപ്പിക്കണമെന്നും വനിതാ സുരക്ഷയ്ക്കായി കുട്ടികൾക്ക് പ്രായത്തിനനുയോജ്യമായ ബോധവൽക്കരണം നൽകണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ശുചിത്വ ഭാരത ദൌത്യത്തിൽ വനിതാ ശിശുവികസന വകുപ്പുകൾ സജീവമായി പങ്കാളികളാകണമെന്നും വോക്കൽ ഫോർ ലോക്കൽ, ഒരു ജില്ല ഒരു ഉൽപ്പന്നം തുടങ്ങിയ പദ്ധതികൾ വനിതാ ശാക്തീകരണത്തിനായി പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഇന്ന് നടത്താനിരുന്ന സിജെപിയുടെ പ്രതിഷേധ പരിപാടിക്ക് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. മുൻകാലങ്ങളിലെ മാർഗനിർദ്ദേശ ലംഘനങ്ങളും പൊതുസുരക്ഷാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് നടപടി. മേഖലയിൽ നിരോധനാജ്ഞ നിലവിലുണ്ട്. പ്രതിഷേധങ്ങൾക്കും മറ്റു പരിപാടികൾക്കും കുറഞ്ഞത് 10 ദിവസം മുമ്പ് അപേക്ഷ സമർപ്പിക്കണമെന്ന് ഡൽഹി പോലീസ് ജോയിന്റ് കമ്മീഷണർ നൂപുർ പ്രസാദ് അറിയിച്ചു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ജൻപത്, രാജീവ് ചൌക്ക്, ന്യൂഡൽഹി എന്നിവയുൾപ്പെടെ 45 മെട്രോ സ്റ്റേഷനുകളുടെ കവാടങ്ങൾ ഇന്ന് വൈകിട്ട് 6 വരെ അടച്ചിടും. സരായ്ക്കാലെ ഖാൻന്യൂ അശോക് നഗർ റൂട്ടിലെ നമോ ഭാരത് ട്രെയിൻ സർവീസുകൾ രാത്രി 10 വരെ നിർത്തിവച്ചു. ഡൽഹിയിലെ 7 പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലായി 334 GRP ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. പ്രധാന മേഖലകളിൽ ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തും. പശ്ചിമബംഗാളിലും അസമിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ജയം. തമിഴ്നാട്ടിലെ 2 നിയമസഭാ മണ്ഡലങ്ങളിലും ഭരണകക്ഷിയായ തമിഴക വെട്രി കഴകം വിജയിച്ചു. പുതുച്ചേരിയിലെ തട്ടാഞ്ചാവടി മണ്ഡലത്തിൽ ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ NR കോൺഗ്രസ് വിജയം നിലനിർത്തി. പശ്ചിമബംഗാളിലെ നന്ദിഗ്രാം, റെജിനഗർ നിയമസഭാ മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അതേസമയം ഉപതെരഞ്ഞെടുപ്പിലെ BJPയുടെ ജയം NDA മുന്നണിയുടെ സദ്ഭരണത്തോടുള്ള പിന്തുണയാണ് വ്യക്തമാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള നിയമസഭയുടെ അടുത്ത സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. 9 ദിവസമായിരിക്കും സഭ സമ്മേളിക്കുകയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഭേദഗതി ബിൽ എന്നിവ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. കേരള സർക്കാരിന്റെ ആദ്യ 100-ദിന കർമ്മ പദ്ധതിയിൽ ലക്ഷ്യമിട്ട 588 പദ്ധതികളിൽ 568 എണ്ണവും പൂർത്തിയാക്കിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ബാക്കിയുള്ള 20 പദ്ധതികൾ 90% പൂർത്തീകരിച്ചതായും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ ഈ മാസം 15 മുതൽ December 31 വരെ ജനസ്പർശം ഫയൽ അദാലത്ത് സംഘടിപ്പിക്കും. വയോജന ക്ഷേമ വകുപ്പ് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. മുതിർന്ന പൌരന്മാരുടെ വിവരശേഖരണത്തിനായി സർവേ ആരംഭിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് അർദ്ധരാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. സർക്കാർ ഓഫീസുകളിലെ ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിനും തീർപ്പാകാതെ കിടക്കുന്ന ഫയലുകൾ കുറയ്ക്കുന്നതിനുമായി

0: കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രത്യേക ക്യാമ്പയിൻ 6.0 ആരംഭിച്ചു. ഒക്ടോബർ 2 മുതൽ ആരംഭിച്ച ക്യാമ്പയിനിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള 610 ഓഫീസുകൾ പങ്കെടുക്കുന്നുണ്ട്. ഈ മാലിന്യങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണത്തിനും ക്യാമ്പയിൻ ഊന്നൽ നൽകുന്നു. തയ്യാറെടുപ്പ് ഘട്ടത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മന്ത്രാലയത്തിലെയും മീഡിയ യൂണിറ്റുകളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയിലെ രാജ്യത്തിന്റെ മുന്നേറ്റത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: സെമി കണ്ടക്ടർ നിർമ്മാണ രംഗത്ത് വൻകുതിപ്പാണ് രാജ്യം കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപ് പൂർണ്ണമായും ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന ഈ മേഖലയിൽ ഇന്ത്യ ഇന്ന് ചിപ്പുകളുടെ ഉൽപാദനത്തിലും രൂപകൽപ്പനയിലും ആഗോളതലത്തിൽ ശ്രദ്ധേയമായ ചുവടുവയ്പ്പുകൾ നടത്തിക്കഴിഞ്ഞു. ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാനും ആഗോളതലത്തിൽ പ്രധാന ഹബ്ബാക്കി മാറ്റാനുമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സുപ്രധാന പദ്ധതിയാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ. ലോക സെമി കണ്ടക്ടർ വ്യവസായത്തിലെ വിശ്വസനീയമായ ഉൽപാദന കേന്ദ്രമായി രാജ്യം മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരുന്നു. ഒന്നാം ഘട്ടത്തിന്റെ വൻ വിജയത്തെ തുടർന്ന് സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സർക്കാർ സെമികോൺ 2.0 പ്രഖ്യാപിക്കുകയും ഇതിനായി 1.27 ലക്ഷം കോടി രൂപ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസികാരോഗ്യത്തെക്കുറിച്ച് ആഗോളതലത്തിൽ ബോധവൽക്കരണം നടത്തുന്നതിനും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് പിന്തുണ ഉറപ്പാക്കുന്നതിനുമായി വേൾഡ് ഫെഡറേഷൻ ഫോർ മെന്റൽ ഹെൽത്തിന്റെ നേതൃത്വത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ പിന്തുണയോടെയാണ് എല്ലാ വർഷവും ഒക്ടോബർ 10 മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റിനിർത്തി വിഷമതകൾ തുറന്നു പറയാൻ അന്തരീക്ഷമൊരുക്കുകയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ജീവിതാനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ, യഥാർത്ഥ മാറ്റങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2026-27 സീസണ് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC SSC ഡൽഹിയെ നേരിടും. വൈകുന്നേരം 5 മണിക്ക് ബംഗളൂരുവിലാണ് മത്സരം. റാഞ്ചി 2020 ഇന്ത്യക്കെതിരെ വെസ്റ്റിൻഡീസിന് 6 വിക്കറ്റ് ജയം. ഇന്ത്യ ഉയർത്തിയ 250 റൺ വിജയലക്ഷ്യം 9 പന്ത് ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ വിൻഡീസ് മറികടന്നു. ക്യാപ്റ്റൻ ഷായ് ഹോപ്പിന്റെ സെഞ്ചുറി മികവിലാണ് വിൻഡീസ് വിജയിച്ചത്. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. പരമ്പരയിലെ 3-ാം മത്സരം നാളെ ഇൻഡോറിൽ നടക്കും. ഫ്ളൈ ദുബായ് വിമാനത്തിൽ ഭീകരാക്രമണ ശ്രമം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് UAE പ്രോസിക്യൂഷൻ. വിമാനം പിടിച്ചെടുത്ത് ടെൽ അവി വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ ടെർമിനലിലേക്ക് ഇടിച്ചിറക്കി വൻ നാശനഷ്ടം വരുത്താനാണ് ഒമാനി സഹപൈലറ്റ് പദ്ധതി ഇട്ടിരുന്നതെന്ന് UAE അറ്റോർണി ജനറൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മാറുന്ന സാങ്കേതികവിദ്യയ്ക്കനുസരിച്ച് യുവാക്കൾ കഴിവുകൾ നിരന്തരം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജന്തർമന്ദറിൽ പ്രതിഷേധം നടത്താൻ ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 57 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് അടച്ചിടും. കേരളത്തിൽ നിയമസഭാ സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. വയോജനക്ഷേമ വകുപ്പിനായുള്ള ബിൽ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. ജീവിതാനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ, യഥാർത്ഥ മാറ്റങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത. ഇന്ത്യൻ സൂപ്പർ ലീഗ് 2026-27 സീസണ് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC SSC ഡൽഹിയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി പുലർവിട്ടം തുടരുന്നു.

0: ഇനി കാലം സാക്ഷി.
1: ഗുരു ഗോപിനാഥ് ഭാരതീയ നൃത്തകലയുടെ പ്രഥമ ഗണനീയരായ ആചാര്യന്മാരിൽ ഒരാളും നർത്തകനും കേരള നടനം എന്ന നൃത്തരൂപത്തിൻ്റെ ഉപജ്ഞാതാവുമായ ഗുരു ഗോപിനാഥ് എന്നറിയപ്പെടുന്ന പെരുമാനൂർ ഗോപിനാഥൻ പിള്ള 1908 ജൂൺ 24 കുട്ടനാട് ചമ്പക്കുളത്ത് ജനിച്ചു. ചെറുപ്പത്തിലെ നൃത്തം അഭ്യസിച്ചിരുന്ന അദ്ദേഹമാണ് കഥകളിയെ സാധാരണ ജനങ്ങളിൽ എത്തിക്കാൻ പരിശ്രമിച്ചത്. കഥകളി തിരുത്തുകയോ പരിഷ്കരിക്കുകയോ ചെയ്യാതെ അതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ശാസ്ത്രീയമായ ഒരു നൃത്തരൂപം കേരള നടനം എന്ന പേരിൽ ഉണ്ടാക്കിയെടുത്തതാണ് ഗുരു ഗോപിനാഥിൻ്റെ പ്രധാന നേട്ടങ്ങളിലൊന്ന്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം സ്ഥാപിക്കപ്പെട്ട കലാസ്ഥാപനമാണ് ഗുരു ഗോപിനാഥ് നടനഗ്രാമം. കേരളീയ നൃത്തകലകളുടെ സിദ്ധാന്തവും പരിശീലനവും വിശദീകരിക്കുന്ന നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കഥകളി നടനം, നടന കൈരളി, താളവും നടനവും, അഭിനയ പ്രകാശിക തുടങ്ങി നിരവധി രചനകൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. അദ്ദേഹം

0: നൃത്തവും സംവിധാനവും നിർവഹിച്ച രാംലീല 1500-ലധികം തവണ അരങ്ങേറിയ രാമായണം ബാലേ ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റുകയുണ്ടായി. സംഗീത നാടക അക്കാദമി പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1987 ഒക്ടോബർ 9 ഗുരു ഗോപിനാഥ് അന്തരിച്ചു.
1: കഥകളി പഠിക്കുന്നതിനായിട്ട് തോന്നിയ പ്രേരണ എന്താണ്? യഥാർത്ഥത്തിൽ അന്ന് ഇതൊരു കലയാണെന്നുള്ള ബോധമൊന്നും എനിക്കില്ല. കുടുംബസ്ഥിതി അനുസരിച്ച് എന്നെ എൻ്റെ രക്ഷകർത്താക്കൾക്ക് 7-ാം ക്ലാസ്സിൽ കൂടുതൽ പഠിപ്പിക്കാനുള്ള നിവൃത്തിയില്ല. പക്ഷേ 7-ാം ക്ലാസ്സിൽ ഞാൻ ജയിച്ചാലും എനിക്ക് കിട്ടുന്ന ഉദ്യോഗം എന്തെന്ന് വെച്ചാൽ മീനച്ചിലോ പാലയിലോ പോയി ഈ ഒരു സ്കൂൾ മാസ്റ്ററായിട്ട് കഴിയണം. അവരുടെ പ്രതിഫലമാണെങ്കിലോ അമ്മയൊക്കെ ഈ ഓണക്കാലത്ത് അയൽവീടുകളിൽ നിന്ന് ആളുകൾ പോയിട്ട് വാദ്യാരുദ്യോഗം സ്വീകരിച്ച് വരുമ്പോൾ കൊണ്ടിരുന്ന പ്രതിഫലത്തെപ്പറ്റി പുകഴ്ത്തി പറയാറുണ്ട്. അത് ഞാൻ കാണാറുണ്ട്. എന്താണെന്നറിയാമോ? 2 ചേന, 4 റാത്ത പച്ചമുളക്, 2 റാത്ത ഇഞ്ചി, ചിലപ്പോൾ വേറെ വല്ല ഈ താളോ തകരയൊക്കെ ഉണ്ടായിരുന്നു വരും. അപ്പം ഏതായാലും ഈ ഉദ്യോഗത്തിന് എനിക്ക് പോകണ്ട. അതുകൊണ്ട് ഇല്ലാതെ എന്തെങ്കിലും എനിക്ക് കഥകളിയാണെങ്കിൽ കഥകളി ആകർഷിക്കാനായിട്ടൊരു കാരണമുണ്ട്. എൻ്റെ കുടുംബത്തിൽ പരമ്പരയായിട്ട് കഥകളി നിലനിന്ന് വരുന്ന ഒരു തറവാടാണ്. എൻ്റെ വല്യമ്മാവനാണ് ഗുരു കുഞ്ചുക്കുറുപ്പിൻ്റെയും മാത്തൂർ കുഞ്ഞുറുപ്പിടിക്കരുടെയും ഒക്കെ ഗുരുനാഥൻ.
2: അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരെന്താണ്?
1: ചമ്പക്കുളം ശങ്കുപിള്ള. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു നാരായണമേനോൻ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. അതിനു മുമ്പും ഉണ്ട്. അതായത് ഈ കപ്ലിങ്ങാടൻ സമ്പ്രദായം ഞങ്ങളുടെ കഥകളി ശൈലിയിൽ നടപ്പാക്കിയിട്ടുള്ള ഒരു സമ്പ്രദായമാണ്. അപ്പം അങ്ങനെ കുട്ടിക്കാലം മുതൽ കഥകളി കാണുകയും അതിലെ കിരീടങ്ങളും ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ കണ്ട്. പക്ഷെ അന്ന് സ്വർണം ഏതാണ് സാധാരണ തകിടതൊന്നും അറിയില്ല. അപ്പം ഒന്നുമില്ലെങ്കിൽ രാജാവൊക്കെ ആകാമല്ലോ എന്നുള്ളൊരു മോഹവും അന്നുണ്ടായിരുന്നു.
2: ആദ്യമായിട്ട് പഠിച്ചത് ആരുടെ കീഴിലാണ്?
1: ചമ്പക്കുളം പരമുള്ള എൻ്റെ അമ്മാവൻ്റെ മകൻ തന്നെ.
2: എത്ര കൊല്ലം അദ്ദേഹത്തിൻ്റെ കൂടെ അഭ്യസിച്ചു?
1: അദ്ദേഹത്തിൻ്റെ കൂടെ 3 കൊല്ലം പഠിച്ചു.
2: പിന്നീട്
1: അതിനുശേഷം മാത്തൂർ കുഞ്ഞുള്ള പണിക്കരുടെ കീഴിൽ 2 കൊല്ലം.
2: അപ്പോൾ 5 കൊല്ലം.
1: 5 കൊല്ലം
2: അപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു ഈ സാധാരണ
1: ആദ്യവസാന സ്ത്രീ വേഷത്തിൻ്റെ എല്ലാമായി. അതുവരെ
2: സ്ത്രീ വേഷമാണെന്ന് കിട്ടിക്കൊണ്ടിരുന്നത്.
1: ഈ 2 ഗുരുനാഥന്മാരും മരിച്ചതിന് ശേഷം പിന്നീട് പോയിട്ട് പഠിച്ചത് ചെങ്ങന്നൂർ രാമപിള്ളയുടെ ഗുരുനാഥനായ തകഴി കേശവ പണിക്കർ എന്ന് പറയും. ചെങ്ങന്നൂർ രാമപിള്ള ജ്യേഷ്ഠൻ്റെ വീട്ടിൽ താമസിച്ച് 3 കൊല്ലം അവിടെ പഠിക്കുകയുണ്ടായി.
2: എന്ത് വേഷമാണ് അന്ന് കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത്?
1: അന്ന് 2-ാം തരം നളയുദ്ധമാണ് പുഷ്കരൻ, ബാലിജയത്തിൽ രാവണൻ, കത്തിയും പച്ചയും അടിസ്ഥാന സ്ത്രീ വേഷവും എല്ലാം കിട്ടിയിരുന്നു.
0: ഇന്ന് കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് ഗുരു ഗോപിനാഥൻ്റെ ശബ്ദം.

0: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൌണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
1: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ, അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: പാട്ടും പൊരുളും തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് NJ ജോഷിലാൽ.
5: സ്നേഹം, സൗഹൃദം, പ്രണയം ഇവയൊക്കെ മിക്ക ചലച്ചിത്ര ഗാനങ്ങളിലെയും വികാര

ങ്ങളാണല്ലോ. ഇതിൽ വ്യക്തികൾ തമ്മിലുള്ള സൗഹൃദമോ സ്നേഹമോ പ്രണയമോ ആണ് ഏറ്റവും അധികം പാടിയിട്ടുള്ളത്. എന്നാൽ ജീവിതത്തെ തന്നെ അതിയായി സ്നേഹിക്കുകയോ വെറുക്കുകയോ ചെയ്യുന്ന വിഷയം അധികമൊന്നും ആരും കൈകാര്യം ചെയ്തിട്ടില്ല. മനസ്സിന്റെ തീർത്ഥയാത്ര എന്ന ചിത്രത്തിലെ ഈ ഗാനം ജീവിതത്തോടുള്ള അതിയായ സ്നേഹം വെളിവാക്കുന്നതാണ്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എം ബി ശ്രീനിവാസൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഈ ഗാനം ജീവിതത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഇരു കളിത്തോഴരായി നിറഞ്ഞു തുളുമ്പുന്ന മധുപാത്രവുമായി നാം ഇരുന്നു ഒരു മേശയുടെ ഇരുവശത്തും. നീയാണ് എൻ്റെ കളിത്തോഴി, നിന്നെ എനിക്ക് അത്രയ്ക്കിഷ്ടമാണ്. മാത്രമല്ല, ജീവിതമേ, എന്തൊരു സൗന്ദര്യമാണ് നിനക്ക്! അത് നിന്റെ മുഖത്ത് നോക്കി ഞാൻ പലപ്പോഴായി മന്ത്രിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെ ഉരുവിടുന്നു. ജീവിതമേ, നിനക്കെന്തൊരു സൗന്ദര്യമാണ്! ഈ സൗന്ദര്യമുള്ള ജീവിതം വിട്ട് ഞാൻ എങ്ങോട്ട് പോകും? ഓരോ മനുഷ്യനും അവരുടെ ജീവിതത്തെ അതിയായി സ്നേഹിക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ടാണല്ലോ ഈ ഭൂമി വിട്ടുപോകാൻ നാം മടിക്കുന്നത്. ബാധ്യതകൾക്കും അപ്പുറത്ത് പറയാതെ നാമും പറയുന്നു, ജീവിതമേ, നിനക്കെന്തൊരു സൗന്ദര്യമാണ്!

കൂടെയുള്ളത് സൗന്ദര്യം തുളുമ്പുന്ന ജീവിതമാണ്. അതുകൊണ്ട് തന്നെ എന്നിലുള്ള മൃദുല വികാരങ്ങളെ നിയന്ത്രിച്ചേ മതിയാകൂ. ഇന്ദ്രിയ വികാരങ്ങൾ അതിരുകടക്കാതെ വിവേകപൂർണമായ മനസ്സോടെയുള്ള സമീപനം ഞാൻ പാലിച്ചുകൊണ്ടാണ് അടുത്തിരിക്കുന്നത്. ഇന്ദ്രിയ ജാലകങ്ങൾ തുറന്നു തന്നെ കിടക്കുന്നുണ്ട്. അതിനെ മറയ്ക്കുന്നതോ നേരിയ തിരശീല മാത്രം. മോഹമടക്കിപ്പിടിച്ച് നിൽക്കുന്നത് എന്തിനാണെന്നോ, നിന്നോടെനിക്ക് അത്രയ്ക്ക് സ്നേഹമാണ്. മഹാകവി കുമാരനാശാൻ ലീലാകാവ്യത്തിൽ പറയുന്നുണ്ട്, മാംസനിബദ്ധമല്ല രാഗം. ആ പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. പ്രണയമെന്നത് കേവലം ശാരീരികമായ ഒന്നല്ല, അത് ആത്മാക്കൾ തമ്മിലുള്ള അഗാധമായ പവിത്രമായ ബന്ധമാണ്. ആത്മീയവും ഉദാത്തവുമായ പ്രണയ സങ്കല്പമാണത്. ജീവിതത്തോടും അതേ വികാരമാണ് തോന്നുന്നത്. പക്ഷേ എന്റെ ഹൃദയതാളം ഒരു പൊൻ തുടിപ്പാട്ട് പോലെ ഉയർന്നു താഴുന്നത് ഞാൻ അറിയുന്നു. അത് എന്തിനാണെന്ന് എനിക്കറിയില്ല. നീ എന്ന നാമം മാത്രമാണ് അതിലുയരുന്ന മന്ത്രം.

എന്നിട്ടും നീ എൻ്റെ ആത്മാവിലേക്ക് പകർന്നതോ കയ്പുനീർ മാത്രം. മാത്രമല്ല, എൻ്റെ നേർക്ക് ശാപമുതിർക്കാനും നീ മുതിർന്നു. എന്തിനാണ് നിന്നെ ഏറെ സ്നേഹിക്കുന്ന

എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് നിന്നെ അതിരുകവിഞ്ഞ് സ്നേഹിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. നിന്റെ നേർത്ത് സ്നിഗ്ധമായ കവിൾത്തട്ടിൽ ഒന്ന് നുള്ളി നോവിക്കാൻ കൂടി ഞാൻ മുതിർന്നിട്ടില്ല. അത്രമേൽ നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്ന മോഹങ്ങൾ പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിൻ്റെ തുമ്പിൽ തുടിച്ചു നിന്നു എന്ന് മറ്റൊരു ഗാനത്തിൽ ONV കുറിപ്പ് പരാമർശിച്ചിരിക്കുന്നതും ഇവിടെ ഓർക്കാം.

നീ എന്നെ ശപിക്കുന്നു, എന്നെ തള്ളിക്കളയുന്നു. പ്രണയത്തിൻ്റെ മധുപാത്രത്തിൽ നീ കയ്പുനീർ മാത്രം പകരുന്നു. എന്നിട്ടും എനിക്ക് നിന്നെ ഇഷ്ടമാണ്, സ്നേഹമാണ്. ജീവിതമേ, എന്നെ വിട്ടു പോകരുതേ എന്ന് നിശബ്ദം വിതുമ്പുന്ന മനസ്സ് വരികൾക്കിടയിൽ മറച്ചു വയ്ക്കുന്നുണ്ട് കവി. അതെ, നാം ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തോട് എന്തൊരു സ്നേഹമാണ്! അതുപേക്ഷിക്കാൻ അല്പം പോലും മനസ്സില്ല താനും. ഈ മനോഹര തീരത്ത് തരുമോ ഇനി ഒരു ജന്മം കൂടി എന്ന് പറയുന്നതും ജീവിതത്തെ അത്രയ്ക്കിഷ്ടമായതുകൊണ്ടാണല്ലോ.

0: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: Bro, this offer is massive. Total aura. You got a lock-in.
4: No cap. Pure vibes. Pittapillil Saturday surprise sale-il neckband mudal soundbar vare free aa.
5: Ivarude slang search cheythu thalavedane aagunnavinekkal nallathu Pittapillil poi pudhiya smartphone vaangunnathu.
6: October 10th Pittapillil Saturday surprise sale. Ella smartphone purchase-inum purchase value anusarichu urappaya sammanangal.
0: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
7: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
0: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കൂ. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് സാം CS സംഗീതം, കപിൽ കപിലനും KS ചിത്രയും പാടിയതാണ് ഈ ഗാനം. ചിത്രം ഫീനിക്സ്.

ഇനി നമുക്ക് ചുറ്റും അറ്റകുറ്റപ്പണികൾക്കായി വർക്കല തോപ്പിൽ കാവിളാകം റെയിൽവേ ഗേറ്റ് ഇന്ന് രാവിലെ 8 മണി മുതൽ ഒക്ടോബർ 12 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെ അടച്ചിടും. നിലയ്ക്കാമുക്ക് വക്കം റോഡിൽ ഗതാഗതം തടസ്സപ്പെടും. ആധാറിൽ ഇനി മുതൽ ഇമെയിൽ വിലാസവും ചേർക്കാം. ആധാർ അനുബന്ധ രേഖകളും പോർട്ടലിൽ ചേർക്കാൻ അവസരമൊരുക്കുമെന്ന് ഐടി മിഷൻ അധികൃതർ അറിയിച്ചു. 5 മുതൽ 17 വരെ വയസ്സുള്ളവർക്ക് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സേവനം സൗജന്യമായി അടുത്ത വർഷം സെപ്റ്റംബർ വരെ ലഭ്യമാക്കും. ആധാർ ആപ്പിലൂടെയാണ് ഡിസംബർ 31 വരെ ഇമെയിൽ വിലാസം ചേർക്കാനാവുക. ആപ്പിലൂടെ പുതിയ മൊബൈൽ നമ്പർ ചേർക്കാനും അനുബന്ധ രേഖകൾ സമർപ്പിച്ച് മേൽവിലാസം പുതുക്കാനും സാധിക്കും. മഷ്റൂം ഫാർമേഴ്സ് ആൻഡ് ബൈ പ്രോഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വെൽഫെയർ സൊസൈറ്റി കൂൺപുരയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന 14-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ കൈമനം കൂൺപുരയിൽ വെച്ച് സൌജന്യ കൂൺ കൃഷി പരിശീലനം നടത്തുന്നതാണ്. കൂടാതെ ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും അവരവരുടെ സ്ഥലത്ത് വെച്ച് പരിശീലനം നൽകുന്നതിനോടൊപ്പം കൃഷിക്ക് ആവശ്യമായ വിത്തും മറ്റ് സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്നതാണ്. കർഷകരിൽ നിന്ന് കൂൺ വിലയ്ക്ക് എടുക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9847328975 മറ്റൊരു നമ്പർ 9447002290 ഫോൺ നമ്പറും

വീണ്ടും പറയാം, 9847328975. ഒരു നമ്പർ കൂടി, 9447002292.

കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ വിദ്യാ സമുന്നതി മെറിറ്റ് സ്കോളർഷിപ്പ് 2026-27 പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിൽപ്പെടുന്നവരും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ ഉൾപ്പെടുന്നവരുമായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ധനസഹായമായി സംസ്ഥാന സർക്കാർ കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ സമുന്നതി മുഖേന നടപ്പിലാക്കി വരുന്ന വിദ്യാ സമുന്നതി മെറിറ്റ് സ്കോളർഷിപ്പിന് അർഹരായവരിൽ നിന്ന് 2026-27 വർഷത്തേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, ബിരുദം, ബിരുദാനന്തര ബിരുദം, സിഎ, സിഎംഎ, സിഎസ് ദേശീയ നിലവാരമുള്ള സ്ഥാപനങ്ങളിലെ ബിരുദം, ബിരുദാനന്തര ബിരുദം, ഗവേഷണ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് എന്നീ വിഭാഗങ്ങളിലേക്കാണ് സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നത്. വിശദവിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനും www.ksweferg എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 7/11/2026 ആണ്. അടുത്ത മാസം 7-ാം തീയതി.

കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ വിദ്യാസമുന്നതി കോച്ചിംഗ് അസിസ്റ്റൻസ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിലെ മുന്നാക്ക സംവരണേതര സമുദായങ്ങളിൽ പെടുന്നതും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നതുമായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമായി കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ സമുന്നതി നടപ്പിലാക്കി വരുന്ന വിദ്യാസമുന്നതി കോച്ചിംഗ് അസിസ്റ്റന്റ് 2026-27 പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് നിയമ പഠനം, കേന്ദ്ര സർവകലാശാല പഠനം എന്നിവയ്ക്കുള്ള പ്രവേശന പരീക്ഷകൾ, സിവിൽ സർവീസസ്, ബാങ്ക്, SSC, PSC, UPSC ഇതര മത്സര പരീക്ഷകൾ, വിവിധ യോഗ്യതാ നിർണയ പരീക്ഷകൾ തുടങ്ങിയ പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിന്റെ പരിശീലനത്തിനുള്ള ധനസഹായമാണ് നൽകുന്നത്. വിശദവിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനും www.kswefe.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അടുത്ത മാസം 7-ാം തീയതി. നമുക്ക് ചുറ്റും സമാപിച്ചു.

0: of Champions in Barham, Australia. The 43-year-old from Assam achieved the milestone by reaching the semi-final of the men's singles event. In men's cricket, West Indies defeated India by 6 wickets in the second T20 International in Ranchi last night, levelling the 5-match series 1-1. Chasing a target of 250 runs, West Indies overall the score posting 252 runs for the loss of 4 wickets in 18.3 overs, winning the match with 9 balls to spare. Captain Shai Hope led from the front with a magnificent 102 of 45 balls, while Sherfain Rutherford's 84 of 87 set the chase alight. And now for a look at today's newspapers, it's over to Nina Arakkal.
1: Thank you, Pramod. By polls boost, BJP wins both Bengal seats, Assam Lok Sabha seat, headlines the Statesman via the Tribune. Headlines, ruling parties win by poll battles across four states, Union Territory. The Asian Age headlines, Delhi turns into fortress to halt CJP protest today. The papers add that 40,000 plus security personnel deployed, 45 metro stations shut and mobile internet suspended in areas near protest site and diversions in most routes. Another prominent story covered in all newspapers is the Indian origin jurist Navanatham Navi Pillai winning the Nobel Peace Prize. The Hindu says international jurist Navi Pillai wins Nobel Peace Prize. The paper adds that she was born in Durban in Tamil origin parents, grew up under apartheid and studied law at Harvard. And finally, a story in the Indian Express says seized from Thane 2 years ago, infant orangutan sets to return to Indonesia. And with that, it's back to you, Pramod.
0: Thank you, Nina. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi calls for greater focus on health, nutrition and overall development of adolescent girls. Chairs valedictory session of National Departmental Summit on Women and Child Development. Delhi Police denies permission for proposed protests at Jantar Mantar. Today, tightens security across national capital. Delhi Metro shuts entry and exit at 45 stations. All 10 candidates from Uttar Pradesh, including 8 from the BJP and 2 from Samajwadi Party, elected unopposed to Rajya Sabha. US lifts sanctions on sale of Russian diesel in global markets until April next year amid unprecedented price surge. In sports, Putul Sonowal assures country's first ever medal at the World Bowls Champion of Champions after reaching the semi-finals in Australia. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി
3: നോവൽ സഞ്ചാരം.
4: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: വിശ്വം എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രാധയും സുലൈമാൻ വിശ്വത്തോട് പറഞ്ഞു,
6: നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുന്നു.
5: ആര്? കാർത്തികേയൻ മുതലാളിയുടെ ഭാര്യ. ആര്? ശാന്തയോ?
6: അതെ, മുമ്പറിയും അല്ലേ. ഒന്ന് പോകുന്നത് നന്ന. കുഞ്ഞിരാമന്റെ കാര്യവും അവരോടൊന്ന് പറയ്. നാളെ 11 മണിക്ക് പോയാൽ മതി.
5: വിശ്വം ഒരക്ഷരം മിണ്ടിയില്ല. സുലൈമാൻ എഴുന്നേറ്റ് നടന്നു. വിശ്വം ചെന്ന് പറഞ്ഞാൽ ഗുണം കിട്ടിയേക്കാമെന്ന് ഒരാശയം അയാളുടെ ഉള്ളിൽ മുളയെടുത്തിരുന്നു. വിശ്വനാഥൻ ആലോചിച്ചു നോക്കി. ശാന്ത, ആ പേര് വളരെ ദൂരത്തു നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദം പോലെയേ തോന്നുന്നുള്ളൂ. അയാളുടെ ഹൃദയം മറ്റോരോ വിചാരങ്ങളിൽ നിറഞ്ഞിരുന്നു. രണ്ടു ദിവസമായി അനുഭവങ്ങൾ കോരിപ്പകരുകയായിരുന്നു. ഒന്നും മുമ്പ് കണ്ടതല്ല. താളത്തിലുള്ള ജീവിതങ്ങളുമായിട്ടേ അയാൾക്കിടപാടുണ്ടായിട്ടുള്ളൂ. താളം തെറ്റിയ ഇത്തരം ജീവിതങ്ങൾ അയാളുടെ ഹൃദയത്തിലേക്ക് പുതുതായി കടന്നു വരികയാണ്. അതൊരു തള്ളിക്കയറ്റമായിരുന്നു, പിടിച്ചു കുലുക്കലായിരുന്നു. ഇക്കഴിഞ്ഞ മണിക്കൂറുകൾ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചാണ് കടന്നുപോയത്. അത് അയാളെ ഇട്ടുലച്ചു കളഞ്ഞു. ഇടവേരുകൾ പലതും പറഞ്ഞിട്ടുണ്ട്. ജന്തുസാധാരണമായ ഒരാണിവേരിൻ്റെ പിടുത്തത്തിന്മേലാണ് അയാൾ നിൽക്കുന്നത്. ഒരു കാറ്റ് അയാളെ അത് ജയിലിലേക്ക് തള്ളിക്കയറ്റി. എന്നിട്ടെന്തേ തന്നെ മാത്രം പുറത്തേക്ക് വിട്ടത്? ലോക്കപ്പിൻ്റെ ആ ഇരുണ്ട അന്തരീക്ഷം അപ്പോഴും തലച്ചോറിൽ നിന്ന് മാഞ്ഞു കഴിഞ്ഞില്ല. പാറാവു പോലീസിൻ്റെ കാലടി ശബ്ദം അപ്പോഴും കേൾക്കുന്നതുപോലെ തോന്നുന്നു. ടപ് ടപ് ടപ്. ഈ അന്തരീക്ഷത്തിൽ വെച്ച് വേണ്ടി വന്നു കുഞ്ഞിരാമനുമായി സംസാരിക്കാൻ. അവൻ്റെ മുമ്പിൽ താൻ ഒരു നിസ്സാര ജീവിയാണെന്ന് തോന്നി. എന്തു വീറ്, എന്തു വാശി! കടുപ്പമുള്ള എന്തോ ഒന്നുകൊണ്ടാണ് അവനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവിടെ വെച്ച് രാ

0: കഥയുടെ കാര്യം പറയാൻ അയാൾ മടിച്ചു. പക്ഷേ പറയാതിരുന്നാലോ? വിശ്വം, നാം ഇവിടെ വെച്ച് കണ്ടത് നന്നായി, കുഞ്ഞിരാമൻ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ഇന്നലെ നിങ്ങളെ അന്വേഷിച്ചു വന്നു. നിങ്ങളായിരുന്നോ കാര്യം? രാധ വന്നിട്ടുണ്ട്. ഏ, ഒരു നീണ്ട നിശബ്ദത. തടവുമുറിയിലാണെന്ന് അപ്പോൾ ശരിക്കും കുഞ്ഞിരാമന് തോന്നിയിട്ടുണ്ടാവണം. എവിടെയാണ്? അയാൾ വിമ്മട്ടപ്പെട്ടുകൊണ്ടാണ് ചോദിച്ചത്. എന്റെ വീട്ടിൽ. ഈ സമയത്തു വന്നല്ലോ. ശോകാത്മകമായിരുന്നു ആ ശബ്ദം. നിങ്ങളെ പക്ഷെ വിട്ടേക്കും. എന്തുകൊണ്ട്? അറിയാതെ പിടിച്ചതല്ലേ. വിട്ടാൽ ഒരു കാര്യം ചെയ്യണം. എന്ത്? ഞാൻ പുറത്തു വരുന്നതുവരെ അവളെ നോക്കണം. പുറത്തേക്ക് പോരുമ്പോഴും കുഞ്ഞിരാമൻ പറഞ്ഞു, വിശ്വം, ഞാൻ അവളെ ഒന്ന് കാണാൻ തിടുക്കമായിരിക്കുകയായിരുന്നു. സാധിച്ചില്ല. അവൾ കത്തയച്ചിട്ടും ഞാൻ മറുപടി അയച്ചതുമില്ല. പക്ഷേ ഞാൻ അവളെ മറന്നിട്ടില്ലെന്ന് പറയൂ, മറക്കുകയുമില്ലെന്ന് പറയൂ. ഈ വാക്കുകളും ആ അനുഭവങ്ങളും ഒരു സ്വപ്നമായിരുന്നുവെന്ന് വിശ്വസിക്കുവാൻ തോന്നുകയാണ്. ഇത്രയും കടുപ്പം കൂടി ജീവിതമുണ്ടോ? തലേന്നാൾ ലോക്കപ്പിൽ വെച്ച് കേട്ട പിള്ളയുടെ വാക്കുകൾ അയാൾ ഓർത്തു. നമ്മെ അവർക്ക് പൊറുപ്പിക്കാനാവില്ല. നാം അവരുടെ അടിവേര് മാന്തുന്നവരാണെന്ന് അവർക്കറിയാം. നമ്മെ അവർ കൊല്ലും. പക്ഷേ അനേകം തലമുറകൾക്ക് ആശ നൽകിക്കൊണ്ടാണ് നാം മരിക്കുന്നത്. എന്തിനാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് വിശ്വത്തിന് മനസ്സിലായില്ല. അനേകം തലമുറകൾക്ക് എങ്ങനെ രക്ഷ കിട്ടുന്നു?
1: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി ഇപ്പോൾ സ്മൃതിമധുരം കേൾക്കാം. ഒരു കുടുംബത്തിലെ ഗാനപ്രതിഭകൾ ഒരു ഗാനത്തിൽ തന്നെ സംഗമിക്കുന്ന നിരവധി ചലച്ചിത്ര ഗാനങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ രണ്ട് ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് യേശുദാസും വിജയ് യേശുദാസും, ഗാനരചന താഹിർ ഭറാസ്, സംഗീത സംവിധാനം വിദ്യാസാഗർ, ചിത്രം മില്ലേനിയം സ്റ്റാർസ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
3: രോഹന്റെയും റിയയുടെയും ലവ് സ്റ്റോറിയുടെ മാച്ച് ആരംഭിച്ചിരിക്കുന്നു. രണ്ടുപേരും കഴിച്ചു ഇറ്റാലിയൻ ക്വിസീൻ. വെയിറ്ററുടെ സ്പിൻ 4,000 രൂപയുടെ ബില്ല് വന്നു. രോഹന്റെ ഹൃദയം ശക്തമായി ഇടിച്ചു. അവൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയിരുന്നു. റിയ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്തു കൂളായി. നിങ്ങളും QR കോഡ് സ്കാൻ ചെയ്യൂ, UPI മുഖേന പേയ്മെന്റ് ചെയ്യൂ. ഡിജിറ്റൽ പേയ്മെന്റിലൂടെ ലൈഫിലെ ഏത് ടൂർണമെന്റും വിജയിക്കൂ.
4: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
5: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
6: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
7: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
8: എന്നും രാവിലെ 7:13.
7: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
6: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
9: വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം, AM രാജയും ജിക്കിയും പാടിയത്, ചിത്രം ഭാര്യ

0: ഒരു കുടുംബത്തിലെ ഗാനപ്രതിഭകൾ ഒരു ഗാനത്തിൽ തന്നെ സംഗമിച്ച രണ്ട് ഗാനങ്ങളാണ് ഇന്നത്തെ സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും കേൾക്കാം നാളെ രാവിലെ 8:35.
1: ആകാശവാണി സംഗീത സരണി, കർണാടക സംഗീത പാഠം, പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം, പഠിക്കുന്നത് അരുമാനൂർ പ്രശാന്ത്. മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ബിലഹരി രാഗത്തിലുള്ള കാമാക്ഷി ശ്രീവരലക്ഷ്മി എന്നാരംഭിക്കുന്ന കൃതി ആദിതാളം.
2: നമസ്കാരം സർ.
3: നമസ്കാരം.
2: നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബിലഹരി രാഗത്തിൽ കാമാക്ഷി ശ്രീവരലക്ഷ്മി എന്ന ദീക്ഷിതർ കൃതിയാണ്. അതിന് പല്ലവി തുടങ്ങി വെച്ചിരിക്കുന്നത്. ശേഷിക്കുന്ന ഭാഗം ഇപ്പോൾ പഠിക്കാം നമുക്ക്.
3: ശരി സാർ.

0: അടുത്തതായി നമുക്ക് അനുബലമായി പഠിക്കാം.
1: ശരി സാർ.
0: അതിൻ്റെ സാഹിത്യം എഴുതിക്കോളൂ.
1: ശരി സാർ.
0: കാമജനക
1: കാമജനക
0: പൂർണ്ണഫലേ
1: പൂർണ്ണഫലേ
0: സകലേ
1: സകലേ.
0: ഒന്നുകൂടി. കാമജനക
1: കാമജനക
0: പൂർണ്ണഫലേ
1: പൂർണ്ണഫലേ
0: സകലേ
1: സകലേ.
0: അടുത്തത്. കാമിതാർത്ഥദായിനി
1: കാമിതാർത്ഥദായിനി
0: ശ്രീഫലേ
1: ശ്രീഫലേ. കാമജനക പൂർണ്ണഫലേ സകലേ.
0: കാമിതാർത്ഥദായിനി ശ്രീഫലേ
1: കാമിതാർത്ഥദായിനി ശ്രീഫലേ.
0: ഇനി മധ്യമകാല സാഹിത്യമുണ്ട്. കാമകലേ വിമലേ കരകമലേ
1: കാമകലേ വിമലേ കരകമലേ കാമകലേ വിമലേ കരകമലേ.
0: കാമകോടി ബിലഹരിനുത കമലേ
1: കാമകോടി ബിലഹരിനുത കമലേ.
0: ഇനി നമുക്ക് പഠിക്കാം.

0: അടുത്ത മധ്യമകാല സാഹിത്യം.
1: കാമകലേ. സോറി.

0: ബാക്കി പാഠം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.
1: ശരി സാർ, നമസ്തേ.
0: നമസ്തേ.
2: ഇതുവരെ കേട്ടത് കർണാടക സംഗീത പാഠം രണ്ടാം ഭാഗം. പഠിപ്പിച്ചത് വർക്കല CS ജയറാം, പഠിച്ചത് അരുമാനൂർ പ്രശാന്ത്. സംഗീതസരണി സമാപിച്ചു.
3: ആകാശവാണി, ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പാടിയത് യേശുദാസ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം. ചിത്രം കാലചക്രം.

0: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: കിസാൻ വാണി.
2: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
3: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
0: ഫ്രാങ്കോയും തുളസിയും സംഘവും പാടിയ ഗാനമാണിനി. രാജീവ് ആലിങ്കലിൻ്റെ വരികൾക്ക് മോഹൻ സിതാരയുടെ സംഗീതം. ചിത്രം പാച്ചുവും കോവാലനും.

ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര കേൾക്കാം ഡൽഹിയിലെ.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പി ഭാസ്കറിൻ്റെ വരികൾക്ക് കെ രാഘവൻ്റെ സംഗീതം. അമ്പിളിയും പത്മിനി പ്രഭാകറും സംഘവും പാടിയത് ചിത്രം പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ.

0: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
0: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
3: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
0: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
2: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല. സംഗീത സംവിധാനം ജെറി അമൽദേവ്. ചിത്രം എന്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക്.

0: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
1: മേഘം എന്ന പടത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, ശ്രീനിവാസൻ, ചിത്ര എന്നിവരും സംഘവും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി.
1: നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ IT ഇൻസ്ട്രക്ടറായ ആമോസ് ജോയിയുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം.
1: നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി പ്ലാമോഡ് സ്ഥിതി ചെയ്യുന്ന നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡിലെ IT ഇൻസ്ട്രക്ടറായ ആമോസ് ജോയിയാണ്. ആമോസ്, നമസ്കാരം.
2: നമസ്കാരം.
1: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
2: താങ്ക് യു.
1: പേരിലൊരു സന്തോഷം ഒളിഞ്ഞിരിക്കുന്ന ആളായ നമുക്ക് അതിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. ആരാണ് ഈ പേരിട്ടത്?
2: അത് എന്റെ ഫാദർ തന്നെയാണ്. ഇതൊരു ബിബ്ലിക്കൽ നെയിമാണ്, ഒരു പ്രൊഫറ്റിന്റെ പേരാണ്. ഫാദർ തന്നെയാണ് അത്
1: ഇട്ടത്. മുൻപും ആരെങ്കിലൊക്കെ ചോദിച്ചിട്ടുണ്ടോ?
2: ഉറപ്പായിട്ടും. പേര് പലപ്പോഴും ആളുകൾക്ക് പെട്ടെന്ന് അങ്ങ് ക്യാച്ച് ചെയ്യാൻ പറ്റാറില്ല. ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞാലേ അവർക്കത്
1: മനസ്സിലാവാറുള്ളൂ.
2: പക്ഷെ എനിക്ക് സന്തോഷമാണ് ഇങ്ങനെ ഒരു പേര്
1: കിട്ടിയത്.
2: അതെ, ഉറപ്പായിട്ടും.
1: ഈ IT ഇൻസ്ട്രക്ടർ എന്നുള്ള ഒരു പോസ്റ്റിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്?
2: ഞാൻ 2018 ആക്ച്വലി ഇതിന്റെ IT ട്രെയിനിങ് എടുക്കുന്നത്. ട്രെയിനേഴ്സിനുള്ള ട്രെയിനിങ് എടുക്കുന്നത് 2018. അതിന് മുൻപ് ഞാൻ ബേസിക് പ്ലാറ്റ്ഫോമുകളായ ലിനക്സില് വിൻഡോസിലൊക്കെ ട്രെയിനിങ് എടുത്തിരുന്നു. പക്ഷെ ട്രെയിനേഴ്സിനുള്ള ട്രെയിനിങ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. കാഴ്ചപരിമിതിയുള്ള ആളുകളുടെ ഇടയിൽ വർക്ക് ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം 17-ാമത്തെ വയസ്സിലാണ് എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത്.

0: എങ്ങനെയാണ് അങ്ങനെ ഒരു കാഴ്ച പരിമിതി ഉണ്ടാവുന്നത്?
1: ജനിച്ചപ്പോൾ തൊട്ട് ഉണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പക്ഷേ പിന്നീട് അത് ഷോർട്ട് സൈറ്റ് ആന്ന് പറഞ്ഞ് ഞാൻ സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു.
0: ഏത് പ്രായം മുതലാണ് അങ്ങനെ?
1: ഞാനൊരു 5-ാം ക്ലാസ് തൊട്ട് സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് കാഴ്ചയ്ക്ക് നല്ല ബുദ്ധിമുട്ട്, ബോർഡിൽ എഴുതിയതൊക്കെ വായിക്കാൻ ചെറിയ പ്രായം തൊട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ ക്രിക്കറ്റൊക്കെ കളിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഫേവറേറ്റായ ക്രിക്കറ്റ് കളിക്കാൻ പറ്റാതായപ്പോഴാണ് കൂടുതലൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തതും പിന്നെ ഞാനത്
0: ഡോക്ടേഴ്സ്
1: കൺസൾട്ട് ചെയ്തത്. അപ്പോഴാണ് ഡോക്ടേഴ്സ് പറയുന്നത് റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റാസ് എന്ന് പറഞ്ഞൊരു ഡിസോർഡറാണ്, അത് ജെനറ്റിക്കലാണ് എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ പേരൻസിനോ അല്ലെങ്കിൽ ആൻഷ്യൻ പേരൻസിനോ ഒന്നും ഇങ്ങനൊരു ഡിസോർഡർ ഉള്ളതായിട്ട് നമുക്ക് അറിവില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ഒരു 6 ജനറേഷൻ വരെ ഹിഡൻ ആയിരിക്കും. അത് വിസിബിൾ, അതിൻ്റെ ജീൻ ക്യാരി ചെയ്തുകൊണ്ടിരിക്കും. ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ജീൻ ക്യാരി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അത് വിസിബിൾ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഒരു 6 ജനറേഷന് മുൻപൊക്കെ നമുക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര
0: എളുപ്പമല്ല. ആക്ച്വലി ഇതിന് ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയിരുന്നോ?
1: ഞാൻ ട്രീറ്റ്മെന്റ് ഏകദേശം ഒരു 10 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഞാൻ ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രം ചിലവാക്കിയിട്ടുണ്ട്. റീസെന്റ്ലി ഞാൻ ചെയ്ത ഒരു ട്രീറ്റ്മെന്റാണ് സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ്. അതും ടെസ്റ്റിംഗ് പീരീഡിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സിസ്റ്റർക്കും ഇതേ ഇഷ്യൂ ആണുള്ളത്. കാഴ്ച പരിമിതി എൻ്റെ അതേ ഡിസോർഡർ ആണ്, റെറ്റിനൈറ്റി പിഗ്മെന്റോസ തന്നെയാണ് ആൾക്കും.
0: സഹോദരിക്ക് ഇതേ ഏജിലാണ് ഏകദേശം?
1: അതെ, ഏകദേശം ഇതേ ഏജിലാണ് സഹോദരിക്കും വന്നത്. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡിഫറെന്റ് ഇഷ്യൂസ് ആണെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. അതിനുശേഷം പിന്നീട് ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോഴാണ് രണ്ടുപേർക്കും ഒരേ ഡിസോർഡർ ആണ് എന്നുള്ളത്. അങ്ങനെ സിസ്റ്റർ റീസെന്റ്ലി സ്റ്റെം സെൽ തെറാപ്പി ചെയ്ത് ആൾക്ക് ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് പക്ഷേ അത് കിട്ടിയില്ല. ഞാൻ ചെയ്തു, പക്ഷേ ഒരു ഇമ്പ്രൂവ്മെന്റ്സ് എനിക്ക് കിട്ടിയില്ല.
0: ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല അതിന് ശേഷം അല്ലേ?
1: അതെ.
0: അപ്പൊ നമുക്ക് വീണ്ടും തിരിച്ച് നമ്മള് ആ ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന്
1: വിഷയം മാറിയത്. അങ്ങനെ ഞാൻ കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക്, ഞാൻ ട്രിവാൻഡ്രത്താണ് ആദ്യമായിട്ട് ഒരു ഐ ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. 2015 ഞാനിവിടെ കാഴ്ച പരിമിതിയുള്ള ആളുകളുടെ ഇടയിലോട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് വളരെ ഒരു ഷോക്കായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കാഴ്ചയില്ലാത്ത അല്ലെങ്കിൽ കാഴ്ച പരിമിതി നേരിടുന്ന ആളുകളെ കാണുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇവരെയൊക്കെ കണ്ടപ്പോൾ, ബൈ ബർത്ത് കാഴ്ച പരിമിതിയുള്ള ഒരുപാട് ആളുകളെ കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. എനിക്ക് ആ സമയത്ത് കുറച്ചും കൂടെ കാഴ്ചയുണ്ട്, മറ്റുള്ളവരെക്കാളും എനിക്ക് കുറച്ചും കൂടെ കാഴ്ചയുണ്ടായിരുന്നു. അപ്പോഴാണ് ഐ ഹാവ് ടു വർക്ക് ഫോർ ദെം എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നതും, അതിനുവേണ്ടി പിന്നെ ഞാൻ ഏറ്റവും നല്ല മീഡിയം എനിക്ക് ഇൻസ്ട്രക്ടർ ആവുക എന്നുള്ളതാണെന്ന് ഞാൻ തിരിച്ചറിയുകയും പിന്നെ ആ വഴിയിലൂടെ പോവുകയായിരുന്നു.
0: എന്താണ് മെയിൻ ആയിട്ടുള്ള ഈ ട്രെയിനിങ് കോഴ്സിലുള്ള കാര്യങ്ങൾ?
1: ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ബേസിക് കമ്പ്യൂട്ടറാണ്. അതിനകത്ത് ബേസിക് കീബോർഡ് ഓറിയന്റേഷൻ മുതൽ ഇന്റർനെറ്റ് ബ്രൗസിംഗ് വരെയാണ് നമ്മുടെ ഒരു പാക്കേജ് ആയിട്ട് വരുന്നത്. ഒരു 6-മന്ത് ഡ്യൂറേഷനിലുള്ള കോഴ്സുകളാണ് യൂഷ്വലി നടന്നുകൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ് കോഴ്സുകളും ഉണ്ട് വേറെ. പക്ഷേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 6-മന്ത് ഡ്യൂറേഷനിലുള്ള കോഴ്സുകളാണ്. അതിനകത്ത് കീബോർഡ് ഓറിയന്റേഷൻ വരുന്നുണ്ട്, നമ്മുടെ MS Office പാക്കേജുകളുണ്ട്. ഒരുവിധം പാക്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്.
0: അതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതിൽ ആക്ച്വലി ഇപ്പോൾ കാഴ്ച പരിമിതിയുള്ളവർ പരിശീലിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് പഠിപ്പിക്കുന്നതെന്ന് അറിയാൻ ചിലപ്പം ഒരു കൗതുകം നമുക്കുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരാളോട് ഇപ്പം Ctrl+V അല്ലെങ്കിൽ അങ്ങനെ കുറേ പറയലോ. അപ്പൊ ഇത് കാഴ്ച പരിമിതിയുള്ള ഒരാൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്ന കീബോർഡിൽ?
1: കീബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിവേഴ്സൽ കീബോർഡ് എന്ന് പറയുന്നത് ഒരു QWERTY കീബോർഡ് ആണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് F and J ഈ രണ്ട് കീസിനും ഒരു ചെറിയ പ്രൊജക്ഷൻ ഉണ്ട്. നമുക്കത് ചെക്ക് ചെയ്താൽ അറിയാം, ഒരു ചെറിയ പ്രൊജക്ഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പ്രൊജക്ഷനുസരിച്ച് സാധാരണ ടൈപ്പ് റൈറ്റേഴ്സ് എങ്ങനെയാണോ ഫിംഗർ അറേഞ്ച് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് നമ്മൾ ഫിംഗർ അറേഞ്ച് ചെയ്യുന്നത്. ആ ഒരു റൂൾ വെച്ചിട്ട് ഓരോ കീ പ്രസ് ചെയ്യുന്നതിനും ഓരോ ഫിംഗേഴ്സ് അലോട്ടഡ് ആണ്. അപ്പം നമ്മൾ ആ ഫിംഗർ മൂവ്മെന്റ്സ് പക്കയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വളരെ അനായാസം കമ്പ്യൂട്ടർ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്
0: മനസ്സിലായൊരു കാര്യമല്ലേ. വിശദമായിട്ടൊന്ന് പറഞ്ഞുതരാം കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്?
1: ആദ്യമായിട്ട് ഒരാൾ വരുന്ന സമയത്ത് നമ്മൾ കീബോർഡ് ആദ്യം അയാളുടെ കയ്യിൽ കൊടുക്കുന്നു. ഇതിനകത്ത് കീബോർഡ് പഠിച്ചു കഴിഞ്ഞാൽ ആസ് എ വിഷ്വലി ചലഞ്ചിട്ട് ഒരു 50% അയാൾ കമ്പ്യൂട്ടർ പഠിച്ചു കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ ട്രെയിനേഴ്സ് പറയാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം കീബോർഡ് എടുത്ത് കയ്യിൽ കൊടുക്കുകയും ഇത്ര കീസ് ഉണ്ടെന്ന് ആദ്യം എണ്ണാൻ പറയുകയാണ് ചെയ്യുന്നത്. ഇവരിത് എണ്ണി ഒന്ന് തിട്ടപ്പെടുത്തി വരുമ്പോഴത്തേക്കും ഇവരെ ഈ F and J പ്രൊജക്ഷൻ കണ്ടുപിടിക്കാൻ പറയുകയും അവർ ആദ്യം അവരുടെ 2 ഇൻഡെക്സ് ഫിംഗറുകളും ലെഫ്റ്റ് ഇൻഡെക്സും റൈറ്റ് ഇൻഡെക്സും അവർ കീബോർഡിൽ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അക്കോർഡിംഗ്ലി അവരുടെ ഫിംഗേഴ്സ് ടുവേർഡ്സ് ലെഫ്റ്റ് ടുവേർഡ്സ് റൈറ്റ് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുകയും പിന്നെ നമ്മൾ ആ ഫിംഗേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന റോയെ നമ്മൾ വിളിക്കുന്നതാണ് ഹോം റോ. ഈ ഹോം റോ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ബാക്കി കീബോർഡിൻ്റെ ഏത് ഏരിയയിൽ പോയാലും അവർക്ക് തിരിച്ചവിടെ വരാൻ പറ്റും, ഹോം റോയിൽ തിരിച്ചെത്താൻ പറ്റും. നമ്മളൊരു ലെറ്റർ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഫിംഗർ, ഇപ്പം നമ്മൾ ക്യൂ ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ലിറ്റിൽ ഫിംഗറാണ് ക്യൂ പ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കി ഫിംഗേഴ്സ് എല്ലാം ഹോം റോയിൽ തന്നെ ഇരിക്കുകയും ലെറ്റർ പ്രസ് ചെയ്യാനുള്ള ലിറ്റിൽ ഫിംഗർ മാത്രം പോയി ക്യൂ പ്രസ് ചെയ്തിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഓരോ ലെറ്റേഴ്സും കൃത്യമായ ഫിംഗറിംഗ് ഉണ്ട്. അപ്പൊ അത് കൃത്യം പോയിട്ട് തിരിച്ചു വന്നാൽ മാത്രമേ കൃത്യമായിട്ട് അയാൾക്ക് കീബോർഡിനെ പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ.
0: എത്രത്തോളം ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് അതാണ് അറിയാൻ ആഗ്രഹമുള്ള മറ്റൊരു കാര്യം. ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ എല്ലാവർക്കും ഒരു ഹെസിറ്റേഷൻ ഉണ്ട്, എന്നാ ചെയ്തിൽ മുന്നോട്ട് വന്ന് ഇത് പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ. അതുപോലെ ഏജ് ഒരു ബാരിയറായിട്ട് വിചാരിക്കുന്ന കുറെ ആളുകൾ കാണും. എത്രത്തോളം ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് ഇതിലേക്ക്?
1: ഉറപ്പായിട്ടും ഒരു ഹെസിറ്റേഷൻ ഉണ്ട് ആളുകൾക്ക്. പൊതുവെ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ഇത് ഞാൻ ഇനി എങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ള ചിന്താഗതികളുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ കാലം മാറുന്നതിനനുസരിച്ച് സാഹചര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പം ആളുകൾ തീർച്ചയായും റിയലൈസ് ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടറിന്റെ ഒരു ആവശ്യകത. അതുകൊണ്ട് തന്നെ ഈ ഹെസിറ്റേഷനൊക്കെ മാറ്റി വെച്ച് ഒരുപാട് ആളുകൾ അവർക്ക് ഒരാവശ്യമാണെന്നുള്ള രീതിയിൽ അവർ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അവർ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ആയിട്ട് അവർ മുന്നോട്ട് വരുന്നുണ്ട്. മാത്രമല്ല ഏജ് ഇതിനൊരു തടസ്സം ആണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയില്ല. ഞാൻ പലയിടങ്ങളിലും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഞാൻ 60 വയസ്സുള്ള ആൾക്ക് വരെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ആൾ ആക്ച്വലി ഒരു മാത്തമാറ്റിക്സ് സയന്റിസ്റ്റ് ആയിരുന്നു. ആളുടെ വീട്ടിൽ ചെന്നാണ് പഠിപ്പിച്ചത്. ഇതൊരു തടസ്സമല്ല, ആക്ച്വലി കാഴ്ച പരിമിതി നേരിടുന്ന ഒരാൾക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമായിട്ടാണ് ഞാൻ ടെക്നോളജി അല്ലെങ്കിൽ ITയെ കാണുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അവരത് പഠിക്കുന്നത് ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്ന ഒരു സംഗതി തന്നെയാണ്. അവരുടെ ഭാവിയിലേക്കും അത് ഉറപ്പായിട്ടും ഉണ്ടായേ പറ്റുള്ളൂ.
0: ഇപ്പൊ പറഞ്ഞു പലയിടങ്ങളിൽ പോയി ട്രെയിനിങ് കൊടുത്ത കാര്യം, എവിടെയൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ആമോസ്?
1: ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൽ ലിനക്സിന്റെ പ്ലാറ്റ്ഫോമിൽ ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഗസ്റ്റ് ട്രെയിനറായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ റോട്ടറി കൊച്ചിൻ ഗ്ലോബൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ നിന്നാണ് ഞാൻ വിൻഡോസിന്റെ ബേസിക് ട്രെയിനിങ് അവിടെ പഠിച്ചത്. അവിടെയും ഞാൻ ഒരു ക്ലാസ് എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ എനേബിൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ സ്ഥാപനമുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ട്രെയിനർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. അവിടെയും ഞാൻ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. പിന്നെ വർക്ക് ചെയ്ത ഓർഗനൈസേഷൻ കർണവിദ്യ ഫൗണ്ടേഷൻ ചെന്നൈ, ഇവിടെയാണ് നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡിൽ വരുന്നതിന് മുമ്പ് വർക്ക് ചെയ്ത സ്ഥാപനം. അവിടെയും ഞാൻ ചീഫ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്തിരുന്നു.
0: ആമസിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: എന്റെ വീട്ടില് പപ്പ അമ്മ രണ്ട് സിസ്റ്റേഴ്സ് ആയിരുന്നു. അവർ മാരീഡ് ആണ്, ഞാൻ മാരീഡ് ആണ്.
0: ഇപ്പൊ പല സ്ഥലങ്ങളിൽ പോയ കാര്യം പറഞ്ഞു, ബാംഗ്ലൂർ പോകുന്നു, ചെന്നൈ പോകുന്നു, അതുപോലെ കൊച്ചി അല്ലേ, അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? ഒറ്റയ്ക്കാണോ?
1: ഞാൻ തീർച്ചയായും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, യാത്രകളെ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത്. എന്റെ സഹ യാത്രികനാണ് എന്റെ വൈറ്റ് കെയിൻ. ഓൾവേസ് ഞാൻ എന്റെ വൈറ്റ് കെയിൻ ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നത്. എനിക്ക് രാത്രിയിൽ കാഴ്ച വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ രാത്രികളിലാണ് ഞാൻ യാത്ര കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് ആ ഒരു ചലഞ്ചിനെ മറികടക്കണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രികളിലെ യാത്ര ഇപ്പോൾ എനിക്ക് വളരെ അനായാസമാണ്. ഞാൻ വൈറ്റ് കെയിൻ ഉപയോഗിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആരുടെയും സഹായം ഇല്ലാതെ തന്നെ എനിക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു സന്തോഷമാണ്.
0: ഇപ്പൊ പറഞ്ഞല്ലോ രാത്രി യാത്ര ചെയ്യുന്നതിനെ പറ്റി, സാധാരണ കാഴ്ച ഉള്ളവർക്ക് പോലും ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ?
1: ചലഞ്ചസ് അഫ്കോഴ്സ് തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മളൊരു യാത്രയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് സാധാരണക്കാർക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ റോഡുകളിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിനെ നേരിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി. ഇപ്പം എനിക്ക് ഒരു ബസ്സിൻ്റെ ബോർഡ് വായിക്കുക എന്ന് പറയുന്നത് ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ അടുത്ത് സഹായം ചോദിക്കുന്ന സമയത്ത് എനിക്കൊരു പ്രശ്നം എന്താണെന്ന് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കാഴ്ചാ പരിമിതി ഉള്ളതായിട്ട് ആളുകൾക്ക് മനസ്സിലാവില്ല. അപ്പം വെൽ സ്യൂട്ടഡ് ആയിട്ട് ചെന്ന് നിൽക്കുന്ന സമയത്ത് വിദ്യാഭ്യാസം ഇല്ലേ എന്ന് പോലും ചോദിക്കുന്ന സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അത് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ഒരു റിയാക്ഷൻ നമുക്ക് തരുന്നത്. പക്ഷെ അതിനെ നമ്മൾ ബോധർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത് ഉറപ്പായിട്ട്.
0: പിന്നെ ഈ യാത്രകളിൽ നമ്മൾ ഓർത്തില്ലേ ദൈവദൂതനെ പോലെ കടന്നു വരുന്ന ചില മുഖങ്ങളുണ്ടോ, അങ്ങനെ ഓർത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ?
1: ഉറപ്പായിട്ടും എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് യാത്രയിൽ തന്നെ കിട്ടിയതാണ്. എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് രാത്രി ഒരു ഏകദേശം ഒരു 11:30 മണിയായി കാണും. ബസ്സുകളൊന്നും എനിക്ക് കിട്ടുന്നില്ല. അപ്പം തൊട്ടടുത്ത ആളുകളൊന്നുമില്ല. ഞാനിങ്ങനെ സ്റ്റിക്കും പിടിച്ച് നിൽക്കുകയാണ്. ബസ് വരും വരും എന്നുള്ള പ്രതീക്ഷയിൽ നിന്നിട്ട് ഒരു രക്ഷയില്ല, ബസ്സൊന്നും കിട്ടുന്നില്ല. അപ്പം ആളുകളെ ഒന്നും തൊട്ടടുത്ത് കാണുന്നില്ല. അപ്പോഴാണ് പറയുന്നത് ബസ് വഴി തിരിച്ച് വിടുകയാണ് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു.
0: അറിയാതെ നിൽക്കാം.
1: അപ്പം അബദ്ധത്തിൽ സ്റ്റാൻഡിൽ വന്ന ഒരാള് എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഗതിയാണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആൾ എന്നെ കൂട്ടിക്കൊണ്ട് പോകാം. ആ സമയത്ത് ആൾ വന്നില്ലായിരുന്നെ മിക്കവാറും ഞാൻ രാവിലെ വരെ അവിടെ നിൽക്കേണ്ടി വന്നേനെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ആള് കോണ്ടാക്ടിലൊക്കെ ഉണ്ട്, വിളിക്കാറും സംസാരിക്കാറൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കളെ എനിക്ക് യാത്രകളിലൂടെ കിട്ടിയിട്ടുണ്ട്.
0: ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളോടായിട്ട് ആമോസ്റ്റ് ഈ ടെക്നോളജി പഠിക്കേണ്ട അതിന്റെ ആവശ്യകതയെ പറ്റി എന്താണ് പറയാനുള്ളത്?
1: ഉറപ്പായിട്ടും മുന്നോട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ടെക്നോളജി അഡാപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഈ സമൂഹത്തിൽ കോമ്പറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് ഇച്ചിരി ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അഡാപ്റ്റഡ് ആയിട്ടിരിക്കുക, അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, ടെക്നോളജി സൈഡ് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ കാലമാണ്, ഇനി അങ്ങോട്ട് നമുക്ക് ടെക്നോളജി ഇല്ലാതെ ജീവിതമില്ല എന്നുള്ള സാഹചര്യത്തിലോട്ട് വരുന്ന സമയത്ത് നമ്മളും ഒന്നിനും പിന്നോട്ട് പോകാതിരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട നമ്മുടേതായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമായിട്ട് നമ്മളിത് കാണണം. നമ്മളിത് പഠിച്ചെടുത്താൽ മാത്രമേ വരുന്ന ജനറേഷനുകൾക്ക് നമ്മൾക്കിത് കൈമാറി കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ആ ഒരു കാര്യം കൂടി എല്ലാവരും മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.
0: അപ്പൊ എന്തായാലും ഇത്ര നേരം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്ന പലർക്കും അത് ഓർത്തിരിക്കാനും അല്ലെങ്കിൽ മുന്നോട്ട് വരാനും സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയും തിരക്കിനിടയിൽ വന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു സോ മച്ച്.

ഐ ടി ഇൻസ്ട്രക്ടറായ ആമോസ് ജോയിയുമായി സെബിൽ ജിഹൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബി ടി.

0: നേർവഴി.
1: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
2: ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഒക്ടോബർ 12 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനികക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻ ചാർജ് ഷിജു ഷെരീഫ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565631. ഒരു നമ്പർ കൂടി, 9496596321.
1: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
0: ആകാശവാണി.
3: வணக்கம் நேர்களே, இது தமிழ்ச்சொல் மாலை.

കലകൾ പൊഴുതുപോക്കുകൾ മട്ടുമല്ല, അത് നമ്മുടെ വാഴ്വൻ ഒരു പകുതി. ഒരു മനുതൻ കലയനാകിരിപ്പത് പരിമിതത്വർക്കുരിയത്. അതുപോലെ കലയെ രസിപ്പതും പെരുമയ്ക്കുരിയത് താൻ. കലയെ രസിപ്പത് എന്നത് മനുതനും ഇയൽബാന ഗുണം. അന്ത കലയ ഉണർവുകൾ മനതിൽ നിലകൊള്ളും പോലെ താൻ മനുതൻ മനുതനാക മാറുകാൻ. മേലും കലകൾ എന്നത് ഒരു നാട്ടിൻ കലാചാരം മറ്റും പൺപാട്ടിൻ വെളിപ്പാടാകും. അന്ത വകയിൽ കേരളം കലകളാൽ സെഴിപ്പടൈന്ത ഒരു നാട്. പാരമ്പര്യ കലകളാൽ തന്നിറയെ പറ്റ മാനിലം. ഇവ്വാറന കലകൾ ഇന്ത്യും മക്കൾ മത്തിയിൽ ഏർപ്പുടനെ കാണപ്പെടുകിറത് എന്നത് കേരളത്തിൻ ഒരു തനിത്തന്മ എന്റെ കൂറലാം. എന്റെ തമിഴ്ച്ചൊലി മാലയി നികഴ്ചിയിൽ മുതലാവതാക നേയർകൾ കേൾക്കയിരുപ്പത് തിരുമതി പാർവതി പ്രഭ അവർ വഴങ്ങും ഒരു കേരളത്തിൻ പാരമ്പര്യ കലകൾ.

タケタドン、タケタドン、ディン、タケタドン、ディン。

0: നിഘശിയിൽ ഇതുവരെ നേരങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലും ജോലിപരപ്പാണ് തമിഴ്ച്ചൊൽ മാലയ്. ഇത്തുടൻ ഇന്ത്യ നിഘശിയിൽ നിറയുമടുകിണ്ടിന് വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടപെറുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം.
1: തമിഴ്ച്ചൊൽ

സ്വന്തമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ, അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും

0: അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
1: Bro, this offer is massive. Total aura. You gotta lock in.
2: No cap. Pure vibes. Pittapillil Saturday surprise sale. Neck band mudal sound bar vare free.
3: Ivarude slang search cheythu thalavedanayagunnavanekkal nallathu Pittapillil poi pudiya smartphone vaangunnava.
4: October 10th Pittapillil Saturday surprise sale. Ella smartphone purchasinum purchase value anusarichu urappaya sammanangal.
5: Thudangam investing inte paadam.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
2: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
3: നീലകണ്ഠ ശിവന്റെ രചനകൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും വന്നിരുന്ന സ്വതസിദ്ധമായ ഗാനശകലങ്ങളായിരുന്നു. തന്റെ ആരാധനാമൂർത്തിയോടുള്ള ഭക്തി പലപ്പോഴും ശിവന്റെ കൃതികളിൽ പ്രകടമായിരുന്നു. തിരു നീലകണ്ഠ ദശകം എന്ന സംഗീതരചനയ്ക്ക് ശേഷമാണ് നീലകണ്ഠ ശിവൻ എന്ന പേര് അദ്ദേഹത്തിന് വന്നു ചേർന്നത്. അദ്ദേഹത്തിന്റെ രചനകളിൽ കൂടുതലും തമിഴ് ശിവസ്തുതികളായിരുന്നു. തെരഞ്ഞെടുത്ത ഏതാനും നീലകണ്ഠ ശിവൻ കൃതികൾ ഇന്നത്തെ ഗാനകൈരളിയിലൂടെ നമുക്ക് ആസ്വദിക്കാം. കമല കൈലാസനാഥൻ, സുധാവർമ്മ, പാൽക്കുളങ്ങര അംബികാദേവി, ജി സീതാലക്ഷ്മി, കെ ആർ കേദാരനാഥൻ, ആർ കൃഷ്ണസ്വാമി, എസ് രത്നാകരൻ, ചേർത്തല ഗോപാലൻ നായർ എന്നിവർ ചേർന്ന് പാടിയിരിക്കുന്നു.

0: നീലകണ്ഠ ശിവൻ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം നിർവഹണം മനേഷ് MP, നിർവഹണ സഹായം ആര്യലക്ഷ്മി R.

0: സ്വന്തമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടർ ആണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: Bro, this offer is massive. Total aura. You gotta lock in.
3: No cap. Pure vibes. Pittapillil Saturday surprise sale. Neck band mudal soundbar vare free.
4: Ivarude slang search cheythu thalavedane aagunnavinekkal nallathu Pittapillil poi pudhiya smartphone vaangunnava.
5: October 10 Pittapillil Saturday surprise sale. Ella smartphone purchasinum purchase value anusarichu urappaya sammanangal.
6: October 10 Deshiya Thapal Dinam aashamsakalode Bharatiya Thapal Vakuppu Kerala Circle.
7: രോഹന്റെയും റിയയുടെയും ലവ് സ്റ്റോറിയുടെ മാച്ച് ആരംഭിച്ചിരിക്കുന്നു. രണ്ടുപേരും കഴിച്ചു ഇറ്റാലിയൻ ക്വിസീൻ. വെയിറ്ററുടെ സ്പിൻ 4,000 രൂപയുടെ ബില്ല് വന്നു. രോഹന്റെ ഹൃദയം ശക്തമായി ഇടിച്ചു. അവൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയിരുന്നു. റിയ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്തു, കൂളായി. നിങ്ങളും QR കോഡ് സ്കാൻ ചെയ്യൂ, UPI മുഖേന പേയ്മെന്റ് ചെയ്യൂ. ഡിജിറ്റൽ പേയ്മെന്റിലൂടെ ലൈഫിലെ ഏത് ടൂർണമെന്റും വിജയിക്കൂ.
8: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
9: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
10: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി, അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
6: ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഈ വരുന്ന 12-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻചാർജ് ഷിജു ഷെരീഫ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. മറ്റൊരു നമ്പർ 9496565631. ഒരു നമ്പർ കൂടി 9496569631. ഓർക്കുക, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. October 12 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ.
11: October 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

എന്നാ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കൂട്ടുകാരി, മനസ്സിൻ്റെ തെളിച്ചം, ജീവിതത്തിൻ്റെ വെളിച്ചം ചിത്രീകരണം കേൾക്കാം. രചന ഡോക്ടർ RS രാജീവ്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കൂട്ടുകാരി പരിപാടിയിൽ.

ഇന്ന് വൈകിട്ട് 5 മണിക്ക് സംസ്കൃതം പരിപാടി കേൾക്കാം. സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, സാധന ആർ അവതരിപ്പിക്കുന്ന ലഘുപ്രഭാഷണം, ഗൗരി വിയലിൻ്റെ ഗാനാലാപനം, പ്രിയദത്ത എൻ രാജേഷിൻ്റെ കാവ്യാലാപനം. ഇന്ന് വൈകിട്ട് 5 മണിക്ക് സംസ്കൃതം പരിപാടി.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പാടിയത് സുജാത, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിനു കിരിയത്തിൻ്റെ സംഗീതം. ചിത്രം ചിരിക്കുടുക്ക.

0: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൌണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
2: ഓർമ്മകൾ ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല.
3: എന്നോ കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞു പോയ നിമിഷങ്ങൾ. ആ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചിപ്പിലേക്ക് അയക്കുക.
2: വിലാസം: ഓർമ്മച്ചിപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചിപ്പ്
3: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
2: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചിപ്പ്.
0: അടുത്ത ഗാനം യേശുദാസ് പാടിയത്, കൈതപ്രത്തിന്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം, ചിത്രം കല്യാണരാമൻ.

ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനസല്ലാപം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9495565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.

0: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടർ ആണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
0: അടുത്ത ഗാനം രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീത സംവിധാനം വിദ്യാസാഗർ, ദേവാനന്ദം സുജാതയും പാടിയതാണ് ഈ ഗാനം. ചിത്രം മീശ മാധവൻ. ഗാനത്തിന് മുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഒക്ടോബർ 12 ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 11:00 to 12:00 വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനികക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻചാർജ് ഷിജു ഷെരീഫ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565631. ഒരു നമ്പർ കൂടി 9495569321. ഓർക്കുക, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനികക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചിത്രം നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, അവനുണ്ടൊരു രാജകുമാരി. രചന എസ് രമേശൻ നായർ, സംഗീതം ബെന്നി കണ്ണൻ, വിധു പ്രതാപും സുജാതയും പാടിയ ഗാനം.

0: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: ചിത്രം കാക്കത്തൊള്ളായിരം. എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടർ ആണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.

0: ആകാശവാണി സമയം 12 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ഏകതാര ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ശ്രീരേഖ കൃഷ്ണ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ഈ നിശീധിനി എത്ര മനോഹരം, താരകൾ നിറയുന്ന വാനം എന്ന് തുടങ്ങുന്നു. ഗാനം എഴുതിയത് മടവൂർ സുരേന്ദ്രൻ, സംഗീതം നൽകിയത് ജോസ് നെട്ടയം.

അടുത്ത ഗാനം എഴുതിയത് നന്ദകുമാർ വള്ളിക്കാവ്. നക്ഷത്രമുല്ലകൾ പൂത്തുനിൽക്കുന്നൊരാ ഡിസംബറിൻ ആർദ്രമാം രാത്രി തന്നിൽ. ഗാനത്തിന് സംഗീതം നൽകിയത് ആലപ്പി ബെന്നി.

അടുത്തതായി ശ്രീകല ചിങ്ങോലി ഗാനമെഴുതി ആലപ്പി ബെന്നിയുടെ സംഗീതത്തിൽ ഒരു ഗാനം കേൾക്കാം. പൂമഴ പെയ്തൊരു പൂനിലാരാവിതിൽ പൂന്തിങ്കളായി വന്നു പിറവിയായി നീ.

0: മടവൂർ സുരേന്ദ്രൻ, നന്ദകുമാർ വള്ളിക്കാവ്, ശ്രീകല ചിങ്ങോലി എന്നിവരുടെ വരികൾക്ക് ജോസ് നെട്ടയം, ആലപ്പി ബെന്നി എന്നിവർ സംഗീതം നൽകി. ശ്രീരേഖ കൃഷ്ണപാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.
1: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ്, കേരള സർക്കിൾ.
2: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും

0: സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ദേശീയ തലസ്ഥാനത്ത് ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിന് അനുമതി നിഷേധിച്ച ഡൽഹി പോലീസ് 45 മെട്രോ സ്റ്റേഷനുകളുടെ കവാടങ്ങൾ വൈകിട്ട് 6 മണി വരെ അടച്ചിടും. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. സമ്മേളനം പ്രധാനമായും നിയമനിർമ്മാണത്തിനെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസിക പ്രശ്നങ്ങൾ തുറന്നു പറയാനും സഹായം തേടാനും മടിക്കരുതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരത്ത് നിന്നുള്ള നവരാത്രി വിഗ്രഹങ്ങളുടെ ഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2026-27 സീസണ് ഇന്ന് തുടക്കം. ആദ്യ മത്സരം ബംഗളൂരു എഫ്സിയും എസ് സി ഡൽഹിയും തമ്മിൽ. വാർത്തകൾ വിശദമായി. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഇന്ന് നടത്താനിരുന്ന CJP പ്രതിഷേധ പരിപാടിക്ക് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. മുൻകാലങ്ങളിലെ മാർഗനിർദ്ദേശ ലംഘനങ്ങളും പൊതുസുരക്ഷയും കണക്കിലെടുത്താണ് നടപടി. പ്രതിഷേധങ്ങൾക്കും മറ്റ് പരിപാടികൾക്കും കുറഞ്ഞത് 10 ദിവസം മുൻപ് അപേക്ഷ സമർപ്പിക്കണമെന്ന് ഡൽഹി പോലീസ് ജോയിന്റ് കമ്മീഷണർ നുപൂർ പ്രസാദ് അറിയിച്ചു. മേഖലയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഡൽഹിയിലെ 45 മെട്രോ സ്റ്റേഷനുകളുടെ കവാടങ്ങൾ വൈകിട്ട് 6 വരെ അടച്ചിടും. ദേശീയ തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡൽഹി ട്രാഫിക് പോലീസും ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. 9 ദിവസം സഭ ചേരുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. പ്രധാനമായും നിയമനിർമ്മാണത്തിനായാണ് സമ്മേളനം ചേരുന്നത്. കേരള നിയമസഭയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് നവംബർ 1 തുടക്കമാകും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഈ മാസം 15 മുതൽ 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. ജീവിതാനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ വൈദ്യസഹായം തേടുന്നതിൽ സമൂഹത്തിന്റെ പൊതുവായ സമീപനത്തെക്കുറിച്ച് തിരുവനന്തപുരം SAT ആശുപത്രിയിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശ് ആർ ആകാശവാണി വാർത്തകളോട് സംസാരിക്കുന്നു.
3: മാനസികാരോഗ്യ പ്രശ്നമാണ് സൈക്യാട്രിസ്റ്റിനെ കാണിക്കാം അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കാമെന്നുള്ള ഒരു പ്രവണതയിലേക്ക് പൊതുവിൽ സമൂഹം മാറിയിട്ടില്ലെന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മാനസികാരോഗ്യത്തെ കുറിച്ചിട്ടുള്ള ശാസ്ത്രീയമായ ചിന്തകൾ സമൂഹത്തിൽ വലിയ തോതിൽ ഇനിയും വികസിച്ച് വരേണ്ടിയിരിക്കുന്നു. ആധുനിക വൈദ്യശാസ്ത്രം വികസിച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം പൊതുസമൂഹത്തിന്റെ ധാരണയിലും ചിന്തകളിലും സമീപനങ്ങളിലും ഉണ്ടാകുന്ന ഒരു മാറ്റം ഇനിയും നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു.
2: മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തുറന്നു പറയണമെന്നും സഹായം തേടാൻ മടിക്കരുതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മാനസിക പ്രയാസങ്ങൾ ദൌർബല്യമല്ലെന്നും ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവരെ ചേർത്ത് പിടിക്കാനും പിന്തുണയ്ക്കാനും സമൂഹം തയ്യാറാകണമെന്നും ലോക മാനസികാരോഗ്യ ദിന സന്ദേശത്തിൽ അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗാർഹിക പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്ക് സുരക്ഷയും നിയമപരിരക്ഷയും ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാൻ സന്തോഷത്തോടെ പഠിക്കാമെന്ന പേരിൽ സംസ്ഥാന വ്യാപക ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. മറ്റന്നാൾ മുതൽ ഈ മാസം 17 വരെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ സർക്കാർ സ്കൂളുകളിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിവിധ പരിപാടികൾ നടത്തും. പഠന സമ്മർദ്ദം, പരീക്ഷാഭയം, ഉത്കണ്ഠ തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുന്ന വിദ്യാർത്ഥികളെ നേരത്തെ തിരിച്ചറിഞ്ഞ് കൌൺസിലിംഗും മാനസികാരോഗ്യ പിന്തുണയും ഉറപ്പാക്കും. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഈ മാസം 15-ന് ആധാർ ഓതന്റിഫിക്കേഷൻ പൂർത്തിയാക്കണം. 23,657 പേർ ഇനിയും നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല. ആധാർ കാർഡിന്റെയും പെൻഷൻ പാസ്ബുക്കിന്റെയും പകർപ്പുകളുമായി അർഹരായ ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട ഫിഷറീസ് ഓഫീസുമായി ബന്ധപ്പെടണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം.

0: അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. തിരുവനന്തപുരത്തെ നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട് കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരത്ത് നിന്നുള്ള നവരാത്രി വിഗ്രഹങ്ങളുടെ ഘോഷയാത്ര കേരളത്തിൽ പ്രവേശിച്ചു. ഉച്ചയോടെ കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിലെത്തിയ ഘോഷയാത്രയെ കേരള പോലീസ്, റവന്യൂ, തിരുവിതാംകൂർ ദേവസ്വം അധികൃതർ ചേർന്ന് ആചാരപൂർവ്വം സ്വീകരിച്ചു. ആ ഘോഷയാത്ര ഇന്ന് രാത്രിയോടെ നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തും. നാളെ വൈകുന്നേരം ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തുന്നതോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. പാലക്കാട് ജില്ലയിൽ രണ്ടാം വിള നെല്ല് സംഭരണത്തിന് തുടക്കമായി. കൊയ്ത്ത് 50% പൂർത്തിയായ പാടശേഖരങ്ങളിൽ നിന്നാണ് ആദ്യമായി ആദ്യഘട്ടത്തിൽ നെല്ലെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പല്ലശേന പഞ്ചായത്തിലെ കൂടല്ലൂർ ചാട്ടുമൊക്ക് പാടശേഖര സമിതിയിൽ നിന്നാണ് നെല്ല് സംഭരണം ആരംഭിച്ചത്. 220 ചാക്കുകളിലായി 12 ടൺ നെല്ലാണ് ഇന്നലെ സംഭരിച്ചത്. ഇന്നലെ 1 മില്ല് കൂടി സപ്ലൈകോയുമായി കരാർ ഒപ്പിട്ടിട്ടുണ്ട്. കൂടുതൽ മില്ലുകൾ എത്തുന്നതോടെ രണ്ടാം വിള നെല്ലെടുപ്പ് വേഗത്തിലാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ.
0: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നിന്ന് അർദ്ധരാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഇടുക്കിയിലെ മലയോര വിനോദസഞ്ചാര മേഖലയിൽ ഏകീകൃത ടൂറിസം ഹബ്ബ് ഒരുങ്ങുന്നു. 5 പഞ്ചായത്തുകളിലെ പ്രധാന കേന്ദ്രങ്ങളെ കോർത്തിണക്കിയുള്ള വികസന പദ്ധതികൾ പുരോഗമിക്കുകയാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: മൂന്നാറിനും തേക്കടിക്കുമിടയിലുള്ള 5 മലയോര പഞ്ചായത്തുകളിലെ വിനോദസഞ്ചാര സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇതിന്റെ പൈലറ്റ് പദ്ധതിയായി കള്ളിമാലി, കനകക്കുന്ന്, വാക്കാസിറ്റി വെള്ളച്ചാട്ടം, സ്വർഗ്ഗമേട്, മുള്ളൻതണ്ട്, പുത്തടിത്തടാകം, ചതുരങ്കപ്പാറ എന്നിവ ടൂറിസം കേന്ദ്രങ്ങളായി വികസിപ്പിക്കും. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്കിടയിൽ പ്രകൃതിദത്തമായ പ്രാദേശിക കേന്ദ്രങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നത് നാട്ടുകാർക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഹോംസ്റ്റേകൾ, റിസോർട്ടുകൾ, പ്രാദേശിക കൃഷിരീതികൾ എന്നിവ സമഗ്രമായി സംയോജിപ്പിച്ചാണ് ഇടുക്കിയുടെ ഈ പുതിയ വിനോദസഞ്ചാര മാതൃക നടപ്പിലാക്കുന്നത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഗോത്രവർഗ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗസ്മരണകൾ കാതരമർപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഗോത്രവർഗ നേതാക്കളുടെ പോരാട്ടങ്ങൾ കാതരമായി റാഞ്ചിയിലെ പഴയ സെൻട്രൽ ജയിലിൽ 142 കോടി രൂപ ചെലവിൽ ഒരുക്കിയ സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം ശ്രദ്ധേയമാക്കുന്നു. 30 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന മ്യൂസിയം സിദ്ധുകാനു, വീർ ബുധു ഭഗത്, ഗയാമുണ്ട, ഭഗവാൻ ബിർസ മുണ്ട തുടങ്ങിയ പോരാളികളുടെ ധീരചരിത്രം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നു. ആദിവാസി സമൂഹത്തിന്റെ സംഭാവനകളില്ലാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പൂർണ്ണമാകില്ലെന്ന സന്ദേശവും മ്യൂസിയം ഉയർത്തിപ്പിടിക്കുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2026-27 സീസണിന് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ബംഗളൂരു എഫ് സി എസ്സി ഡൽഹിയെ നേരിടും. വൈകുന്നേരം 5 മണിക്ക് ബംഗളൂരുവിലാണ് മത്സരം. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം നാളെ നടക്കും. വൈകുന്നേരം 7 മണിക്ക് ഇൻഡോറിലാണ് മത്സരം. ഇന്നലെ റാഞ്ചിയിൽ നടന്ന 2nd മത്സരത്തിൽ ഇന്ത്യക്കെതിരെ വെസ്റ്റ്ഇൻഡീസ് 6 വിക്കറ്റിന് വിജയിച്ചിരുന്നു. ഓരോ മത്സരങ്ങളും വീതം ജയിച്ച ഇരു ടീമുകളും നിലവിൽ പരമ്പരയിൽ ഒപ്പത്തിനൊപ്പമാണ്. ദേശീയതലത്തിലും ലക്ഷദ്വീപിലും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ പുരോഗതി ഗവൺമെന്റ് അഷുറൻസ് പാർലമെന്ററി കമ്മിറ്റി വിലയിരുത്തി. ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിച്ചതായി കമ്മിറ്റി ചെയർമാനും മുസഫർ നഗർ എംപിയുമായ ഹരീന്ദർ സിംഗ് മാലിക് പറഞ്ഞു. ലക്ഷദ്വീപ് സന്ദർശനത്തിനിടെ ആകാശവാണി വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ലക്ഷദ്വീപ് എംപി ഹംദുല്ല സെയ്ദ് പാർലമെന്റിൽ ഉന്നയിച്ച വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ വിശദാംശങ്ങളും സമിതി ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബി എസ് എല്ലിന്റെ 26ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്ര ടെലികോം മന്ത്രാലയവുമായി സഹകരിച്ച് നാളെ മിനി മാരത്തൺ സംഘടിപ്പിക്കും. രാവിലെ 5 തിരുവനന്തപുരത്ത് പി എം ജി ജംഗ്ഷനിലെ ബി എസ് എൻ എൽ കേരള സർക്കിൾ ഓഫീസിൽ നിന്ന് ആരംഭിക്കുന്ന മാരത്തൺ അർജുന അവാർഡ് ജേതാവ് കെ എം ബീനാമോൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. ജീവനക്കാരും കായിക താരങ്ങളും ഉൾപ്പെടെ 1000 പേർ പങ്കെടുക്കും. വയനാട് മുത്തങ്ങയിൽ അധിനിവേശ സസ്യങ്ങളിൽ നിന്ന് ബയോചാർ ഉൽപ്പാദിപ്പിക്കുന്നതിൽ 165ലധികം ഗോത്ര വനാശ്രിത സമൂഹാംഗങ്ങൾക്ക് പരിശീലനം നൽകി. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ പിന്തുണയോടെ കഴിഞ്ഞ 4 ദിവസങ്ങളിലായിരുന്നു പരിശീലനം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ തലസ്ഥാനത്ത് ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിന് അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ്. 45 മെട്രോ സ്റ്റേഷനുകളുടെ കവാടങ്ങൾ വൈകിട്ട് 6 മണിവരെ അടച്ചിടും. 16ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. സമ്മേളനം പ്രധാനമായും നിയമനിർമ്മാണത്തിനെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസിക പ്രശ്നങ്ങൾ തുറന്നു പറയാനും സഹായം തേടാനും മടിക്കരുതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരത്ത് നിന്നുള്ള

0: നവരാത്രി വിഗ്രഹങ്ങളുടെ ഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2026-27 സീസണ് ഇന്ന് തുടക്കം. ആദ്യ മത്സരം ബംഗളൂരു എഫ്സിയും എസ് സി ഡൽഹിയും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൌണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.

0: മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ അനുഭവസ്ഥരുടെ ജീവിത പാഠങ്ങൾ കേൾക്കുന്നതും ഉൾക്കൊള്ളുന്നതും എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു. ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു.
1: ഇന്ന് ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം. നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാനും സംസാരിക്കാനും പരസ്പരം മനസ്സിലാക്കാനും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനം ആണിത്. ലോകാരോഗ്യ സംഘടനയുടെയും വേൾഡ് ഫെഡറേഷൻ ഓഫ് മെന്റൽ ഹെൽത്തിന്റെയും ആഭിമുഖ്യത്തിൽ ലോകമെമ്പാടും ഈ ദിനം ആചരിച്ചു വരുന്നു. ഈ വർഷത്തെ പ്രമേയം ഓരോ വ്യക്തിയുടെയും ജീവിതാനുഭവങ്ങൾ കേൾക്കപ്പെടുകയും മനസ്സിലാക്കപ്പെടുകയും ചെയ്യുന്നതിന്റെ ആവശ്യകതയാണ് സൂചിപ്പിക്കുന്നത്. ജീവിതാനുഭവങ്ങൾക്ക് ചെവി കൊടുക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റത്തിനായി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലിവ്ഡ് എക്സ്പീരിയൻസസ് ഹേർഡ്, റിയൽ വോയിസസ് റിയൽ ചേഞ്ച്. വളരെ ലളിതമായി തോന്നുന്ന എന്നാൽ ഏറെ ആഴമുള്ള ഒരു സന്ദേശമാണ് ഈ പ്രമേയം നമ്മോട് പങ്കുവയ്ക്കുന്നത്. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുക. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറുപടി പറയാനോ ഉപദേശം നൽകാനോ വേണ്ടി മാത്രം കേൾക്കുകയല്ല, തിരുത്താനോ വിധിക്കാനോ രോഗനിർണയം നടത്താനോ വേണ്ടി മാത്രം കേൾക്കുകയല്ല, മറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേൾക്കേണ്ടത്. ഓരോ വ്യക്തിക്കും മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയാനുണ്ടാകും. ചില കഥകൾ തുറന്നു പറയപ്പെടുന്നു, ചിലത് വിശ്വസ്തരായ സുഹൃത്തുക്കളുമായി മാത്രം പങ്കുവയ്ക്കപ്പെടുന്നു. എന്നാൽ മറ്റു ചിലതാകട്ടെ ഒരു പുഞ്ചിരിക്കുള്ളിലോ പഠന തൊഴിൽ മേഖലകളിലെ തിരക്കുകൾക്കിടയിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ സുഖമായിരിക്കുന്നു എന്ന വാക്കുകൾക്കുള്ളിലോ ഒളിപ്പിക്കപ്പെടുന്നു. ഓരോ കഥയ്ക്ക് പിന്നിലും തങ്ങളെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ജീവിതാനുഭവങ്ങൾക്ക് ചെവി കൊടുക്കാം. ഒരു സാഹചര്യം നാം നേരിട്ട് അനുഭവിച്ചറിയുന്നതിലൂടെ ലഭിക്കുന്ന അറിവാണല്ലോ ജീവിതാനുഭവം. ഉദാഹരണത്തിന് വിഷാദരോഗം, അതായത് ഡിപ്രഷൻ, അനുഭവിച്ചറിഞ്ഞ ഒരാൾക്ക് അതിനെക്കുറിച്ച് നാം പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിച്ച കാര്യങ്ങളെക്കാൾ കൂടുതൽ ചിലത് അറിയുവാനും പറയുവാനും സാധിക്കും. അതുപോലെ തന്നെ ഉത്കണ്ഠയിലൂടെ ആങ്സൈറ്റിയിലൂടെ കടന്നുപോയ ഒരാൾക്ക് അതിനൊപ്പം ഉണ്ടാകാവുന്ന ഭയം, അനിശ്ചിതത്വം, ശാരീരിക അസ്വസ്ഥതകൾ എന്നിവയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകും. ഇതുപോലെ തന്നെ മറ്റ് മാനസികാരോഗ്യ വെല്ലുവിളികൾ അനുഭവിച്ചറിഞ്ഞ വ്യക്തികൾക്ക് സ്വന്തം ജീവിതയാത്രയിലൂടെ രൂപപ്പെട്ട അറിവുകൾ ഉണ്ടാകും. ഈ അറിവുകൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള അറിവിന് വിദഗ്ധരുടെയും ഗവേഷകരുടെയും ശാസ്ത്രീയ പഠനങ്ങളുടെയും വലിയ സംഭാവനയുണ്ട്. എന്നാൽ അതിനൊപ്പം മറ്റൊരു ശബ്ദം കൂടി നാം കേൾക്കേണ്ടതുണ്ട്, അത്തരം അവസ്ഥകളിലൂടെ നേരിട്ട് കടന്നുപോയവരുടെ ശബ്ദം. ശാസ്ത്രീയ അറിവിനൊപ്പം ജീവിതാനുഭവങ്ങളെയും ചേർത്ത് നിർത്തുമ്പോഴാണ് മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് കൂടുതൽ സമഗ്രവും മാനുഷികവുമാകുന്നത്. ജീവിതാനുഭവങ്ങൾക്ക് ചെവി കൊടുക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റത്തിനായി എന്നതാണല്ലോ ഈ വർഷത്തെ പ്രമേയം. ഇവിടെ യഥാർത്ഥ ശബ്ദങ്ങൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കാം. മാനസികാരോഗ്യം എന്നത് കേവലം ഒരു ആശയം മാത്രമല്ല, അത് യഥാർത്ഥ മനുഷ്യനെക്കുറിച്ചുള്ളതാണ് എന്ന് നാം തിരിച്ചറിയണം. ഒരു വ്യക്തി തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ വെറുതെ ഒരു കഥ പറയുകയല്ല ചെയ്യുന്നത്. തന്റെ ജീവിതാനുഭവങ്ങളിലൂടെ മാനസികാരോഗ്യം ഒരു മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് സമൂഹത്തിന് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, മാനസിക സമ്മർദ്ദം കാരണം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു വിദ്യ

0: വിദ്യാർത്ഥിയും. മറ്റുള്ളവരെ പരിചരിക്കുന്നതിനിടയിൽ സ്വന്തം പ്രയാസങ്ങൾ ആരോടും പറയാതെ ഉള്ളിൽ ഒതുക്കുന്ന ഒരു രക്ഷിതാവും ഇത്തരം ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോകുന്നു. ഇവർ തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ നമ്മുടെ ചെവികൾക്കൊപ്പം നമ്മുടെ മനസ്സും തുറന്നിരിക്കണം. കേൾക്കുന്നതിൽ ബഹുമാനമുണ്ടാകണം. രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ടാകണം. ഓരോ വ്യക്തിയുടെയും അന്തസ്സിനെ മാനിക്കണം. അവരുടെ അനുഭവങ്ങൾ ഒരിക്കലും അവരെ മുദ്രകുത്താനോ വിധിക്കാനോ അപമാനിക്കാനോ ഉള്ള കാരണമാകരുത്. കേൾക്കുന്നത് പ്രധാനമാണ്. എന്നാൽ കേൾക്കുന്നത് മാത്രം പോരാ. ഒരാൾ തൻ്റെ പ്രയാസങ്ങൾ പങ്കുവച്ചിട്ടും ഒന്നും മാറുന്നില്ലെങ്കിൽ അവരുടെ ശബ്ദം ഉപരിപ്ലവമായി മാത്രമേ കേൾക്കപ്പെട്ടിട്ടുള്ളൂ എന്നതാണ് അർത്ഥം. ജീവിത അനുഭവങ്ങൾക്ക് ചെവി കൊടുക്കാം. യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റത്തിനായി. നമ്മുടെ വിഷയത്തിന്റെ രണ്ടാം ഭാഗം യഥാർത്ഥ ശബ്ദങ്ങളിൽ നിന്ന് യഥാർത്ഥ മാറ്റത്തിലേക്ക് എന്നതാണ്. യഥാർത്ഥ മാറ്റം എന്നാൽ കേട്ട കാര്യങ്ങൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാർത്ഥികൾക്ക് മടി കൂടാതെ സഹായം തേടാൻ കഴിയുന്ന സുരക്ഷിതമായ ഇടങ്ങൾ ഒരുക്കുക. തൊഴിലിടങ്ങളിൽ മാനസിക ക്ഷേമത്തെ ഗൗരവമായി കാണുകയും വിവേചന ഭയമില്ലാതെ പ്രയാസങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുക. ആരോഗ്യമേഖലയിൽ ശാരീരിക രോഗമുള്ളവർക്ക് നൽകുന്ന അതേ അന്തസ്സോടെയും ബഹുമാനത്തോടെയും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെയും പരിഗണിക്കുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. നേരിട്ടുള്ള അനുഭവത്തിലൂടെ കടന്നുപോയവരുടെ അഭിപ്രായങ്ങൾ അർത്ഥവത്തായ രീതിയിൽ കേട്ടറിഞ്ഞ് അവരെ സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് വളരെ പ്രയോജനകരമായിരിക്കും. തങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന സേവനങ്ങളും സംവിധാനങ്ങളും രൂപപ്പെടുത്തുന്നതിൽ ഇവരും പങ്കുചേരണം. നിലവിൽ ഇന്ത്യയിലുള്ള മാനസികാരോഗ്യ പരിപാലന നിയമം മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 മാനസിക രോഗമുള്ള വ്യക്തികളുടെ അഭിപ്രായങ്ങൾക്കും പങ്കാളിത്തത്തിനും പ്രാധാന്യം നൽകുന്ന പുരോഗമനപരമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഈ വർഷത്തെ ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ പ്രമേയം നമുക്ക് പ്രായോഗികമായ ചില ഉത്തരവാദിത്തങ്ങൾ നൽകുന്നുണ്ട്. ആദ്യമായി, ഒരു വ്യക്തി മാനസികാരോഗ്യ ബുദ്ധിമുട്ടിനെ പറ്റി സംസാരിക്കുമ്പോൾ അവരെ ശ്രദ്ധയോടെ കേൾക്കുകയും അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അവരെ മാനസികാരോഗ്യ പ്രശ്നത്തിന്റെ പേരിൽ വിധിക്കാതെ ഇരിക്കുക. ആവശ്യമായ സാഹചര്യങ്ങളിൽ ഉചിതമായ സഹായം തേടാൻ അവരെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം. മാനസികാരോഗ്യം, സാധാരണയായി കണ്ടുവരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ, വിദഗ്ധ സഹായം ലഭിക്കാനുള്ള വഴികൾ എന്നിവയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. നമ്മുടെ സമൂഹത്തിൽ മാനസികാരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്നും പല തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. ശരീരത്തിന് അസുഖം വന്നാൽ ഡോക്ടറെ കാണുന്നത് സ്വാഭാവികമായി കാണുന്ന നമ്മൾ മനസ്സിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ സഹായം തേടുന്നതിൽ പലപ്പോഴും മടിക്കുന്നു. ആളുകൾ എന്ത് വിചാരിക്കും? എന്നെക്കുറിച്ച് മറ്റുള്ളവർ മോശമായി കരുതുമോ? ഞാൻ ദുർബലനാണ് എന്ന് കരുതുമോ? എന്നൊക്കെയുള്ള ചിന്തകൾ പലരെയും സഹായം തേടുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കും. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ഇത്തരം തെറ്റിദ്ധാരണകൾ തിരുത്തപ്പെടേണ്ടതാണ്. അതോടൊപ്പം മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ഒറ്റപ്പെടുത്തലുകൾക്കെതിരെ ശബ്ദമുയർത്തുകയും വേണം. സഹായം തേടുന്നതിന് ആളുകൾക്ക് മുന്നിലുള്ള ഒരു തടസ്സമായി ഈ ഒറ്റപ്പെടുത്തൽ മാറിയേക്കാം. പ്രയാസം അനുഭവിക്കുന്നവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അവർക്ക് ചികിത്സാ സഹായങ്ങൾ ലഭിക്കാൻ ആവശ്യമായ വിവരങ്ങൾ നൽകുകയും അവരോട് അനുകമ്പയോടെ പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് മുന്നിലുള്ള തടസ്സങ്ങൾ നീക്കി മുന്നോട്ട് പോകുന്നതിന് നാം അവരെ സഹായിക്കുന്നു. ചിലപ്പോൾ ഒരാൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഉപദേശങ്ങളല്ല, മറിച്ച് അവരെ മനസ്സിലാക്കി ഒന്ന് കേൾക്കാൻ തയ്യാറുള്ള ഒരാളെയാണ്. ഈ ലോക മാനസികാരോഗ്യ ദിനത്തിൽ നിശബ്ദതയ്ക്ക് പിന്നിലെ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ ശ്രമിക്കാം. മാനസികാരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന, പലപ്പോഴും കേൾക്കപ്പെടാതെയും കാണപ്പെടാതെയും പോകുന്ന മനുഷ്യരുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. കേൾക്കപ്പെടുന്ന ജീവിതാനുഭവങ്ങൾ, യഥാർത്ഥ ശബ്ദങ്ങൾ, യഥാർത്ഥ മാറ്റങ്ങൾ എന്ന ഈ വർഷത്തെ സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സഹാനുഭൂതിയോടെ ഒരാളെ കേൾക്കുന്നത് പോലും ഒരു ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരും എന്നതാണ്. മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നുപോകുന്ന ഓരോ വ്യക്തിയും കേൾക്കപ്പെടുകയും മനസ്സിലാക്കപ്പെടുകയും കരുതലോടെ ചേർത്ത് പിടിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാം. തങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന സേവനങ്ങളും സംവിധാനങ്ങളും രൂപപ്പെടുത്തുമ്പോൾ അവരുടെ വിലയേറിയ ജീവിത അനുഭവങ്ങൾക്ക് അർഹമായ പ്രാധാന്യം നൽകേണ്ടത് അനിവാര്യമാണ്.
1: ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ അഞ്ജു മാത്യു.

0: അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജാർഖണ്ഡിൽ. ദിയോഗറിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ രണ്ടാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ജന്തർ മന്ദിറിൽ സി ജെ പി നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രതിഷേധ പരിപാടിക്ക് അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ്. യു എ യിൽ ഡ്രോൺ ആക്രമണം നേരിട്ട ക്രൂഡ് ഓയിൽ ടാങ്കറിലുണ്ടായിരുന്ന 22 ഇന്ത്യൻ നാവികരും സുരക്ഷിതരെന്ന് കേന്ദ്ര സർക്കാർ. റഷ്യൻ നിർമ്മിത ഡീസലിന്റെ വിൽപ്പനയ്ക്കും ഇറക്കുമതിക്കുമുള്ള ഉപരോധം അടുത്ത വർഷം ഏപ്രിൽ 7 വരെ നീക്കി അമേരിക്ക. തമിഴ്നാട് മാഹി, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയയിൽ നടക്കുന്ന വേൾഡ് ബൌൾസ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജാർഖണ്ഡിലെത്തി. ദിയോഗറിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ രണ്ടാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. ബി ബി എം ടി ആശുപത്രിയിൽ നടക്കുന്ന സൈന്യ സമ്പർക്ക് മേളയും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ സി ജെ പി നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രതിഷേധ പരിപാടിക്ക് അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ്. ജന്തർ മന്ദിറിൽ പ്രതിഷേധങ്ങളും പരിപാടികളും സംഘടിപ്പിക്കുന്നതിന് കുറഞ്ഞത് 10 ദിവസം മുമ്പെങ്കിലും അപേക്ഷ നൽകേണ്ടതുണ്ടെന്നും പ്രദേശത്ത് നിരോധനാജ്ഞ നിലവിലുണ്ടെന്നും ഡൽഹി പോലീസ് ജോയിന്റ് കമ്മീഷണർ അറിയിച്ചു. സുരക്ഷ ചൂണ്ടിക്കാട്ടി 45 മെട്രോ സ്റ്റേഷനുകളിലെ ഗേറ്റുകൾ ഇന്ന് വൈകുന്നേരം 6 മണിവരെ അടച്ചിടുമെന്നും പോലീസ് വ്യക്തമാക്കി. രാജ്യതലസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തണമെന്നും സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കണമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. എത്യോപ്യയിലെ ആദിസബാബയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര വിഷയങ്ങൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിൽ ഇരുപക്ഷത്തിനും ന്യായമായ പ്രാതിനിധ്യം വേണമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു.
2: Conscious efforts are made to delay reform and undermine change. India and Africa cannot remain unrepresented or underrepresented in global decision making. And that is why India worked resolutely during its G20 presidency in 2023 to secure a permanent membership for the African Union.
1: കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ, സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നം, പ്രധാനമന്ത്രി ലോറൻസ് വോങ് എന്നിവരുമായി സിംഗപ്പൂരിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ചും നിക്ഷേപ സാധ്യതകളെക്കുറിച്ചും നേതാക്കൾക്കിടയിൽ ചർച്ച നടന്നതായി കേന്ദ്ര ധനകാര്യമന്ത്രാലയം അറിയിച്ചു. യു എയിലെ ഷാർജ ആങ്കറേജിൽ നടന്ന ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പനാമ പതാകയുള്ള ക്രൂഡ് ഓയിൽ ടാങ്കറിലുണ്ടായിരുന്ന 22 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ സ്ഥിരീകരിച്ചു. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇന്ത്യൻ ജീവനക്കാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ കപ്പൽ മാനേജ്മെന്റ് കമ്പനിയുമായി അധികൃതർ ബന്ധപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സായുധസേനയുടെ കരുത്തിൽ മാത്രം അധിഷ്ഠിതമല്ല ദേശസുരക്ഷയെന്നും പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വം നിർണായകമാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചറേഴ്സ് ചാമ്പ്യൻസ് അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്ന സാങ്കേതിക വിദ്യയുള്ള സൈനിക ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന വിശ്വസ്ത രാജ്യമായി ഇന്ത്യ ഉയർന്നുവരികയാണെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. സർക്കാർ ഓഫീസുകളിലെ ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിനും തീർപ്പാകാതെ കിടക്കുന്ന ഫയലുകൾ കുറയ്ക്കുന്നതിനുമായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രത്യേക ക്യാമ്പയിൻ 6.0 ആരംഭിച്ചു. മന്ത്രാലയത്തിന് കീഴിലുള്ള 610 ഓഫീസുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇ മാലിന്യങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണത്തിനും ക്യാമ്പയിനിൽ ഊന്നൽ നൽകുന്നു. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റിനിർത്തി വിഷമതകൾ തുറന്നു പറയാൻ അന്തരീക്ഷമൊരുക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ജീവിതാനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ, യഥാർത്ഥ മാറ്റങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആണവായുധ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും ഏത് ഭീകരാക്രമണത്തിനും ഉചിതമായ മറുപടി നൽകുമെന്നും ഐക്യരാഷ്ട്രസഭയിൽ വ്യക്തമാക്കി ഇന്ത്യ. ന്യൂയോർക്കിൽ യു എൻ പൊതുസഭയുടെ നിരായുധീകരണ സമിതി യോഗത്തിൽ ജനീവയിലെ യു എൻ ഡിസാമമെന്റ് കോൺഫറൻസ് ദൌത്യസംഘത്തിലെ ഇന്ത്യൻ പ്രതിനിധി അൻമോൾ ഷേർ ബേദിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭരണകൂട നയത്തിന്റെ ഭാഗമായി ആണവായുധങ്ങൾ ഉപയോഗിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ദേശീയതലത്തിലും ലക്ഷദ്വീപിലും കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ പുരോഗതി

0: ഗവൺമെന്റ് അഷ്വറൻസ് പാർലമെന്ററി കമ്മിറ്റി വിലയിരുത്തി. ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിച്ചതായി കമ്മിറ്റി ചെയർമാനും മുസഫർ നഗർ എം പിയുമായ ഹരേന്ദ്ര സിംഗ് മാലിക് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. 9 ദിവസം സഭ സമ്മേളിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29-ന് സമ്മേളനം അവസാനിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് അർദ്ധരാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. തമിഴ്നാട് മാഹി, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയിലെ രാജ്യത്തിന്റെ മുന്നേറ്റത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സെമി കണ്ടക്ടർ നിർമ്മാണ രംഗത്ത് രാജ്യം ഇന്ന് ചിപ്പുകളുടെ ഉത്പാദനത്തിലും രൂപകൽപ്പനയിലും ആഗോളതലത്തിൽ ശ്രദ്ധേയമായ ചുവടുവയ്പ്പുകൾ നടത്തിക്കഴിഞ്ഞു. സെമി കണ്ടക്ടർ വ്യവസായത്തിന് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമായി മാറാനുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരുന്നു.
2: ഭാരതത്തിന് ആപ്കെ സഹയോഗ് സേ ചിപ്പ് ഡിസൈൻ ഹോ, മാനുഫാക്ചറിംഗ് ഹോ, ഇക്വിപ്മെന്റ് മാനുഫാക്ചറിംഗ്, മെറ്റീരിയൽ ഇക്കോസിസ്റ്റം, ടെസ്റ്റിംഗ് കേപ്പബിലിറ്റി ഹോ, ഇൻ സഭി പർ ഏക് സാത് കാം കിയ ഓർ സഫലത ഹാസിൽ കർക്കെ ദിഖായി ഹേ.
0: ഓസ്ട്രേലിയയിലെ ബർഹാമിൽ നടക്കുന്ന വേൾഡ് ബൌൾസ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. ഇന്ത്യൻ താരം പുതുൽ സോനോവാളാണ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ISL ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC ഡൽഹിയെ നേരിടും. വൈകുന്നേരം 5 മണിക്ക് ബംഗളൂരുവിലാണ് മത്സരം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം നാളെ നടക്കും. വൈകുന്നേരം 7 മണിക്ക് ഇൻഡോറിലാണ് മത്സരം. ഇന്നലെ റാഞ്ചിയിൽ നടന്ന 2-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് 6 വിക്കറ്റിന് വിജയിച്ചിരുന്നു. ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകളും നിലവിൽ പരമ്പരയിൽ ഒപ്പത്തിന് ഒപ്പമാണ്. റഷ്യൻ നിർമ്മിത ഡീസലിന്റെ വിൽപ്പനയ്ക്കും ഇറക്കുമതിക്കുമുള്ള ഉപരോധം 2027 ഏപ്രിൽ 7 വരെ താൽക്കാലികമായി നീക്കി അമേരിക്ക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ഈ നീക്കം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഗുണപരമായ മാറ്റങ്ങളുണ്ടാക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് പ്രതികരിച്ചു. ഊർജ്ജ വിതരണം, റഷ്യ യുക്രൈൻ സംഘർഷം, ഇറാനിലെ സാഹചര്യം എന്നിവയും ഇരുനേതാക്കളും ചർച്ച ചെയ്തു. ഫ്ളൈ ദുബായ് വിമാനത്തിൽ ഭീകരാക്രമണ ശ്രമം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് UAE പ്രോസിക്യൂഷൻ. വിമാനം പിടിച്ചെടുത്ത് ടെലവീവ് വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ ടെർമിനലിലേക്ക് ഇടിച്ചിറക്കി വൻ നാശനഷ്ടം വരുത്താനാണ് ഒമാനി സഹ പൈലറ്റ് പദ്ധതി ഇട്ടിരുന്നതെന്ന് UAE അറ്റോർണി ജനറൽ അറിയിച്ചു. അസാധാരണമായ ധീരതയ്ക്ക് ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ US കോൺഗ്രസ് അംഗം രാജാ കൃഷ്ണമൂർത്തി ഔദ്യോഗിക രേഖയായ കോൺഗ്രഷണൽ റെക്കോർഡിൽ ആദരിച്ചു. ദുബായിൽ നിന്ന് ടെലവീവിലേക്കുള്ള വിമാനത്തിലെ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ജീവൻ രക്ഷിക്കാൻ ക്യാപ്റ്റൻ മച്ചാറിന്റെ ധീരതയും സമയോചിതമായ ഇടപെടലും സഹായിച്ചുവെന്ന് കൃഷ്ണമൂർത്തി പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം ക്യാപ്റ്റൻ മച്ചാറിന്റെ ധീരമായ ഇടപെടലിനെ മാനിച്ച് ഇസ്രായേലിന്റെ പ്രസിഡൻഷ്യൽ അവാർഡ് ഫോർ സിവിലിയൻ ഹീറോയിസം നൽകുമെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് പ്രഖ്യാപിച്ചു. വ്യക്തിഗത വോട്ടർമാർ സമർപ്പിക്കുന്ന ഫോം 7 അപേക്ഷകൾക്ക് പരിധി നിശ്ചയിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അവകാശവാദങ്ങളും എതിർപ്പുകളും ഉന്നയിക്കുന്ന കാലയളവിൽ പരമാവധി 10 അപേക്ഷകളും വോട്ടർ പട്ടികയുടെ തുടർച്ചയായ പുതുക്കൽ പ്രക്രിയയിൽ പ്രതിമാസം 5 അപേക്ഷകളും മാത്രമേ ഒരാൾക്ക് സമർപ്പിക്കാനാകൂ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഈ മാസം 15 മുതൽ 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ജാർഖണ്ഡിൽ ദിയോഗറിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 2-ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ജന്തർ മന്ദിറിൽ CJP നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രതിഷേധ പരിപാടിക്ക് അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ്. UAE ഡ്രോൺ ആക്രമണം നേരിട്ട ക്രൂഡ് ഓയിൽ ടാങ്കറിലുണ്ടായിരുന്ന 22 ഇന്ത്യൻ നാവികരും സുരക്ഷിതരെന്ന് കേന്ദ്ര സർക്കാർ. റഷ്യൻ നിർമ്മിത ഡീസലിന്റെ വിൽപ്പനയ്ക്കും ഇറക്കുമതിക്കുമുള്ള ഉപരോധം അടുത്ത വർഷം 7 ഏപ്രിൽ 7 വരെ നീക്കി അമേരിക്ക. തമിഴ്നാട്

0: മാഹി, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയയിൽ നടക്കുന്ന വേൾഡ് ബൌൾസ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൌണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
2: ആകാശവാണി ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങളുമായി ഇപ്പോൾ രഞ്ജിനി.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും രഞ്ജിനിയിലേക്ക് സ്വാഗതം. കത്തിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ നവരാത്രി ആശംസകളുണ്ട് രഞ്ജിനി സുന്ദരിക്കുട്ടിക്ക്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ എല്ലാ സ്റ്റാഫിനും എല്ലാ ശ്രോതാക്കൾക്കും എന്റെയും കുടുംബത്തിന്റെയും ഭക്തിയിൽ പൊതിഞ്ഞ് നവരാത്രി ആശംസകൾ. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നും എഴുതിയിട്ടുണ്ട്. ചിത്രം മറുനാട്ടിൽ ഒരു മലയാളി, യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി. സ്നേഹപൂർവ്വം ഈ കത്തെഴുതിയിരിക്കുന്നത് മുളഞ്ഞൂർ ഒറ്റപ്പാലത്ത് നിന്നും പി എം വാസുദേവൻ നമ്പൂതിരി, പാർവതി അന്തർജനം, പ്രസീത ജയേഷ്, ജയേഷ് നമ്പൂതിരി, നാരായണൻ നമ്പൂതിരി, അമൃത നാരായണൻ, ശ്രീദേവി, ശ്രീഹരി, നിഹാരിക മോൾ എന്നീ ശ്രോതാക്കളാണ്.

സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ഒരറിയിപ്പ്. ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച ഒക്ടോബർ 12 രാവിലെ 11:00 മുതൽ 12 മണി വരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻചാർജ് ഷിജു ഷെരീഫ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പരുകൾ 9495964321, 9495565631, 9495569321. ഓർക്കുക, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഒക്ടോബർ 12 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് സമാപിച്ചു.
1: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൌൺലോഡ് ചെയ്യുക.
1: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം. ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
2: അടുത്ത കത്ത് വായിക്കാം.

രഞ്ജിനിയിലൂടെ ഇന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം കളവാണി നീയാദ്യം എന്നതാണ്. ചിത്രം ദീപസ്തംഭം മഹാശ്ചര്യം. യേശുദാസ് പാടിയ ഗാനം രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര. എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഈ ഗാനം സമർപ്പിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ ദിവ്യ സന്തോഷ്, കൊടുങ്ങല്ലൂർ.

0: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: അടുത്ത കത്ത് രഞ്ജിനി മോൾക്ക്. നീ ഇപ്പോൾ ഓരോ ആഴ്ചയും മിടുക്കിയായി മാറുകയാണ്. ഞാനും കുടുംബവും നിന്നോടൊരു പാട്ട് ചോദിക്കുകയാണ്. നിന്റെ പേരോ നിന്നെക്കുറിച്ചുള്ളതോ ആയിട്ടുള്ള ഒരു പാട്ട് മതി. ഈ വിധം പാട്ട് ചോദിച്ചതിന് ഒരു കാരണമുണ്ട്. എന്റെ ജീവിത സഖിയുടെ പേരും രഞ്ജിനി എന്നാണ്. എന്ന് രാജേഷ് ശിവൻ, രഞ്ജിനി രാജേഷ്, കൊട്ടാരക്കര, കാക്കോട്ടൂർ. പ്രിയ ശ്രോതാവിന് വേണ്ടി അനുരാഗി എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾപ്പിക്കുന്നു. രചന യൂസഫലി കേച്ചേരി, സംഗീതം ഗംഗൈ അമരൻ.

0: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
1: Bro, this offer is massive. Total aura. You got a lock-in.
2: No cap. Pure vibes. Pittapillil Saturday surprise sale-il neckband mudal soundbar vare free aa.
3: Ivarude slang search cheythu thalavedane aagunnathinekkal nallathu Pittapillil poi pudhiya smartphone vaangunnathaa.
4: October 10th Pittapillil Saturday surprise sale. Ella smartphone purchase-inum purchase value anusarichu urappaya sammanangal.
5: Priya Ranjinikku orupaadu naalayi ninnilude oru gaanam kettittu. ഇത്തവണ ഞങ്ങൾക്ക് വേണ്ടത് ചുമട് താങ്ങി എന്ന ചിത്രത്തിലെ സ്വപ്നങ്ങൾ അലങ്കരിക്കും എന്ന ഗാനമാണ്. വീട് ഒരു സ്വപ്നമാണല്ലോ എല്ലാവർക്കും. മുകുന്ദൻ ജി കൈമൾ, രമ മുകുന്ദൻ, അഞ്ജു, ആതിര, ഉണ്ണിക്കണ്ണൻ, നീള, ചേർത്തല, പാണാവള്ളിയിൽ നിന്നും ഈ ഗാനം കൊല്ലത്തുള്ള എന്റെ കൂട്ടുകാരൻ അങ്കിരസ് എൻ നമ്പൂതിരിക്കും കുടുംബത്തിനും വേണ്ടി സമർപ്പിക്കുന്നു. ചിത്രം ചുമട് താങ്ങി, ജയശ്രീ പാടിയ ഗാനം, രചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണമൂർത്തി.

0: വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്. പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: അടുത്ത കത്ത് വായിക്കാം. മരുത്തംകോട് നിന്നും രാജി എഴുതുന്നു. ഹായ് മോളെ രഞ്ജിനിക്കുട്ടി, സുഖമല്ലേ? ഇന്ന് പഴയ സിനിമയിലെ ഗാനം കേൾക്കണം എന്നാശയുണ്ട്. 1981 ബിജു തിരുമല ശ്യാം കൂട്ടുകെട്ടിലെ വാണിജ്യറാം പാടിയ മുത്തിയമ്മൻ കോവിലിലെ തിരുമുടി എഴുന്നള്ളുന്നേ ഈ ഗാനം എനിക്കും നിനക്കും വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ചിത്രം ഒരു തിര പിന്നെയും തിര, വാണിജ്യറാം പാടിയ ഗാനം, രചന ബിജു തിരുമല, സംഗീതം ശ്യാം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഓർമ്മകൾ ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല.
2: എന്നോ കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞു പോയ നിമിഷങ്ങൾ. ആ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചിപ്പിലേക്ക് അയക്കുക.
1: വിലാസം: ഓർമ്മച്ചിപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചിപ്പ്
2: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
1: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചിപ്പ്.
3: അടുത്ത കത്തിൽ പരിഭവമാണ്. പ്രിയ രഞ്ജിനി, ഞാൻ അയച്ച കത്തുകളൊന്നും വായിച്ചു കേട്ടില്ല, ഇന്നിതാ വായിക്കുന്നു. വീണ്ടും ഞാനൊരു ഗാനം ആവശ്യപ്പെടുകയാണ്. അണിയാത്ത വളകൾ എന്ന ചിത്രത്തിൽ എസ് ജാനകി അതിമനോഹരമായി ആലപിച്ച മടിയിൽ മയങ്ങുന്ന കുളിരോ എന്ന ഗാനം കേൾപ്പിക്കണം. ഞാൻ സതീഷ്, പത്തനംതിട്ട ജില്ലയിലെ പുതുശ്ശേരി എന്ന സ്ഥലത്ത് നിന്നും കത്തയക്കുന്നു. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്, എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്. ഞായറാഴ്ചത്തെ രഞ്ജിനി കേൾക്കുവാൻ കഴിയാത്ത സാഹചര്യമുള്ളതുകൊണ്ട് ശനിയാഴ്ചത്തെ രഞ്ജിനിയിൽ ഗാനം കേൾപ്പിക്കണമെന്ന് താൽപര്യപ്പെടുന്നു. ഈ ഗാനം ഭാര്യ മിനിക്കും മകൻ സനൽകുമാറിനും എല്ലാ പ്രിയ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. പ്രതീക്ഷയോടെ കത്ത് നിർത്തുന്നു സതീഷ്, പുതുശ്ശേരി. ചിത്രം അണിയാത്ത വളകൾ, എസ് ജാനകി പാടിയ ഗാനം, രചന ബിജു തിരുമല, സംഗീതം AT ഉമ്മർ.

0: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൌണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
2: പ്രിയപ്പെട്ട രഞ്ജിനി, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി 1 മണിക്കൂർ നീളുന്ന നിന്റെ യാത്ര പെട്ടെന്ന് അവസാനിക്കുന്നതായി തോന്നുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഓരോരുത്തരുടെയും ഇഷ്ടഗാനങ്ങൾ ഓരോരോ പ്രത്യേകത ഉള്ളവയായിരിക്കുമല്ലോ. അങ്ങനെ രഞ്ജിനി വിശേഷപ്പെട്ട പാട്ടുകളിലൂടെ മനോഹരമായി മുന്നേറുകയാണ്. എന്റെയും ഒരു ഇഷ്ടഗാനം നീ കേൾപ്പിക്കുമല്ലോ. ഉത്രാടരാത്രി എന്ന ചിത്രത്തിൽ ബിജു തിരുമലയുടെ വരികൾക്ക് ജയവിജയൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം ഒത്തിരി സ്നേഹത്തോടെ ഐവർകാല നിന്നും ശ്രീദേവി.
3: ഭ്രമണപഥം വഴി ദ്രുതചലനങ്ങളായി സൂര്യനെ ചുറ്റുമ്പോ ഭൂഹൃദയത്തിന്റെ

ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് രഞ്ജിനിക്ക് കത്തെഴുതുന്നത്. അതുകൊണ്ട് തന്നെ കത്ത് പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നിന്നിൽ കൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് സർപ്പം എന്ന ചിത്രത്തിൽ ബിജു തിരുമല രചിച്ച് കെ ജെ ജോയ് സംഗീതം കൊടുത്ത് യേശുദാസ് പാടിയ ഗാനമാണ്. ഈ ഗാനം രഞ്ജിനിയുടെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഭാര്യ ജയകുമാരിക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്ന് കീഴാവൂർ നിന്ന് ജി ജ്ഞാനശേഖരൻ

0: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടർ ആണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനസല്ലാപം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.
5: നാളെയുടെ ധനം, ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
6: അടുത്ത കത്ത് നോക്കാം. എന്റെ പേര് ശാന്ത. ഞാൻ മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട് ഹൈസ്കൂളിനടുത്താണ് താമസിക്കുന്നത്. സ്ഥിരമായ റേഡിയോ പരിപാടികൾ കേൾക്കുന്ന ഒരാളാണ്. എല്ലാ പരിപാടികളും എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. കനകസിംഹാസനം എന്ന ചിത്രത്തിലെ പ്രിയതമേ ശകുന്തലെ എന്ന ഗാനം വച്ചുതരുമോ? വച്ചുതരും എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. ചിത്രം കനകസിംഹാസനം, പാടിയത് യേശുദാസും ചിത്രയും, രചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജയചന്ദ്രൻ.

രഞ്ജിനിയിൽ ഒരു കത്തുകൂടിയുണ്ട്. പ്രിയപ്പെട്ട രഞ്ജിനി, എനിക്കൊരു പാട്ട് വേണം. പാട്ടിതാണ്, ഒരു രാത്രി കൂടി വിടവാങ്ങവേ, യേശുദാസ് പാടിയത്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഷീല കെ വി, പൂച്ചാക്കൽ, ചേർത്തല. ചിത്രം സമ്മർ ഇൻ ബത്ലഹേം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

രഞ്ജിനിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കത്തുകളയച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും രഞ്ജിനിയുടെ നന്ദി അറിയിക്കുന്നു. തുടർന്നും കത്തുകൾ എഴുതുക. അയക്കേണ്ട വിലാസം: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695-01-4.

0: ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ ആം വത്സ വില്യംസ് വിത്ത് ദ മിഡ് ഡേ ന്യൂസ്. The headlines.

പതിനാറാം ഭാഗം. രചന സലിം കുമാർ പട്ടണക്കാട്. ശബ്ദം നൽകുന്നവർ അരുൺ നായർ, നരിയാപുരം വേണുഗോപാൽ, ശ്രീലേഖകുമാരി വി എസ്. സംവിധാനം എൻ വാസുദേവ്.

0: ഗുഡ് മോർണിംഗ് ഡോക്ടർ.
1: ഗുഡ് മോർണിംഗ്. എന്താണ് നിങ്ങളിന്ന് പതിവില്ലാതെ രാവിലെ?
0: ഡോക്ടറിന്ന് ലീവാണെന്ന് ഞാൻ മനസ്സിലാക്കി.
1: അത് ശരി, ഇരിക്കൂ ആനന്ദ്. അതിഥിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാൻ പോലും ഇവിടെ ആരും ഇല്ലെന്നറിയാലോ. ഞാനൊന്നും ഇവിടെ വെച്ചുണ്ടാക്കാറുമില്ല, എല്ലാം പുറത്തു നിന്ന്.
0: ആഹാ, അപ്പോ ഡോക്ടറിന്റെ ഫാമിലി, ഐ മീൻ.
1: മനസ്സിലായി, വൈഫിന്റെ കാര്യമാണെങ്കിൽ ഞങ്ങൾ പിരിഞ്ഞു.
0: ഓ,
1: ആ അതൊക്കെ പോട്ടെ. ആനന്ദ് വന്ന കാര്യം പറയൂ.
0: ഡോക്ടർ, നിങ്ങളുടെ ഈ ധന്യ മാഡം, ഞാൻ പറയുന്ന വസുന്ധര ജെയിനാണെന്ന് ഡോക്ടർ വിശ്വസിക്കുന്നുണ്ടോ?
1: അങ്ങനെ ചോദിച്ചാൽ മറിച്ച് വിശ്വസിക്കാൻ മാത്രം എന്ത് എവിഡൻസ് ആണ് ആനന്ദ് നിങ്ങളുടെ കയ്യിലുള്ളത്? തൻ്റെ കയ്യിലിരിക്കുന്ന ആ പഴയ പത്രവും അതിൽ പ്രിന്റ് ചെയ്ത് വന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രവും വെച്ച് എങ്ങനെ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്.
0: ഓക്കെ ഡോക്ടർ, ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
1: എന്താണ് നിങ്ങൾ പറയാൻ വരുന്നത്?
0: ഈ വസുന്ധര ജെയിൻ നന്നായി മദ്യപിക്കുമായിരുന്നു. നിങ്ങളുടെ ധന്യ മാഡം അങ്ങനെ മദ്യപിക്കുന്ന ദുസ്വഭാവമുള്ളവളാണോ? അത് മാത്രമല്ല ഡോക്ടർ, ഈ വസുന്ധരയുടെ വലത് കൈത്തണ്ടയിൽ ഒരു വലിയ മറുകമുണ്ട്.
1: എന്തോ, ഇതൊന്നും എനിക്കറിയില്ല ആനന്ദ്. ഒരുപക്ഷെ ആ സുധാകരന് അറിയാമായിരിക്കും. അല്ല, ഇതൊക്കെ ആനന്ദിന് എങ്ങനെ അറിയാം?
0: അറിയാം ഡോക്ടർ, ആരെക്കാളും നന്നായി ഈ ആനന്ദിനറിയാം.
1: ആനന്ദിന്റെ മുഖം എല്ലാം വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു ബന്ധം? ആനന്ദ് എങ്ങനെയാണ് ഈ വസുന്ധര ജെയിനുമായി ബന്ധപ്പെടുന്നത്? എങ്ങനെ നിങ്ങളൊരു കൊലപ്പുള്ളിയായി?
0: എന്റെ അച്ഛനും അമ്മയും സ്കൂൾ അധ്യാപകരായിരുന്നു. മാഹിലായിരുന്നു ഞങ്ങളുടെ വീട്. എനിക്ക് ഒരു അനുജത്തി കൂടി ഉണ്ടായിരുന്നു. ഞങ്ങളെ പഠിപ്പിച്ച് മാതാപിതാക്കളുടെ പാതയിലേക്ക് വിടണമെന്നായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെ ആഗ്രഹം.
1: അത് സ്വാഭാവികമാണല്ലോ ആനന്ദ്.
0: ആയിരിക്കാം, പക്ഷെ എൻ്റെ മനസ്സിൽ ഇതൊന്നും ആയിരുന്നില്ല ഡോക്ടർ. ഞാൻ പഠിക്കുന്ന കാലത്ത് ധാരാളം കുറ്റാന്വേഷണ സിനിമകൾ കാണുമായിരുന്നു. കോളേജിലെ ലൈബ്രറിയിൽ അത്തരത്തിലുള്ള ധാരാളം നോവലുകളും കഥകളും ഉണ്ടായിരുന്നു. അതൊക്കെ വായിച്ചിട്ടുള്ളത് കൊണ്ടാവാം ഞാനൊരു അന്വേഷണാത്മക പത്രപ്രവർത്തകനായത്.
1: അങ്ങനെയും സംഭവിക്കാം ആനന്ദ്.
0: ഒരു ദിവസം ഞാനൊരു ഇംഗ്ലീഷ് പ്രസിദ്ധീകരണം വായിക്കാനിട വന്നു. അതിൽ കണ്ടൊരു റിപ്പോർട്ടിംഗ് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു.
1: അതെന്തായിരുന്നു ആനന്ദ്?
0: പറയാം. ദരിദ്രമായ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ചില ഏഷ്യൻ രാജ്യങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളുടെ അധിനിവേശം, അങ്ങനെ പറയുന്നതാണ് ഡോക്ടർ ശരി. അവരിപ്പോഴും അത് തുടരുന്നു, ആയുധം കൊണ്ടല്ലെന്ന് മാത്രം.
1: ആനന്ദ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്ന് തെളിച്ചു പറയൂ.
0: പറയാം. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഇന്നും ഓർക്കുന്നു. ആ രാജ്യങ്ങളിലെ ഒരു സംഘം സയന്റിസ്റ്റുകൾ തങ്ങൾ കണ്ടുപിടിക്കുന്ന മരുന്നുകൾ മനുഷ്യരിൽ പരീക്ഷിക്കുന്നതിന് മുൻപ് വെള്ളലികളിൽ പരീക്ഷിക്കുന്നു.
1: അത് പതിവുള്ളതല്ലേ ആനന്ദ്?
0: ആയിരിക്കാം, അതല്ല ഡോക്ടർ എന്നെ ചിന്തിപ്പിച്ചത്.
1: പിന്നെ
0: അവർ എലികളിൽ പരീക്ഷിച്ചു കഴിഞ്ഞ് ആ ഗുണമേന്മ തെളിയിക്കാത്ത മരുന്നുകൾ ആഫ്രിക്കയിലെ പട്ടിണിപ്പാവങ്ങളായ രോഗികളിൽ പരീക്ഷിക്കുന്നു, പ്രത്യേകിച്ച് ഈ മാനസിക രോഗികൾക്കുള്ള മരുന്നുകൾ.
1: ഓഹോ, എന്തായാലും മരുന്നിന്റെ ഗുണനിലവാരം പരിശോധിക്കണമെങ്കിൽ മനുഷ്യരിൽ അത് പരീക്ഷിക്കണമല്ലോ.
0: വേണം, അത് സ്വന്തം രാജ്യത്തെ ജനങ്ങളിൽ പരീക്ഷിക്കാതെ മറ്റ് രാജ്യങ്ങളിലെ ജനങ്ങളിൽ എന്തിനു പരീക്ഷിക്കുന്നു ഡോക്ടർ?
1: ആനന്ദിന്റെ ആ ചോദ്യം വളരെ പ്രസക്തമാണ്, നമ്മൾ ചിന്തിക്കേണ്ടതുമാണ്. എന്തുകൊണ്ടവർ തങ്ങളുടെ ജനങ്ങളിൽ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നില്ല?
0: അത് ഞാൻ പറയാം ഡോക്ടർ. തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയും ക്ഷേമവും അവിടുത്തെ ഭരണാധികാരികൾ കാംക്ഷിക്കുന്നു.
1: അതെ, എന്നുവെച്ച് നമ്മുടെ ഭരണാധികാരികൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയാനും കഴിയില്ല.
0: എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമ്മുടെ ഭരണാധികാരികളും ജനങ്ങളുടെ നന്മയും ക്ഷേമവും കാംക്ഷിക്കുന്നവരാണെങ്കിലും ചിലർ അതിനെതിര് നിൽക്കുന്നു, അതാണ് സത്യവും. ആ ചിലരുടെ ഒത്താശയോടുകൂടി നടന്നിരുന്ന ഒരു ക്ലിനിക്കിലേക്ക് ഞാൻ അന്വേഷണം നടത്തി.
1: ഏത് ക്ലിനിക്കിന്റെ കാര്യമാണ് ആനന്ദ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
0: ഡോക്ടർ ജെയിൻ നടത്തിയിരുന്ന മെട്രോപൊളിറ്റൻ ക്ലിനിക്.
1: മെട്രോപൊളിറ്റൻ ക്ലിനിക്?
0: അതെ, സുമുഖനും മാന്യനും മനുഷ്യസ്നേഹിയുമായിരുന്നു.

0: ഉണ്ടായിരുന്നു അവിടെ. അവർ ഒരു വശീകരണ ശക്തിയുള്ള സ്ത്രീയായിരുന്നു ഡോക്ടർ. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി പെട്ടെന്ന് മാറുകയും ചെയ്തു. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കിപ്പോഴും അത്ഭുതമാണ് ഡോക്ടർ. അവരുടെ സ്വകാര്യ ദുഃഖങ്ങൾ എന്നോട് പറഞ്ഞ് അവർ കരയാനും അങ്ങനെ അങ്ങനെ.
1: എന്നിട്ട് ബാക്കിയോട് പറയൂ.
0: ഒരു ദിവസം ഞാൻ അവരുടെ ഫ്ലാറ്റിലേക്ക് ചെന്നു. പൂനെയിലായിരുന്നു അവരുടെ ഫ്ലാറ്റ്. ഫസ്റ്റ് ഫ്ലോർ 5-ാം നമ്പർ ഫ്ലാറ്റ്. ആ ഇത് തന്നെ.
2: യെസ്, കം ഇൻ. ആരാ? ആരാണെങ്കിലും വരൂ വരൂ.
0: ഇത് ഞാനാണ്, ആനന്ദ്.
2: ഓ എന്റെ ആനന്ദ്, മൈ ഡിയർ, വരൂ, ഇവിടെ ഇരിക്കൂ പ്ലീസ്.
0: നിങ്ങൾ നന്നായി മദ്യപിച്ചിരിക്കുന്നു, കണ്ടില്ലേ? മദ്യക്കുപ്പിയും സോഡയും ചിപ്സും ഒക്കെ ടീപ്പോയിൽ ഇരിക്കുന്നത്. ഛേ, കഷ്ടം.
2: ആനന്ദ്, എടുത്തു കുടിക്കൂ. എന്നിട്ട് എന്നിട്ട്
0: വസുന്ധര, നിങ്ങൾ എന്തിനു കരയുന്നു? വസുന്ധര, എന്താ ഇത്? പ്ലീസ് കരയാതെ കാര്യം പറയൂ.
2: അത് ഞാൻ ചെയ്തു.
0: നിങ്ങൾ എന്ത് ചെയ്തെന്നാ പറയുന്നത് വസുന്ധര? നിങ്ങൾ എന്ത് ചെയ്തെന്നാ പറയുന്നത്? പ്ലീസ് എന്നെ വിളിച്ചു വരുത്തി ഒരുമാതിരി പൊട്ടം കളിക്കുകയാണോ നിങ്ങൾ?
2: കൂൾ ഡൗൺ ആനന്ദ്, ആനന്ദ് പ്ലീസ്, ഹെൽപ്പ് വേണം. നിങ്ങളെന്റെ എല്ലാമാണ്.
0: എന്ത് ഹെൽപ്പ്? അത് എന്താണെന്ന് പറയൂ വസുന്ധര, പ്ലീസ്. വസുന്ധര, ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എല്ലാം ഒരുമാതിരി അലങ്കോലപ്പെട്ട് കിടക്കുന്നല്ലോ. My God! രക്തത്തുള്ളികളല്ലേ ഇത്? ആ കിടക്കുന്നത്? അതെ, രക്തത്തുള്ളികൾ. Oh my God! ബാത്റൂമിന്റെ

0: പോകാതിരിക്കണം. എനിക്ക് പോയേ പറ്റൂ, പോയേ പറ്റൂ. ഇവിടെ വന്നു പോയത് തന്നെ എന്റെ തെറ്റ്.
1: അനന്ത്, നിങ്ങൾക്ക് എന്നെ വിട്ടു പോകാൻ കഴിയില്ല. അത് കണ്ടോ, CCTV ക്യാമറ എല്ലാം അതിൽ പതിഞ്ഞിട്ടുണ്ട്.
0: എന്റെ ദൈവമേ, ചതി വിളിച്ചു വരുത്തി ചതിക്കുകയായിരുന്നു അല്ലേ? നിങ്ങളെ വിശ്വസിച്ചു പോയത് എന്റെ തെറ്റ്. എന്റെ മനസ്സ് ഒരു നിമിഷം നിങ്ങളിലേക്ക് ചാഞ്ഞു, അതും എന്റെ തെറ്റ്.
1: അനന്ത്, നിങ്ങളെ ഞാൻ ചതിക്കില്ല, സ്നേഹിക്കുന്നേ ഉള്ളൂ. ആനന്ദ് ഇല്ലാതെ ഈ വസുന്ധരയ്ക്ക് ഒരു ജീവിതവുമില്ല. ആനന്ദ്.
0: അപ്പോൾ ഡോക്ടർ ജെയിൻ,
1: ആനന്ദിന് വേണ്ടി ഈ വസുന്ധര അയാളെ കൊന്നു.
0: വസുന്ധര, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? ഇങ്ങനെ മദ്യപിച്ച് വേണ്ടാതിനും പറയരുത്. സ്വന്തം ഭർത്താവിനെ കൊല്ലുകയെന്ന് വെറുതെ വിളിച്ചു പറയുക, കഷ്ടമായത്.
1: ഒന്നും വെറുതെ പറയുന്നവളല്ല ഈ വസുന്ധര. ആനന്ദ്, വരൂ.
0: എങ്ങോട്ട്?
1: വരൂ.
0: നിങ്ങൾക്ക് നേരെ നിൽക്കാനുള്ള ശേഷിയില്ലല്ലോ വസുന്ധര.
1: അത് മദ്യത്തിന്റെ കുഴപ്പോ? പക്ഷേ ഈ വസുന്ധരയുടെ മനഃശക്തി, ഏ, അതൊട്ടും ചോർന്നു പോയിട്ടില്ല. ആനന്ദ്, നിങ്ങൾ വരൂ. ദേ, ആ ബാത്റൂമിന്റെ വാതിലൊന്ന് തുറന്നേ പ്ലീസ്.
0: എന്തിനാ വാതിൽ തുറക്കണം?
1: ആനന്ദ്, തുറക്ക്. ദേ, കണ്ടോ, രണ്ട് വലിയ സൂട്ട്കേസുകൾ.
0: കണ്ടു. ആ പെട്ടിയിലാകെ രക്തപ്പാടുകൾ. ദൈവമേ, കുളിമുറിയിലാകെ രക്തം. എന്റെ ദൈവമേ, ഇതെന്താ ഇത്?
1: രണ്ടു പെട്ടിക്കുള്ളിൽ എന്റെ ഭർത്താവിന്റെ രണ്ട് കഷ്ണങ്ങൾ. ഒരു പെട്ടിയിൽ കൈയും കാലും തലയും, മറ്റതിൽ ഉടൽ.
0: എന്റെ ഈശ്വര, ഞാൻ ഇവിടെ വന്ന് പാവം ഡോക്ടറെ കൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് മദ്യപിച്ച് നിന്ന് രസിക്കുന്നോ ദുഷ്ടൻ?
1: ശ്രദ്ധിക്കരുത്, ഇനി ഈ വസുന്ധര പറയും, നിങ്ങൾ അനുസരിക്കും.
0: നോ, നോ, എന്നെ നിങ്ങൾ ചീറ്റ് ചെയ്തു. ഞാനിത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യും.
1: ചെയ്തോളൂ, അന്വേഷണാത്മക പത്രപ്രവർത്തകനല്ലേ നിങ്ങൾ. അതിനു മുമ്പ് ഈ വസുന്ധര ചില കാര്യങ്ങൾ നിർദ്ദേശിക്കും, നിങ്ങൾ അതനുസരിക്കും മിസ്റ്റർ.
0: എങ്കിൽ നിങ്ങൾക്ക് തെറ്റി വസുന്ധര. ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ പോകുന്നു.
1: ഈ വസുന്ധരയെ തനിച്ചാക്കി എന്റെ ആനന്ദ് പോകുമെന്നോ?
0: റിവോൾവർ എന്റെ നേരെ എന്തിനു ചൂണ്ടുന്നു വസുന്ധര?
1: ഭീഷണിപ്പെടുത്താനല്ല.
0: പിന്നെ
1: ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ കൊല്ലാൻ. ഒരാളെ കൂടി കൊന്ന് മറ്റൊരു പെട്ടിയിലാക്കാൻ ഈ വസുന്ധരയ്ക്ക് ഒരു നിമിഷം മതി.
0: എടി ദുഷ്ട.
1: അതെ, ഞാൻ ദുഷ്ടയാ, ദുഷ്ട. ഈ ദുഷ്ടയ്ക്ക് ഉന്നം പിഴയ്ക്കില്ല. ആനന്ദ്, ദേ, കണ്ടോ?
0: അയ്യോ,
2: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം 16-ാം ഭാഗം സമാപിക്കുന്നു. രചന സലിംകുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, വസുന്ധര ജെയിൻ, ശ്രീലേഖകുമാരി VS, ആനന്ദ്, നരിയാപുരം വേണുഗോപാൽ. സംവിധാന സഹായം BN ദീപ, M നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
3: ഈ നാടകത്തിന്റെ 17-ാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
4: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി, അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250

രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൌണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.

ആകാശവാണി, സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ഗദ്ദാമ, വിജയ് യേശുദാസും ചിത്രയും പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ബെന്നറ്റ് ആൻഡ് വി ഡ്രാഗ്.

0: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: ചിത്രം പട്ടം പോലെ, ഹരിചരണം മൃദുല വാര്യരും പാടിയ ഗാനം, രചന സന്തോഷ് വർമ്മ, സംഗീതം എം ജയചന്ദ്രൻ.

0: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.
1: ചിത്രം വിക്രമാദിത്യൻ. മധു ബാലകൃഷ്ണനും ജോൽസിനെയും പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്. സംഗീതം ബിജി ബാൽ.

ഒരറിയിപ്പ്. ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഒക്ടോബർ 12 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനികക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക്

സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻചാർജ് ഷിജു ഷെരീഫ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495565631, 9495569321. ഓർക്കുക, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഒക്ടോബർ 12 തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് സമാപിച്ചു. ചിത്രം അനാർക്കലി, ഹരിശങ്കർ പാടിയ ഗാനം, രചന രാജീവ് നായർ, സംഗീതം വിദ്യാസാഗർ.

0: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
2: മധു ബാലകൃഷ്ണനും ശ്വേതയും പാടിയ ഗാനം, രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം ഇളയരാജ, ചിത്രം വിനോദയാത്ര.

0: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
1: ചിത്രം യോദ്ധ യേശുദാസും സുജാതയും പാടിയ ഗാനം, രചന ബിജു തിരുമല, സംഗീതം AR റഹ്മാൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 3:30 കേൾക്കാം. ആകാശവാണി, സമയം 3 മണി.
1: കൂട്ടുകാരി. ഇന്ന് ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം. ഈ ദിനത്തോടനുബന്ധിച്ച് കൂട്ടുകാരിയിൽ ഇന്ന് ഒരു ചിത്രീകരണം കേൾക്കാം. മനസ്സിന്റെ തെളിച്ചം, ജീവിതത്തിന്റെ വെളിച്ചം. രചന ഡോക്ടർ RS രാജീവ്.
2: ഇരുമ്പിന്റെ കരുത്തുള്ള മനസ്സും ഉരുക്കിന്റെ കരുത്തുള്ള പേശികളുമുള്ള 100 യുവാക്കളെ എനിക്ക് തരൂ, ഞാൻ ഈ ലോകം വെട്ടിപ്പിടിക്കാം എന്ന് സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പ്രഖ്യാപിച്ചു. ലോകം വെട്ടിപ്പിടിക്കാൻ പേശീബലം മാത്രം പോരാ, കരുത്തുള്ള ഒരു മനസ്സുകൂടി വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ധ്വനി. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതും മനസ്സാണ്. ശരീരത്തിന്റെ ആരോഗ്യത്തോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് മനസ്സിന്റെ ആരോഗ്യവും. ശാരീരികമായി പ്രശ്നങ്ങൾ ഉണ്ടായാലും മനസ്സിന് കരുത്തുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനാകും. എന്നാൽ മനസ്സിലുണ്ടാകുന്ന ചെറിയ പരാധീനതകൾ പോലും ശരീരത്തെ മാത്രമല്ല ജീവിതത്തെ തന്നെ മൊത്തത്തിൽ ബാധിക്കും. ജീവിക്കുന്ന സമൂഹത്തെ, കുടുംബത്തെ, എല്ലാം അത് സ്വാധീനിക്കുന്നു. അതിനാൽ മാനസികാരോഗ്യത്തിന് ഒരാളുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നതിൻ്റെ പ്രസക്തി അതാണ്. 1992 വേൾഡ് ഫെഡറേഷൻ ഓഫ് മെന്റൽ ഹെൽത്തിൻ്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 10 മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധമുണ്ടാക്കാനായി മാറ്റിവച്ചത്. മാനസികാരോഗ്യം ഒരു മൗലിക അവകാശമാണ് എന്ന ചിന്തയാണ് നമുക്ക് മുഖ്യ വിഷയമാക്കേണ്ടത്.
0: കേട്ട അനുഭവങ്ങളുടെയും യഥാർത്ഥ ശബ്ദങ്ങളുടെയും യഥാർത്ഥ മാറ്റങ്ങളുടെയും മുദ്രാവാക്യവുമായാണ് ഈ വർഷത്തെ മാനസികാരോഗ്യ ദിനത്തെ ലോക മാനസികാരോഗ്യ സംഘടന വരവേൽക്കുന്നത്. ശരീരത്തിനുണ്ടാകുന്ന ഏതൊരു രോഗവും പോലെയാണ് മനസ്സിനെയും ബാധിക്കുന്ന രോഗങ്ങൾ എന്ന തിരിച്ചറിവിലേക്ക് സമൂഹം എത്തിച്ചേരേണ്ടിയിരിക്കുന്നു. ശരീരത്തിന്റെ പരിചരണം പോലെ തന്നെ മനസ്സിനും പരിചരണം ആവശ്യമാണ് എന്ന ചിന്തയിലാണ് ലോക മാനസികാരോഗ്യ ദിനത്തെ സമീപിക്കേണ്ടത്. മാനസികമായ ദൗർബല്യങ്ങളെക്കുറിച്ചോ മനസ്സിന്റെ രോഗത്തെക്കുറിച്ചോ ഉത്കണ്ഠകളെക്കുറിച്ചോ സംസാരിച്ചാൽ അവരെ ഭ്രാന്തരാക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അതിനൊരു മാറ്റം ആവശ്യമാണ്. സമൂഹത്തിന്റെ മുൻപിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്ന തോന്നലിൽ പലരും രോഗം മറച്ചുവെക്കുന്നു. വളരെ നിസ്സാരമായ രോഗം പോലും പുറത്തു പറയാൻ ആൾക്കാർ മടിക്കുന്നു. അടുത്ത സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ ഇല്ലാതാകുന്ന ചെറിയ ചെറിയ മാനസിക അസ്വസ്ഥതകൾ പോലും നാം അപകടകരമായ രീതിയിൽ വളർത്തിക്കൊണ്ടു പോകുന്നു എന്നതാണ് സത്യം. സ്വന്തം മനസ്സിന്റെ പ്രശ്നം പരിഹരിക്കുമ്പോൾ സമൂഹത്തിലുണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ കൂടിയാണ് നാം പരിഹരിക്കുന്നത് എന്ന തിരിച്ചറിവുണ്ടാകണം. മനുഷ്യരെല്ലാം മാനസികമായ അസ്വാരസ്യങ്ങളെ നേരിടുന്നുണ്ടെങ്കിലും മാനസികാരോഗ്യ ദിനത്തിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് മുൻകൈയെടുത്ത് ചർച്ച ചെയ്യേണ്ടത്. കാരണം പുരുഷൻ അഭിമുഖീകരിക്കുന്ന മാനസിക സംഘട്ടനങ്ങളെക്കാൾ കൂടുതൽ സംഘർഷങ്ങൾ സ്വജീവിത പരിസരങ്ങളിൽ സ്ത്രീ നേരിടേണ്ടി വരുന്നു. സംഘർഷാത്മകമായ പല സന്ദർഭങ്ങളിലും പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീ കൂടുതൽ സമ്മർദ്ദത്തിന് വിധേയയാകുന്നു. നമ്മുടെ സാമൂഹിക ഘടന ഇതിനൊരു പരിധിവരെ കാരണമാണ്. ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യം ആ വ്യക്തിയുടെ ജീവിതത്തെയോ കുടുംബജീവിതത്തെയോ മാത്രമല്ല സ്വാധീനിക്കുന്നത്. ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യം തകർന്നാൽ അത് സമൂഹത്തിന്റെ മൊത്തം സ്വസ്ഥത

0: യെ ബാധിക്കും. ഒരേ സമയം ജോലിയും കുടുംബകാര്യങ്ങളും നോക്കേണ്ട അവസ്ഥയാണ് ബഹുഭൂരിപക്ഷം സ്ത്രീകൾക്കുമുള്ളത്. ഒപ്പം തന്നെ കുഞ്ഞുങ്ങളുടെയും അച്ഛനമ്മമാരുടെയും പങ്കാളിയുടെയും പരിചരണവും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സ്ത്രീയാണ് മുൻകൈയെടുത്ത് നടത്തുന്നത്. ഒരു പരിധിവരെ സ്ത്രീകളിത് ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നതെങ്കിലും അമിതമായ ഭാരം അവരുടെ ചുമലിൽ വന്നു ചേരുന്നു. സ്വാഭാവികമായും ഇത് മാനസിക സംഘർഷത്തിലേക്ക് നയിക്കുന്നു.
1: തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് അവരുടേതായ ചില പ്രശ്നങ്ങളുണ്ട്.
2: തിരുവനന്തപുരം മെന്റൽ ഹെൽത്ത് സെന്ററിലെ സൈക്യാട്രി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ദു വി നായർ.
1: അടുത്തിടെ പത്രവാർത്തകളിലൊക്കെ നാം വായിച്ച ഒരു കാര്യം, സ്ത്രീകൾക്ക് അത്യാവശ്യം വേണ്ട മൂത്രപ്പുരയ്ക്ക് വേണ്ടി അവർ നടത്തിയ ഒരു മുന്നേറ്റം. മിഠായി തെരുവിലാണ് ഈ ന്യായമായ ആവശ്യത്തിനു വേണ്ടി സ്ത്രീകൾ പൊരുതിയതും അത് നടപ്പിലാക്കിയതും. വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നാം, പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് ഇവിടെ പ്രകടമായത്. ഇതിന് ദൂരവ്യാപകമായ പല ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. സ്ത്രീയുടെ ജീവിത ചക്രത്തിലെ ചില ഘട്ടങ്ങളിൽ അവൾക്ക് പ്രത്യേകമായ ചില ആവശ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിലൊന്ന് ആർത്തവ സമയത്തെ ആവശ്യങ്ങളാണ്. തൊഴിലിടങ്ങളിൽ അത്യാവശ്യം വേണ്ട ഡയപ്പർ ഡിസ്പെൻസർ ബിൻ പോലെയുള്ള ചെറിയ കാര്യങ്ങൾ ഇതിലൊന്നാണ്. ഗർഭിണിയും മുലയൂട്ടുന്നതുമായ ഒരു വനിതാ ജീവനക്കാരിക്ക് നമ്മുടെ തൊഴിലിടങ്ങൾ എന്ത് ന്യായമായ സൗകര്യങ്ങളാണ് നൽകാറുള്ളത്? മുലയൂട്ടുന്ന കുഞ്ഞുങ്ങളെ കൂടി കൊണ്ടുവന്നാൽ അവരെ പാർപ്പിക്കാനുള്ള സൗകര്യം നമുക്കുണ്ടോ? മിക്ക തൊഴിലുകളിൽ സ്ത്രീയും പുരുഷനും ഒപ്പത്തിനൊപ്പമാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ പല കാര്യങ്ങളിലെയും വേർതിരിവുകൾ, ചൂഷണങ്ങൾ, ഇവയിൽ നിന്നൊന്നും സ്ത്രീകൾക്ക് മോചനമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാം ഏവരുടെയും കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു. ഇത്തരം ചൂഷണത്തിനിരയായവരുടെ മാനസിക സംഘർഷങ്ങൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. തൊഴിലുകളിൽ പൊതുവെ കൂടുതലായ ആത്മാർത്ഥത കാണിക്കാറുള്ള സ്ത്രീകൾ കുറച്ചുകൂടി സുരക്ഷയും അംഗീകാരവും അർഹിക്കുന്നില്ലേ? എന്താണ് ഈ പ്രശ്നങ്ങൾക്കുള്ള പ്രായോഗികമായ പരിഹാരമാർഗങ്ങൾ? സുരക്ഷിതവും വൃത്തിയുള്ളതും അടിസ്ഥാന സൗകര്യങ്ങളുള്ളതുമായ തൊഴിലിടം ശാരീരിക ആരോഗ്യത്തിനൊപ്പം മാനസികാരോഗ്യവും കൂടി ഉറപ്പുവരുത്തും. കോവിഡ് കാലത്ത് തുടങ്ങിയതാണെങ്കിലും പല തൊഴിൽ മേഖലകളിലും തുടരുന്ന ഒരു സമ്പ്രദായമാണ് ഫ്ലെക്സിബിൾ വർക്കിംഗ് അറേഞ്ച്മെന്റ്സ്, ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ്. പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നവർക്ക്, ഉദാഹരണത്തിന് ചെറിയ കുഞ്ഞുങ്ങൾ, വൃദ്ധരായ മാതാപിതാക്കളെ പരിപാലിക്കേണ്ടവർ, ഇവർക്കൊക്കെ ഇത്തരം ഓപ്ഷൻസ് വളരെ ആശ്വാസകരമാണ്. വ്യക്തി തലത്തിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പലവിധ സ്ട്രെസ് മാനേജ്മെന്റ് പരിപാടികൾ, അതിലെ ഘടകങ്ങളായ ആങ്കർ മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ് എന്നിവ പ്രയോജനപ്പെടുത്താം. ജോലി സ്ഥലത്തെ ഇടവേളകളിൽ മനസ്സിനും ശരീരത്തിനും ആവശ്യമായ വ്യായാമങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാൽ തൊഴിലിടങ്ങൾ നമുക്ക് സുന്ദരമാക്കി മാറ്റാം.
3: സമൂഹവുമായുള്ള നിരന്തരമായ സമ്പർക്കത്തിലൂടെ മനസ്സിന് ആരോഗ്യം നൽകാം. കായിക കൂട്ടായ്മകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ, രാഷ്ട്രീയ കൂട്ടായ്മകൾ, ബന്ധുക്കളുടെ കൂട്ടായ്മകൾ, ഇവയൊക്കെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാണ്. കൂടുതൽ മനുഷ്യരുമായി ഇടപെടുമ്പോൾ, അവരുടെ പ്രശ്നങ്ങളിൽ ഭാഗഭാക്കാകുമ്പോൾ, സങ്കടപ്പെടുന്നവരെ സഹായിക്കുമ്പോൾ, സമൂഹത്തിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ ശക്തമാകുന്നു.
0: വീട്ടുജോലികളിലും മാനസിക പ്രശ്നങ്ങളിലും ശാരീരികമായ അസ്വസ്ഥതകളിലുമെല്ലാം ഒപ്പമുള്ളവരുടെ പിന്തുണ സ്ത്രീ അർഹിക്കുന്നു. മാനസിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തു പറയാൻ മടിക്കുന്ന സ്വഭാവം ഭൂരിപക്ഷ സ്ത്രീകൾക്കുമുണ്ട്. പലരും അത് ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്നു. നിലവിലുള്ള സമൂഹത്തിന്റെ അവഗണനയോ ശ്രദ്ധയില്ലായ്മയോ കൊണ്ട് ഇത് പുറത്തു വരുന്നില്ല. ഇത് പാടില്ല. മാനസികമായ ഒരു തകർച്ചയിൽ എത്തുന്നതിനു മുമ്പ് തങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ അത് കുടുംബത്തിലോ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ പറയുക. ചികിത്സ തേടേണ്ടതാണെങ്കിൽ അത് ചെയ്യുക.
3: വീട്ടുജോലികളാണെങ്കിലും ശാരീരിക പ്രശ്നങ്ങളാണെങ്കിലും മാനസിക പ്രശ്നങ്ങളാണെങ്കിലും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന ശീലമുണ്ടാക്കിയെടുക്കുക മനസ്സിന്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരു സമൂഹം തന്നെ നിങ്ങളോടൊപ്പമുണ്ട് എന്നൊരു തോന്നലാണ് മാനസികമായി ദുർബലരായവർക്ക് നാം നൽകേണ്ടത്. മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നതാണ് ആരോഗ്യമുള്ള ഒരു മനസ്സ് നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി.

0: ചർച്ചകളിലൂടെയും സമൂഹവുമായുള്ള ഇടപെടലുകളിലൂടെയും മനസ്സിന് ആരോഗ്യം കിട്ടുന്നു എന്നതാണ് വസ്തുത. സന്നദ്ധ സംഘടനകൾ, സ്നേഹക്കൂട്ടായ്മകൾ, കുടുംബശ്രീ പോലുള്ള സംരംഭങ്ങൾ, അംഗനവാടികൾ, ആശുപത്രികൾ എന്നിവരുടെ നേതൃത്വത്തിൽ മാനസികാരോഗ്യത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഉദ്ബോധനം നൽകേണ്ടതാണ്. സമൂഹത്തിലെ വിവിധ തട്ടുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധം ജനങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ.
1: പറയാൻ മടിക്കാതിരിക്കുക, കേൾക്കാൻ ക്ഷമയും സന്മനസ്സും കാണിക്കുക, അതാകട്ടെ നമ്മുടെ സമീപനം. വിഷമിക്കുന്ന ഒരാളെ ക്ഷമയോടെ കേൾക്കാൻ തയ്യാറാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിഷാദം, ഉത്കണ്ഠ, മാനസിക സമ്മർദ്ദം എന്നിവ നമ്മുടെ ഇടയിൽ സാധാരണമാണെങ്കിലും ഒരു ഡോക്ടറെ സമീപിക്കുന്ന രീതി സാധാരണ കാണുന്നില്ല. അത് മാറണം. ചെറുതായാലും വലുതായാലും മനസ്സിനെ ബാധിക്കുന്ന അസ്വസ്ഥതകൾ നീണ്ടു നിൽക്കുന്നുവെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെയോ കൗൺസിലിംഗ് നടത്തുന്നവരെയോ കാണുന്നത് നല്ലതാണ്. ഇത് ചെയ്യാതിരുന്നാൽ പലപ്പോഴും ചെറിയ പ്രശ്നങ്ങൾ വലിയ അസ്വസ്ഥതകളിലേക്ക് നയിക്കാം.
2: ആരോൺ ടി ബെക്ക് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുൻപ് മുന്നോട്ട് വെച്ച ഒരു മനഃശാസ്ത്ര ചികിത്സാ രീതിയാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അഥവാ ബൗദ്ധിക പെരുമാറ്റ ചികിത്സ എന്നൊരു സംഗതി.
3: മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ അരുൺ ബി നായർ.
2: ആരോൺ ടി ബെക്കിന്റെ കാഴ്ചപ്പാട് പ്രകാരം മനുഷ്യന്റെ എല്ലാ പ്രയാസങ്ങളും മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നു. ഇതിനെ ബൗദ്ധിക ത്രികോണം അഥവാ കോഗ്നിറ്റീവ് ട്രയാഡ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ ബൗദ്ധിക ത്രികോണത്തിന്റെ മൂന്ന് ഘടകങ്ങൾ അവനവനെ കുറിച്ചുള്ള മോശമായ മൂല്യനിർണയം, എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, ഞാൻ എവിടെ ചെന്നാലും രക്ഷപ്പെടില്ല, എനിക്കൊരു കഴിവുമില്ല. നമ്മുടെ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള മോശമായ മൂല്യനിർണയം, എന്നെ സഹായിക്കാൻ ആരുമില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി. സ്വന്തം ഭാവിയെക്കുറിച്ചുള്ള മോശമായ മൂല്യനിർണയം, എനിക്കിപ്പോൾ ജോലി നഷ്ടപ്പെട്ടു, ഞാൻ ഇനി വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യാൻ ശ്രമിച്ചാലും ഞാൻ രക്ഷപ്പെടില്ല, എത്ര വർഷം കഴിഞ്ഞാലും ഞാൻ നേരെയാകില്ല. ഈ മൂന്ന് കാര്യങ്ങളാണ് പലപ്പോഴും മനസ്സ് വിഷാദഭരിതമാകാനും മോശമായ രീതിയിൽ പെരുമാറാനും കാരണമാകുന്നത് എന്ന് ആരോൺ ടി ബെക്ക് വിശദീകരിച്ചു. ഈ മൂന്ന് കാര്യങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശാന്തമാകും, മനസ്സിൽ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകൾ വരാതെയാകും, അത് നമ്മുടെ സ്വഭാവത്തെയും സ്വാധീനിക്കും, സ്വഭാവം നല്ല രീതിയിൽ വരും. അപ്പോൾ ചിന്തകളിലെ വൈകല്യങ്ങൾ തിരുത്തി അതുവഴി മനസ്സിന്റെ വൈകാരിക അവസ്ഥയെ ക്രമീകരിച്ച് അതിലൂടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഈ ബൗദ്ധിക പെരുമാറ്റ ചികിത്സ അഥവാ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന സംഗതിയിലൂടെ സാധ്യമാകുന്നത്.
1: ചികിത്സ തേടുന്ന പലരെയും പിന്തിരിപ്പിക്കുന്നത് സമൂഹത്തിന്റെ തെറ്റിദ്ധാരണാജനകമായ അന്ധവിശ്വാസങ്ങളും സമീപനങ്ങളുമാണ്. ഇതിന് മാറ്റം വന്നാൽ മാത്രമേ ആരോഗ്യകരമായ ഒരു സമൂഹം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. ജോലി സമ്മർദ്ദവും കുടുംബ പ്രശ്നങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളും ലഹരി ഉപയോഗവും ഒക്കെ മനസ്സിന്റെ സന്തുലിതാവസ്ഥ തെറ്റിക്കുന്ന ഒരു അസ്വസ്ഥ കാലമാണ് നമ്മുടെ ചുറ്റും നിലനിൽക്കുന്നത്. അതീവ കരുതലോട് സമീപിച്ചില്ലെങ്കിൽ തകർന്നു പോകുന്ന ധാരാളം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. പലർക്കും തങ്ങളുടെ മാനസികമായ ആരോഗ്യം ക്ഷീണിതാവസ്ഥയിലാണെന്നറിയില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരെ നിരീക്ഷിക്കുകയും അവരുടെ ജീവിതത്തിന്റെ ഉന്നമനത്തിന് ഇടപെടേണ്ടതാണെങ്കിൽ സജീവമായി ഇടപെടുകയും ചെയ്യുക എന്നതാണ് സമൂഹത്തിന്റെ കടമ.
0: മാനസികമായി പ്രശ്നങ്ങളുള്ളവർക്ക് കരുതലോടെയുള്ള പരിചരണം നൽകേണ്ടത് ആവശ്യമാണ്. സഹാനുഭൂതിയും കാരുണ്യവും വിട്ടുവീഴ്ചയും അവർ അർഹിക്കുന്നു. കാരണം ശാരീരിക പ്രശ്നങ്ങൾ ഏതാണ്ട് പൂർണമായും ഒരു വ്യക്തി സ്വയം മനസ്സിലാക്കുന്നു. പക്ഷേ മാനസികമായ അസ്വസ്ഥതകൾ, അതിൻ്റെ തീവ്രത ഇവയെക്കുറിച്ച് ഒരാൾക്ക് പൂർണമായ ജ്ഞാനം ഉണ്ടാവണമെന്നില്ല. ഇത് മനസ്സിലാക്കി വേണം മനസ്സിന് പ്രശ്നമുള്ളവരെ സമീപിക്കേണ്ടത്.
1: പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ ധാരാളമുണ്ട്. ഗർഭധാരണത്തിന് ശേഷമുള്ള പ്രശ്നങ്ങൾ, ആർത്തവ വിരാമ പ്രശ്നങ്ങൾ, ഈ സമയത്തൊക്കെ ഉണ്ടാകുന്ന മാനസികമായ അസ്വസ്ഥതകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷാദം, ഇവയൊക്കെ ലളിതമെന്ന് കരുതി നാം തള്ളിക്കളയുന്നുണ്ടെങ്കിലും അത് ഗൗരവത്തിലെടുക്കേണ്ടത് തന്നെയാണ്. ലോകമെങ്ങും നടക്കുന്ന ഗവേഷണങ്ങളിൽ നിന്ന് സ്ത്രീകൾ

0: അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദവും മാനസിക വിഷാദവും പുരുഷൻ അനുഭവിക്കുന്നതിനും അപ്പുറമാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്.
1: സ്ത്രീകളെ മാത്രമായിട്ട് ബാധിക്കുന്ന മാനസിക രോഗങ്ങളും മാനസിക അസ്വാസ്ഥ്യങ്ങളും ഉണ്ട്.
2: മുൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ K.A. കുമാർ.
1: അവ നാല് വിഭാഗത്തിൽപ്പെടുന്നു. ഒന്ന്, ആർത്തവ അനുബന്ധ മാനസിക അസ്വാസ്ഥ്യങ്ങൾ. രണ്ട്, ഗർഭകാലത്തുണ്ടാകുന്ന മാനസിക അസ്വാസ്ഥ്യങ്ങളും മാനസിക രോഗങ്ങളും. മൂന്ന്, പ്രസവാനുബന്ധ മാനസിക അസ്വാസ്ഥ്യങ്ങൾ. നാല്, ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുണ്ടാകുന്ന മാനസിക അസ്വാസ്ഥ്യങ്ങൾ. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് ആർത്തവം. ആർത്തവാരംഭത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പെൺകുട്ടികൾക്ക് കാണപ്പെടാറുണ്ട്. ആർത്തവ പൂർവ്വ ദിനങ്ങളിൽ ഉത്കണ്ഠ, ആധി, വിഷാദം തുടങ്ങിയ ലക്ഷണങ്ങൾ ചില സ്ത്രീകളിൽ കാണുന്നു. ചിലരിലാകട്ടെ ആർത്തവത്തിന് മുൻപ് ആരംഭിച്ച അസ്വാസ്ഥ്യങ്ങൾ ആർത്തവ ദിവസങ്ങളിലും തുടരുകയും ആർത്തവം അവസാനിക്കുന്നതോടെ അവസാനിക്കുകയും ചെയ്യുന്നു. ഇവയാണ് ആർത്തവ പൂർവ്വ മാനസിക അസ്വാസ്ഥ്യങ്ങൾ എന്ന് പറയുന്നത്. ശരീരത്തിൽ ആർത്തവത്തോടനുബന്ധിച്ചുണ്ടാകുന്ന ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ ഇതിനൊരു കാരണമാണ്. കടുത്ത തലവേദന, നടുവേദന, വയറുവേദന, ക്ഷീണം, ഉറക്കക്കുറവ് എന്നിവയെല്ലാം ഇതുണ്ടാകും. രണ്ടാമത്തെ വിഭാഗത്തിലെ ഗർഭകാലത്തുണ്ടാകുന്ന മാനസിക അസ്വാസ്ഥ്യങ്ങളും പ്രശ്നങ്ങളുമാണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഗർഭിണിയാവുക എന്നതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങളും സ്വപ്നങ്ങളും സ്ത്രീയുടെ മനസ്സിനെ സ്വാധീനിക്കും. അതിന് അനുഗുണമായ ജീവിത സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ അതുണ്ടാക്കുന്ന മാനസിക ക്ലേശം ചിലരെ വേട്ടയാടാറുണ്ട്. ജോലിയുടെയും വീട്ടിലെ ജോലിയുടെയും ഭാരം ഒരുമിച്ച് നിർവഹിക്കുന്ന സ്ത്രീകൾ ഗർഭകാലത്തുണ്ടാകുന്ന ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. മൂന്നാമത്തെ ഘട്ടത്തിലാകുമ്പോൾ പ്രസവത്തെക്കുറിച്ചുള്ള ആശങ്കകളും പ്രസവിക്കുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള ആശങ്കകളും സ്ത്രീകളെ വിഷമിപ്പിക്കാറുണ്ട്. ഏറ്റവും പ്രയാസകരമായുള്ളത് പ്രസവാനന്തര കാലത്തുണ്ടാകുന്ന മാനസിക അസ്വാസ്ഥ്യങ്ങളാണ്. ഇത് പലപ്പോഴും മാനസിക രോഗങ്ങളുടെ തലത്തിലേക്ക് നീങ്ങാറുണ്ട്. 5 മുതൽ 10% വരെ സ്ത്രീകളിൽ പ്രസവാനന്തരം ചെറിയ തോതിലുള്ള വിഷാദം, ഉത്കണ്ഠ, ആധി, ക്ഷീണം, ഉറക്കക്കുറവ് എന്നിവ അനുഭവപ്പെടാറുണ്ട്. മിക്കപ്പോഴും പ്രത്യേക ചികിത്സയൊന്നും കൂടാതെ തന്നെ ഈ മാനസിക അസ്വാസ്ഥ്യങ്ങൾ കെട്ടടങ്ങും. എന്നാൽ ഒരു വിഭാഗം പേര് കൂടുതൽ ശക്തമായ മാനസിക രോഗം ഗൗരവതരമായ ലക്ഷണങ്ങളോട് പ്രത്യക്ഷപ്പെടും. ഇവയാണ് പോസ്റ്റ്പാർട്ടം സൈക്യാട്രിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അവയിൽ 3 വിഭാഗത്തിൽപ്പെട്ട രോഗങ്ങൾ പ്രത്യക്ഷപ്പെടാം. 1, പ്രസവാനന്തര വിഷാദ രോഗമാണ്. ഇതിന്റെ ഫലമായിട്ട് കടുത്ത നിരാശ, വിശപ്പില്ലായ്മ, ജീവിതത്തോടുള്ള വിരക്തി, കുഞ്ഞിനോടുള്ള വിരക്തി, സ്വയം നിന്ദ, ആത്മഹത്യാ പ്രവണത എന്നിവ വരെ ഉണ്ടാകാറുണ്ട്. ഇത് യഥാസമയം തിരിച്ചറിഞ്ഞ് ചികിത്സ നൽകേണ്ടതാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ രോഗി ആത്മഹത്യയിലേക്കോ കുഞ്ഞിനെ നിഗ്രഹിക്കുന്ന പ്രവണതയിലേക്കോ നീങ്ങിയെന്ന് വരും. രണ്ടാമത്തേത് പ്രസവാനന്തരം ഉണ്ടാകുന്ന ചിത്തഭ്രമം, പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്, ഡെല്യൂഷൻസ്, ഓഡിറ്ററി ഹലൂസിനേഷൻസ്, വിഷ്വൽ ഹലൂസിനേഷൻസ്, അക്രമാസക്തത, ആഹാരം വേണ്ടായിക, നശീകരണ പ്രവണത, ഉറക്കക്കുറവ് ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകാം. മൂന്നാമത്തെ തരത്തിലുള്ള മാനസിക രോഗമായിട്ട് ഓർമ്മ, ബോധാവസ്ഥ എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. പരിസര ബോധമില്ലായ്മ, തന്നെപ്പറ്റിയുള്ള ബോധമില്ലായ്മ, വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഹലൂസിനേഷൻസ് എന്നിവയൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും. ഇവയുടെ ഒപ്പം തന്നെ പോസ്റ്റ്പാർട്ടം മാനിയ എന്ന അതിശക്തമായ അസുഖവും ഉണ്ടാകാറാണ്. ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുണ്ടാകുന്ന മാനസിക അസ്വാസ്ഥ്യങ്ങൾ കൂടുതലും വിഷാദരോഗത്തിന്റെ സ്വഭാവമുള്ളതാണ്. ചുരുക്കം ചിലരിലാകട്ടെ സംശയരോഗം, ഉത്കണ്ഠ എന്നിവയുടെ രൂപത്തിലും ഇവ പ്രത്യക്ഷപ്പെടും. ശരീരത്തിലെ ഹോർമോൺ നിലയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഇതിന് കാരണം.
3: മാനസികാരോഗ്യം എന്നത് മാനസിക രോഗങ്ങൾ ഇല്ലാതിരിക്കുക എന്നത് മാത്രമല്ല, സമൂഹത്തെ നേരിടാനും ജീവിക്കാനുമുള്ള ആരോഗ്യവും മനസ്സിലുണ്ടോ എന്നും നോക്കേണ്ടതുണ്ട്.

0: ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും വെല്ലുവിളികളും പ്രശ്നങ്ങളും എല്ലാം നേരിടാനുള്ള കഴിവും അതോടൊപ്പം സ്വന്തം വികാരങ്ങൾക്കും മാനസിക നിലയ്ക്കുമനുസരിച്ച് മറ്റുള്ളവരുമായി ആരോഗ്യകരമായ ബന്ധം പുലർത്താനും കഴിയണം. അതാണ് മാനസികമായ ആരോഗ്യത്തിൻ്റെ ലക്ഷണം. മിക്ക മനുഷ്യർക്കും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും സംഘർഷാവസ്ഥകളും ചുറ്റുപാടുകളെ നേരിടാനുള്ള ബുദ്ധിമുട്ടുകളും മാനസികമായ പ്രശ്നങ്ങളുമുണ്ടാകാം. അത് ജീവിതത്തിൻ്റെ ഒരു സ്വാഭാവികത മാത്രമാണ്. പക്ഷേ ഇത് നീണ്ടു നിൽക്കുമ്പോഴാണ്, നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് മനസ്സിൻ്റെ ആരോഗ്യത്തിന് ഹാനി സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത്.
1: ആധുനിക ജീവിതത്തിലെ തിരക്കുകളും മത്സരങ്ങളും സമ്മർദ്ദങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമെല്ലാം മനസ്സിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാം. വിദ്യാർത്ഥികളിൽ പരീക്ഷാ സംബന്ധമായ ഭയം മാനസിക പ്രശ്നങ്ങളിലെത്തുന്ന അവസ്ഥ സാധാരണമാണ്. പരീക്ഷ എടുക്കുന്ന സമയങ്ങളിൽ അധ്യാപകരോ അല്ലെങ്കിൽ വിദഗ്ധരോ ക്ലാസ് എടുക്കുന്നതും സഹായകരമായ നിർദ്ദേശങ്ങൾ നൽകേണ്ടതും അത്യാവശ്യമാണ്. പരീക്ഷകളെയും ജീവിതത്തിലെ പല പ്രശ്നങ്ങളെയും സംഘർഷമില്ലാതെ നേരിടാനുള്ള കരുത്ത് മനസ്സിനുണ്ടാകാൻ ഇതവരെ സഹായിക്കും.
0: സാമൂഹിക മാധ്യമങ്ങളുടെ അമിത

0: വിനോദമാണെങ്കിലും പഠനമാണെങ്കിലും ജോലിയാണെങ്കിലും ഉപയോഗം അത്യാവശ്യത്തിന് മാത്രം എന്ന രീതി സ്വീകരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ ഇത്തരം കാര്യങ്ങളിൽ നിയന്ത്രണമില്ലാതെ ഇടപെടുമ്പോൾ അവർ അകാരണമായ ദുഃഖം, വിഷാദരോഗം, കാരണമില്ലാത്ത ഭീതി, അപകടകരമായ ആശങ്ക തുടങ്ങിയവയ്ക്ക് അടിപ്പെടുന്നതായി തെളിഞ്ഞിട്ടുണ്ട്.
1: സാമൂഹിക മാധ്യമങ്ങളുടെ മറ്റൊരു പ്രധാന പ്രശ്നം, ഒരു വ്യക്തിയെ അശാസ്ത്രീയമായി മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്താനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്നു എന്നതാണ്. സാമൂഹിക മാധ്യമങ്ങളുടെ ഭ്രമാത്മകമായ ലോകത്ത് അമിതമായി മുഴുകുമ്പോൾ വ്യക്തിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും പലപ്പോഴും താൻ കഴിവില്ലാത്തവനാണെന്ന ഒരു തോന്നൽ ഉണ്ടാവുകയും ചെയ്യുന്നു. സത്യത്തിനപ്പുറം മായികമായ, കൃത്രിമമായ ഒരു ലോകമാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ നമ്മുടെ മനസ്സിലെത്തുന്നത്. ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയോടെ അതിനെ സമീപിക്കാൻ കഴിവില്ലാത്തവരുടെ മനസ്സ് വളരെ പെട്ടെന്ന് വിഷാദാത്മകമാകുന്നതും ഈ ലോകത്ത് ജീവിക്കാൻ താൻ അനുയോജ്യനല്ലെന്ന ചിന്തയിലേക്ക് എത്തുന്നതും വളരെ അപകടകരമായ അവസ്ഥയാണ്. സ്ത്രീ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുക വളരെ പ്രധാനമാണ്.
0: ഒരാൾ തന്റെ വിഷമങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അയാളെ കുറ്റപ്പെടുത്താതെ ക്ഷമയോടെ കേൾക്കുക നമ്മുടെ പ്രധാനപ്പെട്ട കടമയാണ്. അതുമാത്രമല്ല, പറയുന്നത് ശരിയാണെന്നും അതിന് പരിഹാരമുണ്ടെന്നും പറയുക. അത് ആശ്വാസമുണ്ടാക്കുകയും മാനസികാരോഗ്യം വീണ്ടെടുക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുകയും ചെയ്യും. ഇത്തരത്തിലുള്ള പിന്തുണ ഒരു സമൂഹത്തിലെ ആൾക്കാരുടെ സമ്പൂർണമായ മാനസിക വികാസത്തിനും സഹായിക്കും. ഏകാന്തതയാണ് മാനസികമായ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാർക്ക് പലപ്പോഴും സമൂഹത്തിൽ ഇടപഴകാനുള്ള ശാരീരിക ആരോഗ്യം കാണുകയില്ല. മുതിർന്നവരുടെ ഏകാന്തത കുറയ്ക്കാനുള്ള നടപടികൾ സമൂഹം ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട്. അവരുടെ അടുത്ത് ചെന്ന് കാണുകയും കൂടുതൽ സംസാരിക്കുകയും ക്ഷേമം അന്വേഷിക്കുകയും ചെയ്യുന്നതിലൂടെ അവരുടെ മാനസികാരോഗ്യത്തെ ശക്തമാക്കാൻ സാധിക്കും. മാനസികമായ ആരോഗ്യം ഒരു പൗരന്റെ മൗലികമായ അവകാശമാണ് എന്ന ബോധത്തോടെ പ്രവർത്തിക്കേണ്ടതാണ്. മുതിർന്നവരെയും മാനസികമായി ദുർബലരായിരിക്കുന്നവരെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സജീവ ഭാഗമാക്കി നിലനിർത്തുന്നതിന് സാമൂഹിക സംഘടനകളും കുടുംബ സംഘടനകളും ഒരുപോലെ പ്രവർത്തിക്കണം. ആരോഗ്യമുള്ള മനസ്സുകൾ ചേർന്നാണ് ആരോഗ്യകരമായ ഒരു സമൂഹം രൂപപ്പെടുന്നത് എന്ന കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്.
1: സാമൂഹികവും ആത്മീയവുമായി സജീവമാകുമ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ ആരോഗ്യപ്രദമാകും. പഠിക്കുന്ന ഓരോ പുതിയ കാര്യങ്ങളും മനസ്സിനെ ശക്തമാക്കാൻ സഹായിക്കുന്നു. സ്ഥിരം ചെയ്യുന്ന ജോലികൾ കൂടാതെ സാമൂഹിക കൂട്ടായ്മകളിൽ സജീവമാകുന്നത് മനസ്സിന്റെ കരുത്തും സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ഏകാന്തതയും ഇല്ലാതാക്കുന്നു. ഏകാന്തതയാണ് പലപ്പോഴും മനസ്സിന്റെ ആരോഗ്യത്തെ തകർക്കുന്നത്. ലക്ഷ്യബോധത്തോടെയുള്ള ജീവിതം മാനസിക ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ മേഖലകളിൽ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് ശക്തമാകുന്നു.
0: ഉറക്കക്കുറവും ഭക്ഷണവും വ്യായാമവും സാമൂഹിക ബന്ധവും കൃത്യമായ അനുപാതത്തിൽ ജീവിതത്തിന്റെ ഭാഗമായി ഉൾക്കൊള്ളുന്നവർക്ക് മാനസികമായ ആരോഗ്യം സ്ഥിരമായി നിലനിൽക്കുന്നു. ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ചും സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും. ജോലി തിരക്കിൽ ഉറക്കത്തിന്റെ കാര്യം ശ്രദ്ധിക്കാതിരിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സ്ത്രീകളാണ്. ആഴത്തിലുള്ള ഉറക്കം കൃത്യമായി കിട്ടാത്തവർക്ക് മാനസിക പ്രശ്നങ്ങൾ മാത്രമല്ല ശാരീരിക പ്രശ്നങ്ങളുമുണ്ടാകും. ഉറക്കം, നല്ല ഭക്ഷണം, വ്യായാമം, വിനോദം, സാമൂഹികമായ ഇടപെടലുകൾ എന്നിവ തങ്ങളുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമാക്കുക അത്യാവശ്യമാണ് എന്ന ബോധ്യമുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.

0: മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുമ്പോഴും സ്വന്തം ജീവിതത്തിനു വേണ്ടി, സ്വന്തം ശരീരത്തിനു വേണ്ടി, ആത്യന്തികമായി സ്വന്തം മനസ്സിനു വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ആർജവം കൂടി കാണിച്ചേ മതിയാവും. മനസ്സിന്റെ ആരോഗ്യം നിലനിർത്താൻ ഇതല്ലാതെ വേറെ കുറുക്കു വഴികളില്ല.
1: തലച്ചോറിനോട് ദയ കാണിക്കുക എന്നത് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് മനസ്സിൽ കുറിച്ചു വെക്കേണ്ട ഒരു വാചകമാണ്. മാനസികമായ സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് തുറന്നു പറയുകയും ചോദിക്കുകയും ചെയ്യുക ബലഹീനതയല്ല, നിങ്ങളുടെ ശക്തിയെയാണ് അത് കാണിക്കുന്നത്. എനിക്ക് മാറാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിന്റെ അടയാളമാണത്. ബാഹ്യലോകത്തിന് പ്രാധാന്യം കൊടുക്കുന്നതുപോലെ നമ്മുടെ ആന്തരിക ലോകത്തിനും പ്രാധാന്യം കൊടുക്കുമ്പോൾ മനസ്സിന് ശാന്തിയും ആരോഗ്യവും താനേ വന്നുകൊള്ളും. പ്രശസ്തയായ ഒരു എഴുത്തുകാരി പറഞ്ഞു, ലോകത്തിന് കരുത്തുറ്റ സ്ത്രീകളെ ആവശ്യമുണ്ട്. മറ്റുള്ളവരെ ഉയർത്തുകയും കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നവർ, സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നവർ, ഒരേ സമയം മൃദുലതയും കരുത്തും കാത്തുസൂക്ഷിച്ച് ധീരമായി ജീവിക്കുന്ന സ്ത്രീകൾ. കരുത്തും ആത്മവിശ്വാസവും സ്വന്തമാക്കിയ ഒരു സ്ത്രീ സമൂഹമാണ് ലോകത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് സമീപിക്കുമ്പോൾ മാനസികാരോഗ്യ ദിനത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നു എന്ന സത്യവും നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.

മനസ്സിന്റെ തെളിച്ചം, ജീവിതത്തിന്റെ വെളിച്ചം. ചിത്രീകരണം സമാപിക്കുന്നു. രചന ഡോക്ടർ RS രാജീവ്. ആഖ്യാനം വിനയചന്ദ്രൻ തിരുമുല്ലവാരം, സൗമ്യ ജേവി. നിർവഹണ സഹായം ധന്യ MT. നിർവഹണം സെവിൽ ജിഹാൻ.

0: കൂട്ടുകാരി.
1: Bro, this offer is massive. Total aura. You got a lock-in.
2: No cap. Pure vibes. Pittapillil Saturday surprise sale-il neckband mudal soundbar vare free.
3: ഇവരുടെ സ്ലാങ് സെർച്ച് ചെയ്ത് തലവേദനയാകുന്നതിനേക്കാൾ നല്ലത് പിട്ടാപ്പിള്ളിൽ പോയി പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങുന്നതാ.
4: ഒക്ടോബർ 10 പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ. എല്ലാ സ്മാർട്ട് ഫോൺ പെർച്ചേസിനും പെർച്ചേസ് വാല്യൂ അനുസരിച്ച് ഉറപ്പായ സമ്മാനങ്ങൾ.
5: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.

ആകാശവാണി, സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള. യേശുദാസും ചിത്രയും പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൌണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
2: സംഗീത സരണി, കർണാടക സംഗീത പാഠം, എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: സംഗീത സരണി
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: എം ജി ശ്രീകുമാർ പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം തുടർകഥ, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എസ് പി വെങ്കടേഷ്.

ചിത്രം ജോമോന്റെ സുവിശേഷങ്ങൾ. അഭയ് ജോധ്പുക്കാർ, മെറിൻ ഗ്രിഗറി എന്നിവർ പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

0: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടർ ആണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
1: ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഒക്ടോബർ 12 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻചാർജ് ഷിജു ഷെരീഫ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495563231, 9495963231. ഓർക്കുക, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും

സൈനികക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഒക്ടോബർ 12 തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് സമാപിച്ചു.

0: ഓർമ്മകൾ. ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല.
1: എന്നോ കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞു പോയ നിമിഷങ്ങൾ. ആ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചിപ്പിലേക്ക് അയക്കുക.
0: വിലാസം: ഓർമ്മച്ചിപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചിപ്പ്
1: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
0: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചിപ്പ്.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി
1: ചിത്രം കമലദളം. യേശുദാസ് പാടിയ ഗാനം. രചന കൈതപ്രം. സംഗീതം രവീന്ദ്രൻ.

0: ചന്ദ്രികാലോലമാലമ്പലം നലമിഴും സ്വർഗമാ
1: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി സമയം 4 മണി. വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
1: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
2: ഇഷ.
1: സ്ഥലം?
2: ജഗതി.
1: എന്ത് ചെയ്യണം ഇപ്പോ?
2: ഞാനിപ്പോ കോളേജിലാണ്, തേർഡ് ഇയർ IT.
1: ഏത് കോളേജാണ്?
2: LBS.
1: എങ്ങനെ പോകുന്നു പഠനമൊക്കെ?
2: നല്ലതായിട്ട് പോകുന്നു.
1: അടിപൊളി കോളേജാണോ?
2: അതെ അതെ.
1: ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോ എന്തൊക്കെയാണ് കോളേജിലെ പരിപാടികളൊക്കെ?
2: പ്രത്യേകിച്ച് അങ്ങനെ.
1: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: അച്ഛൻ, അമ്മ, ചേട്ടൻ, അനിയൻ.
1: പാടുന്ന ആളാണോ?
2: അല്ല.
1: നമുക്ക് രണ്ടുപേരെയും ശ്രമിച്ചു
2: നോക്കിയാണ്.
1: അപ്പൊ ഇനി ഭാവിയിൽ എന്താണ് ലക്ഷ്യം?
2: ഭാവിയിൽ ഒരു എഞ്ചിനീയർ ആവണമെന്നാണ് ആഗ്രഹം.
1: എന്തൊക്കെയാണ് ഹോബീസ് ഒക്കെ?
2: ടിവി കാണും, യൂട്യൂബ്.
1: ഇപ്പൊ പകലൊക്കെ സമയം കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ കിടന്നുറങ്ങണം.
2: ഇഷ്ടമാണ്.
1: അടിപൊളി. പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
2: അതെ അതെ. മെലഡീസ് ഒക്കെ ഇഷ്ടമാണ്.
1: മലയാളം തന്നെയാണ് കൂടുതൽ കേൾക്കാറ്?
2: ഏത് ലാംഗ്വേജ് ആയാലും കുഴപ്പമില്ല.
1: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: കുമ്പളങ്ങി നൈറ്റ്സിലെ ഉയരൊരു തൊടും എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: ആ സിനിമ കണ്ടിട്ടുണ്ടോ?
2: ആ കണ്ടിട്ടു.
1: അപ്പൊ നമുക്ക്

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. പേരെന്താ?
1: ജ്യോതി. കൊല്ലം.
0: തിരുവനന്തപുരത്ത് എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നതാണോ? ഇവിടെ പഠിക്കുകയാണോ?
1: ഇവിടെ പഠിക്കാണ്.
0: ഏത് കോഴ്സാണ്?
1: ഫിസിക്സ്, ഗവൺമെന്റ് ആർട്സ് കോളേജ്, തൈക്കാട്.
0: ഏത് വർഷമായി?
1: സെക്കൻഡ് ഇയർ.
0: എങ്ങനെ ഉണ്ട് കോളേജൊക്കെ?
1: കോളേജൊക്കെ കൊള്ളാം, അടിപൊളിയാണ്.
0: അത്യാവശ്യം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ?
1: ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്.
0: കോളേജിൽ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുണ്ടോ?
1: നടക്കാറുണ്ട്.
0: അല്ലെങ്കിൽ പങ്കെടുക്കാറുണ്ടോ?
1: പങ്കെടുക്കാറുണ്ട്. ഡാൻസ്.
0: ഡാൻസ് പഠിച്ചിട്ടുണ്ടോ?
1: ഇല്ല, പഠിച്ചിട്ടില്ല.
0: നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് അടിച്ചു പൊളിക്കും.
1: അടിച്ചു പൊളിക്കും.
0: പാടുന്ന ആളാണോ?
1: അല്ല അല്ല.
0: ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ. ഡാൻസ് ഒക്കെ കളിക്കുന്ന ആളല്ലേ?
1: പാടൂല.
0: വേറെ എന്തൊക്കെയാണ് ഹോബീസ് ഒക്കെ?
1: പടം വരയ്ക്കും, എഴുതും.
0: എന്തൊക്കെയാണ് എഴുതാൻ ഇഷ്ടം?
1: കഥ എഴുതും.
0: കോളേജ് മാഗസീനിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ?
1: ഇല്ല.
0: അയ്യോ, അങ്ങനെയൊക്കെ ചെയ്യണ്ടേ?
1: ചെയ്യാം.
0: ജ്യോതി എഴുതും എന്നൊക്കെ കോളേജിൽ എല്ലാരും അറിയണ്ടേ?
1: അതെ, അറിയണം.
0: ആ കഥയൊക്കെ എഴുതി എല്ലാരും ഞെട്ടിക്കണം.
1: അതെ, ഞെട്ടിക്കും.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് ഞാൻ, അമ്മൂമ്മ, അനിയത്തി.
0: അനിയത്തിക്ക് എത്ര ആളാണ്?
1: അവൾ LLB പഠിക്കുന്നു.
0: യാത്രകളൊക്കെ ചെയ്യാറുണ്ടോ ഫ്രണ്ട്സിനോടൊപ്പം?
1: യാത്രകളൊക്കെ ചെയ്യാറുണ്ട്.
0: അപ്പൊ നിങ്ങളെ കൂട്ടി

0: എല്ലാം ചേർന്ന് അടുത്തിടെ പോയ സ്ഥലം എവിടെയാണ്?
1: പൊന്മുടി.
0: എങ്ങനെ ഉണ്ടായിരുന്നു?
1: കൊള്ളായിരുന്നു, നല്ല രസമായിരുന്നു.
0: എത്ര പേരുണ്ടായിരുന്നു നിങ്ങളെ ഗ്യാങ്ങില്?
1: 3 പേര്.
0: ബാക്കി 2 പേര് പേരെന്താണ്?
1: കൃഷ്ണപ്രിയ, സുമി.
0: ഇനി അടുത്ത എവിടെയാണ് യാത്ര?
1: അടുത്ത ബോണക്കാട്.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: അമ്പിളി സിനിമയിൽ ആരാധിക്കാം, ഒരു ഫീൽ ഗുഡ് പാട്ടാണ്.
0: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം.

0: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
2: കൃഷ്ണേന്ദു.
1: സ്ഥലം?
2: കൊല്ലം.
1: അപ്പൊ തിരുവനന്തപുരത്ത് എന്ത് ചെയ്യാണ്?
2: പഠിക്കാൻ വന്നേനെ.
1: പി എസ് സി ആണോ?
2: അല്ല, സിവിൽ എഞ്ചിനീയറിംഗ്. ഒരു ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 3-ഇയർ കോഴ്സ് ആയിട്ട് ചെയ്യാൻ വന്നതാ.
1: ഇപ്പൊ ചെയ്യുന്ന കോഴ്സ് ഏതാണ്?
2: ഇപ്പം സിവിലിന്റെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളും, സൈറ്റ് എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു.
1: എന്താണ് ഈ കോഴ്സ് തന്നെ തിരഞ്ഞെടുക്കാൻ ഒരു കാരണം?
2: ഈ കോഴ്സ് തന്നെ തിരഞ്ഞെടുക്കാൻ എന്റെ പാഷൻ ഇതല്ലായിരുന്നു, ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു താല്പര്യം. ബട്ട് വീട്ടുകാര് എങ്ങനെ വെച്ചിട്ട് ഞാൻ പോയതാ. ഐ ടിയിൽ സർവേർ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞൊരു 1 ഇയർ വെറുതെ നിന്നപ്പം വീട്ടുകാരെന്നെ പറഞ്ഞു ഡിപ്ലോമയ്ക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പോയതാ.
1: ഇനി ഭാവിയിൽ എന്താണ് ലക്ഷ്യം?
2: ഒരു സൈറ്റ് എഞ്ചിനീയർ ആവണം. അതിന് കഴിഞ്ഞിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കി എബ്രോഡ് പോകാനൊക്കെയാണ് താല്പര്യം.
1: അപ്പൊ പുറത്തു പോകാനുള്ള ശ്രമത്തിലാണ്.
2: അങ്ങനെ ഞങ്ങളെ വീട്ടിൽ അങ്ങനെ ആരും അങ്ങനെ പോയിട്ടില്ല. പിന്നെ എന്റെ ഒരു ഡ്രീം അതാണ്, ഇന്റർനാഷണൽ ആയിട്ട് പോകണം. അങ്ങനെ ഒരു
1: നമ്മൾ ഇന്റർനാഷണൽ ഒക്കെയാണ് പഠിക്കുന്നത്.
2: അങ്ങനെയൊക്കെ.
1: പുറത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്ത് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടോ?
2: ദുബായിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം.
1: ആഗ്രഹിച്ച പോലെ ആ ഫീൽഡിലോട്ട് എത്തിച്ചേരാൻ സാധിക്കട്ടെ.
2: ഓക്കെ.
1: അപ്പോ ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
2: വീട്ടിൽ അമ്മ, ഞാനും അനിയനും മാത്രമേ ഉള്ളൂ. അനിയനിപ്പം ഡിഗ്രിക്ക് പഠിക്കുന്നു.
1: ഒഴിവ് സമയം കിട്ടുമ്പോ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
2: ഒഴിവ് സമയം കിട്ടുമ്പോ ഞാൻ ചെറുതായിട്ട് സ്റ്റിച്ചൊക്കെ ചെയ്യും, ഡ്രോയിങ് ചെയ്യും.
1: എന്തൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത്?
2: കുർത്ത, ടോപ്പ്, പിന്നെ ബ്ലൗസ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യും.
1: സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ചെയ്യാറുണ്ട്?
2: സ്വന്തം ആവശ്യവും പിന്നെ വെളിയിൽ നിന്ന് വരുന്നവർക്കും ചെയ്തു കൊടുക്കാറുണ്ട്.
1: അത്യാവശ്യം വർക്കൊക്കെ എടുത്ത് ചെയ്യുന്ന ആളാണ്?
2: ചെറുതായിട്ടൊക്കെ.
1: അടിപൊളി. വരാ പഠിച്ചിട്ടുണ്ടോ?
2: ഇല്ല, പഠിച്ചിട്ടില്ല.
1: എന്താണ് ഇപ്പൊ കൂടുതലായിട്ട് വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നത്?
2: ഞാൻ ആനിമി കാണും. ആനിമി ക്യാരക്ടേഴ്സ് ഭയങ്കര ഇഷ്ടം. അപ്പൊ അവരെയൊക്കെ വരയ്ക്കും. വീട്ടില് വരച്ചു വെച്ചിട്ടുണ്ട്.
1: റിലേറ്റീവ്സ് ആയിട്ട് കുട്ടികളൊക്കെ വരുമ്പോ വരച്ചു കൊടുക്കാറുണ്ട്?
2: അവര് എന്റെ ചില പടങ്ങളൊക്കെ കാണുമ്പോ അവർക്ക് വേണോന്ന് പറയും. അപ്പൊ ഞാൻ ചിലതൊക്കെ ഇഷ്ടമാണെങ്കിലും അങ്ങ് കൊടുക്കും, പിള്ളേരല്ലേ എന്ന് വെച്ചിട്ട്.
1: ആള് പുലിയാണ്. ഇന്ന് പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് മലയാളം മെലഡീസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ശ്രീരാഘവ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം.
1: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം.
2: താങ്ക് യു.

0: നമസ്കാരം, പേരെന്താ?
1: കനിഹ.
0: നല്ല പേരാണല്ലോ. ഓക്കെ. സ്ഥലം?
1: സ്ഥലം നെല്ലിമൂട്.
0: ഇപ്പോൾ പഠിക്കുകയാണോ?
1: പഠിക്കാൻ.
0: ഏത് കോഴ്സാണ്? ഏത് വർഷമാണ്?
1: എഞ്ചിനീയറിംഗ് പഠിക്കണ, തേർഡ് ഇയർ പഠിക്കും.
0: അപ്പോൾ ഇനി ഒരു വർഷം കൂടെ ഉണ്ടല്ലേ?
1: ഇനി 1 ഇയർ കൂടെ ഉണ്ട്.
0: നിങ്ങൾക്കിപ്പോൾ സെമിസ്റ്റർ സിസ്റ്റം അല്ലേ?
1: ആ, സെമിസ്റ്റർ സിസ്റ്റം ആണ്.
0: എങ്ങനെ പോകുന്നു പഠനമൊക്കെ?
1: കുഴപ്പമില്ലാണ്ട് പോണു.
0: സപ്ലി കൊണ്ടോ?
1: സപ്ലി ഇല്ല.
0: അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കും.
1: സാധാരണ
0: എഞ്ചിനീയറിംഗ് ഒക്കെ മിനിമം ഒരു സപ്ലൈ എങ്ങനെ കാണുമല്ലോ?
1: ഇതുവരെ സപ്ലൈ ഇല്ല.
0: എങ്ങനെയുണ്ട് കോളേജ് വൈബ് ഒക്കെ?
1: കോളേജ് വൈബ് ചോദിച്ചാൽ അക്കാഡമിക് വൈബ് കുഴപ്പമില്ല. ഇപ്പോൾ ഫെസ്റ്റ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് പോകുന്നു.
0: ഓ, എന്ത് ഫെസ്റ്റാണ് നടക്കുന്നത്?
1: ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട്.
0: എങ്ങനെ എക്സിബിഷൻ പോലെയൊക്കെ ഉണ്ടോ?
1: ഇല്ല, വർക്ക്ഷോപ്സ്, കോമ്പറ്റീഷൻസ് അങ്ങനെയൊക്കെ.
0: അതിലൊക്കെ പങ്കെടുക്കാറുണ്ടോ?
1: ആ, പങ്കെടുക്കാറുണ്ട്. ഡിസൈൻ ചെയ്യും.
0: എന്തൊക്കെയാണ് ഡിസൈൻ ചെയ്യാൻ ഇഷ്ടം?
1: പോസ്റ്റേഴ്സ് ചെയ്യും, ഡ്രസ്സ് വരയ്ക്കാറുണ്ട്.
0: അപ്പോൾ ഈ ഫാഷൻ ഫീൽഡിനോടൊക്കെ താല്പര്യമുണ്ടോ?
1: ആ, താല്പര്യമാണ്.
0: പാടുന്ന ആളാണോ?
1: അല്ല.
0: നമുക്ക് രണ്ടുപേരും ശ്രമിച്ചു നോക്കിയാലോ?
1: ഇല്ല, പാടാൻ അറിയില്ല.
0: സിനിമകളൊക്കെ കാണാറുണ്ടോ?
1: കാണാറുണ്ട്.
0: അപ്പോൾ കോളേജിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകാറുണ്ടോ?
1: ഇല്ല, അങ്ങനെ പോകാറില്ല.
0: അങ്ങനെയൊക്കെ പോകണ്ടേ? പിന്നെ എന്ത് കോളേജ് ജീവിതം? ഞാൻ വെറുതെ പറഞ്ഞതാണ്.

0: സ്റ്റാർട്ടപ്പോ?
1: ആ സ്റ്റാർട്ടപ്പ് രണ്ട് മൂന്ന് എണ്ണം മനസ്സിലുണ്ട്. അത് റിലേറ്റഡ് ടു ഫാഷൻ ഫീൽഡാണ്. നോക്കാം.
0: എന്തായാലും ബിസിനസ്സിൽ നല്ലപോലെ ശോഭിക്കാൻ കഴിയട്ടെ.
1: താങ്ക് യു.
0: പാട്ടുകളൊക്കെ ഇഷ്ടമാണ്?
1: പാട്ടുകൾ ഇഷ്ടമാണ്.
0: ഇന്നീ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: 100 Years of Love എന്ന് പറഞ്ഞ സിനിമയിൽ ഹൃദയത്തിൽ നിറമായി
0: ഗാനം കേൾക്കാം.
1: താങ്ക് യു.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഒക്ടോബർ 12 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണി വരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻചാർജ് ഷിജു ഷെരീഫ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495961 9495653 9 9 9 6 5 5 6 3 2 1 9 9 9 6 5 5 6 3 2 1. ഓർക്കുക, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഒക്ടോബർ 12 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണി വരെ. അറിയിപ്പ് സമാപിച്ചു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ഇൻ ഹരിഹർ നഗർ, എം ജി ശ്രീകുമാറും ഉണ്ണിമേനോനും പാടിയ ഗാനം. രചന വെച്ചിത്രമല, സംഗീതം എസ് ബാലകൃഷ്ണൻ.

0: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
2: ചിത്രം തിങ്കളാഴ്ച നല്ല ദിവസം. വാണിജ്യറാം പാടിയ ഗാനം. രചന ചുനക്കര രാമൻകുട്ടി. സംഗീതം ശ്യാം.

നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സ് വരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.

0: ആകാശവാണി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് അവതരിപ്പിക്കുന്ന റേഡിയോ ചിത്രീകരണം ജനപഥം. ജനപഥം
1: ഒരു നല്ല ഭരണകൂടം എന്നത് നാടിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം സാമൂഹിക നീതി, പരിസ്ഥിതി സംരക്ഷണം, മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണം, വിഭവങ്ങളുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗം, വർത്തമാനകാല ജനതയുടെയും ഭാവി തലമുറകളുടെയും ആവശ്യങ്ങളുടെ നിറവേറ്റൽ തുടങ്ങിയവ ഉറപ്പാക്കിക്കൊണ്ട് ദീർഘകാലം സമതുലിതയോടെ മുന്നേറുന്ന ഒന്നായിരിക്കും. കാഴ്ചപ്പാട്, ആസൂത്രണം, പ്രവർത്തന വൈഭവം എന്നിവയിലൂടെ സാധ്യമാകുന്ന സാമ്പത്തിക സാംസ്കാരിക സുസ്ഥിരത, സാമൂഹിക സമത്വം എന്നിവയിലൂടെ ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഭരണകൂടങ്ങൾ ചരിത്രത്തിൽ ഇടം നേടും എന്നതിൽ സംശയമേതുമില്ല. മാതൃകാപരമായൊരു സമൂഹത്തിൽ സാമ്പത്തിക പുരോഗതി എന്നതുപോലെ തന്നെ പ്രധാനമാണ് ധാർമ്മിക പുരോഗതിയും എന്ന ഗാന്ധിയൻ തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായി ദരിദ്രരെന്നോ ധനികരെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള ഭേദചിന്തകളൊന്നുമില്ലാതെ സേവനോത്സുക്യമുള്ള സകലരെയും തുല്യരായി കണ്ട് മുഖ്യധാരയിലെത്തിക്കുന്നതിനായുള്ള മൂല്യാധിഷ്ഠിത കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായാണ് VD സതീശൻ സർക്കാർ സ്ത്രീകൾക്കായുള്ള പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയത്.

0: ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം പ്രഖ്യാപിച്ച് നടപ്പാക്കുന്ന ആദ്യത്തെ പദ്ധതി കേരളത്തിലെ സ്ത്രീകളോടുള്ള നമ്മുടെ എല്ലാവരുടെയും കേരളത്തിലെ ജനങ്ങളുടെ ആദരവായി കണക്കാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
1: ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ,
0: ഞാൻ ഇതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. ഞാൻ കരുതുന്നത് ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ്. സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്ട്, സാമൂഹ്യമായ പ്രതിഫലനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അഭിമാനത്തോടുകൂടി സർക്കാരിന്റെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയുക, അത് സൗജന്യമല്ല. ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളുടെ വാഹനം, ഞങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നു. നിറഞ്ഞ അഭിമാനത്തോടുകൂടി, നിറയുന്ന കണ്ണുകളോടുകൂടി ഞാൻ ഈ പ്രിയദർശിനി പദ്ധതി കേരളത്തിലെ സ്ത്രീകൾക്ക്

0: സഹജമായ ശാരീരിക സവിശേഷതകളാലും ഗാർഹിക ഉത്തരവാദിത്തങ്ങളുടെ മാത്രം കാവലാളെന്ന പരമ്പരാഗത ചിന്തകളാലും സ്ത്രീകളുടെ മേൽ സമൂഹം എന്നോ സ്ഥാപിച്ചെടുത്ത അപകർഷതാബോധമെന്ന കളങ്കത്തിൽ നിന്ന് സമൂഹത്തിന്റെ മുന്നണിയിലേക്ക് യാത്ര ചെയ്യാനുള്ളൊരാദ്യ പ്രേരണയായി ചരിത്രത്തിൽ ഇടം പിടിക്കുകയായിരുന്നു പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി. ജോലി സംബന്ധമായോ വിനോദോപാധികൾക്കോ ബന്ധുഗൃഹ സന്ദർശനങ്ങൾക്കോ എന്നു വേണ്ട സകല യാത്രകളും ഒഴിവാക്കി സ്വഗൃഹങ്ങളിൽ ചടഞ്ഞുകൂടിയിരുന്ന സ്ത്രീകളിലൊരു ഭൂരിഭാഗവും പുറത്തേക്കിറങ്ങാൻ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി കാരണമായി എന്നതിൽ ഒരു തർക്കവുമില്ല. ഇറങ്ങിത്തിരിക്കലുകളും യാത്രകളുമാണ് സൃഷ്ടിപരമായ ഏതൊരു മഹാപരിവർത്തനങ്ങൾക്കും കാരണമായിട്ടുള്ളത് എന്നിവിടെ പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയതിനെ തുടർന്ന് സമൂഹത്തിൽ സ്ത്രീകളുടെ ദൃശ്യത കൂടിയിട്ടുണ്ട് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
1: പഞ്ച് ലക്ഷം ആളുകളാണ് ഒരു ദിവസം ആവറേജ് കൂടുതലായിട്ട് യാത്ര ചെയ്യുന്നത്. 5 ലക്ഷം പേരാ ചെയ്തിരുന്നത്, അത് 10 ആയി. 10 ലക്ഷം സ്ത്രീകൾ, 1 മില്യൺ.
0: പൊതുഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ സി പി ജോൺ:
1: സ്ത്രീകള് ഇന്നിപ്പോ സൗജന്യ യാത്ര ചെയ്യാണ്. 4500 ബസ്സാണ് ഒരു ദിവസം ഓടുന്നത്. അതിൽ 3100 ബസ്സുകളിലധികം ഇപ്പൊ തന്നെ പ്രിയദർശിനിയാണ്. അപ്പൊ പ്രിയദർശിനി എന്ന് പറഞ്ഞ ഒരു ചെറിയ സെഗ്മെന്റ് അല്ല, ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ എങ്ങനെയാണ് ഗവൺമെന്റ് താങ്ങി നിർത്തേണ്ടത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് പ്രിയദർശിനി. അതിനേക്കാൾ ഉപരി നമ്മുടെ വനിതകളുടെ വീട്ടിലേക്കൊന്ന് ഇതായിട്ടൊന്ന് കണ്ടുപിടിച്ചാൽ അവര് വളരെ സന്തുഷ്ടരല്ലേ. നമ്മുടെ ആകെയുള്ള വണ്ടികളുടെ ഏതാണ്ട് 3-2 വണ്ടികളിലധികവും ഇപ്പൊ ഫ്രീ ആണ്.
0: വി ഡി സതീശൻ സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായി 2026 June 15 ആരംഭിച്ച പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതി September 22 100 ദിവസങ്ങൾ പൂർത്തിയാക്കി. പ്രിയദർശിനി പദ്ധതി 100 ദിവസങ്ങൾ പൂർത്തിയാക്കുമ്പോൾ 12.62 കോടിയിലധികം സൗജന്യ യാത്രകളാണ് സ്ത്രീകൾ നടത്തിയത്. ദിവസേന ശരാശരി 12.88 ലക്ഷം സ്ത്രീകൾക്ക് പ്രിയദർശിനിയുടെ പ്രയോജനം ലഭിക്കുന്നു. സെപ്റ്റംബർ മാസത്തെ കണക്കെടുത്താൽ 13.72 ലക്ഷം സ്ത്രീകളാണ് പ്രതിദിന ശരാശരി ഉപയോക്താക്കൾ.
2: പ്രിയദർശിനിയെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല അഭിപ്രായമേ ഉള്ളൂ.
0: വീട്ടമ്മയായ താമരാക്ഷി അമ്മ:
2: കാരണം പാവപ്പെട്ട നമ്മക്കളെ കയറ്റിക്കൊണ്ട് പോണല്ലോ, അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടം തന്നെ പ്രിയദർശിനിയെ പറ്റി. നമ്മൾ പാവങ്ങളാണ്, അതുകൊണ്ട് നമുക്ക് ചുമ്മാ കൊണ്ടുപോവേല്ലേ അങ്ങോട്ടും, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമാണ് കേട്ടാ. അതുവരെ ഇപ്പോഴും ഞങ്ങൾ ഏത് ബസ്സിലും പ്രിയദർശിനിയെ നോക്കിയാണ് നടക്കണം. അതങ്ങനെ നീളട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. വെറുതെ കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ചെയ്യൂല.

0: ദിവസേന യാത്ര ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും സ്ഥിരമായി ജോലിക്കും പഠനത്തിനും യാത്ര ചെയ്യുന്നവരാണ്. യാത്രാ ചിലവ് പൂർണ്ണമായും ലാഭിക്കാനാവുന്നത് സാധാരണക്കാരും ചെറിയ വരുമാനത്തിൽ ജോലി ചെയ്യുന്നവരുമായ സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും വലിയൊരു സാമ്പത്തിക ആശ്വാസമാണ്. ഇതിനു പുറമെ ഗവി, നെല്ലിയാമ്പതി, പൊന്മുടി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 94% വർദ്ധിച്ചു. ഗവി റൂട്ടിൽ മാത്രം സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 3 ഇരട്ടിയായി.
1: എന്താണ്, എന്നും കോളേജിൽ പോയി വരുന്നതാണേലും അത് കഴിഞ്ഞിട്ടുള്ള ഒരു ആവശ്യത്തിന് പുറത്ത് പോകണതാണേലും എല്ലാത്തിനും എന്താണ് ഇതുള്ളതുകൊണ്ട് നമ്മൾ സ്റ്റുഡൻസ് ആസ് എ സ്റ്റുഡൻറ് നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് റേസ് ചെയ്യാൻ അത്ര എമൗണ്ട് ഉണ്ടാവില്ല.
0: വിദ്യാർത്ഥിനിയായ ആസിയ,
1: അപ്പോൾ ഉള്ള എമൗണ്ട് നമുക്ക് കൺസേർവ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനും ഈ നേരത്തെ ഇത്രയും എമൗണ്ട് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് സേവ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു രീതിയിലേക്ക് ബാക്കിയുള്ളതിലേക്ക് സേവ് ചെയ്യാനൊക്കെ ഉള്ളൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കോളേജാകുമ്പോൾ എന്നും വന്നു പോകുന്നതാണല്ലോ, കൂടുതൽ കുട്ടികളും വന്നു പോകുന്നത്, അപ്പോൾ എല്ലാവർക്കും എന്നും ഒരു 2 to 2 and 4 ഉണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള എമൗണ്ട് അത്രയും സേവ് ചെയ്യാൻ കഴിയും. അതുപോലെ സേവ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബാക്കിയുള്ള നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് അതൊരു ഇന്റേൺഷിപ്പ് ചെയ്യാനും അതിനൊക്കെ നമുക്ക് എമൗണ്ട് സേവ് ചെയ്യാനും ഒക്കെ കഴിയും. അടുത്ത് പോകണം എന്ന് തോന്നുമ്പോൾ ആദ്യമേ മണിയെക്കുറിച്ച് ചിന്തിക്കാതെ ഇപ്പം നമുക്ക് എവിടെയാണ് പോകേണ്ട ഡെസ്റ്റിനേഷനെ കുറിച്ച് ചിന്തിക്കാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന രീതി അനുസരിച്ച് നല്ലൊരു രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് എത്ര ഒരു അൺലിമിറ്റഡ് ഇൻഫിനിറ്റി രീതിയിലേക്ക് മാറാം. നമുക്ക് നല്ല രീതിയിൽ ഇതിനെ റിസോഴ്സിനെ യൂസ്ഫുൾ ആക്കി യൂട്ടിലൈസേഷനിലേക്ക് മാറി പെൺകുട്ടികളാകുമ്പോൾ ഒന്നും കൂടെ പുറത്തോട്ട് പോകുമ്പോൾ ഒന്ന് രണ്ടാമത് ഒന്നും കൂടെ ചിന്തിക്കും പോകണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും കൂടെ ഇതായിട്ട് നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനും എല്ലാത്തിലും കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്.

0: പ്രിയദർശിനി പദ്ധതി നിലവിൽ വന്ന ശേഷം KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന പുരുഷ യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമായ നേട്ടമാണ്. ഇതിലൂടെ KSRTCയുടെ മൊത്തത്തിലുള്ള യാത്രാ കണക്കുകളിൽ 43% വർദ്ധനവാണ് ഉണ്ടായത്.
1: പ്രിയദർശിനി വന്ന ശേഷം മുൻപത്തേക്കാള് സ്ത്രീകള് യാത്രക്കാർ ഒരുപാട് കൂടിയിട്ടുണ്ട്.
0: KSRTC കണ്ടക്ടർ രമ്യ ആർ നായർ:
1: പണ്ട് വിദ്യാർത്ഥികളും ബാക്കി ജോലിക്ക് പോകുന്ന ആൾക്കാരും മാത്രം അത്യാവശ്യം അങ്ങനെ കയറിയിരുന്നത്. പക്ഷെ ഇപ്പോ വീട്ടമ്മമാരായിരുന്നാലും ഒത്തിരി പേര് ലേഡീസാണ് കൂടുതലും യാത്ര ചെയ്യുന്നത്. അവർക്ക് ഒരു ഉപകാരപ്രദമാണിത്. പൈസ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലരോട് ഞാൻ ചോദിക്കാറുണ്ട്, പറയുന്നുണ്ട് ഈ യാത്രാ കൂലിയുടേത് അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് മറ്റാവശ്യങ്ങളായി ഉപയോഗിക്കാനും പറ്റുന്നുണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ എല്ലാ ഇതിലുള്ള ആൾക്കാരും കയറുന്നുണ്ട്. അങ്ങനെ ഇന്ന ടൈപ്പ് എന്ന് പറയാനില്ല. എല്ലാ വീട്ടമ്മമാരായിരുന്നാലും ബാക്കി അല്ലാതെ പോകുന്ന എല്ലാ സ്ത്രീകളും, ജോലിക്ക് പോകുന്നവര്, വിദ്യാർത്ഥികൾ, എല്ലാവരും. നല്ലൊരു റിസൾട്ടാണ് ലേഡീസിന്. യാത്രക്കാരുടെ മുമ്പ് ഒരു 700-800 പേര് ടിക്കറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു 1200-1300 ഒക്കെ ഞങ്ങൾ ഒരു ഇതിലെ വരുന്നുണ്ട്, ഡ്യൂട്ടിയിൽ വരുന്നുണ്ട്.
0: സ്ത്രീകളുടെ യാത്രാ ചിലവിന്റെ ഭാരം കുറയ്ക്കുന്നതിനൊപ്പം പൊതുഗതാഗത സംവിധാനത്തിലേക്ക് കൂടുതൽ സ്ത്രീകളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ആവിഷ്കരിച്ചത്. KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ 60% വർദ്ധനവുണ്ടായി.
2: പ്രിയദർശിനി ബസ്സിന്റെ ഒരു ഇത് വന്നതോടുകൂടി സ്ത്രീകള് കുറച്ചധികം കൂടിയിട്ടുണ്ട്. കച്ചവടം കുഴപ്പമില്ലാത്ത രീതിയിൽ അതിന് കൂടിയിട്ടുമുണ്ട്.
0: തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിലെ വ്യാപാരിയായ നൌഷാദ്:
2: ഇതൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സംരംഭമാണ് ഇപ്പോൾ പ്രിയദർശൻ. സൗജന്യമായിട്ട് ഇപ്പോൾ ബസ്സിൽ സൗജന്യമാണെങ്കിൽ നമുക്ക് ഒരു കച്ചവടത്തിൽ ഒരു ഇത് കൂടിയിട്ടുണ്ട്. നമുക്ക് ആൾക്കാർ സ്ത്രീകളുടെ ഇത് കൂടുതലാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഒരുപാട് എൻ്റെ വൈഫുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഇതിലെ ഒരു ആശ്രയിച്ചിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയദർശിനിൻ്റെ ഒരു ഇതിൽ അമ്മയുടെയൊക്കെ അവരുടെയൊക്കെ സംസാരത്തിൽ നമുക്ക് അറിയുന്നുണ്ട്. അവർ എപ്പോഴും പറയുന്നുണ്ട് ഈ ബസ്സുള്ളതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എൻ്റെ വീട് തൃശ്ശൂരാണ്, അവിടുന്ന് പാലക്കാട് പോയിട്ട് വരാനൊക്കെ വളരെ ഉപകാരമായിട്ടുള്ളൊരു സംരംഭം. അത് തുടർന്നുകൊണ്ട് പോകണം, അതാണ് നമ്മുടെ അഭിപ്രായം.

0: ഒഴിവാക്കലിന്റെയും അപകർഷതാബോധത്തിന്റെയും അടുക്കള വരാന്തയിൽ നിന്ന് ഇനിയും അരങ്ങത്തേക്ക് വരാത്ത സ്ത്രീജനങ്ങളെ കേവലം സ്തുതികളാൽ സന്തോഷിപ്പിക്കുക എന്നതിൽ നിന്നും മാറി സ്ഥിതിസമത്വം എന്ന ഉദാത്ത ദാർശനികതയുടെ പ്രായോഗിക മണ്ഡലത്തിലേക്ക് കാൽവച്ച് കയറുന്നതിനുള്ള വാതായനങ്ങൾ തുറന്നിടുകയായിരുന്നു വി ഡി സതീശൻ സർക്കാർ നടപ്പിലാക്കിയ ആദ്യ പദ്ധതിയായ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിലൂടെ.
1: ഞാൻ ഇപ്പോൾ ഒരു ഡേ കെയറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാതെ സ്വന്തമായിട്ട് എനിക്ക് പിക്കിൾസിൻ്റെ ബിസിനസ്സുണ്ട്. പിന്നെ ഞാൻ ടെയ്ലറിംഗ് ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഒറ്റ ദിവസം എനിക്ക് ഓടിയെത്തണം.
0: അശ്വതി,
1: യാത്ര ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. യാത്ര മാത്രമല്ല ചെലവ്, ബസ് ഫെയർ ആലോചിക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം പ്രിയദർശിനി വന്ന ശേഷം അത് കുറച്ച് ചെലവ് നമുക്ക് ചുരുക്കാൻ പറ്റി. എല്ലാ സമയത്തും അത് കിട്ടണമെന്നില്ല, എന്നാലും കിട്ടുന്ന സമയം മാക്സിമം നല്ലതാണ്. എനിക്ക് നല്ല ഇതായിട്ടാണ് തോന്നിയിട്ടുള്ളത് പ്രിയദർശിനി വന്നത്.
0: നൂറ് ദിനങ്ങളുടെ നിറവിലെത്തിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയെ വെറുമൊരു യാത്രാ സൗകര്യമായി മാത്രമല്ല വിലയിരുത്തേണ്ടത്. പുരോഗതിയുടെ സമൂഹത്തിൽ സദാ വീശുന്ന സ്വതന്ത്ര ശ്വാസം നുകരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ സമൂഹത്തിന് സുരക്ഷിതവും മാന്യവുമായുള്ള സഞ്ചാരം സാധ്യമാക്കുന്ന വിപ്ലവകരമായ ഒരു സാമൂഹിക ഇടപെടലായിരുന്നു അത്. പ്രിയദർശിനി സൗജന്യ യാത്ര ആത്മാഭിമാനത്തോടൊപ്പം സ്ത്രീകളുടെ ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുകയാണ്. സമസ്ത മേഖലകളിലുമുള്ള അവരുടെ അവസരങ്ങൾ കൂടുതൽ വിപുലമാക്കുകയാണ്.

0: ആകാശവാണി സമയം 5 മണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സായാഹ്ന പ്രക്ഷേപണത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യം സംസ്കൃതം പരിപാടിയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഗാനാലാപനവും ലഘുപ്രഭാഷണവും കാവ്യാലാപനവും ഇന്ന് കേൾക്കാം.
1: ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. ഇതാനീം സംസ്കൃത കാര്യക്രമഃ ഭവതി. അദ്യതനേ സംസ്കൃത കാര്യക്രമേ ആഗച്ഛന്തു. വയം വിവിധ വിദ്യാലയാനാം ഛാത്രൈഹി സജ്ജീകൃതാനി സംസ്കൃത പ്രസ്തുതീകരണാനി ശൃണുമഃ. പ്രഥമം വയം ഏകം ഗാനാലാപനം ശൃണുമഃ. ശ്രീ മുരളീരവം ഇതി ആരഭ്യമാണാം സംസ്കൃത ഗാനം പ്രസ്തൗതി ഗൗരി വിയൽ.

0: ഇദാനീം ഏകം സംസ്കൃത പ്രഭാഷണം ശൃണുമഃ. അപവ്യയീ പുത്രകഥായാഃ കശ്ചിത് സൂക്ഷ്മാംശാഃ ക്രിസ്തു ഭാഗവതേ തസ്യ ദർശനം ഇതി വിഷയമധികൃത്യ പ്രഭാഷണം കരോതി സാധന ആർ.
1: അപവ്യയീ പുത്രകഥായാഃ കശ്ചിത് സൂക്ഷ്മാംശാഃ ക്രിസ്തു ഭാഗവതേ തസ്യ ദർശനം. അപവ്യയീ പുത്രകഥ സുവിശേഷാണാം സുവിശേഷഃ ഇതി പ്രതിതേ ലൂക്കാവിരചിതേ സുവിശേഷേ യേശു ക്രിസ്തുനാ പ്രോക്താ ഇയം കഥാ അന്തർഭവതി. അസ്യാഃ കഥായാഃ വിവിധാസു ഭാഷാസു വ്യാഖ്യാനാനി അൻവാഖ്യാനാനി പുനരാഖ്യാനാനി ച ബഹൂനി ജാതാനി. തേഷു പ്രാതസ്മരണീയം ഭവതി പി സി ദേവസ്യ മഹാശയസ്യ ക്രിസ്തു ഭാഗവതം നാമ സംസ്കൃത മഹാകാവ്യം. യേശു ക്രിസ്തോഃ ജീവനചരിതം ജന്മനഃ ആരഭ്യ സ്വർഗാരോഹണ പര്യന്തം ജീവനകാലം അധികൃത്യ സംസ്കൃതഭാഷായാം അദ്യാവധി ലിഖിതേഷു സർവേഷു സമഗ്രതയാ ഹൃദ്യതയാ കൽപ്പനാശക്ത്യാ ച മഹത്തരേ അസ്മിൻ മഹാകാവ്യേ ദുർവ്യയിനഃ സുതസ്യ കഥാ ഇതി നാമ്നാ ഏഷാ കഥാ പുനരാഖ്യാതാ അസ്തി. തത് കഥാമുഖം കവിഹി ഏവം രചയതി. തം അന്വയുർഗർഹിത പാപിനശ്ച കുലീന സംഘ പ്രതിഷിദ്ധ സംഘാഃ ദൃഷ്ട്വാ തദൂചുഃ ഫരീസേയ മുഖ്യാഃ ഗൃഹ്ണാത്യസൌ പശ്യത പാപിനശ്ച. കുലീനവർഗേണ സംസർഗഃ നിഷിദ്ധാഃ തിരസ്കൃതാശ്ച യേ പാപിനഃ തേ ഏഷും അനുഗച്ഛന്തഃ ഇതി ദൃഷ്ട്വാ ഫരിസേയ പ്രമുഖാഃ പശ്യത അയം പാപിനഃ സ്വീകുരുതേ ഇതി ദോഷം ആരോപയൻ. തസ്യ ഉത്തരരൂപേണൈവ ഏഷുഃ കഥാകഥനേ പ്രവൃത്തഃ. കഥാ ഇത്ഥം ഭവതി. കസ്യചിത് പിതുഃ ദ്വയോഃ പുത്രയോഃ കനിഷ്ഠഃ പിതരം സ്വകീയം രിക്താംശം അർത്ഥയിത്വാ തച്ച ലബ്ധമാത്രേണൈവ ദ്രവ്യരൂപേണ പരിവർത്യ ദൂരദേശം പ്രസ്ഥിതഃ യത്ര അസാന്മാർഗികം ജീവനം യാപയിത്വാ സർവം ധനം നാശയിത്വാ ദരിദ്രോ ഭൂത്വാ മിത്രൈഃ പരിത്യജ്യ ച തസ്മിൻ ദേശേ ദുർഭിക്ഷേ സമുപസ്ഥിതേ ജീവികാർത്ഥം സൂകരപാലനം കർത്തും നിർബദ്ധോ ഭൂത്വാ സൂകരേഭ്യഃ ദീയമാനം ഭോജ്യമപി അലഭമാനഃ സർവഥാ സൂകരകർത്തേ പ്രക്ഷിപ്തഃ ഇവ ഭൂത്വാ പശ്ചാത്താപം കൃത്വാ മമ പിതുഃ ഗൃഹേ ഭൃത്യാനാമപി കിയത് സൗഭിക്ഷ്യമസ്തി തേഷാം അന്യതമോ

0: ഭവിതുമിച്ഛാമി ഇതി വിചിന്ത്യ ഗൃഹം പ്രത്യാഗന്തും നിശ്ചിത്യ പ്രത്യാഗച്ഛതി പിതാ ച ദൂരാദേവ തം ദൃഷ്ട്വാ ചിരാ തദാഗമനം കാംക്ഷമാണഃ സർവാത്മനാ സ്വീകരോതി തച്ച ആക്ഷിബന്ധം ജ്യേഷ്ഠപുത്രം സ്വകൃത്യം സമർത്ഥയതേ ച ഇത്ഥം കഥാ സമാപ്യതേ. ബഹുഭിഃ വൈശിഷ്ട്യൈഃ ഉപേതം ഖലു പ്രസ്തുത കഥായാഃ പി സി ദേവസ്യ മഹാശയേന കൃതം പുനരാഖ്യാനം. സ്വഭാവ ചാപല്യേന സർവഥാ നിസ്വതാം ഗതസ്യ കനിഷ്ഠപുത്രസ്യ പരദേശേ പിതൃഗൃഹേ ച യാ അവസ്ഥ തയോഃ തുലനാത്മകം പദ്യം ഹൃദ്യമസ്തി. അശേതയഃ സദ്മനി കൗശതൽപേ തസ്യാഭവത് പ്രസ്തര ഏവ ശയ്യാ യഃ സ്വഗൃഹേ ദുകൂലാസ്തരണ ശയ്യായാം നിശസാദ ശിലാതലം ഏവ തസ്യ ശയ്യാ ജാത. യഃ പൂർവം സുഹൃദ്ഭിഃ ആസേവ്യഃ ആസീത് തസ്യ ധനികപുത്രസ്യ അധുനാ മലിനൈഃ സൂകരൈഃ സഹ സഹവാസഃ ജാതഃ. മാർഗഭ്രഷ്ടഃ അപി പശ്ചാത്താപേന പ്രത്യാഗന്തും ഇച്ഛന്തം പുത്രം പിതാ സ്വീകരോതി ഇതി സംഗതിം കവിഃ വക്രേണ മാർഗേണ പ്രവഹ്യ ആഗതാമപി സംഗമോത്കണ്ഠാം നദീം സമുദ്രഃ സ്വക്രോഡേ സ്വീകരോതി ഇത്യനേന ഉപമാനേന സുന്ദരം വർണ്ണയതി. തദനന്തരം പിതാ പുത്രം പരിശുവജ്യ ആനന്ദാശ്രൂണി അമുഞ്ചത് ഇതി സംഗതിം സഹ അശ്രുപ്രവാഹേണ പുത്രം പുനഃ ജ്ഞാനസ്നാനം അകാരയത് ഇതി വർണ്ണിതം പദ്യം ഹൃദ്യം ഭവതി. കിന്തു ഏതത് സർവമപി നാസ്തി അപവ്യയ പുത്രകഥായാം പി സി ദേവസ്യ മഹാശയസ്യ കവിത്വസ്യ ഷാണോപലഃ. തദർത്ഥം അസ്മാഭിഃ പിതൃപുത്ര സംവാദം പ്രവേഷ്ടവ്യം. തത്ര പുത്രഃ പിതരം പ്രതി വക്തും യത് അഭ്യസ്തവാൻ തത് യഥാവത് വക്തും ആരഭതേ. ദൂരാദേവ സ്വം ദൃഷ്ട്വാ പിതാധാവൻ ആലിംഗ്യ സ്വീകരണം കരിഷ്യതി ഇതി പുത്രേണ പ്രതീക്ഷ ന കൃതാ ഭവേത്. തസ്മിൻ അദ്ഭുതേ സതി അപി പുത്രഃ അഭ്യസ്തം വക്തും സജ്ജതേ. ക്രിസ്തു ഭാഗവതാത് പ്രസ്തുതം പദ്യം ഉദ്ധരാമി. പുത്രസ്തഥാ തത്പദയോർനിപത്യ സ ഗദ്ഗദം പ്രാഹ പിതഃ പ്രസീത വിഭോർവിരുദ്ധം ഭവതസമക്ഷം കൃതം മയാ പാപമതീവ ഘോരം. പുത്രഃ വദതി പിതഃ അഹം ഈശ്വരവിരുദ്ധം ഭവത്പുരതഃ ച അതിഭയാനകം പാപം കൃതം ക്ഷമ്യതാം ഇതി. സുവിശേഷം പശ്യതാം തവ പുത്രോ ഭവിതും മമ യോഗ്യത നാസ്തി ഇത്യേതാവത് ഉക്തവാൻ സഹ. അഭ്യസ്താനുസാരം തദപ്പരം വക്തവ്യമസ്തി മാം തവ ഭൃത്യേഷു അന്യതമം ഗണയ ഇതി. കിന്തു ബാഹു പ്രസാര്യ ഗാഢമാശ്ലിഷ്യ സ്വീകുർവന്തം പിതരം പ്രതി താനി വചാംസി വക്തും അസമർത്ഥോ ഭവതി സ പുത്രഃ. അവാച്യാനി വചാംസി വദേതിതി ഭീത്യ പിതാ തസ്യ വാചം തത്രൈവ വിച്ഛിനത്തി സ്വഭൃത്യാഞ്ച ആഹ്വയതി. പ്രത്യാഗതം സ്വപുത്രം സർവോപചാരൈഃ അന്തഃ പ്രവേശയിതും താൻ ആദിശതി ത്വ മമ സർവാദരണീയഃ പുത്രഃ ഇതി ഭാവേന. സത്യവേദ പുസ്തകസ്ഥായാഃ പ്രസ്തുത കഥായാഃ സൂക്ഷ്മാധ്യയനേന പ്രതീയമാനോ അയം അർത്ഥഃ ശ്രീമതാ പി സി ദേവസ്യ മഹോദയേന സ്വീയേ ക്രിസ്തുഭാഗവതേ സംസ്കൃത മഹാകാവ്യേ യാഥാതഥ്യേന മനോഹരതയാ ച ആവിഷ്ക്രിയതേ. തദത്ര സർവമപി ഏകേനൈവ പദ്യേന നിബധ്യത ഇത്യത്ര കവേഃ കാവ്യകൗശലം വ്യജ്യതേ. ബാന്ധവമർമജ്ഞേന കവിനാ ഏവ ഈദൃശഃ ശ്ലോകഃ രചയിതും ശക്യഃ. ന യുജ്യതേ താത തവാത്മജത്വം മയീതി താതസ്തു ജഗാദദാസാൻ ആനീയതാം ശോഭനമംഗവസ്ത്രം സർവോത്തമം ധാരയത ദ്രുതം തം. താത തവ ആത്മജത്വം മയീന യുജ്യതേ ഇത്യത്രൈവ ദീർഘദർശി കരുണാമയഃ ച പിതാ ജാനന്നേവ പുത്രസ്യ വാചം മധ്യേ വിച്ഛിനത്തി ഭൂയഃ കിമപി വക്തും തം വാരയിതുമിവ ഝടിതി ഭൃത്യാൻ ആഹൂയ സർവരാജോചിത സത്കാരൈഃ തം അന്തഃ പ്രവേശയിതും ആദിശതി. ഏതദേവ പി സി ദേവസ്യ മഹാശയസ്യ കാവ്യമാധുര്യം.
1: ഇദാനീം ഏകം കവിതാലാപനം ഭവതി. റോബർട്ട് ജോൺ മീഹാൻ മഹാശയസ്യ എ സിമ്പിൾ മാറ്റർ ഇതി ആംഗലകവിതായാഃ സംസ്കൃതാനുവാദം ശൃണുമഃ. സംസ്കൃതാനുവാദം പ്രസ്തൗതി പ്രിയദത്ത എൻ രാജേഷ്.
2: ലേഖനി പതിതാ ഭൂമൌ ഇഹാഹം കരവാണിക്കും. ലേഖനി പതിതാ ഭൂമൌ ഇഹാഹം കരവാണിക്കും. പാദേന ന ഗ്രഹീഷ്യാമി പാദേന ന ഗ്രഹീഷ്യാമി യഥാ കുര്യുശ്ച ബാലക പരീക്ഷാ പൂർവമാരബ്ധ പൃഷ്ടേ കിം സ്യാം ഭയം മമ. പരീക്ഷാ പൂർവമാരബ്ധ പൃഷ്ടേ കിം സ്യാം ഭയം മമ. സഹപാഠി ച കശ്ചിംനേ സഹപാഠി ച കശ്ചിംനേ കാലേ ദത്യാതു ലേഖനീം തലൗ കരസ്യ മേ സ്മിന്നൗ നിരാശാ ചേയമുദ്ഗതാ.

0: തലൗ കരസ്യമേ സ്വിന്നൗ നിരാശ ചേയമുദ്ഗത നിഷിദ്ധം ഭാഷണം ചാപി നിഷിദ്ധം ഭാഷണം ചാപി തദാസ്തേ ലേഖനീ ഭുവി സഹായമന്വിഷ്യകരം ബ്രാഹ്മ്യേത് യതി മദീക്ഷണം സഹായമന്വിഷ്യകരം ബ്രാഹ്മ്യേത് യതി മദീക്ഷണം വിശ്വസേത് ശിക്ഷകാ വാപി വിശ്വസേത് ശിക്ഷകാ വാപി ശങ്കേത മമ വഞ്ചനാം സോത്കമ്പം ആസ്ഥിതഃ പീഡേ ബാലം സ്വിന്നം തതോ മമ സോത്കമ്പം ആസ്ഥിതഃ പീഡേ ബാലം സ്വിന്നം തതോ മമ സസ്പൃഹം കൃതനേത്രോ അതഃ സസ്പൃഹം കൃതനേത്രോ അതഃ കഥഞ്ചിത് ലേഖനീ ലഭേ പരേ വ്യതിയുഃ ശ്രദ്ധാതഃ കൃതേ കോലാഹലേ മയി പരേ വ്യതിയുഃ ശ്രദ്ധാതഃ കൃതേ കോലാഹലേ മയി രോഗനാട്യാദപി പുനഃ രോഗനാട്യാദപി പുനഃ പരീക്ഷ ന വിധീയതേ തഥാപശ്യം ഘടീമൂർധ്വം ഭാവൈഹി ഘോരൈഹി പരിഭ്രമൈഹി തഥാപശ്യം ഘടീമൂർധ്വം ഭാവൈഹി ഘോരൈഹി പരിഭ്രമൈഹി ഐച്ഛമദ്യാപികാ പശ്യേത് ഐച്ഛമദ്യാപികാ പശ്യേത് ക്വചിന്മാം ദുർദശാസ്വപി സശംഗം ച ഊർധ്വഹസ്തോഹം ഗണ്ഡേ ഗലിത ബാഷ്പകേ സശംഗം ച ഊർധ്വഹസ്തോഹം ഗണ്ഡേ ഗലിത ബാഷ്പകേ പ്രതീക്ഷമാണസ്തത്രാസ്യാഹ പ്രതീക്ഷമാണസ്തത്രാസ്യാഹ പ്രാർത്ഥയൻ നേത്രസംഗമം ധൈര്യേ വിശ്രംസിതേ സേയം ദിശമന്യാ നിരീക്ഷതേ ധൈര്യേ വിശ്രംസിതേ സേയം ദിശമന്യാ നിരീക്ഷതേ ഹദാശേന പരോ മാർഗോ ഹദാശേന പരോ മാർഗോ അന്വേഷ്ടവ്യഃ സമുദ്യമേ പൃഷ്ടതഃ സ്പൃഷ്ടവതീ മാം ചലത് പീഡാവരോധകം പൃഷ്ടതഃ സ്പൃഷ്ടവതീ മാം ചലത് പീഡാവരോധകം കർഷന്തി മന്ദമവദത് കർഷന്തി മന്ദമവദത് മോചയാസ്യാവരോധകം സ്മിതേന ച ശിരക്കമ്പേന ആശങ്കാം മേ നിവാര്യസാ സ്മിതേന ച ശിരക്കമ്പേന ആശങ്കാം മേ നിവാര്യസാ ഉദ്ഗൃഹ്യ ലേഖനീം പ്രാതാത് ഉദ്ഗൃഹ്യ ലേഖനീം പ്രാതാത് പരീക്ഷായാം വ്യാപൃതഃ പുനഃ
1: എതാവത് പര്യന്തം ഭവദ്ഭിഃ ശ്രുതാനി വിവിധ വിദ്യാലയാനാം ഛാത്രൈഃ സജ്ജീകൃതാനി സംസ്കൃത പ്രസ്തുതീകരണാനി സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ ധന്യവാദഃ
2: സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഗാനാലാപനം ലഘുപ്രഭാഷണം കാവ്യാലാപനം എന്നിവയാണ് ഇന്ന് സംസ്കൃതം പരിപാടിയിൽ നമ്മൾ കേട്ടത്.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
2: ആകാശവാണി
4: പാട്ടുകളം. പാട്ടുകളത്തിൽ ഇന്ന് സോപാന സംഗീതം അവതരിപ്പിക്കുന്നത് വിനീഷ് കമ്മത്ത്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കാം. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഒക്ടോബർ 12-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻ ചാർജ് ഷിജു ഷെറീഫ് മറുപടി നൽകുന്നു. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പരുകൾ പറയാം: 9495964321. മറ്റൊരു നമ്പർ 9495565321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഓർക്കുക, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ഈ വിഷയത്തിൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഒക്ടോബർ 12-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ നമ്മുടെ ആകാശവാണിയിൽ. അറിയിപ്പ് കഴിഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്ര ഗാനം കേട്ടാലോ? ഭൂമിഗീതം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയതാണ്. ഗാനരചന കെ പി ഭാസ്കരൻ, സംഗീതം ഔസേ പച്ചൻ.

0: ഭൂമിഗീതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്.
1: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
2: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
0: ആകാശവാണി.
3: പ്രിയ ശ്രോതാക്കളെ, പി ജയചന്ദ്രൻ ആലപിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യ ഗാനം, കണ്ണിലൊതിക്കുന്നു കണ്ണനുണ്ണി, കായാം പൂവിതൾ കണ്ണനുണ്ണി.

0: ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ശ്രദ്ധിക്കാം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ച് ജലസേചനത്തിന് നൂതന രീതികൾ, ഡോക്ടർ മനോജ് പി സാമുവൽ സംസാരിക്കുന്നു. രാത്രി 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 വാർത്തകൾ, 7:35 ഇംഗ്ലീഷ് യുവവാണി. ഇന്ന് മ്യൂസിക് ടൈം. 8 മണിക്ക് നാടകം ജെൻസി വെഡ്ലോക്ക് 1-ാം ഭാഗം, രചന ഹരികുമാർ വാലേത്ത്, സംവിധാനം റൂബി ബാബു. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫിവർ, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 11:35 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. ഇനി നാളത്തെ പരിപാടികൾ ശ്രദ്ധിക്കാം. നാളെ 5:55 രാവിലെ സുഭാഷിതം, കെ ജനാർദ്ദനൻപിള്ള അവതരിപ്പിച്ചത്. 6 മണിക്ക് ഉഷമല്ലരി, ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ എഴുതിയ പോവുക പ്രഭാതമേ എന്ന കവിത ആലാപനം ഖാലിദ്. 6:15 ഉദയഗീതത്തിൽ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ കേൾക്കാം. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7 മണി മുതൽ 8 മണി വരെ പുലർവേട്ടമാണ്. ഇതിൽ കാർഷിക മേഖല വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ നിന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 7:25 വാർത്തകളാണ്. 8:30 നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 167-ാം ഭാഗം. 8:35 സ്മൃതിമധുരം, 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം. രചന മുട്ര ബി എൻ രവീന്ദ്രൻ, സംഗീതം നൽകി പഠിപ്പിക്കുന്നത് വിജയൻ വി അമ്പലപ്പുഴ, പഠിക്കുന്നത് കാഞ്ചന ശ്രീറാം. 9 മണിക്ക് ഓർമ്മച്ചെപ്പ്, 10 മണിക്ക് എഴുത്തുപെട്ടി, 10:20 നിയമരംഗം, പെൺകുട്ടികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും വിവിധ പദ്ധതികളും. അഡ്വക്കേറ്റ് അഖില എസ് ടി സംസാരിക്കുന്നു. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്കുള്ള ബാലലോകം പരിപാടിയിൽ പന്തിനു പിന്നാലെ പായുന്ന സ്വപ്നങ്ങൾ, ഹോക്കി താരം ആഗി വിശ്വനാഥുമായുള്ള അഭിമുഖം. 11:30 എന്തൊരു മഹാനുഭാവലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി. നാളെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെക്കുറിച്ച്. ഉച്ചയ്ക്ക് 12 മണിക്ക് ഏകതാര ലളിത സംഗീത പരിപാടി, ആർ ബാലഗോപാൽ തമ്പി പാടിയത് കേൾക്കാം. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, മൂഡ് സ്വിംഗിന്റെ കാരണങ്ങളും പരിഹാരങ്ങളും നിതിൻ എ എഫ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 മണിക്ക് രഞ്ജിനി, 2:15 ലോക പോസ്റ്റൽ ദിനാചരണം റിപ്പോർട്ട്, 2:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി, 2:45 ഹരിതവാണി വന്യജീവി വാരം സഹജീവനത്തിന്റെ സന്ദേശം, അജിത് വെണ്ണിയൂർ നടത്തിയ പ്രഭാഷണം, 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, വൈകുന്നേരം 4 മണിക്ക് സായന്തനമാണ്, പ്രമുഖ മനഃശാസ്ത്രജ്ഞനായ ശ്രീ ജസ്റ്റിൻ പടമാടൻ പങ്കെടുക്കുന്നു. 4:30 സൺഡേ സെലക്ഷൻ, 5 മണിക്ക് മൊഴിയുറവകൾ, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും, ഹോർട്ടികോർപ്പിന്റെ തേൻ ഗുണനിലവാര പരിശോധന ലാബ് പ്രവർത്തനോദ്ഘാടനം റിപ്പോർട്ട്, 7:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹിയിലെ. 7:45 വാർത്തകൾ, 7:55 ചലച്ചിത്ര ഗാനം, 8 മണിക്ക് നാട്ടുചെന്ത്. കാളഞ്ചേരിൽ മുഹമ്മദ് സലീമും സംഘവും അവതരിപ്പിക്കുന്ന കൈമുട്ട് മാപ്പിളപ്പാട്ട്, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് PM ജന്മൻ, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 പണ്ട്, 9:30 അക്ഷര സൗരഭം, 10 മണിക്കുള്ള രവി വാസരി അഖിൽ ഭാരതീയ സംഗീത സഭയിൽ ജഗദീഷ് ഹൂഗാറിന്റെ തബല വാദനം കേൾക്കാം. 11 മണിക്ക് സുഭാഷിതമാണ് കെ ജനാർദ്ദനൻപിള്ള അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:10 മുതൽ മറ്റന്നാൾ രാവിലെ 5:48 വരെ FM ഗോൾഡ് പരിപാടികൾ ഡൽഹിയിലെ. അറിയിപ്പുകൾ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥ ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഈ നേരത്തെ അറിയിപ്പുകൾ കഴിഞ്ഞു. അറിയിപ്പുകൾ വീണ്ടും നാളെ രാവിലെ 6:10 കേൾക്കാം. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
2: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട് അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ.
3: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡെലിറിലെ.
1: This is Akashwani, the news read by Nishit Kumar. The BJP today said that its victory in the recent bipolls has proved that democracy has crushed the attempts of those who want to spread anarchy in the country. Addressing a press conference in New Delhi today, BJP MP Ravi Shankar Prasad said the BJP is not against peaceful protests, but the opposition parties are resorting to street protests to compensate for their electoral losses. He also accused the opposition parties of creating hardships to the people of Delhi for the past 3 to 4 days through their protests. The BJP MP further said that the country will be run by democracy and through accountability by those elected to the parliament. He also accused the leader of the opposition in the Lok Sabha, Rahul Gandhi, of tarnishing the image of constitutional institutions.
2: The BJP would like to particularly highlight stellar performance of the party in Bengal, in Assam, in Pondicherry. NDA has happened when the whole movement for anarchy is going on in Delhi and various parts of the country. Hum protest ke khilaf nahi karte, swabhavik hai loktantra mein hona bhi chahiye, lekin aapne apni haar ke karan sadak ke protest ko weaponize kar liya hai.
1: The Delhi police has made extensive security arrangements in the New Delhi area to ensure public safety in view of the call of protest at Jantar Mantar by the CJP today. Police personnel are deployed at multiple checkpoints in New Delhi district. Talking to the media, Deputy Commissioner of Delhi Police Kumar Abhishek said that extensive arrangements have been made to ensure public order is not disrupted in the area. He said that preventive checks have been implemented in the New Delhi area. The DCP also informed that some individuals have been detained who were planning to participate in today's protest. Deputy Commissioner of Delhi Traffic Police Vikash Kumar said that they are facilitating commuters to take alternate routes as traffic is regulated in the New Delhi area. The government is likely to announce a policy on stockpiling of critical minerals within a month, a move which is expected to ensure the supply of these resources to strategic sectors like defence, aerospace and energy, according to Secretary of Mines Keshav Chandra. He said the government is also working on 4 dedicated critical minerals processing parks across Gujarat, Maharashtra, Andhra Pradesh and Odisha to fast-track value addition for key battery materials. Critical minerals such as copper, lithium, nickel, cobalt and rare earth elements are essential raw materials required to fuel the growth of clean energy technologies and their expanding uses across wind turbines, electricity networks, electric vehicles and battery manufacturing. The National Investigation Agency, NIA, has registered a case to investigate last month's mid-air cockpit attack on Captain Smit Machar aboard a Fly Dubai flight. The case has been registered under the relevant provisions of the Anti-Hijacking Act 2016 and the Unlawful Activities Prevention Act 1967. Captain Machar, who hails from Gujarat, was stabbed and seriously injured by his co-pilot in the cockpit of Fly Dubai flight while travelling from Dubai to Tel Aviv on the 30th of last month. The flight was carrying 174 passengers, including 27 children. Several leaders across the world praised the bravery of Captain Machar, who saved the lives of passengers despite being injured. A Delhi court today convicted former AAP councillor Tahir Hussain for abetment to rioting in a case related to the 2020 Northeast Delhi riots in the Dayalpur area. Additional Sessions Judge Praveen Singh convicted Hussain under the relevant sections of IPC. The court listed the matter for hearing arguments on the quantum of sentence against Hussain on November 16th. In July, a Delhi court had convicted Hussain and 4 others in a case related to the killing of Intelligence Bureau officer Ankit Sharma during the 2020 Northeast Delhi riots. Russian strikes killed at least 11 people and injured 16 others in Ukraine's Zaporizhzhia region, officials said today, a day after US President Donald Trump announced a deal to buy Russian diesel. Mikhailo Semikin, the head of the regional military administration, alleged that Russian aerial bombs hit residential building in Zaporizhzhia. Russia and Ukraine are locked in a long-range aerial war while their armies remain largely deadlocked on the front line more than 4.5 years since Moscow's military operation. Mahalya is being observed today, marking the traditional invocation of goddess Durga and heralding the arrival of Durga Puja, Bengal's biggest annual festival. According to traditional Hindu belief, the day marks the culmination of Pitru Paksha, the fortnight dedicated to paying homage to departed ancestors, and the beginning of Devi Paksha. With the invocation of goddess Durga, the countdown to Durga Puja begins, filling the air with devotion, anticipation, and a festive spirit. And with that, we end this news bulletin.
3: ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കിയത് ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ. അവതരണം സുവർണ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ജലഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിൽ കോട്ടയം വൈക്കം ബോട്ട് ജെട്ടിയിൽ നിന്ന് പാലാക്കരി അക്വാ ടൂറിസം സെന്ററിലേക്ക് പുതിയ ടൂറിസം ബോട്ട് സർവീസിന് തുടക്കം കുറിച്ചു. വൈക്കം സത്യഗ്രഹ സ്മാരക ഹാളിൽ കെ ബിനിമോൻ എംഎൽഎ ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫും നിർവഹിച്ചു. വൈക്കം നഗരസഭ ചെയർപേഴ്സൺ അബ്ദുൾ സലാം റാവുത്തർ അധ്യക്ഷത വഹിച്ചു. 75 പേർക്ക് സഞ്ചരിക്കാവുന്ന പരിസ്ഥിതി സൌഹൃദമായ ആദിത്യ 3 എന്ന സോളാർ ബോട്ടാണ് സർവീസിനായി ഉപയോഗിക്കുന്നത്. വൈക്കം ബോട്ട് ജെട്ടിയിൽ നിന്ന് രാവിലെ 11 ആരംഭിക്കുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. മനോഹരമായ കായൽ കാഴ്ചകൾ, സൂര്യാസ്തമയം, നാടൻ വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷണം എന്നിവ ആസ്വദിക്കാൻ യാത്രക്കാർക്ക് അവസരമുണ്ടാകും. ക്ഷയരോഗമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കുന്ന ജോയിന്റ് സ്ക്വാഡ് ഫോർ ഹെൽത്ത് ജോഷ് ടീമിന്റെ പ്രവർത്തനത്തിന് കോട്ടയം ജില്ലയിൽ തുടക്കമായി. കോട്ടയം ആർഡിഒ നിജു കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ തലത്തിലുള്ള ഉദ്ഘാടന ചടങ്ങിന്റെ തത്സമയ പരിപാടിയിൽ വീഡിയോ കോൺഫറൻസിംഗ് മുഖേന പങ്കെടുത്താണ് ജില്ലാതല പരിപാടി സംഘടിപ്പിച്ചത്. NHM കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CJ സിത്താര അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സാം സാവിയോ ജോഷ് ടീമിന്റെ ജില്ലയിലെ പ്രവർത്തനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ജില്ലയിൽ മികച്ച TB പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയ പഞ്ചായത്തുകളെ ചടങ്ങിൽ ആദരിച്ചു. TB നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മികച്ച റീലുകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച മൈ ഭാരത് വോളണ്ടിയർമാർക്കുള്ള പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ജില്ലയിലെ കോളേജുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ചിത്രരചനാ മത്സരം നടത്തി. ജോഷ് വോളണ്ടിയർമാർക്കുള്ള ക്ലാസിന് കോട്ടയം TB സെന്റർ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ KM ശ്രീജ നേതൃത്വം നൽകി. കോട്ടയം 16K NCC ബറ്റാലിയന്റെ പ്രതിനിധി സുബേദാർ പ്രബീഷ്, ജില്ലാ TB ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു എന്നിവർ പങ്കെടുത്തു. ക്ഷയരോഗ ലക്ഷണങ്ങൾ, നേരത്തെയുള്ള പരിശോധന, ചികിത്സ, പോഷകാഹാരം, പ്രതിരോധം എന്നിവയെക്കുറിച്ച് ഗൃഹസന്ദർശനത്തിലൂടെയും സമൂഹ ബോധവൽക്കരണത്തിലൂടെയും അവബോധം സൃഷ്ടിക്കുന്നതിനും യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമാണ് ജോഷ് വോളണ്ടിയർമാർ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രപിതാവിന്റെ ഓർമ്മ ജ്വലിപ്പിക്കുന്ന കാഴ്ചകളുടെ ഉത്സവമൊരുക്കി ഗാന്ധിജയന്തി വാരാഘോഷങ്ങളുടെ കോട്ടയം ജില്ലാതല പരിപാടികൾക്ക് സമാപനം. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ നിർണായക സംഭവങ്ങളുടെ ചിത്രങ്ങളും മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ 18 ഭാഷകളിലുള്ള പതിപ്പുകളും ചർക്കയുമൊക്കെ അവതരിപ്പിച്ച പ്രദർശനം വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി. കേരള യൂത്ത് പ്രൊമോഷൻ കൌൺസിലും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും സംയുക്തമായി വാഴപ്പള്ളി സെയിന്റ് തെരേസാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ഗാന്ധി ഉത്സവ് പരിപാടി ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ചെയർമാൻ ജോമി ജോസഫ് കാവാലം ചർക്ക തിരിച്ച് ഉദ്ഘാടനം ചെയ്തു. അഹിംസയും സഹജീവി സ്നേഹവും ശുചിത്വവും പരിസ്ഥിതി സംരക്ഷണവും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഗാന്ധിയുടെ മാതൃകകൾ പിന്തുടരാൻ യുവതലമുറയ്ക്ക് കഴിയണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി കോട്ടയം ജില്ലയിൽ നടന്നുവരുന്ന തയ്യാറെടുപ്പുകൾ ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗം വിലയിരുത്തി. എരുമേലിയിലെയും ജില്ലയിലെ ഇടത്താവളങ്ങളിലെയും ക്രമീകരണങ്ങൾ സംബന്ധിച്ച് യോഗം വിശദമായി ചർച്ച ചെയ്തു. വിവിധ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ മേധാവികൾ വിശദീകരിച്ചു. തീർത്ഥാടകരുടെ സുരക്ഷ, ഗതാഗത ക്രമീകരണം, പാർക്കിംഗ് തുടങ്ങിയവ കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു അറിയിച്ചു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായി ഈ മാസം 24 കോട്ടയം താഴത്തങ്ങാടിയിൽ നടക്കുന്ന മത്സരത്തിൽ 9 ചുണ്ടൻ വള്ളങ്ങൾ മാറ്റുരയ്ക്കും. CBLന്റെയും താഴത്തങ്ങാടി കോട്ടയം മത്സര വള്ളംകളിയുടെയും തയ്യാറെടുപ്പുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. വള്ളംകളി വൻ വിജയമാക്കുന്നതിന് എല്ലാവരും കൂട്ടായി പരിശ്രമിക്കണമെന്ന് സ്പീക്കർ നിർദ്ദേശിച്ചു. വള്ളംകളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രാദേശികമായി ഏകോപിപ്പിക്കുന്നതിന് ജനപ്രതിനിധികളും കോട്ടയം വെസ്റ്റ് ക്ലബ് പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന പ്രാദേശിക സമിതി രൂപീകരിച്ചു. ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഒക്ടോബർ 12 തിങ്കളാഴ്ച രാവിലെ 11:00 to 12:00 വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻ ചാർജ് ഷിജു ഷെറീഫ് മറുപടി നൽകുന്നു. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം: 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496559631. ഓർക്കുക, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ഈ വിഷയത്തിൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി വരുന്ന തിങ്കളാഴ്ച രാവിലെ 11:00 to 12:00 നമ്മുടെ ആകാശവാണിയിൽ. അറിയിപ്പ് കഴിഞ്ഞു. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: ചട്ടക്കാരി എന്ന ചിത്രത്തിനു വേണ്ടി പിലീല പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
4: ഇയം ആകാശവാണി സമ്പ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചക ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഹ. ജന്തർമന്തരസ്ഥലെ വിരോധ സമാഹ്വാനേഷു ദില്ലി ആരക്ഷിബലേന പ്രവർത്തിത സുദൃഢ സുരക്ഷാവ്യവസ്ഥ. അനേകേ സന്ദിഗ്ധാഃ നിരുദ്ധാഃ രാഷ്ട്രീയ രാജധാന്യാം റെയിൽ മെട്രോ സേവാഃ ച ആംശികതയാ പ്രഭാവിതാഃ. സംവൈധാനിക സംസ്ഥാനാം ദുർബലീകരണസ്യ ലോകതന്ത്രേ ച ജനവിശ്വാസഭഞ്ജനസ്യ വിപക്ഷോപരി ഭാജപാ ദലേന ആക്ഷിപ്തഃ ഗഭീരാരോപഃ. പ്രതിവേഷു ദേശേഷു വൈശ്വിക സുരക്ഷാ സമീകരണേഷു ച ഭാരതസ്യ സൂക്ഷ്മദൃഷ്ടിഃ. ആത്മനിർഭര ഭാരത സങ്കല്പേന സശസ്ത്ര സേനാബലാനി മഹാരൂപാന്തരണം പ്രാപ്നുവന്തീതി രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹഃ. സംയുക്തരാഷ്ട്രസഭായാം പാകിസ്ഥാനായ ഭാരതസ്യ ദൃഢപ്രത്യുത്തരം. ഉക്തഞ്ച യത് ജമ്മുകശ്മീരം വർത്തതെ ഭാരതസ്യ അഭിന്നം അംഗം. അപി ച ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗേന അദ്യ ബിഹാര, കർണാടക, ഹിമാചല പ്രദേശ, ജമ്മു കശ്മീരേഷു അതിവൃഷ്ടേഃ വ്യഞ്ജിതം പൂർവാനുമാനം. അഥ വാർത്താഹ വിശദീകൃത്യ. അദ്യ ജന്തർമന്തരസ്ഥലെ സിജെപി ഇതി സമൂഹസ്യ വിരോധ പ്രദർശനസ്യ ആഹ്വാനം വീക്ഷ്യ ദില്ലി ആരക്ഷിബലേന നവദില്ലി ക്ഷേത്രേ വ്യാപക സുരക്ഷാ പ്രബന്ധാഃ വിഹിതാഃ. യേന ജനസുരക്ഷാ ശാന്തി വ്യവസ്ഥാ ച ബാധിതാ ന ഭവേത്. വാർത്താഹരൈഃ സഹ സംഭാഷണേ ദില്ലി ആരക്ഷി ഉപായുക്തഃ കുമാരാഭിഷേകഃ അവോചത് യത് ക്ഷേത്രേ ലോകവ്യവസ്ഥായാഃ അക്ഷുണ്ണതായൈ ബഹുഷു സ്ഥലേഷു ആരക്ഷിബലാനാം നിക്ഷേപഃ കൃതഃ. സഹ സൂചിതവാന് യത് നവദില്ലി മണ്ഡലേ പൂർവോപായരൂപേണ സഘന അന്വേഷണ പ്രക്രിയാ പ്രചലതി. അഥ ച അദ്യതനെ വിരോധ പ്രദർശനെ ഭാഗം ഗ്രഹീതും യതമാനാഃ കതിപയ ജനാഃ പൂർവമേവ നിരുദ്ധാഃ. അപരതശ്ച യാതായാതാരക്ഷി ഉപായുക്തഃ വികാസകുമാരഃ ന്യരൂപയത് യത് നവദില്ലിക്ഷേത്രെ യാതായാത നിയമനസ്യ കാരണാത് ദൈനിക യാത്രികാണാം സൗവിധ്യായ വൈകല്പിക മാർഗാണാം വ്യവസ്ഥാ ക്രിയതെ യേന ജനസാമാന്യസ്യ ഗമനാഗമനെ കോപി വ്യാഘാതഃ ന സ്യാത്. ഭാരതീയ ജനതാദലസ്യ രാഷ്ട്രാധ്യക്ഷേണ നിതിന നവീനേന അദ്യ വിപക്ഷിദലാനാമുപരി ദേശേ അസ്ഥിരതാം

0: ആകാശവാണി. സമയം ഇപ്പോൾ 6:30. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാട് സന്ദർശിക്കും. ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. സഭാസമ്മേളനം 9 ദിവസം. സംസ്ഥാനത്ത് പരമ്പരാഗത രീതികൾക്കപ്പുറം പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. നവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി നാടും നഗരവും. നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് കേരള തമിഴ്നാട് അതിർത്തിയിൽ ആചാരപരമായ സ്വീകരണം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം നാളെ ഇൻഡോറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാട് സന്ദർശിക്കും. ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. പൂനമല്ലി വടവളനി പാതയിലെ 14.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മെട്രോ റെയിൽ സർവീസ് നാടിന് സമർപ്പിക്കുന്ന അദ്ദേഹം 5 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. IIT മദ്രാസിലെ ബ്രെയിൻ സെന്ററും പ്രധാനമന്ത്രി സന്ദർശിക്കും. 16th നിയമസഭയുടെ 2nd സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. 9 ദിവസം സഭ സമ്മേളിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29th സമ്മേളനം അവസാനിക്കും. പരമ്പരാഗത രീതികൾക്കപ്പുറം പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകുന്നതായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ടെക്നോ പാർക്ക് ഫേസ് 1-ൽ ടെക് കേരളം ബ്രാൻഡ് അവതരണവും IT പാർക്ക് അഫിലിയേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ യുവാക്കളുടെ പ്രയോജനത്തിനായി വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. കേരള ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ മഹാസംഗമം എറണാകുളത്ത് നടന്നു. സംഗമം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മന്ത്രിമാരായ റോജി എം ജോൺ, ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ജനപ്രതിനിധികൾക്കായി വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഈ മാസം 15 മുതൽ 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. പുതുതലമുറയിൽ കാർഷിക സംസ്കാരവും കൃഷിയോടുള്ള താൽപര്യവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച കതിര് പദ്ധതിക്ക് കണ്ണൂർ ജില്ലയിൽ തുടക്കമാകുന്നു. ജില്ലയിലെ 27 സ്കൂളുകളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: 10 സെന്റ് സ്ഥലത്ത് മാതൃകാ പോഷകത്തോട്ടം, പഴവർഗ കൃഷി, പുഷ്പ ഔഷധ സസ്യത്തോട്ടം, ജൈവകൃഷി, ജൈവവള നിർമ്മാണം, വിത്ത് ബാങ്ക് സ്ഥാപിക്കൽ, തനത് വിത്തുകളുടെ ശേഖരണവും സംരക്ഷണവും തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കും. ഓരോ കാർഷിക ക്ലബിലേക്കും 25 മുതൽ 30 വരെ വിദ്യാർത്ഥികളെയാണ് തെരഞ്ഞെടുക്കുക. പച്ചക്കറിത്തോട്ട നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനത്തിന് വിദ്യാലയത്തിന് 10,000 രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ 500 സ്കൂളുകളിലാണ് ആദ്യഘട്ടത്തിൽ കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കുന്നത്.
1: കൊച്ചി കളമശ്ശേരിയിൽ സ്പാ നടത്തിപ്പിന്റെ മറവിൽ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ യുവതിയെ മന്ത്രി ബിന്ദു കൃഷ്ണ സന്ദർശിച്ചു. യുവതിക്ക് എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്നും കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഗോത്രവർഗ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗസ്മരണകൾക്ക് ആദരമർപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഗോത്രവർഗ നേതാക്കളുടെ പോരാട്ടങ്ങൾക്ക് ആദരമായി റാഞ്ചിയിലെ പഴയ സെൻട്രൽ ജയിലിൽ 142 കോടി രൂപ ചെലവിൽ ഒരുക്കിയ സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം ശ്രദ്ധേയമാകുന്നു. ആദിവാസി സമൂഹത്തിന്റെ സംഭാവനകളില്ലാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പൂർണ്ണമാകില്ലെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാലുടൻ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ നടക്കും. വൈകുന്നേരം 7 മണിക്ക് ഇൻഡോറിലാണ് മത്സരം. ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകളും നിലവിൽ പരമ്പരയിൽ ഒപ്പത്തിനൊപ്പമാണ്. ISL ഫുട്ബോളിന്റെ പുതിയ സീസണ് തുടക്കമായി. ബംഗളൂരുവിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC SC ഡൽഹി പോരാട്ടം പുരോഗമിക്കുകയാണ്. രാത്രി 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ FC ഗോവ ചെന്നൈയിൻ FC നേരിടും. നവരാത്രി പൂജയോടനുബന്ധിച്ച് പത്മനാഭപുരത്ത് നിന്നുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്ര ഇന്ന് രാത്രിയോടെ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തും. കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിൽ എത്തിയ ഘോഷയാത്രയ്ക്ക് പോലീസ്, റവന്യൂ, തിരുവിതാംകൂർ ദേവസ്വം അധികൃതർ ചേർന്ന് സ്വീകരണം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
4: ഘോഷയാത്ര നാളെ വൈകുന്നേരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. പത്മതീർത്ഥക്കുളത്തിലെ ആറാട്ടിന് ശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തും. കരമന മുതൽ വെള്ളിക്കുതിരപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന കുമാരസ്വാമിയെ ആരിശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും പൂജയ്ക്കിരുത്തും. നവരാത്രി പൂജ കഴിഞ്ഞ് ഒരു ദിവസത്തെ നല്ലിരിപ്പിനും ശേഷം ഈ മാസം 23 വിഗ്രഹങ്ങളും ഉടവാളും തിരിച്ചെഴുന്നള്ളത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും.
1: സംസ്ഥാനത്തെ വിവിധ സിനിമാ തിയേറ്ററുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ 26 കേസുകൾ രജിസ്റ്റർ ചെയ്തു. രണ്ടാം ഘട്ടത്തിൽ പിഴയായി 62,000 രൂപയും ചുമത്തി. ലീഗൽ മെട്രോളജി, ഭക്ഷ്യസുരക്ഷ, സിവിൽ സപ്ലൈസ് വകുപ്പുകൾ സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. പരിശോധന എല്ലാ മാസവും തുടരുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷിനും കൌൺസിലർ സുഗതനുമെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് BJP കൌൺസിലർമാർ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പാർട്ടി സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. റായ്പൂരിലെ ഓൾ ഇന്ത്യ റേഡിയോ ഡെപ്യൂട്ടി ഡയറക്ടർ വികൽപ് ശുക്ല അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 58 വയസ്സായിരുന്നു. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെ 1993 ബാച്ച് ജൂനിയർ ഗ്രേഡ് ഗ്രൂപ്പ് B ഉദ്യോഗസ്ഥനാണ് വികൽപ് ശുക്ല. BSNL വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്ര ടെലികോം മന്ത്രാലയവുമായി സഹകരിച്ച് നാളെ മിനി മാരത്തൺ സംഘടിപ്പിക്കും. രാവിലെ 5 തിരുവനന്തപുരത്ത് PMG ജംഗ്ഷനിലെ BSNL കേരള സർക്കിൾ ഓഫീസിൽ നിന്ന് ആരംഭിക്കുന്ന മാരത്തൺ അർജുന അവാർഡ് ജേതാവ് KM ബീനമോൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനാവശ്യ കേബിളുകൾ നീക്കം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കി. മേയർ VV രാജേഷ് പദ്ധതി തിങ്കളാഴ്ച ഉദ്ഘാടനം.

0: ഉദ്ഘാടനം ചെയ്യും. പാളയം, ഫോർട്ട്, കണ്ണമ്മൂല, തൈക്കാട്, പെരുന്താന്നി വാർഡുകളാണ് ആദ്യ ഘട്ടത്തിലുള്ളത്. ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിളിന്റെ 94-ാമത് പതിപ്പ് നാളെ വാരാണസിയിൽ സംഘടിപ്പിക്കും. സമ്പൂർണാനന്ദ സംസ്കൃത സർവകലാശാലയിലെ നമോഘട്ടിൽ നിന്ന് ദീക്ഷാ മണ്ഡപ് വരെയാണ് സൈക്കിൾ യാത്ര. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പരിപാടിയിൽ പങ്കെടുക്കും. നശാമുക്ത യുവ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് സൺഡേസ് ഓൺ സൈക്കിൾ സംഘടിപ്പിക്കുന്നത്. ലക്ഷദ്വീപ് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആന്റ് ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റിയുടെയും കേരള ജുഡീഷ്യൽ അക്കാദമിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഡിസ്ട്രിക്ട് കോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം സംബന്ധിച്ച 3 ദിവസത്തെ ശേഷി വികസന പരിശീലന പരിപാടിക്ക് കവരത്തിയിൽ തുടക്കമായി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൌമൻ സെൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപിലെ 3 കോടതികളിലും നടപ്പാക്കി വരുന്ന DCMS സംവിധാനം ഭൂമിശാസ്ത്രപരമായി വിവിധ ദ്വീപുകളിലായി ചിതറിക്കിടക്കുന്ന ലക്ഷദ്വീപ് നിവാസികൾക്ക് നീതിന്യായ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായും സമയബന്ധിതമായും ലഭ്യമാക്കുന്നതിന് സഹായകരമാകുമെന്ന് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൌമൻ സെൻ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാട് സന്ദർശിക്കും. ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. സഭാസമ്മേളനം 9 ദിവസം. സംസ്ഥാനത്ത് പരമ്പരാഗത രീതികൾക്കപ്പുറം പുതിയ സാങ്കേതികവിദ്യകൾ സ്വീകരിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. നവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി നാടും നഗരവും. നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് കേരള തമിഴ്നാട് അതിർത്തിയിൽ ആചാരപരമായ സ്വീകരണം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം നാളെ ഇൻഡോറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
2: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടർ ആണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
3: ആകാശവാണി,
4: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് മുറികൾ ബുക്ക് ചെയ്യുന്നതിന് കൂടുതൽ സൌകര്യമൊരുക്കുന്നു. ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് റൂം ബുക്ക് ചെയ്യാനുള്ള സൌകര്യം കൂടുതൽ വിപുലീകരിച്ചിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തുലാമാസ പൂജ മുതൽ ദിവസവും ശബരി ഗസ്റ്റ് ഹൌസിലെ 10 മുറികളുൾപ്പെടെ 400 റൂമുകൾ ഓൺലൈനായി ബുക്ക് ചെയ്ത് ഉപയോഗിക്കാം. നിലവിൽ 190 റൂമുകളായിരുന്നു ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നത്. ബാക്കി റൂമുകൾ സന്നിധാനത്തെ അക്കോമഡേഷൻ ഓഫീസ് വഴിയാണ് നൽകിയിരുന്നത്. സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ മാറ്റം. തുലാമാസ പൂജയോടനുബന്ധിച്ച് ഓൺലൈൻ റൂം ബുക്കിംഗ് ഒക്ടോബർ 7 മുതൽ ആരംഭിച്ചു. ഭക്തർക്ക് www.onlinetdb.com എന്ന വെബ്സൈറ്റ് വഴി റൂമുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ബുക്കിംഗിനിടയിൽ വെബ്സൈറ്റിലെ തിരക്ക് മൂലം തടസ്സം നേരിടുകയോ അക്കൌണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുകയോ ചെയ്താൽ രേഖകൾ സഹിതം onlinerectdb@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ പരാതി അറിയിക്കാം. സന്നിധാനത്തെ താമസ സൌകര്യങ്ങൾ ഓൺലൈനിലേക്ക് മാറ്റുന്നതിലൂടെ തീർത്ഥാടകരുടെ കാത്തിരിപ്പും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ സാധിക്കും. ആഗോള കൃത്രിമ ബുദ്ധി സെമി കണ്ടക്ടർ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിനൊരുങ്ങുകയാണ് മലേഷ്യ. ആഗോള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെമി കണ്ടക്ടർ വ്യവസായ രംഗത്ത് നിർണായക മുന്നേറ്റം ലക്ഷ്യമിട്ട് മലേഷ്യ 2,300 ഏക്കറിൽ പുതിയ സിലിക്കൺ ഐലൻഡ് നിർമ്മിക്കുന്നു. പെനാങ് തീരത്തോട് ചേർന്ന് സമുദ്രഭാഗം നികത്തി ഒരുക്കുന്ന ഈ വൻകിട പദ്ധതി ചിപ്പ് ഉൽപ്പാദനത്തിലും സാങ്കേതിക വികസനത്തിലും ദക്ഷിണേഷ്യൻ മേഖലയിൽ വലിയ മാതൃകയാകും. പെനാങ് തീരത്തോട് ചേർന്ന് തെക്കേക്കടലിൽ 2,300 ഏക്കറോളം ഭാഗം നികത്തി നിർമ്മിക്കുന്ന കൃത്രിമ ദ്വീപാണിത്. 100% പുനരുപയോഗ ഊർജ്ജം, ഹരിത നിർമ്മിതികൾ, കാര്യക്ഷമമായ മാലിന്യ സംസ്കരണം എന്നിവയിലൂടെ പരിസ്ഥിതി ആഘാതം കുറയ്ക്കാൻ വിഭാവനം ചെയ്ത പദ്ധതിയാണിത്. മൈക്രോചിപ്പ് നിർമ്മാണം, AI സോഫ്റ്റ്വെയർ വികസനം, അഡ്വാൻസ്ഡ് പാക്കേജിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്നിവയ്ക്ക് ആഗോള നിലവാരത്തിലുള്ള അത്യാധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ ഇവിടെയുണ്ടാകും. ദ്വീപിനുള്ളിൽ കാർബൺ ഉദ്വമനം കുറഞ്ഞ വാഹനം, ഇ ബസുകൾ, ലൈറ്റ് റെയിൽ ഗതാഗതം, നടപ്പാതകൾ, അത്യാധുനിക ഡ്രെയിനേജ് സംവിധാനങ്ങൾ എന്നിവയടങ്ങുന്ന ഒരു സ്മാർട്ട് നഗരമായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ അത്യാധുനിക ടെക്നോളജി പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ ദക്ഷിണേഷ്യൻ മേഖലയിൽ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. പ്രമുഖ ആഗോള ടെക് കമ്പനികളെ ആകർഷിക്കുന്നതിനൊപ്പം ലോകരാജ്യങ്ങളിലെ AI ചിപ്പ് നിർമ്മാണത്തിൽ നിർണായക പങ്കാളിയാകാനും ഈ പദ്ധതി മലേഷ്യയെ സഹായിക്കും. ആഗോള ഡിജിറ്റൽ സാങ്കേതിക രംഗത്ത് കുതിച്ചുചാട്ടം നടത്താനുള്ള ഏഷ്യൻ രാജ്യങ്ങളുടെ ഈ വലിയ മുന്നേറ്റം ആഗോള സാങ്കേതിക വിപണിക്ക് പുതിയ ദിശാബോധം നൽകും. KSRTCയുടെ ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെയും ലോജിസ്റ്റിക്സ് സംവിധാനം വിപുലീകരിക്കുന്നതിന്റെയും ഭാഗമായി കാർഗോ സേവനങ്ങൾ ഔദ്യോഗികമായി ആരംഭിച്ചു. ആദ്യ സർവീസായി ഡൽഹിയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം എയർപോർട്ടിലെത്തിച്ച ഒരു ടൺ മൊബൈൽ ഫോണുകൾ KSRTC വാടകയ്ക്കെടുത്ത ട്രക്കിൽ ആലുവയിലേക്ക് കയറ്റി അയച്ചു. തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ട് കാർഗോ ടെർമിനലിൽ നടന്ന ചടങ്ങിൽ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ കാർഗോ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ ഈ പദ്ധതി KSRTCയുടെ ചരിത്രത്തിലെ വലിയൊരു ചുവടുവയ്പ്പാണെന്ന് മന്ത്രി പറഞ്ഞു. ആദ്യഘട്ടത്തിൽ വാടകയ്ക്കെടുത്ത 5 ട്രക്കുകൾ ഉൾപ്പെടുത്തി ആരംഭിക്കുന്ന കാർഗോ സേവനം ഘട്ടംഘട്ടമായി 100-ലധികം ട്രക്കുകളുള്ള ഫ്ലീറ്റായി വിപുലീകരിക്കും. സ്കോർപിയോൺ കാർട്ട് ലോജിസ്റ്റിക്സും കാർഗോ കാർട്ട് ലോജിസ്റ്റിക്സുമാണ് KSRTCക്ക് പിന്തുണ നൽകുന്നത്. രാജ്യത്തെ മറ്റ് സംസ്ഥാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളുടെ മാതൃക പഠിച്ചാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. പൊതുഗതാഗത സംവിധാനത്തിന്റെ നഷ്ടം നികത്താനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഈ കാർഗോ സേവനം KSRTCക്ക് പുതിയ ദിശാബോധം നൽകും. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും യാത്രാവേളകളിലും പൊതുസ്ഥലങ്ങളിലും ആവശ്യമായ സമയത്ത് സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന വിമൻ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ വനിതാ ശിശു വികസന, തൊഴിൽ, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. ആർത്തവ ശുചിത്വം സ്ത്രീകളുടെ ആരോഗ്യത്തിന്റെയും അന്തസ്സിന്റെയും ഭാഗമാണെന്നും യാത്ര ചെയ്യുമ്പോൾ കുറഞ്ഞ നിരക്കിൽ നാപ്കിനുകൾ ലഭ്യമാക്കുന്നതിനൊപ്പം അത് പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കാനുള്ള ഇൻസിനേറ്റർ സംവിധാനവും പദ്ധതിയിലുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 16 ലക്ഷം രൂപ ചെലവഴിച്ച് 14 KSRTC കേന്ദ്രങ്ങളിലെ ശുചിമുറികൾക്ക് സമീപമാണ് മെഷീനുകൾ സ്ഥാപിക്കുന്നത്. 10 രൂപ നിരക്കിൽ 3 നാപ്കിനുകൾ അടങ്ങിയ പാക്കറ്റ് ലഭിക്കും. HLL ലൈഫ് കെയറിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതി കൂടുതൽ ഡിപ്പോകളിലേക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കും. മെഷീൻ പരിപാലനത്തിനായി ശുചീകരണ തൊഴിലാളികൾക്ക് പരിശീലനം നൽകും. പൊതുയിടങ്ങളിൽ സ്ത്രീകൾക്ക് സ്വതന്ത്രമായും ആത്മവിശ്വാസത്തോടെയും സഞ്ചരിക്കാൻ സൌകര്യമൊരുക്കുന്ന മാതൃകാപരമായ പദ്ധതിയാണിത്. ഭക്തിനിർഭരമായ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പത്മനാഭപുരത്ത് നിന്നുള്ള ചരിത്രപ്രസിദ്ധമായ നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് തുടക്കം. ഇന്നലെ പത്മനാഭപുരം കൊട്ടാരത്തിൽ വച്ച് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഉടവാൾ ആചാരപൂർവ്വം കൈമാറിയതോടെ പ്രധാന ഘോഷയാത്രയ്ക്ക് തുടക്കമായി. സരസ്വതി ദേവിയെ ആനപ്പുറത്തും വേളിമല കുമാരസ്വാമിയെയും ശുചീന്ദ്രം ദേവിയെയും പല്ലക്കുകളിലും എഴുന്നള്ളിച്ച് കുഴുത്തറ, കളിയിക്കവിള, പാറശാല, നെയ്യാറ്റിൻകര വഴി ഘോഷയാത്ര തിരുവനന്തപുരത്തെത്തിച്ചേരും. കരമനയിൽ വച്ച് കുമാരസ്വാമിയെ വെള്ളിക്കുതിരപ്പുറത്തേക്ക് മാറ്റിയ ശേഷം വിഗ്രഹങ്ങൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ നവരാത്രി മണ്ഡപത്തിൽ എത്തിക്കും. പൂജകൾക്ക് ശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിലും, കുമാരസ്വാമിയെ ആര്യശാല ക്ഷേത്രത്തിലും, ശുചീന്ദ്രം ദേവിയെ ചെന്തിട്ട ക്ഷേത്രത്തിലും കൊടിയിരുത്തും. ഒക്ടോബർ 21 പൂജപ്പുരയിൽ നടക്കുന്ന പള്ളിവേട്ടയ്ക്കും വിദ്യാരംഭത്തിനും ശേഷം ഒക്ടോബർ 23 വിഗ്രഹങ്ങൾ മാതൃക്ഷേത്രങ്ങളിലേക്ക് മടങ്ങും. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും ആചാരപ്പെരുമയും നിലനിർത്തുന്ന ഈ നവരാത്രി ഘോഷയാത്ര നാടിന് വീണ്ടും ഒരു ഉത്സവലഹരി സമ്മാനിക്കുകയാണ്. ഗാ ഗാർഹിക അതിക്രമങ്ങൾക്കെതിരെ പരാതിപ്പെടാൻ ഭയക്കേണ്ടതില്ല. ഗാർഹിക പീഡനം തടയുന്നതിനും അതിജീവിതർക്ക് സുരക്ഷയും സഹായവും ഉറപ്പാക്കുന്നതിനുമായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ സ്പീക്കപ്പ് എന്ന പേരിൽ പ്രത്യേക ദൌത്യസേന രൂപീകരിച്ചു. സഹനം മതി, ഇനി ശബ്ദമുയർത്തേണ്ട സമയമാണ് എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സാമ്പത്തിക ഭയമോ കുടുംബപരമായ സമ്മർദ്ദമോ മൂലം ഒരു സ്ത്രീക്കും നീതി നിഷേധിക്കപ്പെടരുതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിജീവിതരുടെ സ്വകാര്യത പൂർണ്ണമായി സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കും പ്രവർത്തനം. പരാതി ലഭിച്ചാൽ ഔദ്യോഗിക വേഷത്തിലല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുകയും വിശ്വസ്തരായ സഹോദരിയെപ്പോലെ സഹായങ്ങൾ ചെയ്യുകയും ചെയ്യും. കേസിന്റെ പുരോഗതി, കൌൺസിലിംഗ്, താമസ സൌകര്യം, ഉപജീവന പിന്തുണ എന്നിവ ഉറപ്പാക്കും. ഡിജിറ്റൽ ഹെൽപ്പ് ലൈൻ, ആപ്പ്, വാട്സ്ആപ്പ് എന്നിവ വഴി പരാതി നൽകാം. കുറ്റക്കാർക്കെതിരെ പാസ്പോർട്ടും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും നിഷേധിക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് സ്പീക്കപ്പ് മേധാവി അജിത ബീഗം അറിയിച്ചു. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിലും അവർക്ക് ആത്മവിശ്വാസത്തോടെ ജീവിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുന്നതിലും ഈ പുതിയ ദൌത്യസേന വലിയൊരു സഹായമാകും. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമിജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
3: ആകാശവാണി.

0: കിസാൻ വാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
0: കിസാൻ വാണി.
2: പ്രിയ ശ്രോതാക്കളെ, പരിപാടിയിലേക്ക് സ്വാഗതം. നന്ദി വൈദ്യുതി പോലെയാണ്, നിലനിൽക്കണമെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഉപയോഗിക്കപ്പെടുകയും വേണം. ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ നന്മയ്ക്കും ഓരോ അവസരത്തിനും ഓരോ സ്നേഹത്തിനും നമ്മെ ചേർത്ത് നിർത്തുന്ന ഓരോ മനുഷ്യർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാൻ പഠിക്കാം. നന്ദി പറയുന്നത് വെറും ഒരു വാക്കല്ല, അത് നമ്മുടെ മനസ്സിൽ നന്മയുടെ വെളിച്ചം തെളിയിക്കുന്ന ഒരു ശക്തിയാണ്. ഓരോ നിമിഷവും ലഭിച്ചതിനെ വിലമതിച്ച് നന്ദിയോടെ ജീവിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും കൂടുതൽ മനോഹരമാകുന്നു. നന്ദിയുള്ള ഹൃദയം നന്മയുടെ കാന്തമാണ്. നാം നന്മയെ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ നന്മയും നമ്മളെ തേടിയെത്താൻ തുടങ്ങും. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി മാറിയ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള പുത്തൻ ജലസേചന രീതികളെക്കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്, പച്ചക്കറികളിൽ കുമിൾ മൂലമുണ്ടാകുന്ന വേര് ചീയൽ തടയാൻ ഉപയോഗിക്കുന്ന മിത്ര കുമിൾ ഏതാണ്? ചോദ്യം കേട്ടല്ലോ, ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയും.
3: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
4: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
3: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
4: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
3: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
2: ഇനി പ്രധാന പരിപാടിയിലേക്ക് പോയാലോ. നമ്മുടെ കേരളം ഒരു കാലത്ത് ജലദൌർലഭ്യം അധികം അനുഭവപ്പെടാത്ത ഒരു സംസ്ഥാനമായിരുന്നില്ലേ? നിറയെ വയലുകളും കുളങ്ങളും നീരുറവകളും തോടുകളും, എവിടെ നോക്കിയാലും പച്ചപ്പും എല്ലാം. എന്തൊരു ഭംഗിയായിരുന്നു. നഗരവൽക്കരണം ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. കുളങ്ങളെല്ലാം വറ്റി, അല്ലെങ്കിൽ പായ

0: ും വേസ്റ്റും കൊണ്ട് മൂടപ്പെട്ടു. വയലുകൾ കുറെ നികത്തി ഉള്ള വയലുകൾ തരിശായും മറ്റു കൃഷിയിലേക്കും മാറി. അങ്ങനെ ജലദൗർലഭ്യം അതിന്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. കാലാവസ്ഥ മാറ്റം സംഭവിച്ചതോടെ മഴയും കുറഞ്ഞു. ഈ അവസ്ഥയെ കുറച്ചെങ്കിലും കുറയ്ക്കാൻ കിട്ടുന്ന വെള്ളം നമ്മൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. മഴയുടെ താളം തന്നെ തെറ്റി. ചിലപ്പോൾ അതിവൃഷ്ടി, മറ്റു ചിലപ്പോൾ കടുത്ത വരൾച്ച. ഈ മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ കാർഷിക മേഖലയാണ്. കൃഷിക്കാവശ്യമായ വെള്ളം കൃത്യസമയത്ത് ലഭിക്കാതെ വരുമ്പോൾ വിളവിനെയും കർഷകന്റെ വരുമാനത്തെയും ഇത് സാരമായി ബാധിക്കുന്നു. ഈ സാഹചര്യത്തിൽ ജലത്തിന്റെ ഓരോ തുള്ളിയും വിലപ്പെട്ടതാണെന്ന തിരിച്ചറിവോടെ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ സഹായിക്കുന്ന പുത്തൻ ജലസേചന രീതികൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. പരമ്പരാഗത ജലസേചന രീതികളിൽ നിന്ന് മാറി കുറഞ്ഞ വെള്ളത്തിൽ കൂടുതൽ വിളവ് നേടാൻ സഹായിക്കുന്ന രീതികൾ വളരെയധികം ഉപയോഗം ചെയ്യും. ഇന്ന് കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ചുള്ള പുത്തൻ ജലസേചന രീതികളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് കോഴിക്കോട് ആസ്ഥാനമായ ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം മുൻ ഡയറക്ടറും കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റുമായ ഡോക്ടർ മനോജ് പി സാമുവൽ.
1: 3000 മില്ലിമീറ്റർ മഴയും 44 നദികളും 4000-ലധികം ചെറുതും വലുതുമായ തണ്ണീർത്തടങ്ങളുമുള്ള കേരളത്തിന്റെ ജലമേഖലയിലെ വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒട്ടനവധിയാണ്. പ്രളയവും വരൾച്ചയും ആവർത്തിച്ചു വരുന്നത് അസാധാരണ കാഴ്ച അല്ലാതാകുന്നു. ജലമലിനീകരണവും ജലത്തിന്റെ ഗുണനിലവാരത്തിലുള്ള പ്രശ്നങ്ങളും വ്യാപകമാകുന്നു. ഒപ്പം അനിയന്ത്രിതമായ വികസനവും മനുഷ്യ ഇടപെടലുകളും ജലത്തിന്റെ അളവിനെയും ഗുണനിലവാരത്തെയും ബാധിക്കുന്നുണ്ട്. കേരളം പോലെ ജനസാന്ദ്രത കൂടിയ ഒരു പ്രദേശത്ത് ജലമുൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങളിലുള്ള സമ്മർദ്ദം വളരെയേറെയാണ്. ഖരദ്രവ്യ മാലിന്യങ്ങൾ അന്തിമമായി എത്തുന്നത് ജലാശയങ്ങളിലും ജലനിർഗമന മാർഗങ്ങളിലുമാണ്. അമിതമായ നഗരവൽക്കരണവും ടൂറിസവും മറ്റും സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളുമുണ്ട്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഇക്കാലത്ത് അനുഭവ വേദ്യമാകുന്നു. പ്രതിവർഷം 1 ഏക്കർ സ്ഥലത്ത് ഏകദേശം 1.25 കോടിയോളം ലിറ്ററാണ് മഴവെള്ളമായി നമുക്ക് കിട്ടുന്നത്. പക്ഷേ നാട്ടിൽ പലയിടങ്ങളിലും വരൾച്ച തുടങ്ങിക്കഴിഞ്ഞു. ആവർത്തിച്ചു വരുന്ന വരൾച്ച പ്രളയ പ്രതിഭാസങ്ങൾക്ക് കാലാവസ്ഥാ മാറ്റത്തെ മാത്രം നാം പഴിച്ചാൽ പോരാ, ഒപ്പം നമ്മുടെ തന്നെ സ്ഥല ജല മാനേജ്മെന്റിലെ പാളിച്ചകളാണ് തിരിച്ചറിയേണ്ടത്. കാവും കുളങ്ങളും കാടും തോടും പാടവും ഒക്കെ ഉൾപ്പെട്ട ഗ്രാമീണ ആവാസ വ്യവസ്ഥ തകർക്കപ്പെട്ടതോടുകൂടെ ഭൂമിയുടെ ഉള്ളിലേക്കും പുറത്തേക്കുമുള്ള ജലനീക്കവും മന്ദഗതിയിലായി. ഉപരിതല വിസ്തൃതി കൂടിയ കുന്നുകളും മലകളും ഇടിച്ച് ആ മണ്ണ് താഴ്ന്ന പ്രദേശങ്ങളിൽ നിറയ്ക്കുമ്പോൾ ഭൂമിയുടെ ഉള്ളിലേക്ക് വെള്ളം താഴ്ത്താനുള്ള 2 വഴികളാണ് ഒരേപോലെ കൊട്ടിയടയ്ക്കപ്പെടുന്നത്. വീടും റോഡും പാലങ്ങളും മറ്റും ഏറുംതോറും ഭൗമാന്തർ ഭാഗത്തേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഭൂമിയുടെ അന്തർഭാഗത്തുള്ള ജലശേഖരണികളിലേക്ക് ജലം കിനിഞ്ഞിറങ്ങാനുള്ള സാധ്യതകളും കുറയുകയാണ്. ഒപ്പം നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ഭൂവിഭാഗങ്ങളിലേക്കും ഏറെക്കുറെ ഒരേപോലെ ജലവിതരണം ഉറപ്പാക്കുന്ന ജലശൃംഖലയായ നമ്മുടെ പുഴകൾ ഏറെ അധികം ചൂഷണത്തിനും ശോഷണത്തിനും വിധേയമായി കൊണ്ടിരിക്കുന്ന കാലമാണിത്. ഇടമുറിയാ മഴ പെയ്യുന്ന ഇടവപ്പാതി ഇന്ന് പഴങ്കഥയായിരിക്കുന്നു. മഴ കൂടുതൽ കേന്ദ്രീകൃതവും തീവ്രത കൂടിയതുമാകുന്നു. മേഘ വിസ്ഫോടനങ്ങൾ വാർത്തയാകാത്ത കാലം. മഴ ദിവസങ്ങളുടെ എണ്ണം കുറയുകയും അതേസമയം പെയ്യുന്ന ദിവസങ്ങളിൽ മഴ അതിശക്തമാകുകയും ചെയ്യുന്നു. കാലാവസ്ഥ മാറ്റം 2016 വരൾച്ചയോടുകൂടി കേരളത്തിൽ കൂടുതൽ ദൃശ്യമായി തുടങ്ങി. തുടർന്ന് 2018-19 തീവ്ര വെള്ളപ്പൊക്ക ദുരിതത്തിലായി നമ്മുടെ സംസ്ഥാനം. മറ്റൊരു പ്രശ്നം ഈ ഉപരിതല ജലസ്രോതസ്സുകളുടെ ശോഷണവും ലഭ്യതക്കുറവും ഭൂജലസ്രോതസ്സുകളുടെ മേലുള്ള സമ്മർദ്ദം കൂട്ടുന്നു എന്നുള്ളതാണ്. വെള്ളം പമ്പ് ചെയ്യാൻ കൂടുതൽ ഇന്ധനം അല്ലെങ്കിൽ ഊർജം ഉപയോഗിക്കേണ്ടി വരുന്നു. ഇത് കാർബൺ പുറന്തള്ളൽ കൂട്ടുന്നു. ആഗോളതാപനത്തിന്റെ പ്രധാന കാരണം അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ഉൾപ്പെടെയുള്ള ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് കൂടുന്നതാണെന്ന് നമുക്കറിയാമല്ലോ. ഉയർന്ന ഊർജ ഉപയോഗം കാർബൺ ന്യൂട്രൽ ആവാസ വ്യവസ്ഥയിലേക്കുള്ള നമ്മുടെ മുന്നേറ്റങ്ങളെ പുറകോട്ടടിപ്പിക്കും. വരൾച്ചയുടെ പ്രത്യക്ഷ ആഘാതങ്ങൾ കൃഷി, ജലസേചനം, കുടിവെള്ളം, ഗാർഹികം, മൃഗസംരക്ഷണം, ഉൾനാടൻ മത്സ്യകൃഷി തുടങ്ങിയ മേഖലകളിലാണെങ്കിൽ ടൂറിസം, ജലഗതാഗതം തുടങ്ങിയ മേഖലകളിലെ പരോക്ഷ ആഘാതങ്ങൾ കൂടി നാം കണക്കിലെടുക്കണം. സാധാരണ പോലെയോ കവിഞ്ഞോ ഉള്ള തുലാമഴയും വേനൽ മഴയും വരൾച്ച സാധ്യത ഇല്ലാതാക്കിയേക്കാം. മഴയുടെ അളവ് മാത്രമല്ല വിതരണക്രമം കൂടിയാണ് വരൾച്ചയുടെ രൂക്ഷത നിർണ്ണയിക്കുന്നത്. പക്ഷേ എൽനിനോ പ്രഭാവം മൂലം മഴക്കാലം ദുർബലമായിരിക്കുന്ന ഈ വർഷം ഇനിയുള്ള മഴയുടെ അളവും വിതരണക്രമവും വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത മാസങ്ങളിൽ പെയ്യാനിരിക്കുന്ന തുലാമഴ, അതുവഴിയായി ലഭിക്കുന്ന മഴവെള്ളം നഷ്ടപ്പെടാതെ ഡാമുകൾ മുതൽ വീട്ടിലെ കുടത്തിൽ വരെയുള്ള സംഭരണികളിൽ സംഭരിച്ച് ഉപയോഗിക്കേണ്ട സ്ഥിതിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ പെയ്ത്തായും ഒഴുക്കായും ലഭിക്കുന്ന വെള്ളം മണ്ണിലേക്ക് ഇറക്കിയും കുളത്തിലെത്തിച്ചും കുടത്തിൽ അടച്ചും വേണം കൃഷി ആവശ്യത്തിനുള്ള ജലലഭ്യത ഉറപ്പാക്കാൻ. പടുതാക്കുളങ്ങൾ ഉൾപ്പെടെയുള്ള മഴവെള്ള സംഭരണ മാർഗങ്ങൾ വഴിയായി നമുക്ക് കൃഷിഭൂമിയിൽ ജലം സംഭരിക്കാം. തുള്ളിനാന, കൃത്യത കൃഷി തുടങ്ങിയ നവീന മാർഗങ്ങൾ ഉപയോഗിച്ച് ജലം കാര്യക്ഷമമായും കുറഞ്ഞ അളവിലും ചെടികൾക്ക് കൊടുക്കാം. മണ്ണിന്റെ ജലാകിരണ ശേഷി വർദ്ധിപ്പിക്കുവാനും നിലനിർത്തുവാനും പുതയിടുകയോ മണ്ണൊരുക്കുകയോ ജൈവ വളങ്ങൾ ചേർക്കുകയോ ചെയ്യാം. ജലസംഭരണം, ജലസംരക്ഷണം, പരിമിത ഉപയോഗം എന്നിവയിൽ അധിഷ്ഠിതമായി വേണം അടുത്ത ഏതാനും മാസത്തെ കൃഷി പ്രവർത്തനങ്ങൾ നടത്താൻ. ജലസേചനം നടത്തുമ്പോൾ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജലസേചനത്തിന്റെ സമയം, ജലസേചനത്തിന്റെ അളവ്, ഏറ്റവും അനുയോജ്യവും ഗുണകരവുമായ ജലസേചന രീതി, അടിക്കടി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അതുമൂലമുള്ള മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ, ഭൂപ്രകൃതിയുടെ പ്രത്യേകത തുടങ്ങിയവയൊക്കെ ജലസേചനത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. സാധാരണയായി ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജലത്തിന്റെ അളവ് അതിന്റെ ബാഷ്പീകരണ സേചന തോതിന് അനുസൃതമായിരിക്കും. കാലാവസ്ഥ, വിളയിനം, ജലസേചന രീതി എന്നിവയൊക്കെ പരിഗണിച്ചാണ് ചെടിയുടെ ശരിയായ വളർച്ചയ്ക്കും ഉയർന്ന ഉൽപ്പാദനത്തിനും ആവശ്യമായ വെള്ളത്തിന്റെ അളവ് കണക്കാക്കുന്നത്. പ്രായപൂർത്തിയായ ഒരു തെങ്ങിന് ശരാശരി ഒരു ദിവസം 40 ലിറ്ററോളം വെള്ളം വേണ്ടിവരും എന്നുള്ളതാണ് കണക്ക്. വരൾച്ചാക്കാലത്ത് ജലാവശ്യകത 28 മുതൽ 45 ലിറ്റർ വരെയാണെന്നാണ് ഗവേഷണ ഫലങ്ങൾ പറയുന്നത്. കവുങ്ങിന് പ്രതിദിനം ശരാശരി 15 മുതൽ 20 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. ഞാൻ പറഞ്ഞതുപോലെ ഇനം, വളർച്ചാഘട്ടം, മണ്ണുതരം, ഭൂഘടന എന്നിവയൊക്കെ അനുസരിച്ച് കൊടുക്കേണ്ട വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. ഉദാഹരണത്തിന്, പൂഴി മണലുള്ള ചരിഞ്ഞ പ്രദേശങ്ങളിലെ സസ്യങ്ങൾക്ക് കൂടുതൽ ജലം ആവശ്യമായി വരും. ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന സമ്പ്രദായങ്ങൾ ചെടിയുടെ വേരുപടലത്തിൽ നേരിട്ട് ജലം എത്തിക്കാൻ സഹായകമാകുന്നു. സ്പ്രിംഗ്ലർ ജലസേചന സംവിധാനത്തിൽ മഴ പോലെ ചെറിയ കണികകളായി ജലം ചെടികൾക്ക് നൽകുന്നു. വേരുപടലത്തിലേക്ക് തുള്ളികളായി വെള്ളം നൽകുകയാണ് ഡ്രിപ്പ് അല്ലെങ്കിൽ കണിക അല്ലെങ്കിൽ തുള്ളിനന സംവിധാനത്തിൽ ചെയ്യുന്നത്. പഴങ്ങൾ, പച്ചക്കറികൾ, തോട്ടവിളകൾ തുടങ്ങിയവയൊക്കെ ഡ്രിപ്പ് സിസ്റ്റം വളരെ അനുയോജ്യമാണ്. അതേസമയം സ്പ്രിംഗ്ലർ സിസ്റ്റം കാപ്പി, ഏലം, തീറ്റപ്പുല്ല് തുടങ്ങിയ തോട്ടവിളകൾക്കാണ് കൂടുതൽ അനുയോജ്യം. സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ ജല ഉപയോഗ കാര്യക്ഷമത 50 മുതൽ 90% വരെ വർദ്ധിപ്പിക്കുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത്. ഊർജ ഉപയോഗത്തിലും വെള്ളത്തിന്റെ ആവശ്യകതയിലും ഉണ്ടാകുന്ന കുറവ് കൃഷി ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഒപ്പം വിള ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ആത്യന്തികമായി കാർഷിക വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. സൂക്ഷ്മതലത്തിൽ വൈദ്യുതിയിലും വളം ഉപയോഗത്തിലും ഉണ്ടാകുന്ന കുറവ് ദേശീയ തലത്തിൽ വിഭവ സംരക്ഷണത്തിൽ വലിയ മാറ്റങ്ങൾക്ക് നിദാനമായേക്കും. പ്രത്യേകിച്ചും കൃഷി ലാഭകരമാക്കുന്നതിനും കൃഷിഭൂമിയിൽ നിന്നുള്ള കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും ഇത് ഉത്തേജനം നൽകും. വിള ദൈർഘ്യവും കാർഷിക രീതികളും അനുസരിച്ച് ഹെക്ടറിന് ഏകദേശം 1500 മുതൽ 3000 മില്ലി ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്ന കരിമ്പ് പോലെയുള്ള ഉയർന്ന ജല ആവശ്യകതയുള്ള വിളകൾക്ക് പോലും ഡ്രിപ്പ് സംവിധാനങ്ങൾ നന്നായി ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് ഗവേഷണം തെളിയിച്ചിട്ടുള്ളത്. കണിക ജലസേചനവും മറ്റ് സൂക്ഷ്മ ജലസേചന രീതികളും പൂർണ്ണമായും ഓട്ടോമാറ്റിക്കായി മാറ്റാനുള്ള സാങ്കേതിക വിദ്യയും ഇന്ന് ലഭ്യമാണ്. മണ്ണിലെ ഈർപ്പത്തിന്റെ തോത് സെൻസറുകളിലൂടെ അറിഞ്ഞ് ജലസേചന സംവിധാനം ഓട്ടോമാറ്റിക്കായി പ്രവർത്തിപ്പിക്കാനും നിർത്തുവാനും ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സാധിക്കും. GPS, GIS, ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഓരോ ചെറു തുണ്ടു ഭൂമിക്കും അതിലെ വിളയ്ക്കും ആവശ്യമായ വെള്ളവും വളവും യഥാസമയത്ത് തന്നെ കണ്ടുപിടിച്ച് യഥാസ്ഥലത്ത് തന്നെ കൊടുക്കാൻ കഴിയുന്ന കൃത്യത കൃഷി, അതായത് പ്രിസിഷൻ അഗ്രികൾച്ചർ എന്ന രീതി കൂടുതൽ പ്രദേശങ്ങളിൽ വ്യാപകമായി വരുന്നു. സൂക്ഷ്മ ജലസേചന സമ്പ്രദായങ്ങളുടെ പ്രധാന പ്രശ്നം തുണ്ടുവൽക്കരിക്കപ്പെട്ട ഭൂമിയാണ്. പ്രത്യേകിച്ചും കേരളത്തിന്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ തുള്ളിനന സമ്പ്രദായങ്ങളുടെ മെയിൻ്റനൻസും ഒരു പ്രശ്നമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂട്ടായ മുന്നേറ്റത്തിലൂടെ കമ്മ്യൂണിറ്റി സൂക്ഷ്മ ജലസേചന സമ്പ്രദായങ്ങൾ, കമ്മ്യൂണിറ്റി തുള്ളിനന, കൂട്ട് തുള്ളിനന സമ്പ്രദായങ്ങൾ നടപ്പിൽ വരുത്തേണ്ടതുണ്ട്. കനാൽ മേഖലകളിലും സൂക്ഷ്മ ജലസേചന സമ്പ്രദായങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കും. ഉപരിതല ജലത്തിന്റെയും ഭൂജലത്തിന്റെയും സംയോജിത ഉപയോഗം ജല ഉൽപാദനക്ഷമതയിലും ജലസംരക്ഷണം കൈവരിക്കുന്നതിലും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ചെറുകിട ജലസേചന സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ പ്രധാനമായും പ്രവർത്തിക്കുന്നതെങ്കിലും ചില സംസ്ഥാനങ്ങളിൽ, രാജസ്ഥാൻ, ഗുജറാത്ത്, തമിഴ്നാട് തുടങ്ങിയ വലിയ സംസ്ഥാനങ്ങളിൽ കനാൽ മേഖലകളിലും സൂക്ഷ്മ ജലസേചനം വിജയകരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പാലക്കാട് മേഖലയിൽ സൂക്ഷ്മ ജലസേചന സമ്പ്രദായം കനാൽ മേഖലയുമായി ബന്ധപ്പെട്ടും നടപ്പിലാക്കാൻ കഴിയണം. കനാൽ കമാൻഡുകളിൽ വെള്ളം തുറന്നുവിടുന്ന സമയത്ത് വ്യക്തിഗതമായോ കൂട്ടായോ പ്രവർത്തിക്കുന്ന ജലസംഭരണ സംവിധാനങ്ങളിൽ വെള്ളം ശേഖരിച്ചാണ് സൂക്ഷ്മ ജലസേചന സംവിധാനത്തിനായി ഉപയോഗിക്കേണ്ടത്. കനാൽ കമാൻഡുകളിൽ ഈ സാങ്കേതികവിദ്യ പ്രചാരത്തിൽ വരുന്നത് ജല ഉപയോഗം കുറയ്ക്കുന്നതിനും കനാൽ കമാൻഡുകളുടെ ഹെഡ് ടെയിൽ റീച്ചുകളിലെ ജല ലഭ്യതയിലെ അസമത്വം കുറയ്ക്കുന്നതിനും ജലസേചനത്തിന് കീഴിലുള്ള വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാകും. കനാൽ കമാൻഡുകളിൽ നെല്ലിലേക്കും കരിമ്പിലേക്കും സൂക്ഷ്മ ജലസേചനം വ്യാപിപ്പിക്കുന്നത് ജല ആവശ്യകതയിൽ വലിയ കുറവുണ്ടാക്കും. SRI കൃഷി സമ്പ്രദായത്തിലൂടെ നെൽകൃഷി ചെയ്യുമ്പോൾ സൂക്ഷ്മ ജലസേചന രീതി കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ പറയുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടെ കേരള സർക്കാർ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന കേര എന്ന ബൃഹത് പദ്ധതിയുടെ ഭാഗമായും നെൽകൃഷിയിലും മറ്റ് കൃഷിയിടങ്ങളിലും സൂക്ഷ്മ ജലസേചന സമ്പ്രദായത്തിലൂടെ ജലത്തിന്റെ ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ഗവേഷണങ്ങളും പ്രവർത്തനങ്ങളും നടക്കുന്നു. മാത്രമല്ല നെൽകൃഷിയിൽ പ്രധാനമായും ഓൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ്, അതായത് എല്ലാ സമയത്തും വെള്ളം കെട്ടി നിർത്തേണ്ട ആവശ്യമില്ല, കണ്ടത്തിൽ ചെടിയുടെ വളർച്ചയുടെ ചില പ്രത്യേക ഘട്ടത്തിൽ മാത്രം ജലം ആവശ്യമുള്ളൂ, ആ സമയത്ത് മാത്രം കൃഷിഭൂമിയിൽ വെള്ളം നിറച്ചു നിർത്തുന്ന രീതിയിലാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഇടയ്ക്ക് അത് പൂർണ്ണമായും ഡ്രൈ ആയിട്ടായിരിക്കും കൃഷിഭൂമി നിലനിർത്തുന്നത്. അത് ഓട്ടോമാറ്റിക് സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി നെൽകൃഷിയുടെ സമയത്ത് ആവശ്യമുള്ള സമയത്ത് മാത്രം വെള്ളം നിറച്ച് കൃഷി ചെയ്യുന്ന സമ്പ്രദായം വ്യാപകമാകേണ്ടതുണ്ട്. വലിയ രീതിയിൽ വെള്ളം ലാഭിക്കാൻ ഇതുവഴിയായി നമുക്ക് സാധിക്കുന്നതാണ്. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹിക മൈക്രോ ഇറിഗേഷൻ സംവിധാനങ്ങൾ വ്യാപകമാക്കേണ്ടതുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന്റെ പുതിയ സൂക്ഷ്മ ജലസേചന നയത്തിൽ ഇതിനെ ധാരാളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാന മേഖല ശ്രദ്ധ ആവശ്യമുള്ളത് പ്രാദേശിക വിളകളുടെ തെരഞ്ഞെടുപ്പും കൃഷിരീതിയുമാണ്. വെള്ളം ലഭ്യമായി കഴിഞ്ഞാൽ പ്രദേശത്തെ വിളരീതി ജലതീവ്രമായ വിളകളിലേക്ക് മാറുന്നു എന്നത് സാധാരണ അനുഭവമാണ്. ഭൂജലം ഒരു പൊതു സ്വത്തായതിനാൽ വ്യക്തിഗത കർഷകർ ഇതിന്റെ വിളയ്ക്ക് ഭൂജലം പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. അത് തീർച്ചയായിട്ടും ഭൂജലമായാലും ഉപരിതല ജലമായാലും കൃത്യമായും സൂക്ഷ്മമായും ഉപയോഗിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും മഴ മടിച്ചു നിൽക്കുന്ന ഈ ഒരു സമയത്ത്, എൽനിനോ പ്രഭാവം കൂടുതലായി കണ്ടുവരുന്ന ഈ സമയത്ത്, ഇതേപോലെ കൃത്യമായിട്ടുള്ള വെള്ളത്തിന്റെ ലഭ്യത കണക്കിലെടുത്തുകൊണ്ട് മാത്രം ജലസേചന സമ്പ്രദായങ്ങൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. കാലാവസ്ഥാ കലണ്ടർ അനുസരിച്ച് മഴയുടെ അളവ് കണക്കാക്കിയും പ്രവചിച്ചും മറ്റു സ്രോതസ്സുകൾ വഴിയായിട്ടുള്ള ജലലഭ്യത അറിഞ്ഞും വേണം കൃഷിരീതികളും വിളയും കൃഷി കലണ്ടറും തയ്യാറാക്കേണ്ടത്. ഓരോ കൃഷിയിടത്തിനും പടശേഖരത്തിനും കൂട്ടുകൃഷി സമ്പ്രദായത്തിനും പ്രത്യേകമായ വാട്ടർ ബഡ്ജറ്റ് തയ്യാറാക്കിയാൽ വളരെ നന്ന്. ഓരോ ആഴ്ചയിലും ലഭ്യമായ ജലവും ആവശ്യമുള്ള ജലവും കണക്കുകൂട്ടി തയ്യാറാക്കുന്ന ജല ബഡ്ജറ്റുകൾ വിവിധ മേഖലകളിൽ ജലത്തിന്റെ വിതരണക്രമം കാര്യക്ഷമമാക്കാനും ജലലഭ്യതയ്ക്കനുസരിച്ച് കൃഷിയെയും കൃഷി ഇടത്തെയും ഒരുക്കാനും അതുവഴിയായി ഉൽപാദനവും ഉൽപാദനക്ഷമതയും കൂട്ടാനും സഹായകമാകും. മറ്റൊരു പ്രധാന സാധ്യത, പരിമിതമായി മാത്രം മലിനീകരിക്കപ്പെട്ട ജലം ശുദ്ധീകരിച്ച് ജലസേന ആവശ്യങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. കേരളം പോലെയൊരു സംസ്ഥാനത്തിൽ, ജനസാന്ദ്രത കൂടിയ സംസ്ഥാനത്ത്, ധാരാളം മലിനജലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പൂർണ്ണമായി മലിനീകരിക്കപ്പെടാത്ത ഗ്രേ വാട്ടർ എന്ന് നമ്മൾ വിളിക്കുന്ന വെള്ളം, പരിമിതമായി മാത്രം മലിനീകരിക്കപ്പെട്ട വെള്ളം, നമ്മുടെ കുളിമുറിയിൽ നിന്നും കിച്ചൺ സിങ്കുകളിൽ നിന്നും ഒക്കെ വരുന്ന വെള്ളം നമ്മൾക്ക് എന്തുകൊണ്ട് കുറച്ചെങ്കിലും ശുദ്ധീകരിച്ച് കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടതാണ്. മാത്രമല്ല, നമ്മളുടെ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ആ പ്രദേശത്തെ ജലവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. പഞ്ചായത്തുകളും കൃഷിഭവനും ഒക്കെ കൂടെ ചേർന്ന് പ്രദേശത്തിന്റെ ഒരു ഭൂവിനിയോഗ ഭൂപടം തയ്യാറാക്കേണ്ടതുണ്ട്. വാട്ടർ ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടതുണ്ട്. പഞ്ചായത്തിലെ ഓരോ തുണ്ടുഭൂമിയും ഏതാവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്, കാർഷിക ക്രമവും രീതിയും എന്ത് തുടങ്ങിയ വിവരങ്ങൾ ഇതിലൂടെ ലഭ്യമാകും. പരിസ്ഥിതിയിൽ ഓരോ പ്രദേശങ്ങൾ, ജലസ്രോതസ്സുകൾ, നിർഗമന മാർഗങ്ങൾ തുടങ്ങിയവ എല്ലാം ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. പ്രദേശത്ത് ലഭ്യമായ ജലസംഭരണികളുടെയും പുഴ, തോട് തുടങ്ങിയ ജലനിർഗമന മാർഗങ്ങളുടെയും കാവുകളുടെയും പാടങ്ങളുടെയും മറ്റു വെള്ളക്കെട്ടുകളുടെയും മറ്റും പട്ടിക ഇതോടൊപ്പം ചേർക്കാം. കഴിഞ്ഞ കുറേ വർഷം കൊണ്ട് ഇതിൽ എത്ര നഷ്ടപ്പെട്ടു, ആ നഷ്ടം നികത്തിക്കൊണ്ട് പുതിയവ തീർക്കാനുള്ള സാധ്യതകൾ ഏതൊക്കെ, പുനരുജ്ജീവന സാധ്യതകൾ ഏതൊക്കെ എന്നൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതോടൊപ്പം തന്നെ കാർബൺ ഓഡിറ്റ് റിപ്പോർട്ട്, ജല ഭൂപടം മുൻ പറഞ്ഞതുപോലെ, ലോലപ്രദേശ ദുരന്ത സാധ്യത മാപ്പുകൾ എന്നിവയും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തന്നെ വേണം. ജനകീയ പങ്കാളിത്തത്തിലൂടെ ആവണം ഇവ തയ്യാറാക്കേണ്ടത്. എല്ലാ ത്രിതല പഞ്ചായത്തുകളിലും വാട്ടർ ബഡ്ജറ്റിംഗ് നടപ്പിലാക്കേണ്ടതുണ്ട്. ഓരോ കൃഷിയിലും ഓരോ സീസണിലും എത്ര വെള്ളം എന്ന് കൃത്യമായി കണ്ടെത്താനും അതിനനുസരിച്ചുള്ള ജലം ലഭ്യമാണെന്ന് ഉറപ്പുവരുത്താനും സാധിക്കണം. ജല ബഡ്ജറ്റ് പ്രക്രിയ നടക്കുമ്പോൾ തീർച്ചയായും ഇങ്ങനെയൊരു രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത്. ജലലഭ്യത കുറഞ്ഞ സ്ഥലങ്ങളിൽ ജലം കൂടുതലായി ഉപയോഗിക്കുന്ന വിളകൾ കൃഷി ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ സൂക്ഷ്മ ജലസേചന സമ്പ്രദായങ്ങൾ പോലെയുള്ള ജല ആവശ്യകത കുറവുള്ള ജലസേചന സമ്പ്രദായങ്ങളിലേക്ക് മാറുക, മലിനജലത്തെ ഒരു പരിധിവരെ ശുദ്ധീകരിച്ച് ജലസേചന ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള സാധ്യതകൾ തുറക്കുക, വിവിധ ആവശ്യങ്ങൾക്കായിട്ടുള്ള ജലം അതിനായി ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക, ജലമലിനീകരണം തടയുക. ഇതോടൊപ്പം തന്നെ ഇതെല്ലാം കാലാവസ്ഥാ വിവര ശേഖരണവുമായി ബന്ധപ്പെടുത്തുക. തദ്ദേശീയമായ കാലാവസ്ഥാ വിവര ശേഖരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനായി ബ്ലോക്ക് അടിസ്ഥാനത്തിലെങ്കിലും
2: കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനമോ കുറഞ്ഞ പക്ഷം ഒരു മഴഭാവനയെങ്കിലും സ്ഥാപിക്കേണ്ടതാണ്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചാൽ ഏറെ നന്ന്. ഭാവിയിൽ കൂടുതൽ കൃത്യമായ പ്രവചന മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ ഇപ്പോൾ നമ്മൾ ശേഖരിക്കുന്ന കാലാവസ്ഥാ വിവര സഞ്ചയം തലം സഹായകമാകും. പ്രത്യേകിച്ചും അടുത്ത തലമുറയ്ക്ക് അത് വലിയൊരു മുതൽക്കൂട്ടാകും. ജനകീയ കാലാവസ്ഥാ നിരീക്ഷണ പ്രവചന സംവിധാനങ്ങൾ ചിലയിടങ്ങളിലും ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കേണ്ടതുണ്ട്. തങ്ങളുടെ പ്രദേശത്തെ കാലാവസ്ഥയെക്കുറിച്ചും ജലവിഭവങ്ങളെക്കുറിച്ചും അറിയാനുള്ള അവകാശം ജനങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ ലഭ്യമായ വിവരങ്ങൾ വെബ്സൈറ്റ് വഴിയോ ഡാഷ് ബോർഡ് വഴിയായോ മൊബൈൽ ആപ്പിലൂടെയോ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അതുമായി ചേർന്ന വെള്ളപ്പൊക്ക വരൾച്ച പ്രവചന സംവിധാനങ്ങളും ഓരോ നദീതടവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കേണ്ടതും അത് കൃഷിവകുപ്പും മറ്റ് പ്രധാനപ്പെട്ട കൃഷി മൃഗസംരക്ഷണ റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ വഴിയും കർഷകരിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കേണ്ടതാണ്. അതിനനുസരിച്ച് ഉള്ള കണ്ടിജൻസി പ്ലാനുകൾ ഓരോ കൃഷിഭവന്റെ നേതൃത്വത്തിലും വേണം. മഴ കൂടിയാൽ ഏത് രീതിയിലാണ് കൃഷിയിൽ മാറ്റം വരുത്തേണ്ടത്, അതോടൊപ്പം തന്നെ മഴ കുറവുള്ള സമയത്തും പ്രദേശങ്ങളിലും ഏത് രീതിയിലാണ് കൃഷിയിൽ മാറ്റം വരുത്തേണ്ടത്, കാർഷിക കലണ്ടർ എങ്ങനെ നമുക്ക് മാറ്റേണ്ടതുണ്ട് എന്നുള്ള ഒരു പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട്. അത് ഓരോ വർഷവും ഓരോ സീസണിലും മാറിക്കൊണ്ടിരിക്കും. ഈ വർഷം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇപ്പോൾ മഴ കിട്ടുന്നില്ല, അടുത്ത മാസങ്ങളിൽ മഴയുടെ അളവ് കുറവായിരിക്കും എന്നുള്ളതാണ് പൊതുവെ കാലാവസ്ഥാ പ്രവചനങ്ങൾ പറയുന്നത്. ഈ മഴക്കുറവിനെ നമ്മൾ എങ്ങനെ നേരിടും, കൃത്യമായിട്ടുള്ള ജലസേചന സമ്പ്രദായങ്ങൾ ഉപയോഗിക്കുക, ഒപ്പം മഴവെള്ള സംഭരണം എന്നീ സാധ്യതകളിലൂടെ അവയെ നേരിടേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകമെമ്പാടും ജലസേചന സാങ്കേതികവിദ്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു. ജലശേഖരണം, സംരക്ഷണം, കൃത്യതയുള്ള പ്രയോഗം, കൃഷിഭൂമിയിലും സംരക്ഷിത സാഹചര്യങ്ങളിലും ജലപുനരുപയോഗം എന്നിവയ്ക്കായുള്ള ഉയർന്ന നിലവാരമുള്ള സാങ്കേതികവിദ്യകളുടെ വികസനത്തിന് പല ഗവേഷണങ്ങളും പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. ജലസേചന മേഖലയിൽ കയറ്റുമതി അധിഷ്ഠിത ഉയർന്ന മൂല്യമുള്ള കൃഷിക്കായിട്ടുള്ള കാലാവസ്ഥാ നിയന്ത്രിത പോളിഹൌസുകളിൽ മാത്രമല്ല സാധാരണ വിളകളുടെ കൃഷിഭൂമിയിലും വെള്ളത്തിന്റെയും പോഷകങ്ങളുടെയും പ്രയോഗം നിയന്ത്രിക്കാൻ കഴിയുന്ന സെൻസർ സമ്പ്രദായത്തോടുകൂടിയുള്ള കൺട്രോളറുകൾ പ്രചാരം നേടേണ്ടതുണ്ട്. കൃത്യമായ ജല മാനേജ്മെന്റ് രീതി കൃഷിഭൂമിയിലെ ചെലവ് കുറയ്ക്കുകയും ഉൽപാദനം കൂട്ടുകയും ആത്യന്തികമായി കർഷകന്റെ ആദായം വർദ്ധിപ്പിക്കുകയും ചെയ്യും. സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾക്കൊപ്പം സൗരോർജ്ജ സഹായത്തോടുകൂടിയുള്ള പമ്പ് സെറ്റുകളും മറ്റും ഉപയോഗിക്കുന്നത് ഊർജ്ജ ആവശ്യകതയെയും കാർബൺ കാൽപ്പാടുകളെയും കുറയ്ക്കാനും സഹായകമാകും. മഴയുടെ ആകെ അളവിൽ ധാരാളത്വമുണ്ടെങ്കിലും ചുരുങ്ങിയ കാലയളവിൽ മാത്രം പെയ്യുന്ന ശക്തമായ മഴക്കാലമാണ് നമുക്കുള്ളത്. കാലാവസ്ഥാ മാറ്റത്തിന് ഇന്നാളുകളിൽ പ്രത്യേകിച്ചും അതിതീവ്ര മഴയും മഴക്കുറവും സാധാരണമായ ഈ വർഷം മഴവെള്ളം പെട്ടെന്നൊഴുകിപ്പോയി നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇനിയും പെയ്യുന്ന തുലാമഴ സംഭരിക്കേണ്ടതുണ്ട്. കൂടുതൽ മഴ ഭൂമിയുടെ ഉള്ളറകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഭൂമിയിലേക്ക് കിനിഞ്ഞിറങ്ങുന്ന ജലത്തിന്റെ അളവ് കുറയുന്നത് സ്വാഭാവികമായും നമ്മുടെ ഉള്ളറകളിലെ അക്വിഫറുകൾ, ജലശേഖരണികൾ വരണ്ടു പോകാനിടയാക്കുന്നു. തൽഫലമായി ഭൂജലനിരപ്പ് താഴേക്ക് പോകുന്ന പ്രവണത വ്യാപകമാകുന്നു. വേനൽ കൂടുതൽ കടുക്കുന്നു. ഇത് വിളകളുടെ ഉൽപ്പാദനത്തെയും ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ജലസംരക്ഷണവും ജലത്തിന്റെ സുസ്ഥിരവും സന്തുലിതവുമായ ഉപയോഗവും വളരെ പ്രാധാന്യമർഹിക്കുന്നു. കേരളത്തിന്റെ സവിശേഷ സാഹചര്യത്തിൽ മഴവെള്ള സംഭരണവും കൃത്യമായ ഉപയോഗവും നവീന ജലസേന സമ്പ്രദായങ്ങളുടെ പ്രയോഗവും വളരെ പ്രധാനപ്പെട്ടതാണ്.
0: കാലാവസ്ഥാ മാറ്റങ്ങളെ പൂർണ്ണമായും തടയാൻ നമുക്ക് കഴിയില്ലെങ്കിലും അതിന്റെ ആഘാതം കുറയ്ക്കാൻ ശാസ്ത്രീയമായ കൃഷിരീതികളിലൂടെ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. സാങ്കേതിക വിദ്യയും കർഷകന്റെ അനുഭവജ്ഞാനവും കൈകോർക്കുമ്പോൾ ജലസംരക്ഷണവും അതോടൊപ്പം കൃഷിയും ഒരുപോലെ സാധിക്കുമെന്ന് മനസ്സിലായില്ലേ? ജലമാണ് ജീവൻ, ജലസംരക്ഷണമാണ് കൃഷിയുടെ അടിത്തറ. ഓരോ തുള്ളിയും കരുതലോടെ ഉപയോഗിക്കാം. കാലാവസ്ഥാ മാറ്റങ്ങളെ അതിജീവിക്കുന്ന കാർഷിക കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. മാറുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള പുത്തൻ ജലസേചന രീതികളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ആസ്ഥാനമായ ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം മുൻ ഡയറക്ടറും കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റുമായ ഡോക്ടർ മനോജ് പി സാമുവൽ. ഡോക്ടർ മനോജ് പി സാമുവലിന്റെ ഫോൺ നമ്പർ 9177943425.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
0: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
0: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതി ഉണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
1: പണ്ടൊക്കെ കാലാവസ്ഥക്കനുസരിച്ചായിരുന്നു ഓരോ കൃഷിയും ചെയ്തിരുന്നത്. ഓരോ മാസങ്ങൾക്കും ഓരോ കാലാവസ്ഥയുണ്ടായിരുന്നു. അതിനനുസരിച്ച് കർഷകർ നടുകയും വിളവെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ മാറിയ കാലാവസ്ഥയ്ക്കനുസരിച്ചും കൃഷിരീതികളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഓരോ കൃഷിക്കുമുള്ള വളം ചേർക്കലും കീടനാശിനി ഉപയോഗിക്കുന്നതുമൊക്കെ.
3: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
4: വാഴയെ ആക്രമിക്കുന്ന പിണ്ടിപ്പുഴുവിന്റെ വംശവർദ്ധന തടയാനായി വാഴത്തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക. നട്ട് 5-5.5 മാസം പ്രായമാകുന്നതോടെ വാഴത്തടയിൽ വണ്ടുകൾ മുട്ടയിടാൻ തുടങ്ങും. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ വാഴപ്പോളകളുടെ ഉള്ളിലേക്ക് കടന്ന് പിണ്ടി തിന്ന് വളരും. വാഴ മറിഞ്ഞു വീഴുമ്പോൾ മാത്രമാണ് മിക്കവാറും ഇതിന്റെ ആക്രമണം അറിയുക. ഈ വണ്ടിന്റെ ആക്രമണം തടയുന്നതിനായി വാഴയ്ക്ക് 5 മാസം പ്രായമാകുമ്പോൾ തന്നെ കളിമണ്ണ് കുഴച്ച് വാഴയുടെ പുറംപോളകളിൽ തേച്ച് പിടിപ്പിക്കണം. അല്ലെങ്കിൽ വേപ്പധിഷ്ഠിത കീടനാശിനി 4 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഇങ്ങനെ ചെയ്താൽ വണ്ട് മുട്ടയിടുന്നത് തടയുവാൻ സഹായിക്കും. പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം രൂക്ഷമാണെങ്കിൽ ക്ലോർ പൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഇലക്കവിളിൽ ഒഴിച്ചു കൊടുക്കുക.
1: ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
4: കമ്പോള വില നിലവാരം.
0: ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,100 മുതൽ 28,300 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,700 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 21,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 72,500 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപ, അടയ്ക്ക 1,000 എണ്ണത്തിന് 4,300 രൂപ മുതൽ 4,600 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 24,000 രൂപ മുതൽ 27,300 രൂപ വരെയും പൈനാപ്പിളിന് 5,000 രൂപ മുതൽ 6,200 രൂപ വരെയും മഞ്ഞളിന് 18,500 രൂപ മുതൽ 19,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,500 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, പച്ചക്കറികളിൽ കുമിൾ മൂലമുണ്ടാകുന്ന വേരുചീയൽ തടയാൻ ഉപയോഗിക്കുന്ന മിത്രകുമിൾ ഏതാണ്? ഉത്തരം ട്രൈക്കോഡെർമ. ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
2: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
5: ആകാശവാണി, സമയം 7:20. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കിയത്. മാറാനല്ലൂർ കൃഷിഭവൻ കേരഗ്രാമം പദ്ധതി പ്രകാരം തെങ്ങിന് മരുന്ന് തളിക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കേരഗ്രാമം പദ്ധതി പ്രകാരം ഇതിനകം അപേക്ഷ നൽകിയിട്ടുള്ളവർക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കൂ. ഒരു തെങ്ങിന് 60 രൂപ വെച്ച് ഗുണഭോക്തൃവിഹിതം അടയ്ക്കേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന സമ്പന്ന മാലിന്യം എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഒക്ടോബർ 13 ആരംഭിക്കും. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് https://cel.ke.in/elearning/reg.php എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒക്ടോബർ 23 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഒക്ടോബർ 13 മുതൽ USER ID പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04-87-24-38-565 അല്ലെങ്കിൽ 85-47-83-7256 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നാളികേര വികസന ബോർഡ് ഏർപ്പെടുത്തിയ ദേശീയ നാളികേര പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച കർഷകർ, മികച്ച ശാസ്ത്രജ്ഞർ, ഗവേഷകർ, മികച്ച സംരംഭകർ എന്നിവർക്കാണ് പുരസ്കാരം നൽകുന്നത്. നവംബർ മാസത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാളികേര സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നതാണ്. അപേക്ഷകൾ ഒക്ടോബർ 15 സമർപ്പിക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് നാളികേര വികസന ബോർഡിന്റെ coconutboard.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഫോൺ നമ്പറുകളൊന്ന് പറയാം. 04-84-237-6265 അല്ലെങ്കിൽ 04-84-237-266 അല്ലെങ്കിൽ 04-84-237-267 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഒക്ടോബർ 12 കോഴി, താറാവ്, കാട എന്നിവയുടെ ശാസ്ത്രീയ പരിപാലനം എന്ന വിഷയത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. പരിശീലന ഫീസ് 500 രൂപയാണ്. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് 09400484754 എന്ന

4004737574 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം, 9400743754. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി നൽകിയ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് കേട്ടത്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളും കമ്പോള വില നിലവാരം വാരാന്ത്യ അവലോകനവും നാളെ രാത്രി 7:20 കേൾക്കാം.

0: സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 54 മിനിറ്റും 59 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഉന്നത നിലവാരമുള്ള മെഡിക്കൽ വിദ്യാഭ്യാസവും ആരോഗ്യ സേവനങ്ങളും രാജ്യത്തുടനീളം ഉറപ്പാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ചെന്നൈ സന്ദർശിക്കും. പൂനമല്ലി വടപളനി മെട്രോ റെയിൽ സർവീസ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. ജന്തർ മന്തർ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി ഡൽഹി പോലീസ്. നിരവധി പേർ കസ്റ്റഡിയിൽ. ട്രെയിൻ മെട്രോ സർവീസുകൾ ഭാഗികമായി തടസ്സപ്പെട്ടു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം മറ്റന്നാൾ മുതൽ. സഭ 9 ദിവസം സമ്മേളിക്കും. കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിലെ ആദ്യ മത്സരത്തിൽ ഡൽഹിക്കെതിരെ ബംഗളൂരുവിന് ജയം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉയർന്ന നിലവാരമുള്ള മെഡിക്കൽ വിദ്യാഭ്യാസവും ആരോഗ്യ സേവനങ്ങളും ഉറപ്പാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ജാർഖണ്ഡിലെ ദേവ്ഘർ എയിംസിന്റെ ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ചെന്നൈ സന്ദർശിക്കും. പൂനമല്ലി വടപളനി പാതയിലെ 14.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മെട്രോ റെയിൽ സർവീസ് അദ്ദേഹം നാടിന് സമർപ്പിക്കും. 5 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. IIT മദ്രാസിലെ ബ്രെയിൻ സെന്ററും അദ്ദേഹം സന്ദർശിക്കും. CJP ജന്തർ മന്തർ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പോലീസ് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തതായി ഡൽഹി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ കുമാർ അഭിഷേക് പറഞ്ഞു. കർശന ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 45 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടു. വിവിധ ട്രെയിനുകൾ ഇന്ന് രാത്രി 10 വരെ സർവീസ് നിർത്തിവച്ചു. പ്രതിഷേധത്തിനിടെ ഡൽഹി പോലീസ് വെടിയുതിർത്തു എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം വീഡിയോകളുടെ കാര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. സഭ 9 ദിവസമായിരിക്കും സമ്മേളിക്കുക. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലിജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29 സമ്മേളനം അവസാനിക്കും. അയൽ രാജ്യങ്ങളിലെ സംഭവ വികാസങ്ങളും ആധുനിക യുദ്ധരീതികളും ആഗോള സുരക്ഷാക്രമത്തിലെ പ്രധാന മാറ്റങ്ങളും ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജോധ്പൂർ വ്യോമസേനാ താവളത്തിൽ തരംഗ് ശക്തി സൈനികാഭ്യാസത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ സായുധ സേന ഘടനയിലും തന്ത്രപരമായ സമീപനത്തിലും മാറ്റം വരുത്തുകയാണെന്ന് ശ്രീ സിംഗ് പറഞ്ഞു.
2: Added to the uncertainty and unpredictability coming from mind-boggling speed of technological changes in the defense sector is the geopolitical flux. We are facing a situation where the older established world order is fast disappearing while the shape of future order is yet to emerge. In light of this volatile security environment, a perpetual state of high alertness is demanded from every responsible nation.
1: സിംഗപ്പൂർ പ്രസിഡന്റ് തർമ്മൻ ഷൺമുഖരത്നം, പ്രധാനമന്ത്രി ലോറൻസ് വോങ് എന്നിവരുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ സിംഗപ്പൂരിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പരസ്പര സഹകരണം, ആഗോള സാമ്പത്തിക വികസനം, നിക്ഷേപം എന്നിവ ശക്തിപ്പെടുത്തുന്നത് നേതാക്കൾ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഖേൽ മഹാകുംഭ് മുതൽ ഖേലോ ഇന്ത്യ വരെയുള്ള സംരംഭങ്ങളിലൂടെ രാജ്യത്തെ കായിക മേഖലയിൽ ഉണ്ടായ വികസനമാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
3: കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്തെ കായിക മേഖലയിൽ വലിയ പരിവർത്തനമാണ് ഉണ്ടായത്. ദേശീയ അന്തർദേശീയ വേദികളിലെ ഇന്ത്യൻ താരങ്ങളുടെ

0: മെഡൽ നേട്ടം കായിക ആവാസ വ്യവസ്ഥയിലുണ്ടായ പരിവർത്തനത്തിന് ഉത്തമ ഉദാഹരണമാണ്. 2010ലെ ഖേൽ മഹാകുംഭ് മുതൽ ഖേലോ ഇന്ത്യ വരെ ആഗോളതലത്തിൽ മികവ് നേടുന്നതിന് കായിക താരങ്ങളെ ശാക്തീകരിക്കാൻ താഴെത്തട്ടിൽ നിന്ന് തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അടുത്തിടെ സമാപിച്ച ഏഷ്യൻ ഗെയിംസിൽ 85 മെഡലുകളുമായി ഇന്ത്യ 4 സ്ഥാനത്തെത്തിയിരുന്നു. ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം, ദേശീയ കായിക നയം, ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്നിവയും കായിക മേഖലയ്ക്ക് ഉണർവ് പകർന്നു. കേന്ദ്രത്തോടൊപ്പം സംസ്ഥാന സർക്കാരുകളും ഇതിൽ സജീവമായി പങ്കെടുക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: നിർണായക ധാതുക്കളുടെ ശേഖരണം സംബന്ധിച്ച നയം ഒരു മാസത്തിനുള്ളിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചേക്കുമെന്ന് ഖനിവകുപ്പ് സെക്രട്ടറി കേശവചന്ദ്ര. പ്രതിരോധം, ബഹിരാകാശം, ഊർജ്ജം തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിൽ ഈ വിഭവങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാൻ നടപടി സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. ബാറ്ററി നിർമ്മാണ സാമഗ്രികളുടെ മൂല്യവർദ്ധന വേഗത്തിലാക്കാൻ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിലായി 4 പ്രത്യേക നിർണായക ധാതു സംസ്കരണ പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും സർക്കാർ നടത്തിവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റി നിർത്തി വിഷമതകൾ തുറന്നു പറയാൻ അന്തരീക്ഷമൊരുക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. പ്രസവാനന്തര വിഷാദരോഗം അനുഭവിക്കുന്ന സ്ത്രീകൾക്കായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന അമ്മയ്ക്കൊപ്പം പദ്ധതിയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. ഈ അവസ്ഥയിലൂടെ കടന്നുപോകുന്നവരെ ഓൺലൈൻ സർവേയിലൂടെ കണ്ടെത്തി മാനസികാരോഗ്യ പിന്തുണയും പരിചരണവും ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹിമ.
3: പ്രസവാനന്തര വിഷാദരോഗം എന്നത് അമ്മയുടെ കുറ്റമല്ലെന്നും ഹോർമോൺ വ്യതിയാനങ്ങൾ ഉൾപ്പെടെയുള്ള ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. അമ്മയും കുഞ്ഞും സുരക്ഷിതരായിരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ഈ പദ്ധതി ഒരു പൈലറ്റ് പ്രോജക്റ്റായാണ് ആരംഭിച്ചിരിക്കുന്നത്. പദ്ധതി വിജയകരമായി നടപ്പാക്കി സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം.
1: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടാലുടൻ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ബീഹാർ, കർണാടക, ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, മാഹി എന്നിവിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ കാലാവസ്ഥ തുടരും. ISL ഫുട്ബോൾ 13 സീസണിന് തുടക്കമായി. ബംഗളൂരുവിൽ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ബംഗളൂരു FC സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയെ 3-2 തോൽപ്പിച്ചു. ഗോവയും ചെന്നൈയും തമ്മിലുള്ള രണ്ടാം മത്സരം ഗോവയിൽ പുരോഗമിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഇന്റർകാശിയെ നേരിടും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരം നാളെ. ഇൻഡോറിൽ രാത്രി 7 മത്സരം. ഓരോ മത്സരം വീതം ജയിച്ച ഇരു ടീമുകളും പരമ്പരയിൽ ഒപ്പത്തിനൊപ്പമാണ്. ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിളിന്റെ 94 പതിപ്പ് നാളെ വാരാണസിയിൽ നടക്കും. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുക്കും. ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കളായ പ്രാചി ചൌധരി, പാരുൾ ചൌധരി, ജയ്കുമാർ, രാജ്കുമാർ പാൽ എന്നിവരും സൈക്കിൾ യാത്രയുടെ ഭാഗമാകും. റായ്പൂർ ആകാശവാണി ഡെപ്യൂട്ടി ഡയറക്ടർ വികൽപ് ശുക്ല അന്തരിച്ചു. 58 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീ വികൽപ് ശുക്ല ഛത്തീസ്ഗഡ് പൊതുപ്രക്ഷേപണ മേഖലയിലെ പ്രമുഖ സാന്നിധ്യമായിരുന്നു. ജമ്മുകാശ്മീരിനെ കുറിച്ച് വ്യാജ പ്രചാരണങ്ങളും അസത്യങ്ങളും പ്രചരിപ്പിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ പാകിസ്ഥാനെ ശക്തമായി വിമർശിച്ചു. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമാണെന്നും എക്കാലവും അങ്ങനെ തന്നെയായിരിക്കുമെന്നും ഇന്ത്യ ആവർത്തിച്ചു. ന്യൂയോർക്കിൽ ചേർന്ന UN പൊതുസഭയുടെ 4 സമിതിയിൽ കോളനിവൽക്കരണ വിരുദ്ധതയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെയാണ് ഇന്ത്യ ഇക്കാര്യം വ്യക്തമാക്കിയത്. അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. യുക്രൈനിലെ സപ്പോരിഷ്യ മേഖലയിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു. 16 പേർക്ക് പരിക്കേറ്റു. റഷ്യയിൽ നിന്ന് ഡീസൽ വാങ്ങാനുള്ള കരാർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണം. യുക്രൈനിലെ യുദ്ധത്തിനുള്ള റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സായി ഈ നീക്കം മാറിയേക്കാമെന്ന് കീവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ ഭാഗമായി ടെലികമ്യൂണിക്കേഷൻസ് വകുപ്പ് അന്താരാഷ്ട്ര ടെലികമ്യൂണിക്കേഷൻസ് യൂണിയനുമായി സഹകരിച്ച് ന്യൂഡൽഹിയിൽ റോബോട്ടിക്സ് ഫോർ ഗുഡ് യൂത്ത് ചാലഞ്ച് സംഘടിപ്പിച്ചു. 13 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 300 വിദ്യാർത്ഥികൾ റോബോട്ടിക്സിലെ സർഗാത്മകത, നൂതനാശയം, പ്രശ്നപരിഹാര ശേഷി എന്നിവ

0: പ്രദർശിപ്പിച്ചു. പ്രധാന വാർത്തകളിൽ വീണ്ടും. ഉന്നത നിലവാരമുള്ള മെഡിക്കൽ വിദ്യാഭ്യാസവും ആരോഗ്യ സേവനങ്ങളും രാജ്യത്തുടനീളം ഉറപ്പാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ചെന്നൈ സന്ദർശിക്കും. പൂനമല്ലി വടപളനി മെട്രോ റെയിൽ സർവീസ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. ജന്തർ മന്ദർ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി ഡൽഹി പോലീസ്. നിരവധി പേർ കസ്റ്റഡിയിൽ. ട്രെയിൻ മെട്രോ സർവീസുകൾ ഭാഗികമായി തടസ്സപ്പെട്ടു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം മറ്റന്നാൾ മുതൽ. സഭ 9 ദിവസം സമ്മേളിക്കും. കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിലെ ആദ്യ മത്സരത്തിൽ ഡൽഹിക്കെതിരെ ബംഗളൂരുവിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി
2: യുവവാണി.
3: യുവവാണി, ആർ യു റെഡി ഫോർ എ ലിറ്റിൽ ത്രോ ബാക്ക് മാജിക്? ബിക്കോസ് ടുഡേ വി ആർ ടേണിംഗ് ദ ക്ലോക്ക് ബാക്ക് ആൻഡ് ബ്രിംഗിംഗ് യു ദ വോയിസസ് ദ ഹാർമണീസ് ആൻഡ് ദ മെമ്മറീസ് ദാറ്റ് മെയ്ഡ് എൻ എൻടയർ ജനറേഷൻ സിംഗ് അലോങ് 5 വോയിസസ് അൺഫോർഗെറ്റബിൾ മെലഡീസ്. യെസ്, ഇറ്റ്സ് വൺ ഡയറക്ഷൻ.

0: സമയമിപ്പോൾ 8 മണി.
1: ആകാശവാണി ജെൻസി വെഡ്ലോക്ക് നാടകം 1-ാം ഭാഗം. രചന ഹരികുമാർ വാലേത്ത്. ശബ്ദം നൽകുന്നവർ വക്കം ബോബൻ, പാറശാല വിജയൻ, ലാലിയമ്മ അഗസ്റ്റിൻ, ആർഷ ഭാരതി, ഹർഷ തമ്പി, ഇന്ദുലേഖ കെ, ആരോമൽ എസ് എസ്, ബൈജു മുത്തുനേശൻ, ദേവരാജൻ, രജു കോലിയക്കോട്. സംവിധാനം റൂബി ബാബു. ജെൻസി വെഡ്ലോക്ക്.
2: എന്തൊരു മശുക്കു മണമാ ബാല ഇന്ന് കിട്ടിയ മീനിന്. പോരാത്തതിന് കയ്യും ചൊറിയുന്നു. അല്ല, അവിടെ വാങ്ങിയത് എങ്ങനുണ്ട്? ഇയാള് വെട്ടിക്കഴിയായിരുന്നോ?
3: ഞാനങ്ങോട്ട് വരുന്നേ. ചൊവ്വേ കേൾക്കുന്നില്ല. അടുക്കളയിലായിരുന്നേ.
2: ഇയാള് മീൻ വല്ലതും വാങ്ങിയോ? ഇവിടെ കിട്ടിയത് ആകെ ഗുലുമാല ഒന്നേ.
3: കുറച്ച് ചെമ്മീനാ ശങ്കരേട്ടാ ഇവിടെ വാങ്ങിയത്. അത്ര പഴകിയതല്ലായിരുന്നു. പഴയ സ്റ്റോക്ക് മീൻ എന്തെങ്കിലും ആയിരിക്കും ചേട്ടന് കിട്ടിയത്. ആ പെട്ടിയാട്ടാക്കാരന്റെ മീൻ പലപ്പോഴും കെമിക്കൽ അടിച്ചതാ.
2: ആദ്യം വന്നത് അവനാ. ജോലി ഒതുങ്ങട്ടെന്ന് കരുതി ഞാനങ്ങ് വാങ്ങിച്ചു. പെട്ടുപോയടോ. എന്നാലും നമ്മുടെ പെണ്ണുങ്ങളെ സമ്മതിക്കണം കേട്ടോ. കൈ ചൊറിഞ്ഞും കത്തി കൊണ്ട് മുറിഞ്ഞും ഒക്കെ ആയിരുന്നല്ലോ ഈ പണിയൊക്കെ അവര് ചെയ്തു പോന്നത്.
3: അതെ, വീട്ടുപണിയും പിള്ളാരുടെ കാര്യവും ഒക്കെ കൊണ്ടുപോകണ്ടേ. ജോലിക്ക് പോകേണ്ടവരുടെ ബദ്ധപ്പാട് ഓ പിട പാടാ ചേട്ടാ.
2: ഹാ, നമ്മളൊന്നും അറിയാതെ ഉണ്ടും ഉറങ്ങിയും കറങ്ങിയും ഒക്കെ നടന്നതല്ലേ ബാല. ഇപ്പതോ ആകെ ചുറ്റിപ്പോയത് നമ്മളാ.
3: ചേട്ടൻ പറഞ്ഞത് ശരിയാ. എന്നാലും ഇങ്ങനെ ഒരു തിരിമറി വരുമെന്ന് ആര് കണ്ടു? ഉദ്യോഗ ഭരണം കഴിഞ്ഞ് പെൻഷൻ പറ്റി വീട്ടിൽ വരുമ്പോ അടുക്കളപ്പണി പിടലേക്ക് വന്ന് വീഴുമെന്ന് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടോ ചേട്ടൻ?
2: ഒരിക്കലും ഇല്ല.
3: ലോകം ഉരുണ്ടു തിരിയുന്നത് പോലെ എല്ലാം ചുറ്റിത്തിരിഞ്ഞു വരുമെന്നല്ലേ പ്രമാണം?
2: അതേടോ, കറങ്ങി വരുമ്പോ ഇത്രയും കടുപ്പമായിരിക്കും എന്ന് കരുതിയതേ ഇല്ല. ഈ നാറ്റം ഇങ്ങനെ കളയൂടോ.
3: ചേട്ടൻ കുറച്ച് കാപ്പിപ്പൊടി ഒന്ന് കയ്യേ തിരുമിയേരെ, കുറച്ച് മാറ്റം വരും. അറബി നാട്ടിൽ പണിയെടുത്ത കാലത്ത് കുശിനിപ്പണി ടേൺ അനുസരിച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. അന്ന് കിട്ടിയ ചില കിച്ചൺ ടെക്നിക്കുകളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്.
2: പണ്ടൊക്കെ 10-60 വയസ്സ് കഴിഞ്ഞ സ്വസ്ഥം, ഗൃഹഭരണം, ഈശ്വര സേവ എന്നൊക്കെ ആയിരുന്നു നാട്ടു നടപ്പ്. ഇപ്പോഴോ
3: ശിഷ്ടം, ഗ്രഹകൃത്യം, വീട്ടുകാവൽ എന്നതാണ് മൂപ്പിലമ്മമാർക്ക് നിലവിലെ അവസ്ഥ. സാരമില്ല, പഴയ കാർന്നവന്മാര് കൊറേ ഭരിച്ചതല്ലേ ചേട്ടാ. അന്നത്തെ പെണ്ണുങ്ങളുടെ പ്രാക്ക നമ്മൾ ഇത്ര തത്ര പാടിലായത്. ചേട്ടാ, അവരെപ്പോ എത്തുമെന്ന് പറഞ്ഞിട്ടാ പോയത്?
2: അല്ല, അത് ഇന്ന് നേരത്തെ വരേണ്ട കാര്യമുണ്ട് ബാല. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനത്തിനായിട്ടാണ് ഇന്നത്തെ യാത്ര. അധികം വൈകില്ല.
3: ഞായറാഴ്ച പോലും ഇവര് ഫ്രീ അല്ല. അയൽക്കൂട്ടം, കുടുംബശ്രീ, ടോക്കിംഗ് പാർലർ, എന്തെല്ലാം സംഗമങ്ങളാ അവര് സംഘടിപ്പിച്ചിരിക്കുന്നത്.
2: അല്ല, കമ്പനി കൂടി ഐസ്

0: ദാനല്ലാതെ നമ്മളൊത്തുകൂടില്ല. അവര് ബഹുജന സംസർഗവും സ്വയം തൊഴിൽ സംരംഭവും ഒക്കെ തട്ടിക്കൂട്ടി എങ്ങനെയാലും അങ്ങ് ഒത്തുചേരും. അതൊരു കഴിവല്ലേടോ.
1: ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടപ്പോ കിട്ടിയ സ്വാതന്ത്ര്യം പോലെ അവരിപ്പോ ഫുൾ കറക്കമല്ലേ, കറക്കം, സഞ്ചാരം ഫ്രീ.
0: അല്ല അതിനെന്താ വാല, മുതലൊന്നും മുടക്കിയല്ലോ അവര് യാത്ര ചെയ്യുന്നത്. മഹിളകൾക്ക് അനുവദിക്കപ്പെട്ട ചില സൗജന്യങ്ങൾ അവര് ഭംഗിയായിട്ടങ്ങ് ഉപയോഗിക്കുന്നു, അതിന് കുറ്റം പറയാൻ ഒക്കൂ.
1: ചേട്ടാ, ഒരു നേട്ടം കിട്ടിയത് പോകുന്ന പോക്കിൽ വീട്ടുകാര്യങ്ങളും ഷോപ്പിങ്ങും ഒക്കെ നടത്തിയേ മിക്കവരും വീട്ടിലേക്ക് മടങ്ങാറുള്ളൂ.
0: അപ്പൊ അതൊരു ഗുണമാണേ. അല്ലേ, ഉച്ചുപൊള്ളുന്ന വെയിലത്ത് നമ്മൾ ഇറങ്ങണ്ടേ?
1: നേരാ, സോളാർ വെച്ച വീട്ടിൽ എ സിയും ലാവിഷായിട്ടിട്ട് വേണേ കിടന്നൊന്ന് മയങ്ങാം.
0: ബാലാ, ഈ കയ്യിലെ ചൊറിച്ചിലും മാറുന്നില്ലല്ലോടോ. ഹോഷ്, എന്തൊരു പാടാന്ന് നോക്കണേ ഇത്.
1: അയ്യോ ചേട്ടാ, അതിരേ പച്ച വെളിച്ചെണ്ണ എടുത്ത് ഒന്ന് തൊട്ട് തടവ്, ചെറിയ മാറ്റം വരും നീ. ആ ഉഗ്രപ്രതാപിയായിരുന്ന ശങ്കരേട്ടനെ പറ്റിയ ഒരു കെണിയേ.
0: അത് താൻ പറയുന്നതിനോട് എനിക്ക് യോജിപ്പാ.
1: ആ ദേ നോക്ക്, റേഷൻ കാർഡിലെ സ്ഥാനം വെട്ടിയപ്പോഴേ നമ്മുടെ ചീട്ട് കീറിയില്ലേ.
0: അത് ശരിയാ. അല്ല, തന്റെ ജോലിയൊക്കെ ഒതുങ്ങി ഇങ്ങോട്ട് പോരെ.
1: അരമണിക്കൂർ കൂടി വേണം ചേട്ടാ. വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിരിക്കുക, ഡ്രയറ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ഒതുങ്ങിയാലുടൻ വന്നേക്കാം.
0: അതെ, സ്വസ്ഥമായ ശിഷ്ട ജീവിതത്തിന് അനുസരണയും അച്ചടക്കവും പാലിക്കുക തന്നെ കരണീയം. എല്ലാം ഒരു മായല്ലേടോ.
1: ചേട്ടോ, ആ പിന്നെ നമ്മുടെ ആഭിക്കൂട്ടന്റെ കല്യാണ കാര്യം എന്തെങ്കിലും മുന്നോട്ട് നീങ്ങിയോ?
0: നടത്തണം, വേഗം തന്നെ.
1: നമ്മളൊക്കെ കല്ലോ മരമോ ആണോ ചേട്ടാ? ഇതേ നോക്ക്, ചേട്ടൻ എന്നെ 65 കഴിഞ്ഞില്ലേ. അല്ല, അന്നത്തെ പാർട്ടിയെ വിളിച്ചോ?
0: ഞാൻ നേരിട്ട് വിളിച്ചില്ല, നമ്മുടെ മംഗളൻ സംസാരിച്ചിരുന്നു. അവർക്ക് താല്പര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ല, ഇന്നിങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു.
1: മംഗളൻ ഹംസ് കണക്ഷൻ റെപ്പല്ലേ മംഗളൻ?
0: അയാൾ ഇപ്പൊ റെപ്പൊന്നും അല്ല ബാല, ബ്യൂറോയുടെ ഉടമകളിൽ ഒരാളാ. ധാരാളം പ്രൊപ്പോസലുകൾ അയാൾ വഴി കല്യാണത്തിൽ എത്തിയിട്ടുണ്ട്.
1: ആരോ വരുന്നുണ്ടല്ലോ ചേട്ടാ.
0: ആ അതാ കൊച്ചിയേറക്കൻ, ആ എന്റെ നാട്ടിന്ന് വരിക. ഇന്ന് പെൺകൂട്ടരൊക്കെ വരുമ്പോ സഹായത്തിന് വേണ്ടപ്പെട്ട ആരെങ്കിലും വേണ്ടേ? നല്ല കൃഷിക്കാരനായാള്, ജോലിയൊക്കെ മാറ്റിവെച്ചിട്ടായിരിക്കും അവൻ വരുന്നത് കേട്ടോ.
1: ആ അതേതായാലും നന്നായി. ചേട്ടാ, ഇങ്ങേരല്ലേ എന്തോ വട്ടപ്പേര് ചേട്ടനെ വിളിക്കുന്നത്. കൊത്തൻ കൊത്ത ിരിക്കുന്നു.
0: അതൊന്നും അല്ലടോ, കൊത്താറൻ എന്നാ അവൻ വിളിക്കുന്നത്. ഞങ്ങൾ ഈ ഓണാട്ടുകാരക്കാർക്ക് ഇങ്ങനെ പ്രാദേശികമായ ചില വിളികളൊക്കെ ഉണ്ട്. കൊച്ചാട്ട എന്ന വാക്കാണ് കൊത്താറനായത്. കമലെ, ഇച്ചേ എന്നും വിളിക്കും, ചേച്ചി എന്ന് തന്നെയാണ് അർത്ഥം. ഇതാരാ കൊച്ചിയറക്കനോ, കേറി വാടാ.
2: ഇതെന്തൊരു ചടുതിയായിപ്പോയി. ഒരു ദിവസമെങ്കിലും മുൻകൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ ഇമ്മിണി സാവാസം കിട്ടിയാന്. കൊച്ചോളപ്പാം കാലത്ത് തിരിച്ചാകോ താറ. എന്തായിരുന്നു അത്യാവശ്യം? കുനിഞ്ഞാ നിവരാൻ പറ്റാത്ത രീതിയിൽ പണികൾ കിടക്കണ.
0: എടാ, കുട്ടന്റെ കല്യാണ കാര്യം കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോ ഞാൻ നിന്നോട് സൂചിപ്പിച്ചിരുന്നതല്ലേ? ആ ആലോചന മിക്കവാറും ഉറപ്പിക്കാവുന്ന മട്ടാടോ. പെങ്കൊച്ചേ അവനെയും വീട്ടുകാരെയും കാണാൻ ഇങ്ങോട്ട് വരുന്നു.
1: കല്യാണത്തിന് മുന്നേ ചെറുക്കന്റെ വീട്ടിലേക്ക് പെണ്ണ് വരുന്നു.
2: ഇത് നല്ല കൂത്ത്. വന്ന് വന്ന് ആണുകാണലും തുടങ്ങിയോ?
0: അതെ, കാര്യങ്ങൾ ഇപ്പോ അങ്ങനെയൊക്കെയാണ്. 21-ാം നൂറ്റാണ്ടിന്റെ 4-ൽ 1 പിന്നിട്ടില്ലേ, മാറ്റങ്ങൾ ഏറെ ഉണ്ട്.
3: നമ്മുടെ ഇച്ചയ്യ എവിടെ പോയി? പുറത്തേക്ക് കണ്ടതേ ഇല്ലല്ലോ.
2: കൊച്ചനെ കാണുന്ന ആൾക്കാർ വരുമ്പം തള്ള ഇവിടെ വേണ്ടേ?
0: കമല, ഒരു വഴിപാട് നടത്താൻ അമ്പലത്തിൽ പോയിരിക്കുക, കുറച്ച് ദൂരെയാ. ആ പെണ്ണ് വീട്ടുകാരിങ്ങ് എത്തുന്നതിന് മുമ്പ് കമല ഇങ്ങ് വരുമെന്നേ.
2: പുതുതായി ആൾക്കാർ വരുമ്പോ എന്തെങ്കിലും ഉപചാരമൊക്കെ വേണ്ടതല്ലേ? നമുക്ക് വല്ലതും കാലം ആക്കണോ? ചായയോ കാപ്പിയോ അനത്തണമെങ്കിൽ.
1: ആ അത് കൊള്ളാം. ഇപ്പൊ എത്ര വലിയ സൽക്കാരത്തിനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒന്ന് ഫോണിൽ വിളിച്ചാൽ മതി.

0: പഠിക്കലെത്തും ചൂടോടെ പാഴ്സൽ മെനു. ആ
1: കൊള്ളാം, വീട്ടിലൊന്നും വെപ്പും കുടിയും വേണ്ടാത്ത കാലം. കൊത്താറിനും കൊച്ചാനും ഇന്നങ്ങനെ വല്ലതും കഴിച്ചോ? തന്നെത്താനായിരുന്നോ പരിപാലനം?
0: എടാ, ഞാനിപ്പോ ഒരു പാചക കുശലനായി. കമല പുറത്തേക്ക് പോകും മുമ്പ് അരിഞ്ഞും അരച്ചും ഒക്കെ തരും. പിന്നെ എന്റെ പ്രയോഗങ്ങളാ അടുക്കളയില്, ശാപ്പാട് പരീക്ഷണങ്ങള്.
1: ഇങ്ങോട്ട് വരുന്നത് കുറെ പേര് കാണുമല്ലോ, അല്ല കൊത്താറ?
0: അധികം ആള് വരുന്നില്ലെന്നാ മംഗളം പറഞ്ഞത്.
1: ആരാ മംഗളം? ലേഡി ബോക്കറോ?
0: അയ്യോ, മംഗളമല്ല, മംഗളൻ, മാരേജ് ബ്യൂറോ മേധാവിയാണ്.
1: അയ്യോടാ, മൂന്നാൻ! ഞങ്ങളുടെ നാട്ടിലൊക്കെ മൂന്നാനെന്നും മാമാനെന്നും ഒക്കെ വിളിക്കുന്നേ.
0: നാട്ടിൻ പുറത്തെ പോലെ അത്തരം വിളികളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. സാറും മാഡവും ഒക്കെയാ എല്ലാവരും.
2: അവര് വരുന്ന സമയം ഉറപ്പാക്കിയത് ശങ്കരേട്ടാ. അതിനു മുൻപ് നമ്മുടെ പെണ്ണുങ്ങളിങ്ങ് എത്തിയിരുന്നെങ്കിൽ മതിയായിരുന്നു.
1: ഞാൻ അകത്തോട്ടൊന്ന് ചെല്ലട്ടെ, നമ്മുടെ കുട്ടനെ നേരത്തെ കണ്ട് ഒരു സപ്പോർട്ട് കൊടുക്കണം. പുയ്യാപ്പിളയ്ക്ക് ഒരു ഐക്യദാർഢ്യം.
3: സമയം 4 മണിയോട് അടുക്കുന്നല്ലോ കൊത്താറ. കമലച്ചേക്ക് ഒരു ഉത്തരവാദിത്തവും ഇല്ലാതായിപ്പോയല്ലോ. ഇവരൊക്കെ വരുമെന്നറിഞ്ഞേച്ച് യാത്ര പോയത് ശരിയായില്ല. ഇത്രയും താമസിക്കുന്നത് തീരെ ശരിയല്ല.
0: ഞാൻ പറഞ്ഞില്ലേടാ, അവളൊരു വഴിപാട് നടത്താൻ പോയതാ. തന്തയോ തള്ളയോ നേരിട്ട് പോകേണ്ടതിന് പോകാതിരിക്കാനൊക്കുവോ?
3: അവരുടെ കൂട്ടത്തിൽ പെണ്ണുങ്ങളും ഒക്കെ വന്നാ കൊത്താറം സ്വീകരിച്ചാ മതിയോ? നമ്മൾ അത്രക്കുള്ള പ്രാധാന്യമേ കൊടുക്കുന്നുള്ളൂ എന്നേ അവർക്ക്
0: തോന്നൂലേ. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ ടെൻഷൻ അടിപ്പിക്കല്ലേ. ആ ജഗ്ഗില് വെള്ളം കൊടുത്ത്. വല്ലാത്തൊരു പരവേശം പോലെ.
3: എന്താ കൊത്താറ വേഷമോ? എന്തുപറ്റി?
0: എടാ, തൊണ്ട ഉണങ്ങിയതുപോലെ. ഈ ഇടയ്ക്കൊക്കെ കുറച്ച് മുറുമുറുപ്പ് കാണിക്കുകയും മിണ്ടാതെ നടക്കുകയൊക്കെ ചെയ്യുമെങ്കിലും കമല ഇവിടെ ഉള്ളത് ഒരു ധൈര്യം തന്നെയാണ്.
3: ഈ വെള്ളം 4 കവളങ്ങ് കുടിക്ക്, ഉള്ളന്ന് തണുക്കട്ടെ.
0: ആശ്വാസമായി.
3: കൊത്താറ, കുഴപ്പമൊന്നുമില്ലല്ലോ?
0: ഇല്ല, എന്തോ വായുവിന്റെ ആയിരിക്കും. എടാ, നിനക്ക് കാണാമോ ബാലൻ ആ റോട്ടുമുക്കി നിപ്പുണ്ടോ?
3: ഇവിടെ രാവിലെ ഉണ്ടായിരുന്ന മൂപ്പിലാനാണോ അങ്ങനെയല്ലേ വീട്ടുകാരൻ? ദോ റോഡിന്റെ അങ്ങ് അറ്റത്തെ കടത്തണ്ണലിൽ ഇപ്പുണ്ട്.
0: ദൈവമേ, ഫോൺ അടിക്കുന്നു. എടാ ചെറുക്കാം, എടാ കൊച്ചി ചെറുക്കാം, എടാ എടാ എന്റെ കണ്ണാടി എവിടെ? ആരാ വിളിക്കുന്നതെന്ന് നോക്കട്ടെ. ഇനി അവരിങ്ങ് എത്തിയതാണോ?
3: അയ്യോടാ, ഈ മൂക്കായിരിക്കുന്ന എന്താ? കണ്ണാടി മുന്നിക്ക് തന്നിരിക്കുമ്പോ ഞാൻ തപ്പിപ്പിടിക്കുന്ന അവിടുന്ന്. കൊത്താറിന് കിളിവാറിയ മട്ടായല്ലോ, അവരിങ്ങോട്ടല്ലേ വരുന്നത്. വരട്ടെ.
0: അതെ അതെ, അവര് വന്നോളും. എങ്കിലും ഏതാണ്ട് ഒരു പിരിമുരുപ്പ് തോന്നുന്നുണ്ടടാ.
3: ആ ഫാൻ്റെ കീഴിലോട്ട് നീങ്ങിയിരിക്കെ. കൊത്താറ, വേറെ ഏനക്കടം തോന്നുന്നില്ലല്ലോ. കിടക്ക വല്ലതും വേണോ?
0: വേണ്ട വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല.
3: കൊത്താറ, ആ വരുന്ന മകളകളോട് സംസാരിക്കുന്നതും ഇടപെടുന്നതും സൂക്ഷിച്ചും കണ്ടുവേ ആകാവൂ.
0: അയ്യോടാ, ഇത് നല്ല കൂത്ത്. എടാ, അവര് വഴക്കിനും അടിപിടിക്കും ഒന്നും വരുന്നവരല്ലല്ലോ. ഇപ്പോഴത്തെ പുതിയ വകുപ്പ് അനുസരിച്ച് നമ്മുടെ കൊച്ചിനെയും വീട്ടുകാരെയും മുൻകൂട്ടി പരിചയപ്പെടാനും ലോകം പറയാനും അല്ലേ അവരെത്തുന്നത്. കൂട്ടത്തിൽ ആ പെങ്കൊച്ചും അതിന്റെ വീട്ടുകാർക്കൊപ്പം വരുന്നു, അതിനിപ്പോ എന്തുവാ? ഓ, വീണ്ടും അടിക്കുവാണല്ലോ. ഹലോ, ആരാ? മംഗളനായിരുന്നു. ആ, വരുന്നില്ല അല്ലേ? ഓ, എടാ ഞങ്ങൾ അവരെ കാത്തിരിക്കുവാണ്. അല്ല, വഴിയിൽ ഒരാള് നിപ്പുണ്ട്. എങ്ങനെയാ അവര് വരുന്നത്? കാറിലാണോ? വെള്ളക്കാർ? ഓ, വെള്ളക്കാർ വെള്ളക്കാർ. ആ, നമ്മുടെ ആൾ അരമണിക്കൂറായി ജംഗ്ഷനിലുണ്ട്. ഒരാളെ കൂടെ അങ്ങോട്ട് അയക്കാം. മംഗളന്റെ പ്രാർത്ഥനകൾ ഉണ്ടാവണം കേട്ടല്ല. നാളെയോ? രാവിലെ തന്നെ വന്നോളൂ, രാവിലെ തന്നെ വന്നു. ആ, എല്ലാം മംഗളമാകട്ടെ.
3: അല്ല, ഈ മംഗളൻ ഹംസമാണോ? അങ്ങേക്ക് ഇവരുടെ കൂടെ ഒന്ന് വന്നുകൂടായിരുന്നു.
0: ഓ, നീ തർക്കവും ചോദ്യമായിട്ട് ഇവിടെ നിന്നാൽ എങ്ങനാ? ആ, ഒരു വെള്ള കാറല്ലേ അവര് വരുന്നതെന്ന് ബാലനെ ഒന്ന് അറിയിക്കണമല്ലോടാ.

0: ഏത് കമ്പനിയുടെ വണ്ടിയാണെന്ന് പറഞ്ഞു?
1: ഓ, വെപ്രാളത്തിനിടയിൽ ചോദിക്കാൻ മറന്നു. എന്തായാലും നീയും കൂടെ ഒന്ന് അങ്ങോട്ട് ചെല്ല്.
0: ഞാൻ പോയി നിൽക്കാമെന്ന് പറഞ്ഞപ്പോ കൊത്താരം തന്നെ അല്ലേ പറഞ്ഞത് നീ പോകണ്ട, എന്റെ കൂടെ കാണണം, ഇവിടെ നീ ഉണ്ടെങ്കിൽ അതൊരു ബലമാ. അയ്യോടാ, ആ പറഞ്ഞതെല്ലാം മറന്നുപോയോ?
1: ആ ഓണക്കാലത്ത് ഒരുക്കങ്ങൾ നടത്തുമ്പോ ഉത്തരാടത്തിന്റെ അന്ന് പോലും ഇത്രയും വെപ്രാളം തോന്നിയിട്ടില്ലടാ. ഏതാണ്ട് തിരുവോണത്തലേന്നത്തെ പോലെ ഒരു അന്തരാളം. നീ ഏതായാലും അങ്ങോട്ട് അങ്ങോട്ട് നീങ്ങുന്നില്ല,
0: ഞാൻ വഴിയിലോട്ട് ചെല്ലാം. പിന്നെ കൊത്താറ കിട്ടും മോനെ ഒന്ന് വിളിച്ചേക്ക്, താഴോട്ട് പോന്നോട്ടെ.
1: മോനെ അഭിക്കുട്ടാ.
2: ഓ, എന്താച്ചാ?
1: ദേ അവരൊക്കെ ഇങ്ങ എത്തി. എടാ, നീ താഴോട്ട് ഒന്ന് ഇറങ്ങി വന്നേ.
2: അവര് വന്നോട്ടെ അച്ഛാ, എല്ലാവരും കേറിയിരുന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞ് ഞാൻ വന്നോളാം. കാത്തു കെട്ടി നിൽക്കായിരുന്നു എന്ന തോന്നൽ വേണ്ടച്ച.
1: ഓ, നിന്റെ അമ്മയാണെങ്കിലും ഇതുവരെ അങ്ങ് എത്തിയത് പോലുമില്ല. ഇങ്ങോട്ട് നോക്കേ, ഒന്നുകൂടെ മുടിയൊക്കെ അങ്ങ് ചീകി മുഖത്ത് കുറച്ച് പൗഡറോ ക്രീമോ ഒക്കെ ഒന്ന് തൂത്തേര്. ഡാ, മുണ്ടഴിഞ്ഞ് വീഴാതിരിക്കാൻ മുറുക്ക് ഉടുത്തോളണേ. അബി,
2: മുണ്ടുടുത്ത് എനിക്ക് അത്ര പരിചയമില്ലെന്ന് അച്ഛനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലേ? കേരളീയ വേഷത്തിൽ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് അച്ഛനും ബാലനങ്ങളും നിർബന്ധിച്ചതുകൊണ്ടാ ഈ ജുബയും മുണ്ടൊക്കെ ഞാൻ ധരിച്ചത്.
1: എടാ ചെറുക്കാം, ഒരു ബെൽറ്റോ ചരടോ വല്ലതും കൊണ്ട് മുണ്ടിന് മേലിൽ ഒന്ന് ഇറുക്കിയൊക്കെ വയ്യായിരുന്നു നിനക്ക്.
2: അയ കെട്ടിയിരുന്ന ഒരു ചരടേ കൊച്ചെറുക്കൻ ചേട്ടൻ അഴിച്ചെടുത്ത് ചുറ്റി കെട്ടി തന്നിട്ടുണ്ട്.
1: എടാ മോനെ, ദാ അവരൊക്കെ വന്നെന്ന് തോന്നുന്നു. നീ പുറത്തേക്ക് വാ, പെട്ടെന്ന് വാ.
2: ആ, വന്നേക്കാം.
3: ഇത് ശങ്കരൻ നായരേട്ടൻ, അഭിലാഷ് മോന്റെ അച്ഛൻ. ശങ്കരേട്ട എന്ന് ഞങ്ങളൊക്കെ വിളിക്കും.
1: നമസ്കാരം, നമസ്കാരം. ഇരുന്നാട്ടെ, ഇരുന്നാട്ടെ,
3: ഇരുന്നാട്ടെ. ശങ്കരേട്ടൻ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ മാനേജരായിരുന്നു. റിട്ടയർ ചെയ്ത ശേഷം അല്പം കൃഷിയും ഒക്കെ നോക്കി വിശ്രമ ജീവിതം നയിക്കുന്നു. ഒരേ ഒരു മകനാ ഈ അഭിലാഷ്. അമ്മ കമലാക്ഷി. പുറത്തേക്ക് പോയിരിക്കുക.
1: അല്ല കമല, ഇപ്പൊ ഇങ്ങ് വരും. അല്ല, നിങ്ങൾ രണ്ടുപേരും മാത്രമേ വന്നിട്ടുള്ളൂ.
4: അതെ, ഞാൻ വസന്ത്. വസന്തകുമാരി മേനോൻ എന്നതായിരുന്നു പഠിക്കുന്ന കാലത്തെ പേര്. സ്വയം ഒരു ഓണ്ടർപ്രണർ ആയപ്പോ പേര് ചുരുക്കി വസന്ത് എന്നാക്കി. ഇതെന്റെ ചങ്ക് പ്രേമലു. പ്രേമലത ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ്. ഞങ്ങൾ ഒരുമിച്ച് സിറ്റിയിൽ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു.
1: നമസ്കാരം വസന്ത മോളെ, ഇരിക്ക്.
4: നോ അങ്കിൾ, വസന്ത് അല്ല, വസന്ത്. എന്ത് തന്നെ സ്ട്രെസ് ചെയ്ത് വിളിക്കണം.
1: ഓ, അങ്ങനെ വിളിക്കാം. അഭിമോന്റെ അമ്മ കമല ഉടനെ എങ്ങ എത്തും. ഇതേ ബാലൻ, എന്റെ തൊട്ടടുത്ത അയൽക്കാരനാ.
5: നെയ്ബർ അങ്കിളിന്റെ പരിചയപ്പെട്ടു. ഈ നിൽക്കുന്നത് മിസ്റ്റർ അഭിലാഷിന്റെ?
1: അത് കൊച്ചി ഇറക്കാൻ ഞങ്ങളുടെ ജന്മനാട്ടിൽ നിന്ന് വന്നതാണ്, കുടുംബ സുഹൃത്ത്.
3: അതെ അതെ അതെ, ചേട്ടന്റെ വീട് ഒരു ഗ്രാമപ്രദേശത്താ, ചിങ്ങോലി എന്ന് പറയും.
5: ഓ, റൂറൽ നേറ്റീവ് കാരനാണല്ലേ മിസ്റ്റർ കൊച്ചു.
3: കൊച്ചു അല്ല, കൊച്ചു ചെറുക്കൻ എന്നാണ്. കമലേച്ചി ഈ നാട്ടുകാരിയ, ധാരാളം സോഷ്യൽ ആക്ടിവിറ്റീസിൽ സജീവമാണ് ചേച്ചി. റെസിഡൻസ് അസോസിയേഷൻ, വിമൻസ് ക്ലബ്ബ്, ഇന്നർ വീൽ ഭാരവാഹി, അങ്ങനെ ധാരാളം ധാരാളം സംഘടനകൾ ചേച്ചി പ്രവർത്തിക്കുക. സജീവമാ ചേച്ചി.
5: ഓ, ഷീസ് ഓൾവേസ് ബിസി, ആം ഐ റൈറ്റ്?
4: പ്രേമലും ഞാനും അടങ്ങുന്ന ഒരു സുഹൃത്ത് സംഘം പഴയകാല കൺവെൻഷണൽ മാരേജ് സിസ്റ്റങ്ങളെ താല്പര്യപ്പെടാത്തവരാ. ഒരു ഡിസിഷൻ എടുക്കും മുമ്പ് സ്വയം ബോധ്യപ്പെടണം എന്നാ ഞങ്ങളുടെ സ്റ്റാൻഡ്. അതിനുവേണ്ടി തന്നെയാണ് നേരിട്ട് വന്നത്.
0: ഈ കൊച്ചിന് വീട്ടിലാരും ഇല്ലയോ? അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉത്തരവാദികളായിട്ടില്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ രക്ഷിതാക്കൾ പങ്കെടുക്കുന്ന ചടങ്ങിലാ ഇങ്ങനെ ഈ വിധ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാറുള്ളത്.
5: സോ പിറ്റി ഓൺ ദിസ് കൺട്രി ഫെലോ. വസന്ത്, യു ഡീൽ വിത്ത് മിസ്റ്റർ അഭിലാഷ് ഒള്ളി. റൈറ്റ്, നമ്മൾ അയാളെ കാണാനായിട്ടാ വന്നത്.
1: എടാ കൊച്ചിയർക്ക, എടാ കൊച്ചിയർക്ക, അഭിമോൻ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ.
4: അങ്കിൾ, ഞങ്ങൾക്ക് അല്പം പ്രൈവസി.
5: സി മിസ്റ്റർ ശങ്കർ അങ്കിൾ, ഞങ്ങൾ ആരെയും കൂട്ടാതെ വന്നത് വി പ്രിഫർ ആൻ എക്സ്ക്ലൂസീവ് ടോക്ക് വിത്ത് മിസ്റ്റർ അഭിലാഷ്.
4: അഭിലാഷും ഞങ്ങൾ മാത്രമുള്ള ഒരു ഡിസ്കഷൻ ആണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. അങ്കിൾ, പേരൻസ് ഇതിൽ ആവശ്യമില്ല.
3: അതെ അതെ അതെ അതെ, മോളെ അഭിമോന്റെ മുറി ദേ ആ കാണുന്നതാ. സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ റൈറ്റിലുള്ളത്. നമുക്കേ ചായയോ കോഫിയോ കഴിച്ചിട്ട് സംസാരിക്കാം.

0: എന്താ അഭിപ്രായം? അങ്ങനെയല്ലേ ഒരു പതിവ്?
1: നോ നെയ്ബർ അങ്കിൾ, ഇവിടുത്തെ ആന്റി ഉടനെ വരുമെന്നല്ലേ പറഞ്ഞത്? ഹൗസ് ഹോസ്റ്റ് ആന്റി അല്ലേ, വന്നോട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ടീ ആകാം.
2: ഓ അങ്ങനെയാകാം, അബിയെ ഞാൻ കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വരാം.
3: ഷടാ, ഈ കമല എവിടെ പോയി കിടക്കുകയാണോ എന്തോ.
4: പ്രേമു, നമുക്ക് ആ സിറ്റ് ഔട്ടിൽ ഇരിക്കാം.
1: ശങ്കർ അങ്കിൾ, ഞങ്ങൾ ദാ പുറത്തിരിക്കാം, മിസ്റ്റർ അഭിലാഷ് അങ്ങോട്ട് വന്നോട്ടെ.
5: ഇത് എന്തോന്നി അടപാട് വാലൻ സാറേ, ഞങ്ങളുടെ നാട്ടിലെങ്ങാനോ ഇത്തരം ഏർപ്പാടുകളെങ്കിലേ. സലാം, ഗുഡ് ബൈ പറഞ്ഞു വിട്ടേനെ.
0: അങ്ങനെയല്ല സുഹൃത്തേ, പുതിയ തലമുറ വളരെ വേഗത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയാ. നമ്മൾക്ക് ചിലപ്പോ അതിശയങ്ങളായി തോന്നാം. അതൊക്കെ ലോകപരിചയവും അനുഭവ പാഠങ്ങളും വെച്ച് നോക്കുമ്പോൾ അവരോടൊപ്പം ഒത്തുചേർന്ന് പോകുന്നതാ നമുക്കും നല്ലത്.
6: ഈ വീട്ടിലായിപ്പോയത് ആ പെണ്ണിൻ്റെ ഭാഗ്യം. ബാലൻ സാറേ, ഞാനും 10ാം ക്ലാസ്സും പാസ്സായി, പോളിയും ഒരു കൊല്ലം പഠിച്ചത്. അത്യാവശ്യം ഇംഗ്ലീഷ് എനിക്കും മനസ്സിലാവും.
5: ആ കൂടെ വന്ന ഒരുത്തി അത്ര ശരിയല്ല.
0: എന്താ എന്ത് പറ്റി അങ്ങനെ തോന്നാൻ?
5: അവളെ ഒരു കൺട്രി വിളി. അവളുടെ ആരെങ്കിലും ആയിരിക്കും കൺട്രി. അല്ല പിന്നെ
0: നിങ്ങളൊരു കാര്യം ചെയ്യും, അഭിമോനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ആ ചെല്.
5: സാറിനും വെപ്രാളം കയറിയോ? അകത്ത് ഒന്ന് നോക്കട്ടെ.
1: വെൽക്കം മിസ്റ്റർ അഭിലാഷ്.
7: ഹായ്.
1: ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയ ഞങ്ങൾ താങ്കളെ വിളിക്കാതെ നേരിട്ട് വന്നത്. ഞാൻ പ്രേമലത, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ്. ഇതാണ് താങ്കളുടെ പ്രപ്പോസ്ഡ് വസന്തകുമാരി മേനോൻ. ഞങ്ങൾ വസന്ത് എന്ന് വിളിക്കും. അഭിലാഷിനും അങ്ങനെ തന്നെ വിളിക്കാം.
4: വസന്ത് എന്ന് വിളിക്കുന്നതാ എനിക്കിഷ്ടം. അഭിലാഷിന്റെ മുഴുവൻ പേര് അമ്മയുടെ പേരും ചേർത്താണ് അല്ലേ? പ്രൊഫൈലിൽ കണ്ടിരുന്നു.
7: അതെ, അമ്മയുടെ സർക്കിളിലുള്ളവരെല്ലാം മക്കളുടെ പേരിനൊപ്പം അമ്മമാരുടെ പേരാണ് ചേർത്ത് ഒഫീഷ്യൽ ആക്കിയിരിക്കുന്നത്. എൻ്റെ പേര് അഭിലാഷ് കമലാക്ഷി എന്നാണ് രജിസ്റ്ററിലുള്ളത്. വീട്ടിൽ അഭി എന്നും കുട്ടൻ എന്നൊക്കെ വിളിക്കും.
1: മിസ്റ്റർ അഭിലാഷ്, താങ്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1998 ആണല്ലേ?
7: അതെ, 98 ജൂൺ 14.
1: താങ്കളും ഞാനും വസന്തും ഒക്കെ ജനറേഷൻ സെഡ് ജെൻസി വിഭാഗത്തിൽ പെടുന്നവരാണ്. അതിന്റെ അർത്ഥം നമ്മളൊക്കെ സംതിങ് സ്പെഷ്യൽ ആൾക്കാരാണെന്ന്. സാധാരണ അൽഗോരിത പ്രമാണത്തിലുള്ള സംസാരം ഒഴിവാക്കി അൽഗോസ്പീക്ക് ആവും നമ്മളൊക്കെ പ്രിഫർ ചെയ്യുന്നത്.
4: ജെൻസി കാലഘട്ടത്തിലെ കോഡ് ഭാഷകളും നമ്മളുടെ ഇടയിൽ നടത്തേണ്ട കോൺവെർസേഷണൽ ഫ്രേസുകളും ഒക്കെ പബ്ലിക്കിനിടയിൽ സാധാരണയായി ഉപയോഗിക്കും. മറ്റുള്ളവരത് മനസ്സിലാക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ല, താല്പര്യവും ഇല്ല.
1: ഓരോ ഈരണ്ട് പതിറ്റാണ്ട്, അതായത് 20 വർഷം വീതം പിന്നിടുമ്പോൾ പുതിയ പരിഷ്കാരങ്ങളും താരിഫുകളും നാട്ടിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അതിനൊപ്പം നമ്മളും അപ്ഡേറ്റഡ് ആയിട്ടല്ലേ പറ്റൂ, റൈറ്റ്?
4: അതായത് ഒരിക്കലും മോണോലോഗിക് ആവില്ല നമ്മൾ. ടോക്കിംഗ് മീഡിയത്തിന് മാറി മാറി വരുന്ന ജെൻസി സ്ലാങ്ങിൽ നല്ല ബോധ്യമുണ്ടാകണമെന്ന് സാരം. തികച്ചും പ്രസന്റ് വേർഷൻ, എന്നും ടുഡേ.
7: ഒരു കല്യാണം കഴിക്കുന്നതിനാണോ ഇത്രയേറെ സൈദ്ധാന്തിക ബോധ്യമൊക്കെ വേണമെന്ന് ശടിക്കുന്നത്? ഈ മോണോയും സ്റ്റീരിയോയും ഒക്കെ സാധാരണക്കാരുടെ ജീവിതത്തിൽ വേണോ?
4: തീർച്ചയായും വേണ്ടേ. നമ്മൾ ഒന്നു ചേരുമെങ്കിൽ എന്നെ സ്വാധീനിക്കാവുന്ന റിസ്ക് താങ്കൾക്കുണ്ടോ എന്ന് ഞാൻ ഇവാലുവേറ്റ് ചെയ്യും. അതുണ്ടാവണം.
7: മനസ്സിലായില്ല.
1: സുഹൃത്തിന് ജി കെ കുറവാണല്ലേ, ഒന്നുകൂടി വിശദീകരിച്ച് കൊടുത്തേ വസന്ത്.
4: ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി 2023 വേർഡ് ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്ത പദമാണ് റിസ്. RIZZ. താങ്കൾ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു.
7: ഇല്ല, PhD ഓപ്പൺ ഡിഫൻസിൽ ഡിക്ലെയർ ചെയ്യാൻ പോലും ഇത്രയും കൊനഷ്ട പിടിച്ച ചർച്ച ഉണ്ടായിട്ടില്ല. ആ എന്തായാലും ഇന്റർവ്യൂ തുടരട്ടെ, ഞാനിരുന്ന് തരാം.
1: ഡോക്ടറേറ്റ് ലഭിച്ചോ?
7: ആ അടുത്ത ആഴ്ച സർട്ടിഫൈ ചെയ്യും.
4: സി അഭിലാഷ്, നമ്മൾ റിസ്സിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നല്ലോ. കരിസ്മ, ഒരാൾക്ക് മറ്റൊരാളെ ആകർഷിക്കുവാനുള്ള ശേഷി, അത് കേട്ടിട്ടുണ്ടല്ലോ?
7: അറിയാം, പറഞ്ഞോളൂ.
4: ആ പദം കരിസ്മ, കരിഷ്മയുടെ മധ്യത്തിൽ നിലകൊള്ളുന്ന റിഷ് എന്ന സംജ്ഞയിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തതാണ് റിഷ്.
1: മിസ്റ്റർ അഭിലാഷിന് ഇറിറ്റേറ്റഡ് ആയോ ഈ സബ്ജക്റ്റ് ചോദ്യങ്ങൾ?
7: ഹേയ്, ഞാൻ പരിഭവിക്കുകയല്ലോ, സഹകരിക്കുകയല്ലേ വേണ്ടത്.
5: ഏതായാലും ഇത്ര വെള്ളം കുടിച്ചോണ്ട് സംസാരിച്ചിരിക്കും.
7: ആ അത് ആശ്വാസമായി. ഞാൻ ചേട്ടനെ വിളിക്കാനൊരുങ്ങിയായിരുന്നു, ഒരു ഗ്ലാസും കൂടി തന്നോളൂ.
5: ഞാൻ മനസ്സിലാക്കി കൂട്ടാ, എവര് തന്നെ വെള്ളം കുടിപ്പിച്ചേ അടങ്ങുമെന്ന്.
1: സി മിസ്റ്റർ കൊച്ചു, ഞങ്ങളുടെ

0: ഐ ക്യു, ജി കെ, ജെൻസി, ജെൻ ഗ്യാപ്, ഹോ, ആകെ കൺഫ്യൂഷൻ ആക്കോലോ.
1: അഭി, അഭി എന്നാണ് ഞാൻ തുടർന്ന് വിളിക്കുക. നമ്മൾ തമ്മിൽ കാണുമ്പോൾ പാട്ട് പഠിച്ചിട്ടുണ്ടോ, ഡാൻസ് കളിക്കുമോ, തയ്യലറിയാമോ, പാചകം ചെയ്യാറുണ്ടോ തുടങ്ങിയ പരമ്പരാഗത പെണ്ണുകാണൽ ചോദ്യങ്ങൾ റിവേഴ്സ് അടിക്കുമെന്നാണോ കരുതിയത്?
2: മിസ്റ്റർ അഭി, നമ്മുടെ പുലരികൾ ഏറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കിയാണ് ഉദിക്കേണ്ടത്. യു ഓൾസോ പ്ലീസ് കോപ്പറേറ്റ് വിത്ത് അസ്.
1: വി ബോത്ത് ബിലോങ് ടു ജെൻസി കമ്മ്യൂണിറ്റി. അപ്ഡേറ്റഡ് ആയാലേ ഡെസ്റ്റിനേഷനിലെത്തൂ.
0: എന്റെ സുഹൃത്തെ, ഇത്തരം ഭാഷയും കോഡുകളും ഒന്നും എനിക്ക് വശമില്ല, പരിചയിച്ചിട്ടുമില്ല. സാധാരണ ജീവിതം നയിച്ചു പോകാനുള്ള വിദ്യാഭ്യാസവും പരിശീലനങ്ങളും നേടി വരുന്നു. അതിലത്യാവശ്യം പ്രാപ്തിയൊക്കെ കൈവരിച്ചിട്ടുമുണ്ട്. നിങ്ങളുടെ പാണ്ഡിത്യ ശ്രേണിയിൽ പെടാനുള്ള വശങ്ങളൊന്നും എനിക്കറിയില്ല. നിങ്ങളുടെ ബൈബിളിൽ ഞാൻ ചിലപ്പോൾ നോട്ട് അപ്റ്റ് ദ മാർക്ക് അയക്കാം.
1: അഭി, ബി കൂൾ, കൂൾ ഡൗൺ. സി, മാരേജിന് മുൻപ് ഒരു ഗ്യാപ്പ് ലഭിക്കുന്നുണ്ട്, ഒരു കൂളിംഗ് പീരീഡ്. ആ ടൈം കൊണ്ട് ഒന്ന് അപ്ഡേറ്റഡ് ആവാൻ ശ്രമിക്കണം. അത് വേണം. യു ക്യാൻ ഇംപ്രൂവ്, ഷുവർ.
3: ജെൻസി വെഡ്ലോക്ക് നാടകം ഒന്നാം ഭാഗം സമാപിക്കുന്നു. രചന ഹരികുമാർ വാലേത്ത്. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശങ്കരേട്ടൻ, വക്കം ബോബൻ, ബാലകൃഷ്ണൻ, പാറശാല വിജയൻ, കമലാക്ഷി, ലാലിയമ്മ അഗസ്റ്റിൻ, അംബികാദേവി, ഇന്ദുലേഖ കെ, അഭിലാഷ്, ആരോമൽ എസ് എസ്, കൊച്ചു ചെറുക്കൻ ബൈജു മുത്തുനേശൻ, വസന്ത് മേനോൻ, ആർഷ ഭാരതി, പ്രേമലു, ഹർഷ തമ്പി, പ്രൊഫസർ വർമ്മ,

0: അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വരുന്ന തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻ ചാർജ് ഷിജു ഷെറീഫ് മറുപടി നൽകുന്നു. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം, ശ്രദ്ധിച്ചോളൂ. 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഒക്ടോബർ 12 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ നമ്മുടെ ആകാശവാണിയിൽ. അറിയിപ്പ് കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 30 സെക്കൻഡ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പിഎം വിശ്വകർമ്മ സ്കീം.
2: കൈത്തൊഴിൽ ഒരു തൊഴിൽ മാത്രമല്ല, അത് തലമുറകളിലൂടെ കൈമാറി വരുന്ന അറിവും സംസ്കാരവും ജീവിതാനുഭവവുമാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ മനുഷ്യരുടെ ദൈനംദിന ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട നിരവധി പരമ്പരാഗത തൊഴിലുകൾ നമുക്ക് കാണാൻ കഴിയും. ആധുനിക സാങ്കേതിക വിദ്യയും മാറിവരുന്ന വിപണിയും തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴും ഈ പരമ്പരാഗത തൊഴിലുകളുടെ പ്രാധാന്യം കുറയുന്നില്ല, മറിച്ച് അവയെ ആധുനിക കാലത്തിനനുസരിച്ച് ശക്തിപ്പെടുത്തുകയും തലമുറകളായി കൈമാറി വന്ന കഴിവുകളെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ ലക്ഷ്യവുമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പിഎം വിശ്വകർമ്മ പദ്ധതി. 2023 സെപ്റ്റംബർ 17 വിശ്വകർമ്മ ജയന്തി ദിനത്തിലാണ് പദ്ധതി ആരംഭിച്ചത്. 2023-24 മുതൽ 2027-28 വരെയുള്ള 5 വർഷത്തേക്ക് 13,000 കോടി രൂപയുടെ സാമ്പത്തിക അടങ്കലോടെയാണ് ഇത് നടപ്പാക്കുന്നത്. കരകൌശല വിദഗ്ധരെയും തൊഴിലാളികളെയും തിരിച്ചറിയുകയും അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുകയും വരുമാനവും വിപണി അവസരങ്ങളും വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. മരപ്പണി, കൊല്ലപ്പണി, സ്വർണ്ണപ്പണി, തയ്യൽ, ശില്പകല, കുട്ട, പായ, ചൂൽ നിർമ്മാണം, കയർ പിരിക്കൽ, പരമ്പരാഗത പാവകളും കളിപ്പാട്ടങ്ങളും നിർമ്മിക്കൽ, അലക്കുതൊഴിൽ തുടങ്ങിയ വിവിധ മേഖലകളിലെ തൊഴിലാളികളാണ് ഇതിൽ പ്രധാനമായും ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിലൊന്ന് തൊഴിലാളിക്ക് തന്റെ കഴിവിന് ഔദ്യോഗിക അംഗീകാരം നൽകുന്നു എന്നതാണ്. അർഹരായവർക്ക് പിഎം വിശ്വകർമ്മ സർട്ടിഫിക്കറ്റും ഐഡി കാർഡും ലഭിക്കും. കോമൺ സർവീസ് സെന്ററുകൾ വഴി ബയോമെട്രിക് അടിസ്ഥാനത്തിലുള്ള പോർട്ടലിലൂടെയാണ് ഇതിനായുള്ള രജിസ്ട്രേഷൻ സൌജന്യമായി നടത്തുന്നത്. പരമ്പരാഗത തൊഴിലാളികൾക്ക് ഈടില്ലാത്ത വായ്പാ സഹായം ലഭ്യമാക്കുന്നതാണ് പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം. ആദ്യഘട്ടത്തിൽ 1 ലക്ഷം രൂപ വരെയും 2ാം ഘട്ടത്തിൽ 2 ലക്ഷം രൂപ വരെയും വായ്പ ലഭിക്കും. ഈ വായ്പയ്ക്ക് 5% ഇളവുള്ള പലിശ നിരക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കൂടാതെ തൊഴിലാളികൾക്ക് അവരുടെ ജോലിക്ക് ആവശ്യമായ ആധുനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി 15,000 രൂപ വരെയുള്ള ടൂൾ കിറ്റ് ഇൻസെന്റീവും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഴയ പാരമ്പര്യ കഴിവുകൾ നിലനിർത്തിക്കൊണ്ട് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും ഉയർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനൊപ്പം നൈപുണ്യ പരിശീലനത്തിനും പദ്ധതിയിൽ വലിയ പ്രാധാന്യമുണ്ട്. അടിസ്ഥാന പരിശീലനവും തുടർന്ന് ആവശ്യാനുസരണമുള്ള ഉയർന്ന തലത്തിലുള്ള പരിശീലനവും ലഭ്യമാക്കുന്നതിലൂടെ തൊഴിലാളികളുടെ നൈപുണ്യം കൂടുതൽ വികസിപ്പിക്കുന്നു. ഇന്നത്തെ ഡിജിറ്റൽ കാലത്ത് വിപണനവും പ്രധാനമായതിനാൽ ഡിജിറ്റൽ ഇടപാടുകൾക്കുള്ള ഇൻസെന്റീവുകളും ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡിംഗും ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള മാർക്കറ്റിംഗ് പിന്തുണയും ലഭ്യമാക്കുന്നു. പിഎം വിശ്വകർമ്മ പദ്ധതിയുടെ മറ്റൊരു പ്രധാന ലക്ഷ്യം ഗുരുശിക്ഷ്യ പരമ്പര സംരക്ഷിക്കുക എന്നതാണ്. കുടുംബത്തിലൂടെയും ഗുരുവിൽ നിന്നും കൈമാറി വന്ന അറിവുകളെയും നൈപുണ്യത്തെയും സംരക്ഷിക്കുന്നതോടൊപ്പം അവയ്ക്ക് ആധുനിക വിപണിയിൽ പുതിയ സാധ്യതകൾ ഒരുക്കുവാനും ഇതിലൂടെ സാധിക്കുന്നു. നമ്മുടെ പാരമ്പര്യ തൊഴിലുകളും കരകൌശല വിദ്യകളും നമ്മുടെ സംസ്കാരത്തിന്റെ ജീവസുറ്റ മുഖങ്ങളാണ്. ആധുനിക കാലത്തിന്റെ സാധ്യതകളും സാങ്കേതിക വിദ്യയും ഉപയോഗപ്പെടുത്തി ഇത്തരം തൊഴിലുകളെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. പാരമ്പര്യവും ആധുനികതയും കൈകോർക്കുമ്പോഴാണ് ഏതു തൊഴിലും അടുത്ത തലമുറയിലേക്കും ശക്തമായി മുന്നേറുന്നത്.
1: ഇതുവരെ കേട്ടത് പിഎം വിശ്വകർമ്മ സ്കീം. പദ്ധതികൾ ജനനന്മയ്ക്ക്.
0: ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉയർന്ന നിലവാരമുള്ള മെഡിക്കൽ വിദ്യാഭ്യാസവും ആരോഗ്യ സേവനങ്ങളും ഉറപ്പാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഝാർഖണ്ഡിലെ ദേവ്ഗർ എയിംസിന്റെ ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ചെന്നൈ സന്ദർശിക്കും. പൂനവല്ലി വടപളനി പാതയിലെ 14.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മെട്രോ റെയിൽ സർവീസ് അദ്ദേഹം നാടിന് സമർപ്പിക്കും. 5 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. CJPയുടെ ജന്തർ മന്തർ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തതായി ഡൽഹി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ കുമാർ അഭിഷേക്. നഗരത്തിൽ കർശന ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 45 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടു. വിവിധ ട്രെയിനുകൾ ഇന്നു രാത്രി 10 വരെ സർവീസ് നിർത്തിവച്ചു. അതേസമയം ജന്തർ മന്ദറിൽ യുവാക്കൾ ഒത്തുകൂടിയെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന ചില വീഡിയോകൾ വ്യാജമെന്ന് PIBയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രചരിക്കുന്ന വീഡിയോ ഇക്കൊല്ലം ജൂലൈയിലെയാണെന്നും PIB വ്യക്തമാക്കി. സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നം, പ്രധാനമന്ത്രി ലോറൻസ് വാങ് എന്നിവരുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സിംഗപ്പൂരിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പരസ്പര സഹകരണം, ആഗോള സാമ്പത്തിക വികസനം, നിക്ഷേപം എന്നിവ ശക്തിപ്പെടുത്തുന്നത് നേതാക്കൾ ചർച്ച ചെയ്തു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. സഭ 9 ദിവസമായിരിക്കും സമ്മേളിക്കുക. ഈ മാസം 29 സമ്മേളനം അവസാനിക്കും. നിർണായക ധാതുക്കളുടെ ശേഖരണം സംബന്ധിച്ച നയം 1 മാസത്തിനുള്ളിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചേക്കുമെന്ന് ഖനിവകുപ്പ് സെക്രട്ടറി കേശവ് ചന്ദ്ര. പ്രതിരോധം, ബഹിരാകാശം, ഊർജ്ജം തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിൽ ഈ വിഭവങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാൻ നടപടി സഹായിക്കുമെന്നും കരുതപ്പെടുന്നു. പ്രസവാനന്തര വിഷാദ രോഗം അനുഭവിക്കുന്ന സ്ത്രീകൾക്കായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന അമ്മയ്ക്കൊപ്പം പദ്ധതിയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. ഈ അവസ്ഥയിലൂടെ കടന്നുപോകുന്നവരെ ഓൺലൈൻ സർവേയിലൂടെ കണ്ടെത്തി മാനസികാരോഗ്യ പിന്തുണയും പരിചരണവും ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ISL ഫുട്ബോൾ 13th സീസണ് തുടക്കമായി. ബംഗളൂരുവിൽ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ബംഗളൂരു FC സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയെ 3-2 തോൽപ്പിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഇന്റർ കാശിയെ നേരിടും. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം നാളെ. ഇൻഡോറിൽ രാത്രി 7 മത്സരം. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലാ കോടതി നിർവഹണ സംവിധാനവുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തെ ശേഷി വികസന പരിശീലന പരിപാടിക്ക് കവരത്തിയിൽ തുടക്കമായി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൌമൻ സെൻ ഉദ്ഘാടനം ചെയ്തു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി കേരളത്തിൽ ഈ മാസം 15 മുതൽ 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ് ഡെസ്കുകളും സജ്ജീകരിക്കും. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തെളിമയുടെ ഭാഗമായുള്ള പരിശോധനകൾ പുരോഗമിക്കുന്നു. കോഴിക്കോട് ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസറുടെ നേതൃത്വത്തിൽ പയ്യോളി, കൊയിലാണ്ടി ഭാഗങ്ങളിലെ ഹോട്ടലുകളിലും തട്ടുകടകളിലും നടത്തിയ പരിശോധനകളിൽ ഉപയോഗശൂന്യമായ 10 ലിറ്റർ എണ്ണ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തി നശിപ്പിച്ചു. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച കടകൾക്കെതിരെ നടപടിയും സ്വീകരിച്ചു. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാൻ സന്തോഷത്തോടെ പഠിക്കാം എന്ന പേരിൽ സംസ്ഥാന വ്യാപക ബോധവൽക്കരണ ക്യാമ്പയിന് മറ്റന്നാൾ തുടക്കമാകും. ഇതിന്റെ ഭാഗമായി ഈ മാസം 17 വരെ സർക്കാർ സ്കൂളുകളിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. കണ്ണൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ തിങ്കളാഴ്ച ആരംഭിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ സുസ്ഥിര ചെറുകിട മത്സ്യബന്ധനത്തിനായുള്ള ദേശീയ കർമ്മ പദ്ധതി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി കൊച്ചിയിലെ ICAR സിഫ്റ്റിൽ കൂടിയാലോചന സംഘടിപ്പിച്ചു. കേരളത്തിലെ മത്സ്യബന്ധന സമൂഹങ്ങളുടെ അഭിപ്രായങ്ങളും ആശങ്കകളും മുൻഗണനകളും ദേശീയ പ്രവർത്തന പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യം. കർമ്മ പദ്ധതിയുടെ കരട് ലോക മത്സ്യബന്ധന ദിനമായ നവംബർ 21 പ്രസിദ്ധീകരിക്കും. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് ഈ മാസം 15 ആധാർ ഒതന്റിക്കേഷൻ പൂർത്തിയാക്കണം. ആധാർ കാർഡിന്റെയും പെൻഷൻ പാസ്ബുക്കിന്റെയും പകർപ്പുകളുമായി അർഹരായ ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട ഫിഷറീസ് ഓഫീസുമായി ബന്ധപ്പെടണം. ഇടിമിന്നലേറ്റ ചരിഞ്ഞ ഗജവീരൻ പല്ലാട്ട് ബ്രഹ്മദത്തന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കോട്ടയം അമ്പാറയിൽ പല്ലാട്ട് വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ആനയെ സംസ്കരിച്ച സ്ഥലത്ത് പുഷ്പാർച്ചന നടത്തിയ ശ്രീ സുരേഷ് ഗോപി ആനയുടമ രാജേഷ് പല്ലാട്ടിനെ അനുശോചനം അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണി. ഇനി നമുക്കൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസും പി സുശീലയും കൂട്ടരും പാടിയതാണ്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം KJ ജോയ്, ചിത്രം ഇവനന്റെ പ്രിയപുത്രൻ.

0: the 16th. And that's all in the news at 9. Good night.
1: ആകാശവാണി
2: കായിക ലോകം.
3: ഏഷ്യൻ ഗെയിംസ് 2026 അവലോകനം.
4: ജപ്പാനിലെ ഐച്ചി നഗോയ ആയിരുന്നു 20th ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത്. 32 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജപ്പാനിലേക്ക് ഏഷ്യൻ ഗെയിംസ് എത്തുന്നത്. അതിനാൽ തന്നെ ഏഷ്യയുടെ കായിക ഉത്സവത്തെ ജപ്പാൻ ആഘോഷമാക്കി. ജപ്പാന്റെ തനത് കലാരൂപങ്ങളും സംസ്കാരവും ഉദ്ഘാടന ചടങ്ങിലും സമാപന ചടങ്ങിലും നിറഞ്ഞു നിന്നു. 19 മുതൽ 4 വരെയായിരുന്നു മത്സരങ്ങൾ. പലോമ മിസുഹോ സ്റ്റേഡിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ജപ്പാൻ ചക്രവർത്തി നരുഹിതോ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തു. ടോക്കിയോയിൽ നിന്നും ഹിരോഷിമയിൽ നിന്നും കൊണ്ടുവന്ന 2 ദീപങ്ങൾ ഒന്നിപ്പിച്ചായിരുന്നു ദീപശിഖ റാലി. ഹാമർത്രോ ഇതിഹാസങ്ങളായ ഷിഗനോബു മുറോഫുഷിയും അദ്ദേഹത്തിന്റെ മകനും ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവുമായ കൊജി മുറോഫുഷിയും ചേർന്ന് 20th ഏഷ്യൻ ഗെയിംസിന് ദീപം തെളിയിച്ചു. ഇമേജിൻ വൺ ഏഷ്യ എന്നായിരുന്നു ഇത്തവണത്തെ ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യം. അത് കേവലമൊരു മുദ്രാവാക്യം മാത്രമായിരുന്നില്ല. കോവിഡിനും യുദ്ധങ്ങൾക്കും ശേഷം ഏഷ്യ എങ്ങനെ ഒന്നിച്ചു നിൽക്കുന്നു എന്നതിന്റെ നിർസാക്ഷ്യമായിരുന്നു. 45 രാജ്യങ്ങളുടെയും പരേഡോടെയാണ് ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചത്. ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാകറും കബഡി താരം പവൻ സെഹ്റാവത്തും ചേർന്നാണ് ഇന്ത്യയെ നയിച്ചത്. ആതിഥേയ രാജ്യമായ ജപ്പാൻ തന്നെ ഈ ഏഷ്യൻ ഗെയിംസിലെ ആദ്യ സ്വർണം നേടി. പുരുഷന്മാരുടെ ട്രയാത്തോണിലാണ് ആദ്യ മെഡൽ പിറന്നത്. ജപ്പാന്റെ തകുമി ഹോജോ സ്വർണം നേടിയപ്പോൾ ചൈനയുടെ ഹാങ് ഷിറൂയി വെള്ളിയും കസാഖിസ്ഥാന്റെ അർലൻ ഷാനബെ വെങ്കലവും നേടി. ഗെയിംസിന്റെ 2nd ദിനത്തിലാണ് ഇന്ത്യക്ക് ഈ ഏഷ്യൻ ഗെയിംസിലെ ആദ്യത്തെ മെഡൽ ലഭിക്കുന്നത്. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിലായിരുന്നു വെള്ളി. എലവേനിൽ വാലറിവൻ, സോനം മാസ്കർ, വിദർശ വിനോദ് എന്നിവർ അടങ്ങിയ ടീമാണ് 1898 പോയിന്റുമായി വെള്ളി മെഡൽ സ്വന്തമാക്കിയത്. ഈ മെഡൽ നേട്ടത്തിൽ നമ്മൾ മലയാളികൾക്കും അഭിമാനിക്കാൻ വകയുണ്ട്. കാരണം മെഡൽ നേട്ടത്തിൽ മികച്ച പ്രകടനം നടത്തിയ വിദർശ വിനോദ് മലയാളിയാണ്. ലോണെടുത്ത 900,000 തോക്കുമായിട്ടായിരുന്നു വിദർശ ഏഷ്യൻ ഗെയിംസിന് വിമാനം കയറിയത്. വിദർശയുടെ മെഡൽ തിളക്കം ഒന്നിൽ തീർന്നില്ല. 50 മീറ്റർ 3 പൊസിഷനിൽ വിദർശ വീണ്ടും വെള്ളി നേടി. അങ്ങനെ തന്റെ ആദ്യ ഏഷ്യൻ ഗെയിംസിൽ തന്നെ ഇരട്ട വെള്ളിയുമായി വിദർശ രാജ്യത്തിന് അഭിമാനമായി. ഗെയിംസിന്റെ 3rd ദിനത്തിലാണ് സ്വർണ മെഡലിനായുള്ള ഇന്ത്യയുടെ കാത്തിരിപ്പ് അവസാനിച്ചത്. വനിതാ ക്രിക്കറ്റിലായിരുന്നു മെഡൽ നേട്ടം. ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിന് തകർത്താണ് ഹർമൻപ്രീത് കൗറിന്റെ നേതൃത്വത്തിലുള്ള ടീം കിരീടം നിലനിർത്തിയത്. സ്മൃതി മന്ദനയുടെ 79 റൺസും ദീപ്തി ശർമ്മയുടെ 3 വിക്കറ്റും വിജയത്തിൽ നിർണായകമായി. അതേ ദിവസം തന്നെ ഷൂട്ടിംഗിൽ കമൽജിത്ത് സുരിജി സിംഗ് സഖ്യം 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ 2nd സ്വർണവും നേടി. ഇന്ത്യയെ തേടി പിന്നെയും സന്തോഷത്തിന്റെ സുവർണ വാർത്ത എത്തി. വനിതാ കബഡി ഫൈനലിൽ ഇറാനെ 34 37 പോയിന്റുകൾക്ക് തോൽപ്പിച്ച ഇന്ത്യൻ വനിതകൾ കിരീടം നിലനിർത്തി. ഈ സ്വർണത്തോടെ കബഡിയിലെ ഇന്ത്യയുടെ ആധിപത്യം ഒരിക്കൽ കൂടി ലോകത്തിന് ബോധ്യമായി. വനിതാ വിഭാഗം കബഡി ആരംഭിച്ചത് മുതൽ 2018 ഒഴികെ എല്ലാ ഏഷ്യൻ ഗെയിംസിലും ഇന്ത്യക്കായിരുന്നു സ്വർണം. വനിതകൾക്ക് പിന്നാലെ പുരുഷന്മാരുടെ കബഡിയിലും ഇന്ത്യ സ്വർണം നേടി. ഫൈനലിൽ ഇറാൻ തന്നെയായിരുന്നു പുരുഷ വിഭാഗത്തിലും ഇന്ത്യയുടെ എതിരാളികൾ. ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്നാണ് ഇന്ത്യയുടെ 5th സ്വർണം എത്തിയത്. വനിതാ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ 27-കാരിയായ നീരു ധണ്ട സ്വർണം കൊയ്തു. ട്രാപ്പ് മിക്സഡ് ടീം ഇനത്തിലും

തിരുവുധണ്ടയും ചെനായും ചേർന്ന സഖ്യം ഗെയിംസ് റെക്കോർഡോടെ സ്വർണം നേടി. ഈ ഏഷ്യൻ ഗെയിംസിൽ ആകെ 2 സ്വർണവും 1 വെള്ളിയും നേടിയതിനാൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിക്കാനുള്ള അവസരവും നീരുവിന് ലഭിച്ചു. ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് അമ്പെയ്ത്തിൽ ഇന്ത്യ നടത്തിയത്. 5 സ്വർണമാണ് ഇന്ത്യ നേടിയത്. വനിതാ കോമ്പൗണ്ട് ടീം ഇനത്തിൽ ചികിത തനിപർത്തി, പ്രതിക പ്രദീപ്, ജ്യോതി സുരേഖ വെന്നം എന്നിവർ ചേർന്ന് അമ്പെയ്ത്തിലെ ആദ്യ സ്വർണം ഇന്ത്യക്ക് സമ്മാനിച്ചു. തൊട്ടുപിന്നാലെ മിക്സഡ് കോമ്പൗണ്ട് ടീമിനത്തിൽ സാഹിൽ ജാദവ്, ചികിത സഖ്യവും സ്വർണം നേടി. പുരുഷ കോമ്പൗണ്ട് ടീമിനത്തിൽ സാഹിൽ ജാദവ്, ഗണേഷ് മണിരത്നം, കുശാൽ ദലാൽ എന്നിവർ ചേർന്ന് 3ാം സ്വർണവും ഉറപ്പിച്ചു. അമ്പെയ്ത്തിലെ യഥാർത്ഥ ചരിത്രം പിറന്നത് റീകർവ് റേഞ്ചിലാണ്. ദക്ഷിണ കൊറിയയുടെ കുത്തകയായ റീകർവ് വിഭാഗത്തിൽ ഇന്ത്യൻ വനിതകൾ അട്ടിമറി പ്രകടനം നടത്തി. അങ്കിത ഭഗത്, കുങ്കും മൊഹോത്, കീർത്തി ശർമ്മ എന്നിവരടങ്ങിയ ടീം കൊറിയയെ 5-3 തോൽപ്പിച്ച രാജ്യത്തിന് ആദ്യ റീകർവ് ടീം സ്വർണം സമ്മാനിച്ചു. ഇതിനു പിന്നാലെ വ്യക്തിഗത റീകർവ് ഫൈനലിൽ കുങ്കും മൊഹോത് വീണ്ടും അത്ഭുതം കാട്ടി. ലോക ചാമ്പ്യൻ കൊറിയയുടെ ഓ എജിനെ ഷൂട്ട് ഓഫിൽ മറികടന്ന് കൌമാരതാരം കുങ്കും മൊഹോത് സ്വർണമണിഞ്ഞു. ഒരേ ഗെയിംസിൽ 2 സ്വർണവുമായി കുങ്കും ഇന്ത്യയുടെ ഭാവിയിലേക്കുള്ള കണ്ടെത്തലായി. ഏഷ്യൻ ഗെയിംസ് ഹോക്കിയിലും ഇന്ത്യ മികച്ച പ്രകടനമാണ് നടത്തിയത്. പുരുഷ വനിതാ ടീമുകൾ ഹോക്കിയിൽ സ്വർണം നേടി. ചരിത്രത്തിലാദ്യമായാണ് ഏഷ്യൻ ഗെയിംസ് ഹോക്കിയിൽ പുരുഷ ടീമും വനിതാ ടീമും ഒരുമിച്ച് ചാമ്പ്യന്മാരാകുന്നത്. ഇതോടെ 2028 ലോസ് ആഞ്ചൽസ് ഒളിമ്പിക്സിലേക്ക് ഇരു ടീമും നേരിട്ട് യോഗ്യത നേടി. വനിതാ ഫൈനലിൽ ശക്തരായ ചൈനയെ എതിരില്ലാത്ത 2 ഗോളിന് തകർത്താണ് ഇന്ത്യൻ വനിതകൾ കിരീടമണിഞ്ഞത്. ക്യാപ്റ്റൻ സലീമ ടെറ്റയും സ്ട്രൈക്കർ ദീപിക സെഹ്റാവത്തും ഗോളുകൾ നേടി. 1982 ശേഷം ആദ്യമായാണ് ഇന്ത്യൻ ടീം ഫൈനലിൽ ചൈനയെ തോൽപ്പിക്കുന്നത്. ടൂർണമെന്റിലുടനീളം ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇന്ത്യൻ വനിതാ ടീം കിരീടം നേടിയത്. ഫൈനലിൽ ദക്ഷിണ കൊറിയയെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ കിരീടം നേടിയത്. ഹർമൻപ്രീത് 2 ഗോളും അഭിഷേക് 1 ഗോളും നേടി. ടൂർണമെന്റിൽ ആകെ 38 ഗോളാണ് ഇന്ത്യ അടിച്ചത്. ബോക്സിംഗ് റിംഗിൽ 3 സ്വർണമാണ് ഇന്ത്യ ഇടിച്ചിട്ടത്. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ലവ്ലീന ബോർഗോഹൈൻ സ്വർണം നിലനിർത്തി. പുരുഷന്മാരുടെ 80 കിലോ വിഭാഗത്തിൽ ഹരിയാനയിൽ നിന്നുള്ള അങ്കുഷ് പങ്കൽ തന്റെ ആദ്യ ഏഷ്യൻ ഗെയിംസിൽ തന്നെ സ്വർണം നേടി. 22 മാസത്തെ വിലക്കിന് ശേഷം ബോക്സിംഗ് റിംഗിലേക്ക് തിരിച്ചെത്തിയ പർവീൺ ഹൂഡയും ഇന്ത്യക്കായി സ്വർണമണിഞ്ഞു. 65 കിലോ വിഭാഗത്തിൽ ചൈനീസ് തായ്പേയുടെ ലോക ചാമ്പ്യനെ 3-2 തോൽപ്പിച്ചാണ് പർവീൺ സ്വർണം നേടിയത്. ഗുസ്തിയിലും ഇന്ത്യ എതിരാളികളെ മലർത്തിയടിച്ചു. 2 സ്വർണമുൾപ്പെടെ 9 മെഡലുകളാണ് ഇന്ത്യ ഗോദയിൽ നിന്ന് നേടിയത്. പുരുഷന്മാരുടെ ഫ്രീസ്റ്റൈൽ 65 കിലോ വിഭാഗം ഫൈനലിൽ സുജിത് കൽക്കൽ സ്വർണം നേടി. ഇറാൻ താരത്തിനെതിരെ ആദ്യ പകുതിയിൽ പിന്നിലായ ശേഷം അവസാന മിനിറ്റിലാണ് സുജിത് തിരിച്ചടിച്ചത്. 2023 ഏഷ്യൻ ഗെയിംസ് ട്രയൽസിൽ പരിക്കേറ്റു പുറത്തായ സുജിത്തിന് ഇത് മധുര പ്രതികാരമായി. 57 കിലോ വിഭാഗത്തിൽ അമൻ ഷെഹ്റാവത്തും ഇന്ത്യക്കായി സ്വർണം നേടി. ഫൈനലിൽ ഉസ്ബെക്കിസ്ഥാന്റെ ഗുലോം ജോൺ അബ്ദുള്ളയേവിനെ 2-6 പോയിന്റുകൾക്ക് തോൽപ്പിച്ചാണ് അമൻ സ്വർണം നേടിയത്. ഒളിമ്പിക് വെങ്കലത്തിന് ശേഷം ഏഷ്യൻ ഗെയിംസ് സ്വർണവും നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ ഗുസ്തിക്കാരനായി ഇതോടെ അമൻ മാറി. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റിലും ഇന്ത്യ സ്വർണം നേടി. ഫൈനലിൽ ചിരവൈരികളായ പാകിസ്ഥാനെ 6 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ സ്വർണമണിഞ്ഞത്. ടോസ് നേടിയ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഇന്ത്യൻ ബൌളർമാർ പാകിസ്ഥാനെ 128 എന്ന സ്കോറിൽ ഒതുക്കി. രവി ബിഷ്ണോയ് 3 വിക്കറ്റ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 17.2 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ വിജയം നേടി. അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് ആശ്വാസമായത് റിലേയിൽ നേടിയ സ്വർണ മെഡലായിരുന്നു. അത്ലറ്റിക്സിലെ മറ്റിനങ്ങളിൽ തിരിച്ചടി നേരിട്ടപ്പോൾ വനിതാ 4x400 മീറ്റർ റിലേ ടീം രക്ഷകരായി. കിരൺ പഹൽ, MR പൂവമ്മ, പ്രാജി ചൌധരി, വിത്യ രാംരാജ് എന്നിവരടങ്ങിയ ടീമാണ് സ്വർണം നേടിയത്. ശക്തരായ ബഹ്റൈനെയും ശ്രീലങ്കയെയും പിന്നിലാക്കിയ

സ്വന്തമാക്കി. 2 സെന്റിമീറ്ററിനാണ് തൃശൂർ നാട്ടിക സ്വദേശിയായ ആൻസിക്ക് സ്വർണം നഷ്ടമായത്. 2022 ഹാങ്ചൗ ഏഷ്യൻ ഗെയിംസിലും ആൻസി സോജൻ വെള്ളി മെഡൽ നേടിയിരുന്നു. ഇന്ത്യൻ അത്ലറ്റിക്സ് ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡുകളിലൊന്ന് തകരുന്നത് കാണാനും ജപ്പാൻ മണ്ണ് സാക്ഷിയായി. ഇതിഹാസ താരം പി ടി ഉഷയുടെ 42 വർഷം പഴക്കമുള്ള 400 മീറ്റർ ഹർഡിൽസ് ദേശീയ റെക്കോർഡാണ് തമിഴ്നാട് താരം വിദ്യാരാംരാജ് തകർത്തത്. ഏഷ്യൻ ഗെയിംസ് വനിതാ 400 മീറ്റർ ഹർഡിൽസ് ഫൈനലിൽ 54.75 സെക്കൻഡ് സമയം കുറിച്ചാണ് വിദ്യ വെങ്കലം നേടിയതും റെക്കോർഡ് തിരുത്തിയതും. 1984 ലോസ് ആഞ്ചൽസ് ഒളിമ്പിക്സിൽ പി ടി ഉഷ കുറിച്ച 55.42 സെക്കൻഡായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ദേശീയ റെക്കോർഡ്. തന്റെ റെക്കോർഡ് തകർത്ത വിദ്യയെ പി ടി ഉഷ അഭിനന്ദിക്കുകയും ചെയ്തു. ആകെ 85 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. ഇതിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടുന്നു. ചരിത്രത്തിലെ 2ാമത്തെ ഏറ്റവും മികച്ച പ്രകടനം. കഴിഞ്ഞ തവണ ഹാങ്ചൗവിൽ 107 മെഡൽ ഇന്ത്യ നേടിയിരുന്നു. 169 സ്വർണം ഉൾപ്പെടെ 341 മെഡലുമായി ചൈനയാണ് മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്ത്. ആതിഥേയരായ ജപ്പാൻ 83 സ്വർണവുമായി 2ാമതും ദക്ഷിണ കൊറിയ 39 സ്വർണവുമായി 3ാമതും ഫിനിഷ് ചെയ്തു. ഇത്തവണത്തെ ഏഷ്യൻ ഗെയിംസ് സംഘാടനം കൊണ്ട് വ്യത്യസ്തമായിരുന്നു. അത്ലറ്റുകൾക്ക് വേണ്ടി വലിയ കെട്ടിടങ്ങൾ പണിയുന്നതിനു പകരം കപ്പലുകളും കണ്ടെയ്നറുകളും കൊണ്ട് ഒഴുകുന്ന അത്ലറ്റ്സ് വില്ലേജ് നിർമ്മിച്ചാണ് ജപ്പാൻ ലോകത്തെ അത്ഭുതപ്പെടുത്തിയത്. 43 കായിക ഇനങ്ങളിലായി 469 സ്വർണത്തിനായി 45 രാജ്യങ്ങളിൽ നിന്നുള്ള 11,000 കായിക താരങ്ങൾ ഇത്തവണത്തെ ഏഷ്യൻ ഗെയിംസിൽ മാറ്റുരച്ചു. ആവേശവും ഏഷ്യയുടെ ഐക്യവും വിളിച്ചോതിക്കൊണ്ടാണ് നഗോയയിലെ വസന്തം അവസാനിച്ചത്. ഇനി 4 വർഷത്തെ കാത്തിരിപ്പ്. 2030 ഖത്തറിലെ ദോഹയിൽ അടുത്ത ഏഷ്യൻ ഗെയിംസിന്റെ പൂക്കൾ വിരിയും. പുതിയ റെക്കോർഡുകൾക്കായി ഏഷ്യൻ രാജ്യങ്ങൾ അവിടെ ഒന്നിക്കും.

ഏഷ്യൻ ഗെയിംസ് 2026 അവലോകനം സമാപിക്കുന്നു. രചന ഷിനോജ് എസ് ടി. ആഖ്യാനം നിർവഹണ സഹായം രജു കോലിയക്കോട്. നിർവഹണം ഷിബു ജോർജ്.

സംഗീത സരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: സമയമിപ്പോൾ 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ദിസ് ഇസ് ആകാശവാണി തിരുവനന്തപുരം. സാറ്റർഡേ നൈറ്റ് ഫീവർ. ഗുഡ് ഈവനിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എൻചാന്റിംഗ് സെഗ്മെന്റ് ഓഫ് സാറ്റർഡേ നൈറ്റ് ഫീവർ. രേഖാജി ഈസ് ജോയിനിങ് യു ഇൻ ദിസ് മ്യൂസിക്കൽ ജേർണി. മ്യൂസിക് ഹാസ് ചാംസ് ടു സൂത്ത് ദ സാവേജ് ബ്രസ്റ്റ്, to soften rocks or bend a noted oak.

0: ഇനി 10 മണിക്ക് ദേശീയ സംഗീത പരിപാടിയിൽ അർച്ചന ജി ഉപാധ്യായ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ഡൽഹി റിലേ
1: ആകാശവാണി ഹൈ അഖിൽ ഭാരതീയ സംഗീത കാര്യക്രമം ആപ്കാ സ്വാഗത് ഹൈ. ആജ് ആപ് ഇസ് കാര്യക്രമം കർണാടിക് ശൈലി മേ ഗായൻ സുനേംഗേ. ആജ് കി കലാകാർ ഹൈ അർച്ചന ഉപാധ്യായ.
2: ദിസ് ഇസ് ആകാശവാണി. വെൽക്കം ടു ദി നാഷണൽ പ്രോഗ്രാം ഓഫ് മ്യൂസിക്. In tonight's concert, you are going to listen to a Carnatic vocal by Archana Upadhyaya.
1: Archana Upadhyaya.